മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ശുഭചിന്തകൾ ഓരോ പ്രഭാതവും ഓരോ പ്രതീക്ഷകളാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുവാൻ അതിയായി നാം ആഗ്രഹിക്കും. സ്വപ്നങ്ങളുടെ തിരി ജ്വലിച്ചുകൊണ്ടിരിക്കുവാൻ നാം കൊതിക്കും. ഓരോരുത്തർക്കും ഓരോന്നാണ് പ്രഭാതം. പഴയതിനെക്കുറിച്ച് ഒരു തരി ചിന്തിക്കാതെ പുത്തൻ പ്രതീക്ഷകളിലേക്ക് തന്നെ നമുക്ക് നോട്ടമുറപ്പിക്കാം. നല്ലതിനായുള്ള പ്രഭാതത്തിന്റെ രശ്മികൾ വന്നണഞ്ഞു. ഏവർക്കും ശുഭദിനം നേരുന്നു.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 12. മുൻ രാഷ്ട്രപതി പ്രണവ് മുഖർജി ഭക്ഷ്യസുരക്ഷാ ബിൽ ഒപ്പുവെച്ചതും തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ സൗരോർജ ഫാം വിയറ്റ്നാമിൽ ഉദ്ഘാടനം ചെയ്തതും വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മഹാത്മാഗാന്ധി ലണ്ടനിലെത്തിയതുമൊക്കെ ഒരു സെപ്റ്റംബർ 12. സെപ്റ്റംബർ 12 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 12. കൊമേഴ്സ്യൽ ബാങ്കായ ദി ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് തിരുവിതാംകൂറിൽ രജിസ്റ്റർ ചെയ്തത് 1945 സെപ്റ്റംബർ 12. 1959 ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആയി. 2017 ഏപ്രിൽ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. ഇന്ത്യയിലെ ജനസംഖ്യയിലെ 70% ജനങ്ങൾക്ക് നിയമം മൂലം ഭക്ഷ്യധാന്യം ഉറപ്പാക്കുന്നതിനാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ. ഈ ബിൽ മുൻ രാഷ്ട്രപതി പ്രണവ് മുഖർജി ഒപ്പുവെച്ചത് 2013 സെപ്റ്റംബർ 12. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ സൗരോർജ ഫാം വിയറ്റ്നാമിൽ ഉദ്ഘാടനം ചെയ്തത് 2019 സെപ്റ്റംബർ 12. വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മഹാത്മാഗാന്ധി ലണ്ടനിൽ എത്തിയത് 1931 സെപ്റ്റംബർ 12. ഇന്ത്യയുടെ സമ്പൂർണ്ണ കാലാവസ്ഥ ഉപഗ്രഹമായ മെർസാറ്റ് 1 ശ്രീഹരിക്കോട്ടിൽ നിന്ന് വിക്ഷേപിച്ചത് 2002 സെപ്റ്റംബർ 12. സോവിയറ്റ് യൂണിയന്റെ ലൂണ 2 എന്ന റോക്കറ്റ് ചന്ദ്രനിലെത്തിയത് 1959 സെപ്റ്റംബർ എന്നീ ദിവസമായിരുന്നു. ചന്ദ്രനിൽ നിന്ന് മണ്ണും പാറക്കഷ്ണങ്ങളും ഭൂമിയിൽ എത്തിച്ച ആദ്യ പേടകമാണ് ലൂണ. ഇന്ത്യൻ നീന്തൽ താരം മെഹിർസൻ ഡാർഡനലസ് കടലെടുക്ക് നീന്തിക്കടന്നത് 1966 സെപ്റ്റംബർ 12. പത്മശ്രീയും പത്മഭൂഷണും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഗിന്നസ് ബുക്കിലും ഇദ്ദേഹം ഇടം നേടിയിട്ടുണ്ട്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന നോർമൻ ബെർലോഗ് അന്തരിച്ചത് 2009 സെപ്റ്റംബർ 12. 1970 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനവും 2006 പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. ലോക നേതാക്കൾ ഡൽഹിയിലെത്തി. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ നി ജോസഫ്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് വനിതാ ഹോക്കി ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയുടെ പ്രമേയം

0: പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്നതാണ് ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദൽ ഫത്താഹ് എസിസി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയാദ് അൽ നഹ്യാൻ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ബ്രസീലിനെ പ്രതിനിധീകരിക്കുന്നത് വിദേശകാര്യമന്ത്രി മൌറോ വിയേരയാണ്. സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദും ഉച്ചകോടിയിൽ പങ്കെടുക്കും. സമ്പൂർണ്ണ ആഗോള ഭരണവും ബഹുമുഖത്വവും ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ അംഗരാജ്യങ്ങളുടെ സെഷനോടെയാണ് രണ്ട് ദിവസത്തെ ഉച്ചകോടി ആരംഭിക്കുന്നത്. അംഗരാജ്യങ്ങളുടെ നേതാക്കൾ ഭാരത് മണ്ഡപത്തിൽ ഇന്നവേറ്റ്സ് എക്സിബിഷനും സാക്ഷ്യം വഹിക്കും. നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴവിരുന്നൊരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ലോക നേതാക്കൾ വൃക്ഷത്തൈ നടും. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തും.
0: ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് നിരവധി വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിൽ എത്തി. ഇന്നലെ ഇന്തോനേഷ്യ, ആഫ്രിക്ക, അബുദാബി, മലേഷ്യ, ഈജിപ്ത്, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ഉന്നത നേതാക്കളെ കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചു. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭാ സംഘടനാ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസുമായി കൂടിക്കാഴ്ച നടത്തി. ബഹുദ്രുവ ലോകത്തിന്റെ പ്രാധാന്യവും സമകാലിക യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിനും യു എൻ രക്ഷാസമിതി ഉൾപ്പെടെ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ പരിഷ്കരണം വരുത്തേണ്ടതിന്റെ ആവശ്യകത ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനും കപ്പൽ ഗതാഗത വാണിജ്യ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നാവികരുടെ സുരക്ഷാക്ഷേമം എന്നിവ ഉറപ്പാക്കാനും തുടർച്ചയായ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ രാവിലെ 9:30 മുതൽ രാത്രി 9:00 വരെ പ്രധാന പാതകളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. സാധ്യമായ ഇടങ്ങളിലെല്ലാം പൊതുഗതാഗത സംവിധാനങ്ങൾ, മെട്രോ തുടങ്ങിയവ ഉപയോഗിക്കാനും അധികൃതർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. അവശ്യ സേവന വാഹനങ്ങൾക്ക് കടന്നുപോകാൻ മുൻഗണന നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജനയ്ക്ക് ഇന്ന് 7 വർഷം പൂർത്തിയാക്കി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ നൽകുകയെന്ന ലക്ഷ്യത്തോടെ 2019 ഈ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം യോഗ്യരായ ഭൂവുടമകൾക്കും ചെറുകിട നാമമാത്ര കർഷകർക്കും 60 വയസ്സ് മുതൽ കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ ഉറപ്പാക്കുന്നു. സംസ്ഥാനത്ത് 36 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ സംസ്ഥാന ഗവൺമെന്റ് മാറ്റം വരുത്തി. ശ്രീറാം വെങ്കട്ടരാമനെ വനം വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. അരുൺ കെ വിജയനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. വി ചെലസാസിനിയാണ് പുതിയ വയനാട് കലക്ടർ. ശ്രീധന്യ സുരേഷിനെ കാസർകോട് കലക്ടറായി നിയമിച്ചു. കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനെ കൃഷിവകുപ്പ് ഡയറക്ടറായും നിയമിച്ചു. വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൗരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കോർ റൺ എക്സ്പോ 2026, എനർജി കോൺക്ലേവ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഴയുടെ കുറവും കൽക്കരിക്ഷാമവും ഉൽപ്പാദനത്തെ ബാധിച്ചപ്പോൾ കടുത്ത ചൂട് കാരണം സംസ്ഥാനത്ത് എയർ കണ്ടീഷണറുകൾ, ഫാനുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുടെ ഉപയോഗം മൂലം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചതായും മന്ത്രി പറഞ്ഞു. മുൻകാലങ്ങളിൽ രാത്രി 7 മുതൽ 10 വരെയായിരുന്നു പീക്ക് അവറുകൾ. ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും അത് തുടരുകയാണെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രം വൈദ്യുതിയാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും ബാക്കി മുഴുവൻ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ശ്രദ്ധ നൽകുമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതികൾ എറണാകുളം നായരമ്പലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞതായി മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. 100-ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജകമണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊങ്കിണി ഭാഷാപണ്ഡിതൻ എൻ പുരുഷോത്തമ മല്യ എറണാകുളം ചെർളായിൽ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. 2015 രാജ്യം പത്മശ്രീ

0: നൽകി ആദരിച്ചു. 2008 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. മട്ടാഞ്ചേരിയിൽ ജനിച്ച മല്യ വിദ്യാഭ്യാസ പ്രവർത്തകനും എഴുത്തുകാരനും കൊങ്കണി ഭാഷാ പ്രചാരകനും ആയിരുന്നു. സംസ്കാരം രാവിലെ 10:30 കരിപ്പാലം രുദ്രവിലാസം ശ്മശാനത്തിൽ. ഭാരതത്തിലെ യുവാക്കളെ പുതിയ സാങ്കേതിക ലോകത്തിലേക്ക് നയിക്കുന്നതിന് ഉതകുന്ന രീതിയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ലോകത്തിന് മാതൃകയാണെന്ന് BJP അഖിലേന്ത്യാ സെക്രട്ടറി കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് മാവൂരിൽ BJP സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാ അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. കുടിയേറ്റ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വിദഗ്ധ സഹായം ലഭിക്കുന്നതിന് മുൻപ് അടിയന്തര ശുശ്രൂഷ നൈപുണ്യങ്ങൾ എങ്ങനെ ജീവൻ രക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് ആഗോളതലത്തിൽ ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എല്ലാ വർഷവും സെപ്റ്റംബറിലെ 2-ാമത്തെ ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്നത്. ചൈനയിൽ ജൂനിയർ ഏഷ്യാ കപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആദ്യ സെമി ഫൈനലിൽ ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. ഇന്ത്യൻ സമയം രാവിലെ 9:15 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു സെമിയിൽ ആതിഥേയരായ ചൈന ജപ്പാനെ നേരിടും. പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. മലേഷ്യയെ 1-3 ഇന്ത്യ തോൽപ്പിച്ചത്. നാളെ ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. വനിതാ 2020 ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഫൈനൽ നാളെ. ദുബായിലെ മത്സരത്തിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. കോഴിക്കോട്ട് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. 25 മുതൽ 31 കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗ്രൂപ്പ് 1 മത്സരങ്ങൾ ഇന്ന് മുതൽ 15 കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ നടത്തും. തൈക്കാണ്ടോ, ജിംനാസ്റ്റിക്സ്, ഫെൻസിംഗ്, ഗുസ്തി, ചെസ് എന്നീ ഇനങ്ങളിലായി 2,300 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യും. അണ്ടർ 17 സുബ്രതോ കപ്പ് ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന മലപ്പുറം അത്താണിക്കൽ MIC EMHSS ടീം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയാണ് ഡൽഹിയിൽ ദേശീയ മത്സരത്തിന് ടീം തെരഞ്ഞെടുക്കപ്പെട്ടത്. ചൊവ്വാഴ്ചയാണ് ടീമിന്റെ ആദ്യ മത്സരം. മന്ത്രി KM ഷാജി ഇന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പ് നിർമ്മിക്കുന്ന 3 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളത്തിലെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹം കോഴിക്കോട്ടെത്തുക. മർക്കസ് സെൻട്രൽ ക്യാമ്പസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം മർക്കസ് കൺവെൻഷൻ സെന്ററിലെ പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും പങ്കെടുക്കും. കോഴിക്കോട് ജില്ലയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഭവനമായി അംഗീകരിച്ച വേങ്ങേരിയിലെ മേടഭവനത്തിന്റെ ഉടമ ബാബു പറമ്പത്തിനെ ജില്ലാ ശുചിത്വ മിഷൻ അനുമോദിച്ചു. CWRDMLA ഡോക്ടർ ശ്രുതിയുടെ നേതൃത്വത്തിലെ ശാസ്ത്രജ്ഞരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മേടയെ കാർബൺ ന്യൂട്രൽ ഭവനമായി പ്രഖ്യാപിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. ലോക നേതാക്കൾ ഡൽഹിയിലെത്തി. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൗരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് വനിതാ ഹോക്കി ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम्. प्रवाचिका रचा झा.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
2: 5 കല്ലുമൂട്, കൊല്ലം.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഹൃദയത്തിലേറ്റാം റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ലോക നേതാക്കൾ ഇന്ത്യയിൽ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു.

0: പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാകും. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൗരോർജ ഉൽപാദനവും ബാറ്ററി സ്റ്റോറേജും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. US ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ആര്യന സബലങ്ക എലീന റൈബാക്കിന പോരാട്ടം. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിക്കിന്ന് ഡൽഹിയിൽ തുടക്കം. ഉച്ചകോടിക്ക് എത്തിയ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും. 7 വർഷത്തിനുശേഷം ഇന്ത്യയിലെത്തുന്ന ഷീ ജിൻ പിങ്ങുമായി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചയിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രമുഖ ലോക നേതാക്കൾ തലസ്ഥാനത്തെത്തി. ഉഭയകക്ഷി യോഗങ്ങൾക്കും തിരക്കിട്ട ചർച്ചകൾക്കും വേദിയാവുകയാണ് ന്യൂഡൽഹി. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന സുപ്രധാന അന്താരാഷ്ട്ര സമ്മേളനമായ ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്നും നാളെയുമായി ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളിത്ത രാജ്യങ്ങളും വിവിധ അന്താരാഷ്ട്ര സംഘടനകളും 12 പ്രതിനിധികളും പങ്കെടുക്കും. ഇന്ന് ഉച്ചതിരിഞ്ഞ് ആരംഭിക്കുന്ന ഉച്ചകോടിയുടെ പ്രധാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. സമഗ്രമായ ആഗോള ഭരണവും ബഹുരാഷ്ട്ര സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലുമെന്ന വിഷയത്തിൽ ചർച്ച നടക്കും. ഇന്ത്യയുടെ നൂതനാശയങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും പരിചയപ്പെടുത്തുന്ന പ്രത്യേക പ്രദർശനവും ഉച്ചകോടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് ബ്രിക്സ് നേതാക്കൾ പ്രദർശനം വീക്ഷിക്കും. തുടർന്ന് നേതാക്കൾ സംയുക്തമായി വൃക്ഷത്തൈ നടും. ഉച്ചകോടിയുടെ സമാപന ദിവസമായ നാളെ സംയുക്ത പ്രസ്താവന പുറത്തിറക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഡൽഹിയിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശിഷ്ടാതിഥികൾ സഞ്ചരിക്കുന്ന വഴികളിൽ മറ്റു വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. ഡൽഹി വ്യോമപാതയിലും പ്രത്യേക നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 18th ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി നിരവധി വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിലെത്തി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ, ആഫ്രിക്കൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ബുറുണ്ടി പ്രസിഡന്റ് എവാരിസ്റ്റെ എൻഡായിഷിമിയെ, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിൽ നഹ്യാൻ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫതാഹ് എൽ സിസി, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സി ഓവച്ചുക്, തായ്ലന്റ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സിഹാസാക് ഫുവാങ് കെക്കിയോ, നൈജീരിയൻ വൈസ് പ്രസിഡന്റ് കാഷിംഗ് ഷെട്ടിമ തുടങ്ങിയവരാണ് ഉച്ചകോടിക്കായി ദേശീയ തലസ്ഥാനത്തെത്തി ചേർന്ന പ്രമുഖർ. ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നിവയാണ് ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ. ബെലറസ്, ക്യൂബ, ബൊളിവിയ, കസാഖിസ്ഥാൻ, മലേഷ്യ, നൈജീരിയ, തായ്ലന്റ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നിവയാണ് ബ്രിക്സിന്റെ പങ്കാളിത്ത രാജ്യങ്ങൾ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏകമാർഗമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിൽ കപ്പൽ ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിലെ പരസ്പര സഹകരണം വിപുലീകരിക്കുന്നതിനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. ബ്രിക്സ് ഉച്ചകോടിക്കെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരം, പരസ്പര സഹകരണം, റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യൻ പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. 2030 ഇന്ത്യ റഷ്യ വ്യാപാര ലക്ഷ്യം $10,000 കോടി ഉയർത്തുന്നതും ചർച്ചയായി. യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിച്ച് സമാധാന ശ്രമങ്ങൾക്ക് സഹായം നൽകാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചു. 24th ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യ സന്ദർശിക്കാൻ പ്രസിഡന്റ് പുടിൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. പ്രധാനമന്ത്രി ക്ഷണം സ്വീകരിച്ചു. റഷ്യൻ പ്രസിഡന്റിന് തിരുക്കുറളിന്റെ റഷ്യൻ പരിഭാഷ സമ്മാനിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാഷകളുടെയും അതിർത്തികളുടെയും വരമ്പുകൾ ഭേദിക്കുന്നതാണ് മഹാകവി തിരുവള്ളുവർ രചിച്ച അനശ്വരജ്ഞാനമായ തിരുക്കുറളെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും സാമ്പത്തിക വളർച്ചയ്ക്കും സ്ഥിരതയ്ക്കും ലോകത്തിന് ആത്മവിശ്വാസം പകരുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകമെമ്പാടും വ്യാപാര തടസ്സങ്ങളും നിയന്ത്രണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളുമായി ചേർന്ന് പുതിയ സാമ്പത്തിക സഹകരണത്തിന്റെ പാലങ്ങൾ പണിയാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറം നേതൃസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
2: ക്രിട്ടിക്കൽ മിനറൽസ് ഓർ ബയോടെക് ജെ സ്ട്രാറ്റജിക് ക്ഷേത്രമായി നൈ ക്ഷമതായ തയ്യാർ കർലിയ മേക്ക് ഇൻ ഇന്ത്യ ഇനോവേറ്റ് വിത്ത് ഇന്ത്യ സ്കേൽ ഫോർ ദ വേൾഡ് 2 ലാഖ്

0: स्टार्टअप्स और 120 से अधिक यूनिकॉर्न्स के साथ भारत आज ग्लोबल सॉल्यूशंस का हब बन रहा है।
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസുമായും കൂടിക്കാഴ്ച നടത്തി. നിലവിലുള്ള ആഗോള സംഘർഷങ്ങൾ, നാവിഗേഷൻ സ്വാതന്ത്ര്യം, സുസ്ഥിര വികസനം, പുനരുപയോഗ ഊർജ്ജം, ആഗോള ഭക്ഷ്യസുരക്ഷ, മനുഷ്യന്ദ്രീകൃത നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. നാലാം തവണയും ബ്രിക്സ് അധ്യക്ഷ പദവി ഏറ്റെടുത്തതിനെ ഗുട്ടറസ് പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ വ്യാഴാഴ്ച ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 9th യോഗത്തിലാണ് തീരുമാനം. ആസാം, ബീഹാർ, ഗുജറാത്ത്, തെലങ്കാന, ത്രിപുര, ഉത്തർപ്രദേശ് എന്നീ 6 സംസ്ഥാനങ്ങളിലെ ഭവന പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ ഉറപ്പു നൽകുന്നു. കേരളത്തിൽ ചൂട് കടുത്തതോടെ വൈദ്യുതി ബോർഡിന്റെ സംഭരണികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. സംസ്ഥാനത്തിന്റെ പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിനോടടുക്കുകയാണ്. പുറത്തുനിന്ന് കൂടിയ അളവിൽ വൈദ്യുതി എത്തിക്കുന്നതിലും പ്രതിസന്ധി നേരിടുന്നതിനാൽ ആഭ്യന്തര ഉൽപാദനം കൂട്ടുമെന്ന് വൈദ്യുതി ബോർഡ് അറിയിച്ചു. കേരളത്തിൽ വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മണി മുതൽ 10 മണി വരെയായിരുന്നു ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗമെങ്കിൽ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും അത് തുടരുകയാണ്. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രമാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് 1st seed ആര്യന സബ്ലങ്കയും 2nd seed എലന റൈബാക്കിനെയും തമ്മിൽ ഏറ്റുമുട്ടും. തുടർച്ചയായ 3rd കിരീടമാണ് സബ്ലങ്കയുടെ ലക്ഷ്യം. പുരുഷ സിംഗിൾസ് ഫൈനൽ നാളെ നടക്കും. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ആദ്യ സെമിയിൽ മലേഷ്യയെ വീഴ്ത്തി ഇന്ത്യൻ ജൂനിയർ പുരുഷ ടീം ഫൈനലിൽ കടന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. ഇന്ന് നടക്കുന്ന ജൂനിയർ വനിതാ വിഭാഗം സെമിഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ 4 wicketsന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലുകളിലൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജക മണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ലോക നേതാക്കൾ ഇന്ത്യയിൽ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. US ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ആര്യന സബ്ലങ്ക എലിന റൈബാക്കിന പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
4: ठंडे पानी से नहाना चाहिए, ठंडे ठंडे पानी से नहा

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്,
0: കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഇന്ത്യയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
5: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവണൻ വിവരങ്ങൾ അറിയാൻ തിടുക്കമായി, ധൃതിയായി. താൻ ദൂതനായി അയച്ച ശുകൻ ഇപ്പോൾ ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷെ കുറച്ച് താമസിച്ചാണ് വന്നിരിക്കുന്നത്. എന്താണ് ഇത്രയും താമസിക്കാൻ കാരണം? മറ്റെന്തെങ്കിലും മനുഷ്യ സംഭവങ്ങൾ അവിടെ ഉണ്ടായോ? ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ രാവണൻ കഴിഞ്ഞ ക്യാപ്സിൽ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അപ്പൊ ശുകൻ മറുപടി പറയാണ്, ഈ ഭാഗം രാവണ ശുക സംവാദം എന്നാണ് അറിയപ്പെടുക. രാക്ഷസ രാജാവെ ജയിച്ചാലും എന്നുള്ള ഒരു അഭിസംബോധനയോടുകൂടി തന്നെയാണ് ആ ബഹുമാന

സ്നേഹത്തോടുകൂടി തന്നെയാണ് വിജയാശംസകൾ നേർന്നുകൊണ്ട് തന്നെയാണ് ശുഗൻ സംഭാഷണം ആരംഭിക്കുന്നത്. പക്ഷെ അതേ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ, മോക്ഷോപദേശ മാർഗേണ ചൊല്ലിയിടുവൻ. ഞാൻ ഇതൊരു മോക്ഷത്തിനായിട്ടുള്ള ഉപദേശത്തിന്റെ രൂപത്തിലായിട്ടാണ് കാണുന്നത്. ആ രീതിയിലാണ് ശുഗൻ സംസാരിക്കുന്നത്. അപ്പൊ ശുഗന്റെ രാവണനോടുള്ള സംവാദത്തെ മൊത്തം നമ്മളത് വായിച്ചു നോക്കിയാൽ ഒരു 5 ഭാഗങ്ങളായി അതിനെ തിരിക്കാം. ആദ്യ ഭാഗത്ത് അവിടെ സംഭവിച്ച കാര്യങ്ങളുടെ യഥാതഥമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വിവരണമാണ്, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് പറയുന്നു. രണ്ടാമത്തെ ഭാഗം വാനരസേനയുടെ ശക്തിയെക്കുറിച്ചും ആ പ്രത്യേകതകളെക്കുറിച്ചും ആ വാനര സൈന്യാധിപന്മാരുടെ കഴിവുകളെക്കുറിച്ചും അവരുടെ തന്ത്രങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വിവരണമാണ്. അതിനുശേഷം ശ്രീരാമൻ ഒരു സാധാരണ മനുഷ്യനല്ലെന്നും യഥാർത്ഥത്തിൽ ശ്രീരാമൻ ആരാണ്, സീത ആരാണ്, ലക്ഷ്മണൻ ആരാണ്, ശുഗൻ മനസ്സിലായിട്ടുള്ള കാര്യം, ശുഗൻ തിരിച്ചറിഞ്ഞ കാര്യം രാവണനോട് പങ്കുവെക്കുകയാണ്. തുടർന്ന് നാം കാണുന്നത് ഒരു അനുസ്യൂതമായ ഒരു ജ്ഞാന പ്രവാഹമാണ്, അൾട്ടിമേറ്റ് നോളജ് ആണ്. തികഞ്ഞ ഒരു ജ്ഞാനിയെ പോലെ, ജ്ഞാനിയായിട്ട് തന്നെ ശുഗൻ മാറിയിരിക്കുന്നു. അദ്ദേഹം ആ നോളജ് പങ്കുവെക്കുകയാണ്, ജ്ഞാനം പങ്കുവെക്കുകയാണ്. അഞ്ചാമതായിട്ട് അതിന്റെ അവസാന ഭാഗത്താണ് പറയുന്നത് എന്തുകൊണ്ടാണ് സീതയെ വിട്ടുകൊടുക്കേണ്ടത്. വെറുതെ സീതയെ വിട്ടുകൊടുക്കണം എന്ന് പറയല്ല, അത് കാര്യകാരണ സഹിതം പറയാണ്. എന്തുകൊണ്ടാണ് സീതയെ വിട്ടുകൊടുക്കേണ്ടത്, അതിനുശേഷം എങ്ങനെയാണ് മോക്ഷം പ്രാപിക്കേണ്ടത്, രാമനെ ധ്യാനിക്കാൻ എന്താണ് മാർഗം, ഇങ്ങനത്തെ കാര്യങ്ങൾ അദ്ദേഹം വിശദമായി പറയുന്നു. ഇതിൽ ആദ്യത്തെ ഭാഗം നമുക്കറിയാം, ശുഗൻ അവിടെ ചെന്നത് മുതൽ ബന്ധനസ്ഥനാക്കപ്പെട്ടതും അതി അദ്ദേഹത്തെ വധിക്കാതെ വിട്ടയക്കുകയാണ്, ദൂതൻ വധ്യനല്ല എന്നുള്ള കാരണം പറഞ്ഞിട്ട് ആ ഒരു ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനം എടുത്തു. അതിനുശേഷം അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കിയിരുന്നു, സേതുബന്ധനം നടന്നു. അതിനുശേഷം ബന്ധനത്തിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചു, അദ്ദേഹത്തിനെ കെട്ടഴിച്ചു വിട്ട് സ്വതന്ത്രനാക്കിയിട്ട് ഇപ്പോൾ രാവണന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തെ കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം നമുക്ക് അതറിയാം. നമ്മൾ ആ ഘട്ടത്തിൽ ഇതോടൊപ്പം തന്നെ സഞ്ചരിച്ചവരാണ്. ഏതായാലും അദ്ദേഹം നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ഇങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ ശ്രീരാമൻ ഒരു സന്ദേശം ശുഗന് പറഞ്ഞേൽപ്പിച്ചിരുന്നു. ആ സന്ദേശം ഏതാണെന്നുള്ളതാണ് സംഭവങ്ങളുടെ യഥാർത്ഥ വിവരണത്തിന് ശേഷം ശുഗൻ പറയുന്നത്. എന്തായിരുന്നു ആ സന്ദേശം? അത് ഇപ്രകാരമാണ്, ചെന്ന് നീ രാവണൻ തന്നോട് ചൊല്ലുക, രാവണനോട് ചെന്ന് നീ ഇപ്രകാരം ചൊല്ലണം, ഞാൻ ഇനി പറയാൻ പോകുന്ന പ്രകാരം ചൊല്ലണം, പറയണം. രണ്ടേ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ശ്രീരാമൻ കൊടുക്കുന്നത്. സീതയെ നൽകിയിടുക ഒന്നുകിൽ, അല്ലായെങ്കിൽ ഏതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. ഒന്നുകിൽ സീതയെ നൽകുക, തിരിച്ചു നൽകുക, അതോടെ പ്രശ്നം തീർന്നു, അതല്ലെങ്കിൽ യുദ്ധം തുടങ്ങാൻ തയ്യാറായിക്കൊള്ളുക. അല്ലെ, ഇതിനിടയ്ക്ക് ഇത് രണ്ടുമല്ലാത്ത വേറെ ഒരു കാര്യത്തെക്കുറിച്ച് രാവണൻ ആലോചിക്കേണ്ടതില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് ശുഗൻ വഴി രാവണന് ശ്രീരാമൻ നൽകുന്നത്. അത് ഒരു കാര്യം കൂടി പറയുന്നു, ഇത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല, രണ്ടിലും ഒന്ന് ഉഴറി ചെയ്ത് കൊള്ളണം, രണ്ടും കണക്ക് എനിക്കെന്ന് പറയണം, എനിക്കെന്താണ് വേണ്ടതെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല, എനിക്ക് രണ്ടും തുല്യമാണ്. സീതയെ തന്നാൽ സന്തോഷം, പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാം. സീത തരുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ സന്തോഷം, യുദ്ധം അങ്ങ് തുടങ്ങാം. എനിക്ക് രണ്ടും കണക്ക് തന്നെ, തുല്യം തന്നെ എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്ത് ബലം കൊണ്ടാണോ സീതയെ കട്ടുകൊണ്ടുപോയത്, രാമായണത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നു, എന്ത് ശക്തി ഉണ്ടെന്ന് സ്വയം ധരിച്ചിട്ടാണ് ശ്രീരാമൻ രാവണൻ ഒരാൾ വെറുതെ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. അപ്പൊ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണക്കുകൂട്ടൽ കാണുമല്ലോ, സ്വന്തം ശക്തിയെ കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ കാണും. അപ്പൊ ആ എന്ത് കണക്കുകൂട്ടൽ, എന്ത് ശക്തിയുടെ ആത്മവിശ്വാസത്തിലാണോ രാവണൻ ഈ തെറ്റായ പ്രവൃത്തി, സീതയെ അപഹരിക്കുക എന്ന് പറഞ്ഞ തെറ്റായ പ്രവൃത്തി ചെയ്തോ, അതേ ശക്തി തന്നെ എടുത്തുപയോഗിച്ച് എന്നോട് പോരിന് വരാൻ പറയുക, അവൻ്റെ അടുത്ത് പറയുക എന്നോട് യുദ്ധം ചെയ്യാൻ വരാൻ പറയുക. എന്ത് ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയുക. അത് പറയുന്നു, പോരിനായി കൊണ്ട് പുറപ്പെടുക അശ്വിനി, എത്രയും പെട്ടെന്ന് യുദ്ധത്തിനായി വരിക. ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ശ്രീരാമൻ ശുഗൻ വഴി പറഞ്ഞ് ഏൽപ്പിക്കുന്ന ഒരു കാര്യം, ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം, ശങ്കാവിഹീനം ഒരു സംശയവും വേണ്ട, ഒരു സംശയം വേണ്ട ഇക്കാര്യത്തിൽ, ലങ്കാപുരവും ലങ്കാപുരിയും നിശാചരസേനയും രാക്ഷസന്മാരുടെ സൈന്യവും ശരങ്ങളെ കൊണ്ട് ഞാൻ ഒക്കെ പൊടിപ്പെടുത്ത് എന്നുള്ളിൽ വന്നിങ്ങ് പുക്കൊരു രോഷവും ആശു തീർത്തിയിടുവൻ. എനിക്ക് എന്തെല്ലാം രോഷം, എന്തെല്ലാം അമർഷം, ക്രോധം ഉണ്ടോ അതെല്ലാം ഞാൻ തീർക്കും. എവിടെ തീർക്കും? ഞാൻ ലങ്കാപുരിയിൽ തീർക്കും, നിന്റെ രാക്ഷസ സൈന്യത്തിന് മേൽ തീർക്കും, അതിനെയെല്ലാം ഞാൻ തവിട് പൊടിയാക്കി കളയും, ഞാൻ നശിപ്പിച്ചു കളയും, തീർച്ച. ശക്തനാണെന്നാകിൽ പുറപ്പെടുക അശ്വിനി, നീ ശക്തനാണെന്ന് നീ സ്വയം ധരിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ നീ

0: പുറപ്പെടുക, യുദ്ധത്തിന് വരിക. യുദ്ധനാട്ടിലാണ് ശ്രീരാമന് താല്പര്യം തോന്നുന്നത്. എത്രയും പെട്ടെന്ന് വരിക. സീതയെ വിട്ടുകൊടുക്കും എന്ന് കൊടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ രാവണൻ ചെയ്യും എന്ന് ശ്രീരാമൻ ഒരു തരത്തിലും വിചാരിക്കുന്നില്ല. യുദ്ധം തന്നെ ആയിരിക്കും നടക്കുക. അതുകൊണ്ടാണ് രണ്ടും എനിക്ക് കണക്ക് തന്നെ എന്ന് പറയുന്നത്. ശുഭൻ ഈ സന്ദേശം അതേപോലെ വള്ളി പുള്ളി വിസർഗം തെറ്റാതെ രാവണനോട് പറഞ്ഞു. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതേപോലത്തെ ഒരു പ്രവൃത്തിയാണ് രാമൻ ഇവിടെ ചെയ്യുന്നത്. ശുകനെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ആരായിരുന്നു? രാവണന്റെ ദൂതനായിരുന്നു. ഇപ്പൊ നമ്മൾ ശുകനെ കാണുന്ന ആരായിട്ടാണ്? രാമന്റെ ദൂതനായിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു ദൂതനെ നമുക്ക് ആവശ്യമുണ്ട് ഈ നമുക്ക് നമ്മുടെ ഈ സന്ദേശം അവിടെ എത്തിക്കാൻ. അതിന് ആ രാവണന്റെ കൂടെ തന്നെ ഉള്ള ഒരാളാണെങ്കിൽ അതിന് ഏറ്റവും നന്നായി എന്ന് വിചാരിച്ചിട്ടാണോ ശുകനെ അന്ന് കൊല്ലാതെ വിട്ടത് എന്ന് നമുക്ക് ഈ സമയത്ത് സംശയിച്ചു പോകുന്നതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ശുകൻ ഭയം കൊണ്ടോ ഭീഷണിക്ക് വശംവദനായിട്ടോ അല്ല ഇങ്ങനെ രാമന്റെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നത്, 100% ഉറപ്പാണ്. ഈ ഈ സമയം കൊണ്ട് രാമനുമായി പരിചയപ്പെട്ട അവിടെ താമസിച്ച അവരോടൊപ്പം ഇടപഴകിയ സമയം കൊണ്ട് ശുകന് വളരെ വ്യക്തമായിട്ട് രാമൻ ആരാണ് എന്ന് മനസ്സിലായി. സത്യവും നീതിയും ധർമ്മവും രാമന്റെ ഭാഗത്താണ് എന്ന് ശുകന് മനസ്സിലായി. അതുകൊണ്ടാണ് ഉപദേശം നൽകി രാവണനെ തെറ്റായിട്ടുള്ള പ്രവൃത്തിയിൽ നിന്ന്, തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി ശുകൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ രാവണന്റെ അതിനു മുമ്പ് കുറച്ച് ഇൻഫർമേഷൻസും കൂടി പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന്, രാവണന്റെ സഹോദരൻ വിഭീഷണൻ ഇപ്പൊ എവിടെയാണുള്ളതെന്ന് പറയുന്നു. അദ്ദേഹം ശ്രീരാമനോടൊപ്പം തന്നെയുണ്ട്, അദ്ദേഹം സൈന്യത്തോടൊപ്പം വന്നിട്ടുണ്ട്. മാത്രമല്ല സുഗ്രീവനുണ്ട്, മാത്രമല്ല ലക്ഷ്മണനുണ്ട്. ഇവരായാലും മാത്രം ഒറ്റയ്ക്കല്ല, ഇവരോടൊപ്പം വളരെ ബഹത്തായിട്ടുള്ള, വളരെ വിപുലമായിട്ടുള്ള ഒരു വാനര സൈന്യവുമുണ്ട്. അപ്പൊ ശ്രീരാമന്റെ അനുവാദത്തോടുകൂടി, അനുമതിയോടുകൂടി തന്നെയാണ് ശുകൻ വാനര സൈന്യത്തെ കാണാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ കണ്ടതും അറിഞ്ഞതും ഞാൻ നേരത്തെ പറഞ്ഞ വാനര സൈന്യത്തിന്റെ ആൾബലത്തെക്കുറിച്ച്, അവരുടെ ശക്തിയെക്കുറിച്ച്, അവരുടെ തന്ത്രങ്ങളെക്കുറിച്ച്, അവരുടെ സേനാ നായകന്മാരെ കുറിച്ച്, അവരുടെ ബഹുമുഖമായിട്ടുള്ള സാമർഥ്യത്തെക്കുറിച്ചും യുദ്ധ കലയിലുള്ള, യുദ്ധത്തിലുള്ള പ്രാവീണ്യത്തെക്കുറിച്ചും അവരുടെ വൈദഗ്ധ്യത്തെക്കുറിച്ചും ഒക്കെ ശുകൻ കണ്ടറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശുകൻ രാവണനോട് വിവരിച്ചു കൊടുക്കാൻ പോവുകയാണ്. എപ്പോഴാണ്? അടുത്ത ക്യാപ്സ്യൂളിൽ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
0: ശുകൻ താൻ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളൊക്കെ രാവണനെ ധരിപ്പിക്കുകയാണ്. ആ ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ വാനര സൈന്യത്തെ കുറിച്ചുള്ള ശുകന്റെ ഒരു വിവരണമാണ്, ഒരു റണ്ണിങ് കമന്ററി എന്ന് തന്നെ പറയാം. നമ്മുടെ കൺമുമ്പിൽ നമ്മളത് കാണുന്ന പോലെയാണ് ശുകൻ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ആദ്യം അദ്ദേഹം പറയുന്ന വാനരന്മാരെ, വാനര സൈന്യത്തിലെ വാനരന്മാരുടെ പ്രത്യേകതകളെ കുറിച്ചാണ്. അവർ പർവ്വത തുല്യരാണെന്ന് പറയുന്നത്, പർവ്വതം പോലെ ഉയരവും വണ്ണവും ഒക്കെ ഉള്ള അത്ര ഭീമാകാരമായ ശരീരത്തോടു കൂടിയ വാനരന്മാരാണ്. ഭൂമി കുലുങ്ങും പോലെയുള്ള ഗർജനമാണ് അവരുടേത്. അവരെന്ന് ഗർജിച്ചാൽ ഭൂമി കുലുങ്ങും, അത്രമാത്രം വലിയ ഭീകരമായിട്ടുള്ള ഗർജനമാണ് അവരുടേത്. മറ്റൊരു പ്രത്യേകത പറയുന്ന, ഒരു ഭയവുമില്ല അവർക്ക്, ആരെയും ഒരു പേടിയുമില്ല. സർവ്വലോകങ്ങളെയും ഭസ്മമാക്കാം എന്നുള്ള ഒരു ഗർവമാണ്, ഒരു ഭാവമാണ്, ഒരു അഹന്തയാണ് അവർക്കുള്ളത് എന്നും ശുകൻ പറയുന്നു. എത്ര ലോകങ്ങളുമായിട്ട് വേണമെങ്കിലും നേടാൻ തയ്യാറാണ്, എല്ലാവരെയും ഭസ്മമാക്കിക്കൊളയും, അത്രമാത്രം ശക്തന്മാരാണ് തങ്ങൾ എന്നുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസമുള്ള ആൾക്കാരാണ്. അവരെത്ര പേരുണ്ട് ആ എണ്ണം കണക്കാക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. അങ്ങനെ എണ്ണമില്ലാത്തത്ര ആൾക്കാരുണ്ട്. അവരെത്ര പേരുണ്ടെന്നുള്ള എണ്ണം എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. എനിക്ക് മാത്രമല്ല, സംഖ്യാവതാംബരൻ പോലും, ആരാണ് സംഖ്യാവതാംബരൻ? സംഖ്യാവതാംബരൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ, അപ്പം ലോകത്തുള്ള എത്ര പണ്ഡിതന്മാരുണ്ടോ അതിൽ ഏറ്റവും പ്രമുഖൻ, ഏറ്റവും ശ്രേഷ്ഠൻ ആയ കുമാരൻ എന്ന് പറയുന്നത് സാക്ഷാൽ സുബ്രഹ്മണ്യനെയാണ് ഉദ്ദേശിക്കുന്നത്. സാക്ഷാൽ സുബ്രഹ്മണ്യന് പോലും ഈ വാനര പടയുടെ എണ്ണം, അതിനകത്ത് എത്ര പേരുണ്ട്, എത്ര വാനരന്മാരുണ്ട് എന്നുള്ള എണ്ണം കണക്കാക്കി പറയാൻ സാധിക്കില്ല എന്ന് ശുകൻ പറയുന്നു. അപ്പൊ അതിൽ

പ്രമുഖരാരൊക്കെയാണെന്നൊന്ന് നോക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം തന്നെ നീലനാണ്, സർവ്വസൈന്യാധിപനാണ് നീലൻ. നീലൻ ശിവൻ പറയുന്നു, അദ്ദേഹം ഇങ്ങനെ വാലും ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. ഒരു 100,000 പേർ ശിവനോട്, ക്ഷമിക്കണം, നീലനോടൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട്. രിപുക്കളെ നീറാക്കുവാൻ, രിപു എന്ന് പറഞ്ഞാൽ ശത്രു, നീറാക്കുവാൻ എന്ന് പറഞ്ഞാൽ ഭസ്മമാക്കുവാൻ. അപ്പൊ ശത്രുക്കളെ കണ്ടാൽ അവരെ ഭസ്മമാക്കാനായിട്ടുള്ള ആ ഒരു ഉറപ്പിച്ച് തീരുമാനിച്ച് നിൽക്കുന്ന രീതിയിലാണ് നീലൻ അവിടെ സർവ്വസൈന്യാധിപനായി നിലയുറപ്പിച്ച് നിൽക്കുന്നത്. ആ നിൽപ്പ് കണ്ടാലോ കാലനും പേടിച്ച് മണ്ടും, കാലൻ സാക്ഷാൽ യമരാജാവ് പോലും പേടിച്ചോടും നീലന്റെ ആ നിൽപ്പ് കണ്ടാൽ. അതിനടുത്ത് ശുഗൻ ഇങ്ങനെ റണ്ണിങ് കമന്ററി തുടരുകയാണ്. അതിനടുത്ത് മറ്റൊരാൾ നിൽക്കുന്നുണ്ട്, പത്മകിഞ്ചൽക്ക സമപ്രഭൻ എന്ന് പറഞ്ഞാൽ താമര അല്ലി പോലെ ശോഭയുള്ളവൻ. ആരാണത്? ബാലിതൻ നന്ദനൻ, ബാലിയുടെ മകൻ, യുവരാജാവായ അംഗദൻ. അദ്ദേഹമാണ് നീലന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളത്. അംഗദൻ എങ്ങനെയാണ് നിൽക്കുന്നത്? വാൽ കൊണ്ട് ഭൂമിയിൽ തച്ച് തച്ച്, അങ്ങനെ വാലിങ്ങനെ പൊക്കിയെടുത്ത് ഭൂമിയിൽ അടിക്കും, വീണ്ടും അടിക്കും, നിലത്തടിക്കും, വാല് നിലത്തടിക്കും, പിന്നെ നിലത്തടിക്കും. ഇങ്ങനെ എന്താണ്, ഊർജസ്വലനായിട്ട് ആ യുദ്ധമൊന്ന് തുടങ്ങി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ബാലിയുടെ മകനായിട്ടുള്ള അംഗദൻ. അംഗദന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഹനുമാനാണ്, വായുപുത്രനായ ഹനുമാനാണ്. ഹനുമാനെ രാവണൻ അറിയാം എങ്കിലും ഒന്ന് പരിചയപ്പെടുത്തുന്നു, ത്വൽ പുത്ര ഘാതകൻ, അങ്ങയുടെ മകനെ വധിച്ചവൻ. മാത്രമല്ല രാമചന്ദ്ര പ്രിയൻ, ശ്രീരാമചന്ദ്രനെ ഏറ്റവും പ്രിയപ്പെട്ടവൻ. ഇങ്ങനെയാണ് ഹനുമാനെ രാവണനെ പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഹനുമാനെ പറ്റി രാവണനോട് വിവരിക്കുന്നത്. അപ്പൊ ഹനുമാൻ വരെയായി. അതിനടുത്ത് സുഗ്രീവനോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട്, ശിവൻ പറയുന്നു. അതാരാണ് സുഗ്രീവനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ? അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? രജത സമപ്രഭൻ എന്ന് പറഞ്ഞാൽ വെള്ളി പോലെ തിളങ്ങുകയാണ് അയാൾ. അയാളുടെ പേരാണ് ശ്വേതൻ. ശ്വേതൻ എന്ന് പറയുന്ന വാനര ശ്രേഷ്ഠനാണ് അവിടെ നിൽക്കുന്നത്. ശ്വേതന്റെ തൊട്ടടുത്ത് നിൽക്കുന്നു രംഭൻ. അപ്പൊ രംഭന്റെ മുമ്പിൽ നിൽക്കുന്ന ആളിന്റെ പേര് ശരഭൻ. ഇവരെല്ലാം വലിയ വീര ശൂര പരാക്രമികളായിട്ടുള്ള വാനര ശ്രേഷ്ഠന്മാരാണ്. മാത്രമോ, ദേവന്മാരുടെ വൈദ്യന്മാരായിട്ടുള്ള അശ്വിനി ദേവകൾ എന്ന് പറയുന്നത് ദേവന്മാരുടെ ചികിത്സകരാണ്, ഭിഷഗ്വരന്മാരാണ്, വൈദ്യരാണ്. അപ്പം അവരുടെ രണ്ട് മക്കളുണ്ട്, മൈന്ദനും വിവിധനും. അവർ രണ്ടുപേരും ശരഭന്റെ തൊട്ടടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അപ്പം മൈന്ദനും വിവിധനും. അപ്പൊ അവരുടെ അടുത്ത് പിന്നെ ആരാണ് നിൽക്കുന്നത്? ഏറ്റവും പ്രമുഖനായിട്ടുള്ള നളനാണ് അവരുടെ അടുത്ത് നിൽക്കുന്നത്. നളനെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? സേതു കർത്താവാം നളൻ. അവനാണ് ഈ സേതു, ഈ പാലം, ഈ ചിറ പണിഞ്ഞത്. നമുക്കറിയാം വരുണൻ തന്നെയാണ് ആ പേര് നിർദ്ദേശിച്ചത്. സാക്ഷാൽ വിശ്വകർമാവിന്റെ മകനാണ്, വാസ്തുശില്പിയാണ് നളൻ. അപ്പൊ അതാണ്, അവനാണ് സേതു നിർമ്മിച്ചത്. അതാണ് സേതു കർത്താവാം നളൻ എന്ന് പറയുന്നത്. പിന്നെ നിരവധി വാനര സേനാ പ്രമുഖരുടെ പേരുകൾ ഒന്നൊന്നായി ഓർത്തെടുത്ത് ശുഗൻ രാവണനോട് ഇങ്ങനെ എടുത്തെടുത്ത് പറയുകയാണ് രാമായണത്തിൽ. അപ്പൊ ഒരിക്കൽ നമ്മൾ ഈ പേരുകളെല്ലാം ഇതിനു മുമ്പും വിവരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു ആവർത്തന വിരസത ഉണ്ടാകാൻ വേണ്ടി ആ പേരുകളെല്ലാം നമ്മളിപ്പോ ഇവിടെ ആവർത്തിക്കുന്നില്ല. എല്ലാം ഒന്നിനൊന്ന് പ്രഗത്ഭരാണ്, ഒന്നിനൊന്ന് വീരന്മാരാണ്, ശൂര പരാക്രമികളാണ്. കുറെ അധികം പേരുകൾ അദ്ദേഹം ഇതുപോലെ പറയും. പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ ശുഗനും പറയുന്നു, ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭു. ഇങ്ങനെ അങ്ങോട്ട് കണക്കില്ലാത്ത വാനര ശ്രേഷ്ഠന്മാരാണ്, പ്രമുഖന്മാരായിട്ടുള്ള വാനരന്മാരാണ് അവിടെ നിൽക്കുന്നത്. ഏ ഇത്യാദി എന്ന് പറഞ്ഞാൽ തുടങ്ങിയ, നമ്മൾ പറയാം കുറച്ച് പേര് പറഞ്ഞു തുടങ്ങിയവരെ, ആദിയായ വർദ്ധക നമ്മൾ പറയില്ല, അങ്ങനെ പറയാണ്. കുറെ അധികം പേര് പറഞ്ഞു, ഇനിയും ഒരുപാട് പേരുകളുണ്ട്. ഞാൻ എങ്ങനെ ഇവരെല്ലാം പേരുകൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയാനാണ്? എന്താ കാര്യം? ഒരു 67 കോടി ആൾക്കാരുണ്ട്. ഇത്തരം വാനര നായകന്മാർ 67 കോടി ഉള്ളതറിഞ്ഞാലും, 67 കോടി വാനരന്മാർ, അപ്പൊ അവരുടെയൊക്കെ പേരുകളൊക്കെ ഞാൻ എങ്ങനെ അങ്ങയോട് വിവരിക്കും? അപ്പൊ ഇവരെല്ലാം വെറും വാനരന്മാരാണ് എന്ന്, അതുകൊണ്ട് തന്നെ നിസ്സാരന്മാരാണ് എന്നും രാവണൻ ധരിക്കേണ്ടതില്ല എന്നും ശുഗൻ പറയുന്നു. അസുരന്മാരെ ഒടുക്കുവാനായി വന്ന ദേവാംശങ്ങൾ തന്നെയാണ്, ദേവന്മാരുടെ അംശാവതാരമാണ് ആയിട്ട് തന്നെയാണ് ഈ ദേവാംശം എന്ന് പറയും. അങ്ങനെ തന്നെയാണ് അവരുടെ ആ ദേവഗുണത്തോട് കൂടിയിട്ട് അസുരന്മാരെ എങ്ങനെയെങ്കിലും കൊന്നെടുക്കണം, നിഷ്കാസനം ചെയ്യണം ഈ ഭൂമിയിൽ നിന്ന് തന്നെ. അപ്പൊ തിന്മയെ നശിപ്പിക്കുന്നതിന് നന്മയുടെ സന്ദേശവാഹകരായിട്ട് ആണ് ഇവരെല്ലാം വാനരന്മാരായി വന്നിട്ടുള്ളത്. ഇത്രയും പറഞ്ഞ ശേഷം ആ പരമമായിട്ടുള്ള ആ സത്യം ശുഗൻ പറയുന്നു. നമ്മളെല്ലാം അതിനു വേണ്ടിയിട്ടാണ് കാത്തിരി. എന്താണ് പറയുന്നത്? ശ്രീരാമദേവനും മനുഷ്യനല്ല, ആദി നാരായണനാം പരം പുരുഷോത്തമൻ. ശ്രീരാമദേവൻ, ശ്രീരാമചന്ദ്രൻ അങ്ങ് വിചാരിക്കുന്ന പോലെ

0: ഒരു സാധാരണ മനുഷ്യനല്ല, പരമപുരുഷനായ ശ്രീ നാരായണൻ തന്നെയാണ്. പരമ്പൊരുളാണ്, ഭഗവാനാണ് മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നു എന്ന് മാത്രം. സീതാദേവി ആരാണെന്ന് പറയുന്നു? സീതയാകുന്നത് യോഗമായ ദേവിയാണ്. ദേവി തന്നെയാണ് സീതയായിട്ട് അവതരിച്ചിരിക്കുന്നത്. സോദരൻ ലക്ഷ്മണനായത് അനന്തനും, നമുക്കറിയാം മഹാവിഷ്ണു ശയിക്കുന്ന അനന്തൻ്റെ മുകളിലാണെന്നറിയാം അല്ലേ. അപ്പം ആ അനന്തനാണ് ലക്ഷ്മണനായി, ശ്രീരാമൻ്റെ സഹോദരൻ ലക്ഷ്മണനായിട്ട് മനുഷ്യ ജന്മത്തിൽ വന്നിരിക്കുന്നത്. അപ്പം ഈ മൂന്ന് കാര്യങ്ങളും ശുകൻ രാവണനോട് പറഞ്ഞു കൊടുക്കും. ശ്രീരാമൻ എന്ന് പറയുന്ന സാക്ഷാൽ നാരായണനാണ്, മഹാവിഷ്ണുവാണ്, സീത എന്ന് പറയുന്നത് ദേവിയാണ്, യോഗമായ ദേവിയാണ്, ലക്ഷ്മണൻ എന്ന് പറയുന്ന സാക്ഷാൽ അനന്തൻ തന്നെയാണ് ലക്ഷ്മണൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നിട്ട് പറയുന്നു, ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാർ. ജനകജ എന്ന് പറയുന്നത് സീത, രാഘവൻ എന്ന് പറയുന്നത് ശ്രീരാമൻ. ശ്രീരാമനും സീതയും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ, ഈ വിശ്വത്തിൻ്റെ തന്നെ പിതാവും മാതാവും തന്നെയാണ്. അവരെ ശ്രീരാമൻ എന്ന മനുഷ്യനായോ സീത എന്ന മനുഷ്യ സ്ത്രീയായിട്ടോ അല്ല നമ്മൾ കാണേണ്ടത്. സാക്ഷാൽ നാരായണൻ, സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ തന്നെയാണ്, അവതാരം തന്നെയാണ് ശ്രീരാമചന്ദ്രൻ. സാക്ഷാൽ ദേവിയുടെ അവതാരം തന്നെയാണ് സീതാദേവി എന്നുള്ള പരമമായിട്ടുള്ള സത്യം, ആ യാഥാർത്ഥ്യം ശുകൻ രാവണനും അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, പലരും ഇപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അവരോട് ഇത്ര വൈരമുണ്ടാവാൻ കാരണം എന്താണ്? ഇത്രയും വലിയൊരു വൈരാഗ്യം ഇവരോടുണ്ടാവാനായിട്ട്, താങ്കൾക്കുണ്ടാവാനായിട്ട് എന്താണ് കാര്യം? എനിക്ക് മനസ്സിലാവുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ശുകൻ വിവരണം നിർത്തുന്നുണ്ടോ? ഇല്ല. ഇനിയും തുടരും അടുത്ത ക്യാപ്സ്യൂളിൽ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
0: ശ്രീരാമനും സീതയും ലക്ഷ്മണനും യഥാർത്ഥത്തിൽ ആരാണ് എന്ന പരമമായ സത്യം വെളിപ്പെടുത്തിയ ശേഷം ശുകൻ രാവണന് ആത്മീയ ജ്ഞാനം പകർന്നു നൽകുകയാണ് ഈ ക്യാപ്സ്യൂൾ. അദ്ദേഹം പറയുന്നു, നമ്മുടെ എല്ലാം ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. പഞ്ചഭൂതങ്ങൾ നമുക്ക് അറിയാം, ഭൂമി, അഗ്നി, ജലം, വായു, ആകാശം. ഇവയാൽ നിർമ്മിക്കപ്പെട്ടവയാണ് നമ്മുടെയൊക്കെ ശരീരം. ഈ ശരീരത്തിന് നാശം സംഭവിക്കും, മരണം സുനിശ്ചിതമാണ്. അതെപ്പോഴാണെന്നുള്ള കാര്യം മാത്രമേ അനിശ്ചിതമായിട്ടുള്ളൂ. അപ്പോൾ മരണം കടന്നു വരും, ഈ ശരീരം നശിക്കും. അതിന് രാമായണത്തിൽ പറയുന്നത്, പഞ്ചത്വമാശുഭവിക്കും എല്ലാവരും, നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. ഇത് തീർച്ചയാണ്. നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ, ഈ ശരീരത്തെ കുറിച്ചാണല്ലോ നാം ആവശ്യത്തിലധികം അഭിമാനവും ദുരഭിമാനവും ഒക്കെ കൊള്ളുന്നത്. അത് ശുകൻ പറയുന്നു, ഇതൊന്നുമില്ല, ത്വക്ക്, മാംസം, അസ്ഥി, മൂത്രം, മലം, ഇതെല്ലാം കൂടെ ചേർന്നതാണ്, ദുർഗന്ധം വമിക്കുന്നതാണ്. ജീവൻ ഇല്ലാതായാൽ പിന്നെ ദുർഗന്ധം വമിക്കും, അഴുകും, ദുർഗന്ധപൂരിതമാണ് ഈ ശരീരം. ഈ സത്യം മനസ്സിലാക്കാതെ അജ്ഞാനികൾ, അറിവില്ലാത്തവർ ശരീരത്തെ ചൊല്ലി അഹങ്കരിക്കുന്നു എന്ന് ശുകൻ പറയുന്നു. ഞാൻ എന്ന ഭാവം അതിങ്കൽ ഉണ്ടായി വരും. ഞാൻ ഞാൻ ഞാൻ എന്നുള്ള ഭാവമാണ് നമ്മളെല്ലാം ഭരിക്കുന്നത്. അതിനാധാരമായിട്ടുള്ളത് നമ്മുടെ ശരീരമാണ് എല്ലാം അന്തിമമായിട്ടുള്ളത് എന്നുള്ള നമ്മുടെ എല്ലാം തെറ്റായ വിശ്വാസമാണ്. അത് അറിവില്ലാത്തവരുടെ, അജ്ഞാനികളുടെ കാര്യം. അപ്പൊ അറിവുള്ളവരോ? അറിവുള്ളവരാണല്ലോ ബുദ്ധിമാന്മാർ എന്ന് പറയുന്നത്. അവർക്ക് ഈ ശരീരം നശിച്ചു പോകുന്നതാണ്, നശ്വരമാണ് എന്നറിയാം. അഴുകിയും ഭസ്മമായും ഒക്കെ ഭൂമിയോട് ചേരുന്ന ദുർഗന്ധമുള്ള ഒരു വസ്തു മാത്രമാണ് ഇതെന്ന് ധീമതാം, തീ എന്ന് പറഞ്ഞ ബുദ്ധി, ധീമതാം എന്ന് പറയുമ്പോൾ ബുദ്ധിമാന്മാർ, ബുദ്ധിയുള്ളവർ, അവർക്കറിയാം. ഈ ശരീരം നിമിത്തമാണ് ബ്രഹ്മഹത്യാ പാപങ്ങൾ വരെയുള്ള കൊടിയ പാപങ്ങൾ ഉണ്ടാകുന്നത് എന്നും അവർക്കറിയാം. ഈ ശരീരം വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ മാത്രം ആയിട്ടുള്ളതാണ്. രോഗവും മറ്റും വന്നിട്ട് എപ്പോൾ വേണമെങ്കിലും ഈ ശരീരത്തെ പിടിമുറുക്കാം, എപ്പോഴാണ് രോഗം കടന്നു വരിക എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ശുകൻ പറയുന്നു, ഈ ജീവിതം സുഖവും ദുഃഖവും ചേർന്നതാണ്. സുഖം മാത്രമുള്ളതല്ല ഈ ജീവിതം, സുഖത്തോടൊപ്പം ദുഃഖവും കൂടി ചേർന്നതാണ് ഈ ജീവിതം. അപ്പൊ ഞാൻ എന്ന ഭാവത്തോടെ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ആ കർമ്മദോഷങ്ങൾ മൂലം വീണ്ടും വീണ്ടും ജനനവും മരണവും

0: മാറി മാറി ഉണ്ടാകുന്നു. പുനരഭി ജനനം, പുനരഭി മരണം എന്ന് പറയുന്ന പോലെ വീണ്ടും ജനനം, വീണ്ടും മരണം, വീണ്ടും ജനനം, വീണ്ടും മരണം. ഈ അവസ്ഥ ആർക്കാണ് ഉണ്ടാകുന്നത്? ഞാൻ എന്ന ഭാവത്തോടെ കർമ്മങ്ങൾ ചെയ്യുന്നവർക്കാണ്. അതുകൊണ്ട് രാവണ, നീ ഈ ശരീരത്തെക്കുറിച്ചുള്ള ദുരഭിമാനം ദൂരെ വലിച്ചെറിയണം. ഈ ശരീരത്തെക്കുറിച്ച് ഓർത്ത് നീ ഒട്ടും തന്നെ അഹങ്കരിക്കരുത്. ശോകജരാ മരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളക. നീ ദേഹത്തെക്കുറിച്ചുള്ള അഭിമാനം ദുരഭിമാനം കളയണം. എങ്കിൽ മാത്രമേ ദുഃഖവും ജരാനരയും ജനിമൃതികളും ഒക്കെ ഒഴിവാക്കാനാവൂ. ഇപ്പൊ ശരീരത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുക, ആത്മാവിനെ കണ്ടെത്തുക, ഇതാണ് നിനക്ക് ചെയ്യാനായിട്ടുള്ളത്. ശരീരത്തിൽ നിന്നുള്ള ആ ശ്രദ്ധ മാറിയെങ്കിൽ മാത്രമേ, ഞാൻ ശരീരമാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് മുക്തനായെങ്കിൽ മാത്രമേ നമുക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയൂ, ആത്മാവിനെ കണ്ടെത്താൻ കഴിയൂ. ആത്മാവിനെ കുറിച്ച് പറയുന്നു, രാമായണത്തിൽ പറയുന്നു, ആത്മാവ് നിർമ്മലനാണ്, അവ്യയനാണ്, അദ്വയനാണ്. ആ ആത്മാവിനെ ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം, ആത്മനി തന്നെ ലയിക്ക നീ കേവലം. നീ ആത്മാവിനെ തന്നെ സ്മരിക്കുക, ആത്മാവിൽ തന്നെ ലയിച്ചു ചേരുക. ഈശ്വരനും ഗുരുവും ആത്മാവും ഒന്നു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആത്മാവിനെ സ്മരിക്കുക, ആ ആത്മാവിൽ തന്നെ ലയിച്ചു ചേരുക. ഇതാണ് രാവണ നിനക്ക് ഇപ്പോൾ കരണീയമായിട്ടുള്ളത്. അതിന് പകരം പുത്രൻ, ഭാര്യ, ധനം എന്നിങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ലൗകികമായിട്ടുള്ള സുഖഭോഗ ചിന്തകളിൽ നിന്ന്, അതിൽ നിന്നുള്ള അതിലേക്കുള്ള ആ ആസക്തിയെ കളഞ്ഞിട്ട് അതിലുള്ള ആ ഭൗതിക ലൗകിക ജീവിത സുഖങ്ങളിലുള്ള അതിയായ താല്പര്യം മാറ്റിവെച്ചിട്ട് വിരക്തനായി വാഴുക എന്ന് ശുഗൻ പറയുന്നു. ഒന്നിലും അതിയായി കുടുങ്ങിപ്പോകാതിരിക്കുക, വിരക്തിയുള്ളവനാകുക. അതിൻ്റെ അർത്ഥം എന്താണ്? അനാവശ്യമായിട്ടുള്ള ആസക്തി വിഷയങ്ങളിലുള്ള ആസക്തി കളയുക. ഭോഗസുഖം നരകത്തിലും കിട്ടും എന്ന് ശുഗൻ പറയുന്നു. ഭോഗസുഖം, ഇങ്ങനത്തെ സുഖമൊക്കെ ഭൂമിയിൽ മാത്രമല്ല, എവിടെ വേണമെങ്കിലും കിട്ടും. മനുഷ്യനായി തന്നെ ജനിക്കണമെന്നില്ല സുഖങ്ങൾ കിട്ടാൻ. ഇപ്പൊ പന്നിയോ കുതിരയോ ആയി ജനിച്ചാലും ഇങ്ങനത്തെ നൈമിഷികമായിട്ടുള്ള ഭോഗസുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. അതിന് നീ മനുഷ്യനായിട്ട് ജനിക്കണമെന്നില്ല. നീ ഓർക്കുക, നീ ഇതൊന്നും അല്ല നിനക്ക് ലഭിച്ചിരിക്കുന്നത്. നിനക്ക് പന്നിയായോ കുതിരയായോ ഒന്നും അല്ല നീ ജനിച്ചിരിക്കുന്നത്. നിനക്ക് വിവേകശക്തിയുള്ള ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള മനുഷ്യജന്മമാണ് ലഭിച്ചിരിക്കുന്നത്. അത് തന്നെ എന്തൊരു മഹാഭാഗ്യമാണ് എന്ന് ശുഗൻ രാവണനെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ മനുഷ്യനെ മറ്റ് ജന്തുക്കളിൽ നിന്നും വേർതിരിക്കുന്ന ഗുണമാണ് വിവേകം. വിവേകം എന്ന് പറയുമ്പോൾ തിരിച്ചറിവ്, നന്മയും തിന്മയും വേർതിരിച്ചറിയാനായിട്ടുള്ള കഴിവ്. ഇപ്പൊ നന്മയെ സ്വീകരിക്കാനും തിന്മയെ തിരസ്കരിക്കാനുമായിട്ടുള്ള സന്നദ്ധത നമുക്ക് നൽകുന്ന ആ കഴിവ്, അതാണ് വിവേകം. അതാ വിവേകം ഉള്ള ശക്തിയുള്ള, വിവേകശക്തിയുള്ള, ശേഷിയുള്ള ഒരു മനുഷ്യനായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള ജന്മമാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ സാധാരണ മനുഷ്യനായിട്ടുമല്ല, അതിന് പുറമെ നിനക്ക് ബ്രാഹ്മണ്യം ലഭിച്ചിരിക്കുന്നു. ബ്രാഹ്മണ്യം എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെ അറിയുന്നവൻ എന്നാണ്. അപ്പൊ ആ ജ്ഞാനവും നിനക്ക് ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല, നീ ജനിച്ചിരിക്കുന്ന ഭാരതത്തിലാണ്, കർമ്മഭൂവായ ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചീടനൻ. ഈ ഭാരതം എന്ന് പറയുന്നത് കർമ്മക്ഷേത്രമാണ്, പുണ്യക്ഷേത്രമാണ്. ഭാരതത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ഭാഗ്യമാണ്. ഭാരതഖണ്ഡം എന്നാണ് പറയുന്നത്. അന്നത്തെ ലങ്കയൊക്കെ ഇന്നത്തെ ആ ഭാരതഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നു. അപ്പം ഈ ഭാരതഖണ്ഡത്തിൽ ജനിക്കുക, അത് മനുഷ്യനായിട്ട് തന്നെ ജനിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം, ഇവിടെ ഇത്രയും ഉത്കൃഷ്ടമായിട്ടുള്ള ജന്മം നിനക്ക് ലഭിച്ചിരിക്കുന്നു, എന്നിട്ടും നീ അതിൻ്റെ വില മനസ്സിലാക്കുന്നില്ല, നീ അതിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നില്ല. പിന്നെയും ഉണ്ടാകുമോ ഭോഗത്തിലുള്ള ആഗ്രഹം എന്ന് ശുഗൻ ചോദിക്കുന്നു. ഇത്രയും ഭാഗ്യമുള്ള ഒരു ജന്മം ലഭിച്ചിട്ടും നിസ്സാരമായിട്ടുള്ള ലൗകികമായിട്ടുള്ള ഭൗതികമായ സുഖഭോഗത്തിന് പിന്നാലെ പാഞ്ഞ് നടക്കാൻ രാവണ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്കത് മനസ്സിലാകുന്നില്ല. ശുഗൻ ഇങ്ങനെ കത്തിക്കയറുകയാണ്. അടുത്ത ക്യാപ്സ്യൂൾ കൊണ്ട് ശുഗനും രാവണനോടുള്ള സംവാദം അവസാനിപ്പിക്കും. അടുത്ത ക്യാപ്സ്യൂളിൽ ഇനി ഇതിന് ബാക്കിയായിട്ട് ശുഗൻ എന്താണ്, രാവണ നിനക്കിത് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുന്നിടത്ത് ഈ ക്യാപ്സ്യൂൾ നിർത്തുകയാണ്. ശേഷം ഭാഗം നമുക്ക് അടുത്ത ക്യാപ്സ്യൂളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: എടുക്കണം. പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഗുണമേന്മയുടെ ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെയൊക്കെയുള്ള കശുവണ്ണി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം. കേരള ക്യാഷു നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്. പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.

0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസ് പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം.

0: നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഒരുപാട് വിശേഷങ്ങളുമായി ഓണി സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ ബീന ഗോയൽ.
0: യെസ്, അപ്പൊ നമ്മുടെ കോംബ് കുറച്ചു പേർക്കൊക്കെ ഇഷ്ടമാണ്, അപ്പൊ അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കോംബ് ഒരുപാട്
1: ഉറപ്പിക്കണം.
0: അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ മീറ്റ് ചെയ്യാറുള്ളൂ, പക്ഷെ എന്നാലും ഇപ്പൊ തുടർച്ചയായിട്ട് നമ്മൾ ഇങ്ങനെ കോംബോസ് വരുന്നുണ്ട്. എന്തായാലും ഇന്ന് ഒരുപാട് വിശേഷങ്ങളുമായി ഓണേ സിറ്റിൽ നമ്മൾ രണ്ടുപേരുമാണ്. നമ്മളോടൊപ്പം ടെക്നിക്കൽ സപ്പോർട്ടുമായിട്ട് ആദർശ് അജയാണ്. അപ്പൊ നമ്മൾ മൂന്ന് പേരും
1: നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് നമ്മുടെ ആദർശ് അജയ് ഇരിക്കുന്നത്.
0: യെസ്, അപ്പോൾ നമ്മൾ മൂന്ന് പേരും അടിപൊളിയായിട്ട് ഈ ഒരു ദിവസം ഇന്ന് സെപ്റ്റംബർ 12 വളരെ നൈസായിട്ട് നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്.
1: എന്താണ്?
0: യെസ്, അപ്പൊ എന്തായാലും എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചോളൂ. അയക്കുന്ന വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും മെസ്സേജ് ഒക്കെ അയച്ചോളൂ, കാരണം ഇന്ന് അവസാനത്തെ ആഴ്ചയുടെ അവസാനമൊക്കെ ആയതുകൊണ്ട് ഒന്ന് മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാം എന്നൊക്കെയുള്ള വിചാരം ഉണ്ടെങ്കിൽ സമയം 10 ആയിരിക്കുകയാണ്, ഞങ്ങൾ 1.5 ഉള്ളൂ, അത് ഓർമ്മ വേണം.
0: അതെ, അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് എനർജി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ സംസാരിക്കാൻ തയ്യാറെടുക്കുകയാണ്. സമയം 10 കഴിഞ്ഞ് 7 ആയിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റിയിലൂടെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പൊ നമ്മൾ ഇപ്പോൾ സാധാരണ പറഞ്ഞ പോലെ വീക്കെൻഡിലേക്ക് നമ്മൾ അടുക്കുകയാണ്. നാളെ ഞായറാഴ്ചയാണ്, പക്ഷേ ഈ ഞായറാഴ്ചയ്ക്ക് വേണ്ടി ഒരു പ്രതീക്ഷയും കാത്തിരിപ്പും ഉണ്ടോ? കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്നതുണ്ട് എന്നൊക്കെ വിചാരിച്ചാലും വളരെ ബിസി ആയിട്ടുള്ളൊരു ഷെഡ്യൂളാണ് ആ ഒരു ദിവസം. ഞായറാഴ്ച എന്ന് പറയുന്നത് ലേസി ഡേ അല്ല, വളരെ ഫാസ്റ്റിലായിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ് അല്ലേ. അപ്പൊ ഇന്ന് തന്നെ നമ്മൾ അയ്യോ നാളെ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ് വളരെ ഇങ്ങനെ അപ്പോഴേ ഇപ്പോഴേ നമ്മളിങ്ങനെ ടയേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നാളത്തെ കാര്യം എന്ത് എന്തോന്ന് ഓർത്ത്. അപ്പൊ ഇന്നത്തെ ദിവസം ഒന്ന് റിലാക്സ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുക.
1: പറഞ്ഞതുപോലെ ഈ ഒരു ഞായറാഴ്ച ദിവസം നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ദിവസമാണെന്നാണ് നമ്മൾ എല്ലാവരും കരുതുന്നത്. പക്ഷെ അന്നത്തെ ദിവസമായിരിക്കും ഏറ്റവും കൂടുതൽ യാത്ര വരുന്നത്, കാരണം കല്യാണം, പാലുകച്ച്, അങ്ങനെ ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതിനൊക്കെ പോയിട്ട് വന്നിട്ട് അവസാന രാത്രിയിലൊക്കെ വന്നിട്ട്
0: അയ്യോ ഞായറാഴ്ച തീർന്നു, ഒരു ഞായറാഴ്ച കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു രീതി. അല്ല,
1: അങ്ങനെ ഒരു സിസ്റ്റം വരണം അല്ലെ, രണ്ട് ഞായറാഴ്ച ഒരുമിച്ചില്ലേ.
0: യെസ്, അപ്പോ എന്തായാലും ഇങ്ങനെ ആ ഒരു എന്താ പറയാ ഒരു ഞായർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വീക്കെൻഡിൽ അല്ലെങ്കിൽ ആ ഒരു നമുക്കൊരു ലീവ് കിട്ടുന്ന ഒരു ദിവസം, ഇപ്പൊ എല്ലാവരും ബിസി ഷെഡ്യൂളാണ്, 7 ജോലിയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ സന്തോഷങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് സമയങ്ങളായിരിക്കും അവർ കണ്ടത്. അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷങ്ങൾക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസസ് ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി, ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിക്ക് വേണ്ടി, സന്തോഷങ്ങൾക്ക് വേണ്ടി, പാഷൻ്റെ പുറകെ, അങ്ങനെ ആ ഓട്ടം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും ലൈവിൽ പറയുന്ന ഒരു കാര്യമാണ്, ഒരുപാട് ഓർമ്മകളിലൂടെ വളരെ നൊസ്റ്റെന്ന രീതിയിലൊക്കെ ചിന്തിക്കാനും, ആ പഴയ കാലഘട്ടം എന്ത് രസമായിരുന്നു, നമ്മുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ ആ ഒരു ബാല്യ കൗമാര കാലഘട്ടമൊക്കെ എന്ത് രസമായിരുന്നു, ഇപ്പോഴെല്ലാം തിരക്കുകളാണ് എന്ന് ചിന്തിക്കുകയും അന്നത്തെ കാലഘട്ടത്തിലെ വിഷമസ്ഥിതികൾ ഓർത്ത് കരയുകയും ചെയ്യുന്ന മനുഷ്യരാണ് ഞാൻ ഉൾപ്പെടുന്ന ഈ നമ്മൾ മൂന്ന് പേരും അല്ലാതെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും. ഇനി ഭൂതകാലത്തിൽ, അതായത് ഇനി വരാൻ പോകുന്ന ഭാവി കാലത്തും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നോർത്ത് ഇങ്ങനെ വേവലാതിപ്പെടുമ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനെ സന്തോഷിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? ഒരിക്കലും ഇല്ല. ആ ഒരു സന്തോഷത്തെ കെടുത്തിക്കൊണ്ടാണ് മുമ്പുണ്ടായിരുന്ന കാലഘട്ടം ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തെ പറ്റി നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരിലേക്കും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നോടും ബീനച്ചേച്ചിയോടും ഞാൻ പറയാണ്, നമ്മൾ പ്രസന്റിൽ ജീവിക്കുക അല്ലേ. പ്രസന്റിൽ എന്തൊക്കെ സന്തോഷങ്ങളുണ്ടോ, എന്തൊക്കെ സന്തോഷങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ഇന്നത്തെ ദിവസം ആ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മളൊന്ന് തട്ടിച്ചു നോക്കുമ്പോൾ ഇന്ന് മൈൻഡ് ഫുൾനെസ് ഡേ ആണ് അല്ലേ. അപ്പോൾ എപ്പോഴും പ്രസന്റിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ദിവസം അല്ലേ.
1: അതെ, ആതിര പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. കാരണം ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ചില ദിവസങ്ങളിൽ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളൊരു ചായ കുടിക്കുമ്പോൾ തന്നെ ആ ഒരു ചായ കുടിക്കുന്ന സമയത്ത് പോലും ആ ഒരു ചായ നമ്മൾ ടേസ്റ്റോടു കൂടി ആ ചായയുടെ ടേസ്റ്റ് അറിഞ്ഞ് നമ്മൾ കുടിക്കാൻ ശ്രമിക്കാറില്ല. കാരണം എന്തുകൊണ്ടാണ്? ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും വാർത്ത ഒക്കെ നോക്കുകയോ മൊബൈൽ നോക്കുകയോ അല്ലേ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലായിരിക്കും നമ്മൾ ആ ഒരു ചായ പോലും കുടിക്കുന്നത്. അങ്ങനെയല്ല, ആ ഒരു ചായ കുടിക്കുന്ന നിമിഷം ആ ഒരു ചായ കുടിക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചിട്ട് ആ ഒരു ചായ ഒന്ന് ഊതി കുടിച്ച് അല്ലേ ആ ഒരു ചായയുടെ ടേസ്റ്റ് ഒക്കെ ഒന്ന് അറിഞ്ഞ് അപ്പം ആ ഒരു രീതിയിലേക്ക് മാറുമ്പോൾ ആ ഒരു നിമിഷത്തെ അല്ലേ നമ്മൾ സന്തോഷഭരിതമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഓരോ നിമിഷങ്ങളെയും നമ്മൾ സന്തോഷത്തോടു കൂടി ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മിനിറ്റ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ദുഃഖങ്ങളെ നമുക്ക് ഇങ്ങനെ മാറ്റി വെക്കാം കുറച്ച് സമയം അല്ലേ.
0: ദുഃഖങ്ങളില്ലാത്ത ജീവികളില്ല, പക്ഷേ എങ്കിലും കുറച്ച് സമാധാനമായിട്ട് ഇപ്പം എന്ത് കാര്യം ചെറിയ ഒരു മൈനുണ്ട്. ഇപ്പം നേരത്തെ ബീന പറഞ്ഞ പോലെ തന്നെ ഒരു ചായ കുടിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ്സ് അല്ലെ, 5 മിനിറ്റ്സ് മതി. അപ്പൊ ഈ 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ എന്തെല്ലാം ചിന്തകളാണ്, ഇന്നത് ചെയ്യണം, അന്നത് ചെയ്യണം, അവിടെ പോകണം, ഇവിടെ
1: പോകണം, അതൊക്കെ
0: ചിലപ്പോൾ നിന്നുകൊണ്ട് ഓടിക്കൊണ്ടൊക്കെ ആയിരിക്കും കുടിക്കുന്നത്. പക്ഷേ സമാധാനമായിട്ട് ഒരു 5 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഒന്നിനെ പറ്റിയും ചിന്തിക്കാതെ ഒരു 5 മിനിറ്റ് എങ്കിലും അത് ആസ്വദിച്ച് കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ആസ്വദിച്ച് കഴിക്കും. ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഡയറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ജിമ്മിൽ പോയി ഇത്രയും കാര്യം വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ആ അളവ് കുറയ്ക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാളും എത്രയോ ഭേദമാണ് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ആസ്വദിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പഠനങ്ങൾ വരെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സമയങ്ങളും കിട്ടുന്ന സന്തോഷങ്ങളും മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് തന്നെയാണ് പ്രിയപ്പെട്ടവരിലേക്കും നമ്മൾ പാസ് ചെയ്യുന്ന ഒരു മെസ്സേജ് എന്നുള്ളത്.
1: കാരണം ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ഒരു പക്ഷേ ഈ ഒരാൾ നമ്മളോടൊരു കാര്യം സംസാരിക്കുമ്പോൾ അയാളെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക അല്ലേ. അപ്പോൾ ആ ഒരു കേൾക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അയാൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്. എല്ലാം പറഞ്ഞു തീരുമ്പോൾ അയാളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, അതും ആ നിമിഷങ്ങളെ സന്തോഷമുള്ളതാക്കുന്നു. കാരണം നമ്മൾ കാരണം ഒരാൾ സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതും ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾ മനസ്സിലൊന്ന് കരുതുക, നിങ്ങൾക്ക് എന്ത് കാര്യമാണ് ഇന്ന് സന്തോഷത്തോടുകൂടി ചെയ്യാൻ കഴിയുന്നത്, അതല്ല ഇന്ന് നിങ്ങൾ എന്താണ് ഇത്രയും സന്തോഷത്തോടുകൂടി ചെയ്തത് എന്നറിയാൻ ഞങ്ങൾക്കും ഒരു താല്പര്യമൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു മണിക്കൂറിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ നമ്മളുടെ ഈ റേഡിയോ സന്തോഷം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യമാണ് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി കേൾക്കുന്നത്, മറ്റൊന്നിലേക്കും പോകാതെ കേൾക്കുന്നതെന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കുണ്ട്, അതുപോലെ തന്നെ അവർക്കുമുണ്ട്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ സന്തോഷത്തോടുകൂടി തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
0: തീർച്ചയായിട്ടും അപ്പൊ ഈ ഒരു മൈൻഡ്ഫുൾനെസ് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും എല്ലാം നല്ല രീതിയിലാണ്, നല്ല പോസിറ്റീവായിട്ടുള്ള ഹോർമോൺസ് ആണ് ഇത് കൊണ്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് മൊമെന്റ് എങ്കിലും അതൊക്കെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമുക്ക് എടുത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ചെറുപ്പമായിട്ട് നിലനിർത്തുന്നു എന്നുള്ളത്. മമ്മൂട്ടിയൊക്കെ കണ്ടില്ലേ, അദ്ദേഹം പറയുന്നത് തന്നെ കേട്ടിട്ടുണ്ടോ, എപ്പോഴും കഴിക്കുന്ന ഭക്ഷണങ്ങൾ ആസ്വദിച്ച് കഴിക്കുക, നമുക്ക് വേണ്ടത്ര അതായത് അളവുകൾ കുറയ്ക്കുക, അതായത് ഇഷ്ടമുള്ള ആഹാരങ്ങളെല്ലാം ആസ്വദിച്ച് കഴിക്കുക, പക്ഷേ ഇഷ്ടമുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ കഴിക്കാതിരിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിനെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എപ്പോഴും ചെറുപ്പമായിട്ടിരിക്കാൻ ശ്രമിക്കുക.
1: നമ്മുടെ ദിവസത്തിൻ്റെ ഉദ്ദേശം പോലും നമ്മുടെ ഒരു ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വർത്തമാന നിമിഷത്തിൽ തുടരാനും വിധികളില്ലാതെ അനുഭവങ്ങളെ സ്വീകരിക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം പ്രവർത്തിക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത്. മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മളുടെ ഈ ഒരു നിമിഷങ്ങളെ വാചാലമാക്കാൻ നിങ്ങൾ ശ്രമിക്കുക, സന്തോഷമാക്കാൻ ശ്രമിക്കുക.
0: തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം മൈൻഡ്ഫുൾനെസ് ഡേ ആണ്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, അയക്കുന്നു വാട്സപ്പ് നമ്പർ 8848558785. നിങ്ങളൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അതെ,
1: അപ്പൊ എന്തായാലും ഹാപ്പിയാണോ എനിക്കറിയില്ല,
0: നിങ്ങൾ എല്ലാവരും ഹാപ്പി ആണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിന് ആൻസർ പെട്ടെന്ന് അയക്കുക. 11 മണി ഒന്നും നോക്കിയിരിക്കണ്ട, പെട്ടെന്ന് അയച്ചോളൂ നിങ്ങളെല്ലാം ഹാപ്പി ആണെന്ന് ഞാൻ അപ്പൊ വിശ്വസിക്കുന്നതാണ്.
1: വാട്സ്ആപ്പ് നമ്പർ ഇതാണ് 8858585. അപ്പൊ ചോദ്യം ഇതാ ആദരയുടെ വരികയാണ്,
0: നിസ്സാരമല്ലാത്തൊരു ചോദ്യം,
1: ശ്രദ്ധിച്ചു കേൾക്കുക.
0: ഞാൻ ഒരുപാട് നിരീക്ഷണങ്ങളിലൂടെ കണ്ടുപിടിച്ചിരുന്നു,
1: പരീക്ഷണങ്ങളിലൂടെ
0: പരീക്ഷണം, അതെ അതെ അതെ. അപ്പൊ ഒരുപാടിട്ട് കുഴക്കുന്നില്ല, ചോദിക്കുകയാണ്. അപ്പൊ ചോദ്യം ഇതാണ്, 2 നെല്ല്, അപ്പൊ ഇത് തീർച്ചയായിട്ടും കുസൃതി ചോദ്യമാണ്, അപ്പൊ അതുകൊണ്ട് നെല്ലിന്റെ കഥയാണ് കേട്ടോ ഇന്ന്. 2 നെല്ല് അവര് വളരെ സ്നേഹത്തിലായി വിവാഹം കഴിക്കാൻ ആ ഒരു രീതിയിലേക്ക് എത്തുന്നു. വിവാഹം കഴിക്കുന്നു, കഴിച്ചു, താലികെട്ടൊക്കെ കഴിഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം അവരാഗ്രഹിച്ചതുപോലെ ഒരു കുട്ടി ജനിക്കുന്നു. ഈ കുട്ടിക്ക് പക്ഷേ തലയില്ല. പക്ഷേ തലയില്ല എങ്കിൽ കൂടിയും അവർ കുഞ്ഞിനെ ഓമനിച്ച് വളർത്തുന്നു, അതിനൊരു നല്ലൊരു പേര് കൂടി ഇടുന്നു. അപ്പം ഈ രണ്ടു പേർക്ക് നെല്ലിൻ്റെ കുട്ടിയാണ്, അപ്പോൾ നെല്ലിൻ്റെ കുട്ടിക്ക് അതായത് കുട്ടി ജനിച്ചു, അവരതിനൊരു പേരിടുന്നു, അതിന് തലയില്ല. അപ്പം എന്തായിരിക്കും അവരിട്ട പേര് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. ഒരുപാട് മീൻ ആലോചിക്കണ്ട, നമുക്ക് 11 മണിക്ക് ശേഷം ആലോചിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, ഈ നെല്ലിൻ്റെ കുഞ്ഞിന് എന്തായിരിക്കും ഒരു പേരിട്ടത്,
1: അതൊന്നും ഉപയോഗിച്ചോളൂ അല്ലേ.
0: അല്ല അതല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന തന്നെ വേണം കേട്ടോ. അപ്പം മൈൻഡ്ഫുൾനെസ് ഡേയിൽ എല്ലാവരും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്, ആലോചിച്ചോളൂ. ഒരുപാട് അയ്യോ എന്തായിരിക്കും എന്തായിരിക്കും എന്ന് ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ, നൈസിനെ
1: ചിന്തിച്ചുകൊണ്ട് തന്നെ
0: ആസ്വദിച്ചോളൂ. അപ്പോൾ എന്തായാലും ഒരു നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവാം അല്ലേ, നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പം ഉള്ളത്
1: ആതിര. നമ്മളോടൊപ്പം ആദർശ് അജയാണ് ടെക്കായിട്ടിരിക്കുന്നത്. സമയം 10 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിരിക്കുന്നു. നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ വളരെ റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. ഇന്ന് മൈൻഡ്ഫുൾനെസ് ഡേ ആണ്. അത് മനോഹരമാക്കിക്കൊണ്ട് ഓരോ നിമിഷവും ആസ്വദിക്കുക എന്ന് പറയാണ്. ആ ആസ്വാദനത്തിന്റെ ഭാഗമായിട്ട് ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, അതിന് ആൻസർ
2: പറഞ്ഞോളൂ. എനിക്കറിയില്ല,
1: രണ്ട് നെല്ലിന്റെ കഥയാണ് ഇവിടെ അല്ലെ. അവർ വിവാഹം കഴിക്കുന്നു, ഒരു കുഞ്ഞ് ജനിക്കുന്നു, പക്ഷെ ആ കുഞ്ഞിന് നിർഭാഗ്യവശാൽ അതിന് തലയില്ല. പക്ഷെ അവരതിനെ ഉപദ്രവിക്കാതെ കൊല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി അവരെ ആ കുഞ്ഞിനെ സ്വീകരിച്ച് അവർക്ക് ഒരു നല്ലൊരു പേരും ആ കുഞ്ഞിനിട്ടു. അപ്പൊ ആ പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. കുസൃതിയായിട്ട് തന്നെ കാണുക, അതിന് ഉത്തരങ്ങൾ നൽകുക. ഐ കാൻ വാട്സ്ആപ്പ് നമ്പർ 8848558785. അപ്പൊ എന്തായാലും കുസൃതി ചോദ്യം മാത്രമല്ല, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അയച്ചോളൂ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ കാണും, അതുപോലെ തന്നെ ആനിവേഴ്സറി ഉണ്ട്, മറ്റ് വിശേഷങ്ങളുണ്ട്, ഒരുപാട് വിശേഷങ്ങളുണ്ട്, ചൂടിന്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ പറയാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്
2: ചൂടോട് കൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്.
1: യഥാർത്ഥത്തിൽ നല്ല ചൂടുണ്ട്. ചില സമയത്ത് മഴ പെയ്യുമ്പോൾ നമ്മൾ പറയും യൂ മഴ,
2: അങ്ങനെ ഭയങ്കര തണുപ്പ്.
1: അതെ അതെ. അപ്പൊ നമ്മൾ ഈ പറയുന്ന, നമ്മളിപ്പോ ലൈവിൽ എല്ലാ അപ്ഡേഷൻസും കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, വളരെ എന്താ പറയാ വൈരുദ്ധ്യമാർന്ന രീതിയിലാണ് ഇങ്ങനെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ രീതിയിലാണ് കാലാവസ്ഥ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതികഠിനമായിട്ടുള്ള ഒരു ചൂടിലാണ് അല്ലെ.
2: പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് പറയാമായിരുന്നു ഇന്ന ഈ ഒരു മാസം എന്ന് പറയുന്നത് ചൂടിന്റേതാണ് എന്ന് പറയാം, ചൂടിന്റെ മാസമാണ് എന്നുള്ളത് നമുക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു മാസങ്ങളായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ കാലാവസ്ഥ.
1: അപ്പൊ അതായത് സംസ്ഥാനത്ത് വളരെ ഉയർന്ന താപനിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 8 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഓൾമോസ്റ്റ് ചൂട് കൂടുമ്പോൾ എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങളെന്ന് അറിയാവുന്ന കാര്യമാണെങ്കിൽ കൂടിയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, 11 മണി വരെ നോക്കിയിരിക്കേണ്ട കാര്യം. 8:30-9 മണി തൊട്ടേ അതികഠിനമായിട്ടുള്ള ചൂടാണ് എങ്കിലും 11 മണി തൊട്ട് 3 മണി വരെയുള്ള ചൂട് മാക്സിമം നിങ്ങൾ നേരിട്ട് കൊള്ളാതിരിക്കുക എന്ന് തന്നെയാണ് പ്രിയപ്പെട്ടവരിലേക്ക് പറയാനുള്ളത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടുകളും ഇത് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. ശീതകാലം അതായത് ഇന്ത്യയോട് വിട പറയുന്ന ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഗോഡ്സില്ല എന്ന എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണ് ചൂട് ഇത്ര തീവ്രമായിട്ട് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അലേർട്ട് ആയിട്ടിരിക്കുക അല്ലെ. അപ്പൊ ചൂടിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് തന്നെ സ്വന്തമായി തന്നെ നമ്മൾ ചിന്തിക്കുക, എങ്ങനെ ഇതൊക്കെ ഇതിനെ ഒന്ന് പ്രതിരോധിക്കാമെന്നുള്ളത്.

0: ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സംസ്ഥാനത്ത് വൈദ്യുതി ആവശ്യകത ഈ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന അതേ നിലയിലോട്ട് ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലും തോറും. അപ്പൊ നമ്മൾ ഈ വൈദ്യുതി നിയന്ത്രണം ഇനിയുള്ള ദിവസങ്ങളിലും ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും. കാരണം അത്രയേറെ ഒന്ന് ചൂടാണ്, അതിൻ്റെ കൂടെ നമുക്ക് വൈദ്യുതി കൂടി ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് ഇന്നത്തെ ഒരു നിമിഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെയും ഈ രാവിലെയുള്ള ചൂടുകളിൽ നിന്ന് വളരെ അധികം നിങ്ങളൊന്ന് ശ്രദ്ധയോടുകൂടി നിൽക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞതുപോലെ 11 മണി കഴിഞ്ഞിട്ട് ഒന്ന് ഇറങ്ങുക. അങ്ങനെ ഇറങ്ങാൻ അത്യാവശ്യമാണ്, ഇറങ്ങണം എന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ കയ്യിൽ ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ മുഖം മറച്ചുള്ള ഡ്രസ്സുകൾ, മുഖം മറച്ച് മാസ്കൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നേരിട്ട് മുഖത്തേക്ക് വെയിലടിക്കാതിരിക്കാൻ, അതുപോലെ തന്നെ നല്ല കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് അലേർട്ടായിട്ട് ഇരിക്കുക. കാരണം നമ്മുടെ ശരീരം അത്രത്തോളം ആ ഒരു രീതിയിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് ഈ ചൂടുള്ള സമയത്ത്.
1: ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രിയപ്പെട്ടവർക്ക് അറിയാമെങ്കിൽ കൂടിയും ഓരോ നിമിഷവും നമ്മൾ ഓർക്കുക, സ്കിൻ ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്, അതികഠിനമായിട്ടുള്ള ചൂടാണ്. അപ്പോൾ അതൊക്കെ എപ്പോഴും ശ്രദ്ധിച്ച് തന്നെ മുമ്പോട്ട് പോകുക. കുറച്ച് ദിവസം കൂടി വളരെ ശക്തമായിട്ടുള്ള ഉയർന്ന താപനിലയിൽ തന്നെയാണ് സംസ്ഥാനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രാത്രി സമയത്ത് ഉറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ KCB കറണ്ട് കട്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഏകദേശം ഒരു ദിവസം 50 മിനിറ്റിലധികമായിട്ടാണ് 2 നേരത്തായിട്ട് കറണ്ട്, 25 മിനിറ്റ് വെച്ച് കറണ്ട് കട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ജനറേഷനിലുള്ള കുട്ടികളൊക്കെ വളരെ കൗതുകത്തോടെ തമാശയോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു എന്താ പറയുക, രസാവഹമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികരണം എന്ന രീതിയിൽ രസാവഹമായിട്ട് തന്നെയാണ് അവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്.
0: കാരണം പറയുന്നതുണ്ട് കഴിഞ്ഞ 10 വർഷമായി കറണ്ട് കെട്ട് എന്താണെന്ന് അറിയാത്ത കുട്ടികൾ ഇപ്പോൾ കറണ്ട് കെട്ട് കാണുമ്പോൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്.
1: രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ കോൺട്രവേഴ്സി എന്ന രീതിയിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നില്ല, പക്ഷെ എങ്കിൽ കൂടിയും ആ ഒരു വാർത്തകൾ കൂടി സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ജെൻസി കുട്ടികളെല്ലാം ഇപ്പോൾ ആക്റ്റീവായിട്ട് നിലനിൽക്കുന്നത് നിങ്ങളുടെ 90s എപ്പോഴും പറയുന്ന ഒരു നൊസ്റ്റും ഗ്രഹാതുരതയും സംഭവങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ മെഴുകുതിരി വെട്ടത്തിൽ പഠിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ വിളക്ക് കൊളുത്തി പഠിച്ചു എന്നൊക്കെ ഉള്ളത് കുട്ടികൾ പറയണേ ഞങ്ങളും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയുക, അതേ ഒരു സെൻസിൽ തന്നെ അവരെല്ലാവരും ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ റിയാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഇന്ന് സമൂഹത്തിലുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാമെന്നുള്ളതിനൊരു പ്രതിവിധി നമ്മളിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ.
0: യെസ്. അപ്പോൾ ഈ ഒരു തേടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തും ഞങ്ങൾക്കറിയാം നിങ്ങൾ നല്ല ചൂടോടുകൂടി തന്നെയാണ് നമ്മുടെ ആതിരയുടെ ഈ ഒരു ക്വസ്റ്റിന് വേണ്ടിയുള്ള ആൻസറിന് തേടിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. ഏതായാലും വളരെ മനോഹരമായ ഒരു ചോദ്യമായിരുന്നു അത്. പക്ഷേ എൻ്റെ ആൻസറിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ആരും അങ്ങോട്ട്,
1: സത്യം പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് ഒരു റിസർച്ചിലായിരുന്നു. പ്രീതി ടീച്ചർ എപ്പോഴും പറയും ടഫായിട്ടുള്ള ഇപ്പോൾ കൗതുക വാർത്തകളും അപ്ഡേഷൻസും നമ്മുടെ ഇത്തിരി നേരത്തിൽ ഒരുപാട് വിശേഷങ്ങൾ കണ്ടുപിടിക്കുക എന്നതിലപ്പുറം വളരെ വലിയൊരു ടാസ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കുസൃത ചോദ്യം കണ്ടെത്തുക എന്നുള്ളത്. കാര്യം ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെല്ലാവരും അതിനെ സ്വീകരിച്ച് കഴിഞ്ഞു. ഒരു കുസൃത ചോദ്യം ഇല്ലാതെ ഇത്തിരി നേരം പോകുന്നത് ഇഷ്ടപ്പെടാത്ത കുറച്ച് ശ്രോതാക്കളുണ്ട്. അപ്പോൾ അവരെപ്പോഴും ഇങ്ങനെ കുസൃത ചോദ്യം ഇല്ലേ ഇന്ന് എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കാറുണ്ട്. അപ്പോൾ അവരുടെ ഒരു എനർജി ബൂസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കൗതുകവും അപ്ഡേഷനും ഒപ്പം ചേർന്ന് നിൽക്കുന്ന കുസൃത ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൽ കുറച്ച് വൈവിധ്യങ്ങൾ കൊണ്ടുവരാൻ നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊന്നാണ് ഈ ഒരു ചോദ്യം അല്ലേ.
0: തീർച്ചയായിട്ടും.
1: ആൻസർ ആരെങ്കിലും പറഞ്ഞോ?
0: ഇല്ല, പറഞ്ഞില്ല. അപ്പോൾ ഇന്ന് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ രതീഷ് അടിമാലി നമുക്കൊരു ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്. നമ്മുടെ നെൽസൺ ചേട്ടൻ നമുക്കൊരു ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. ഞങ്ങൾ തിരിച്ച് നേരുകയാണ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ കരുതുന്നു. ഈ പറയുന്നത് പോലെ വെയിലൊക്കെയാണ്, ഒന്ന് അലേർട്ടായിട്ടൊക്കെ ഇരിക്കുക. നെൽസൺ ചേട്ടൻ, അതെ നെൽസൺ ചേട്ടൻ പറഞ്ഞു, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോബിൻസൺ അടിമാലിയിൽ നിന്ന് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഹാപ്പി ഓൾ. അടിമാലിയിൽ നിന്ന് റോബിൻസൺ ആണ്. ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, അത് ഒന്ന് ഇട്ട് തരുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും നമ്മൾ ലൈവിന് ശേഷമോ,
0: അതെ ബ്ലൂടൂത്തിൽ പാട്ട് കേട്ട് വർക്ക് ചെയ്യുകയാണ്, അതുകൊണ്ട് ആ പാട്ട് എല്ലാവരും കേൾക്കും. അതുകൊണ്ട് ഒന്ന് ഇട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ ഈ ലിങ്കിൽ നമ്മൾ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ മായച്ചേച്ചി തിരുമുല്ലവാരത്ത് നിന്ന് അയച്ചിട്ടുണ്ട്, ഇന്ന് ഞങ്ങളുടെ ആദിക്കുട്ടൻ്റെ പിറന്നാളാണ്, അപ്പോൾ ആശംസകൾ നേരുന്നു. തിരിച്ച് ഞങ്ങളും നമ്മുടെ ആദിക്കുട്ടന് വേണ്ടിയിട്ട് 1000 പിറന്നാൾ ആശംസകൾ നേരുകയാണ്.
1: തീർച്ചയായിട്ടും ആദിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ റേഡിയോ സാന്ത്വന 90.4 FM സമ്മാനിക്കുകയാണ്. തീർച്ചയായിട്ടും ആദ്യം ഇത് കേട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ് അല്ലേ. ഹാപ്പി ബർത്ത്ഡേ ആദി, നല്ലൊരു ദിവസമായിരിക്കട്ടെ.
0: അതെ, റേഡിയോ സാന്ത്വനം ടീം ഫുള്ള് ആദിക്കുട്ടനെ പിറന്നാൾ ആശംസിക്കുകയാണ്. ഒന്ന് വിഷ് ചെയ്യണേന്ന്, ഒന്നല്ല
1: ഒരായിരം കണ്ടു. ആദിക്ക് വേണ്ടി സ്പെഷ്യൽ ഒരുപാട് സജഷൻസും വിഷസും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ.
0: അപ്പൊ തുടക്കം എന്ന സിനിമയിലെ തളിറോമനെ എന്ന പാട്ട് വെച്ച് തരണേന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പായിട്ടും

0: ഞങ്ങള് നമ്മുടെ ആദ്യക്കുട്ടന് വേണ്ടി ഈ പാട്ട് വെച്ച് തരുന്നതായിരിക്കും. അപ്പൊ ഈ പാട്ട് റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും, പരിപാടി അവതരിപ്പിക്കുന്നവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവിടെ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: അടിപൊളിയാണ്.
0: ഞങ്ങൾ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ പൊളിയാക്കിക്കൊണ്ടിരിക്കുകയല്ലേ, അത് നിങ്ങളുടെ ഓരോ നിമിഷങ്ങളും പൊളിയാക്കാനായിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്.
1: അപ്പൊ അവർ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ മെസ്സേജസ് ആണ്. അപ്പൊ പെട്ടെന്ന് മെസ്സേജസ് അയക്കുക. അപ്പൊ ആദിക്ക് വേണ്ടിട്ട് ഒരു സൂപ്പർ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദിയുടെ ബർത്ത്ഡേ ആണ്.
0: ആദിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി, നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് കേട്ട് തിരികെ എത്താം അല്ലേ. അപ്പൊ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്, എന്നോടൊപ്പം ബീന ഗുവേരയാണ്, നമ്മളോടൊപ്പം ടെക്കായിട്ടിരിക്കുന്നത് ആദർശ് അജയാണ്. യെസ്. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിരിക്കുന്നു. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു എനിക്ക് വിഷമമൊന്നുമില്ല, 11 മണിക്ക് മുമ്പ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, എൻ്റെ ഈ ഒരു എനർജി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അത്ര ശക്തമായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയോ ബീന? ഇത് കുറച്ച് ടഫാണ്
4: അല്ലേ? അതെ.
3: അപ്പൊ എന്തായാലും ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്തൊക്കെ പറഞ്ഞിരുന്നു. പെട്ടെന്ന് ആ ഒരു ബുദ്ധിപരമായിട്ട് നീക്കം ചെയ്യുന്നവരാണെങ്കിൽ അത് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ ആൻസർ ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോയിരുന്നു ഇതിനു മുൻപ്. അതെ. അപ്പൊ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. 2 നെല്ല് അല്ലെ, നെല്ലാണ്, നെല്ല് വിവാഹം കഴിക്കുന്നു, അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു,
4: പ്രണയിച്ചാണ്,
3: വളരെ മനോഹരമായി പ്രണയിച്ച് അവർ വിവാഹം കഴിച്ചു. ആ കുഞ്ഞിന് പക്ഷെ തലയില്ലായിരുന്നു, പക്ഷെ അവർ സന്തോഷത്തോടു കൂടി ആ കുഞ്ഞിന്
4: നല്ലൊരു പേര്,
3: അതെ, നല്ലൊരു പേരിട്ടു. അതെന്താണ് ആ കുഞ്ഞിനിട്ട ഒരു പേര് എന്നുള്ളത്? അതല്ലേ? യെസ്.
4: അപ്പൊ ആ ഒരു പെട്ടെന്ന് തന്നെ ആ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. വാട്സപ്പ് നമ്പർ ഇതാണ്, 8 8 4 8 5 5 8 7 8 5. ഇനി ഇപ്പൊ ഒരുപക്ഷെ നമ്മുടെ നമ്പർ കേൾക്കാതെ മെസ്സേജ് അയക്കാൻ പറ്റില്ല എന്നിരിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോട്ടെ.
3: പെട്ടെന്ന് അയച്ചോളൂ, 11 മണിക്ക് മുമ്പ് അയക്കണം.
4: അതെ അതെ, 11 മണിക്ക് മുൻപ് അയക്കണം എന്ന് ഇങ്ങനെ ഇത്ര ഭാഷയോടുകൂടി ആതിര പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതുവരെയെങ്കിലും ആതിരയ്ക്ക് ഒരു സമാധാനം ഉണ്ടല്ലോ, അതുകൊണ്ടാണ്.
3: അപ്പൊ എന്തായാലും നമ്മുടെ ആദിക്കുട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സോങ് ആയിരുന്നു, ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് ആദിക്കുട്ടന് വേണ്ടിയിട്ട് ആ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ, ഹാപ്പി ബർത്ത്ഡേ എന്ന രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഇങ്ങനെ വിഷസൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിക്ക് വേണ്ടി സ്പെഷ്യൽ വിഷസും റിക്വസ്റ്റും എന്താ മെസ്സേജസും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ, ഇന്ന് വളരെ പ്രിയപ്പെട്ട ഒരു അധ്യാപകനായിട്ടും ഒരു കവിയായിട്ടും പ്രത്യേകിച്ചും ആധുനികതയ്ക്ക് അടിത്തറയിട്ടൊരു പ്രശസ്ത കവിയായിട്ടുള്ള ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ ജന്മവാർഷിക ദിനമാണിന്ന്. അപ്പം അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ വളരെ മനോഹരമായിട്ട് ആ ഒരു അധ്യാപനം എന്ന രീതിയിൽ മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിരവധി കവിതകളിലൂടെയും നിരവധി സാഹിത്യ കൃതികളിലൂടെയും നമ്മുടെ മനസ്സിൽ വളരെ അടിസ്ഥാനം നൽകിയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് കെ അയ്യപ്പ പണിക്കർ, അല്ലേ?
4: അതെ. അദ്ദേഹം വാക്കുകൾക്ക് ചിറക് നൽകി ചിന്തകൾക്ക് വഴിതുറന്നൊരു കവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? നമ്മുടെ ഒരു കവിതാ ലോകത്തെ തന്നെ പുതിയൊരു ചിന്തയിലേക്കും ഭാഷയിലും ഒക്കെ അദ്ദേഹം ഒരുപാട് ആവിഷ്കാര രീതികളിലേക്ക് കൊണ്ടുവന്ന ആ ഒരു മുൻനിര കവികളിൽ ഒരാളായിരുന്നു നമ്മുടെ ശ്രീ അയ്യപ്പ പണിക്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്ന് പറയുന്ന എപ്പോഴും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഒരു ചോദ്യചിഹ്നം എപ്പോഴും ഇങ്ങനെ തങ്ങി

0: നിന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതൊരു ജീവിതത്തെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ചോദ്യത്തോടു കൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ കവിതകൾ എപ്പോഴും നിൽക്കാറുള്ളത് എന്ന് പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സമൂഹം എന്താണ് ചിന്തിക്കുന്നത് എല്ലാം അദ്ദേഹത്തിന്റെ കവിതകളിൽ തങ്ങി നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹം ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ അദ്ദേഹം ഒരു മനുഷ്യന്റെ ഏകാന്തതയും അതിന്റെ വേദനയും അവർ അനുഭവിച്ച പരിഹാസങ്ങളും ഒക്കെ അദ്ദേഹം ഒരു കവിതയിൽ കൂടി അദ്ദേഹം പലപ്പോഴും തുറന്ന് കാണിക്കാൻ ശ്രമിച്ചൊരു കവി കൂടിയാണ് അദ്ദേഹം പറയുന്നത്.
1: പ്രത്യേകിച്ചും എടുത്തു പറയുമ്പോൾ മലയാള കവിതയെ അതുവരെ ഭരിച്ചിരുന്ന കാൽപ്പനികതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് അയ്യപ്പ പണിക്കരുടെ ആധുനിക രീതിയിലേക്കുള്ള ഒരു കാവ്യബിംബങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയത്. വ്യത്യസ്തമായിട്ടുള്ളൊരു ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പം എല്ലാ കവികൾക്കും നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപാട് കവികളും ഒരുപാട് സാഹിത്യകാരന്മാരും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ തികച്ചും വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്നവരാണ് കൂടുതലും നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നത്. അവരുടെ കവിതകളും സാഹിത്യകൃതികളും നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അല്ലേ. അപ്പം അവിടെ തീർച്ചയായിട്ടും വിജയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അയ്യപ്പ പണിക്കർ എന്ന് പറയുന്നത്. പരമ്പരാഗതമായിട്ടുള്ള വൃത്ത ലക്ഷണങ്ങളെയും ബിംബങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒരു നഗരവൽക്കരണം, ഏകാന്തത, ആത്മസംഘർഷങ്ങൾ, സാമൂഹിക വ്യവസ്ഥിതികൾ എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ അദ്ദേഹം ഇങ്ങനെ കൊണ്ടുവരികയുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ളൊരു പണ്ടുള്ള ഇപ്പൊ ഉള്ളൂരാണെങ്കിലും ആശാനാണെങ്കിലും വള്ളത്തോളാണെങ്കിലും എല്ലാം ഒരു ബിംബകൽപ്പനയുടെ രൂപത്തിലാണ് പലരും കവിതകൾ എഴുതിയിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ആ ഒരു രീതിയിലല്ലാതെ കവിതകൾ എഴുതാൻ തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അയ്യപ്പ പണിക്കർ എന്ന് പറയുന്നത്. പിന്നീട് പറയുമ്പോൾ ഹാസ്യവും പരിഹാസവും ചേർന്നിട്ടുള്ള രീതിയിൽ വളരെ ഗൗരവമേറിയിട്ടുള്ള വിഷയങ്ങളെല്ലാം മനുഷ്യ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് കൂടി നമുക്ക് പറയാൻ സാധിക്കുന്നു അല്ലേ. ഈ ഒരു നിമിഷത്തിൽ
0: അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 1960 ജയിച്ച അദ്ദേഹത്തിന്റെ കുരുക്ഷേത്രം എന്ന് പറയുന്ന ഒരു കവിതയാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രധാന വഴിത്തിരിവായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും എനിക്ക് തോന്നുന്നു അത് എഴുതിയത് തന്നെ നമ്മുടെ ഒരു യുദ്ധത്തെക്കുറിച്ച്, കുരുക്ഷേത്ര യുദ്ധത്തെക്കുറിച്ച്, മഹാഭാരതത്തിലെ യുദ്ധഭൂമി ഇതൊക്കെ ചേർത്താണ് അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ ഉള്ളിലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലും നടക്കുന്ന സംഘർഷങ്ങളുടെ പ്രതീകമായിട്ടാണ് അദ്ദേഹം ആ ഒരു കവിത എഴുതിയത്. അതാണ് അദ്ദേഹത്തിന്റെ വഴിത്തിരിവായിട്ട് മാറിയതെന്ന് പറയുന്നത് അല്ലേ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് പക്ഷങ്ങളാണ് ആ കുരുക്ഷേത്രത്തിൽ നമ്മൾ ഏറ്റുമുട്ടുന്നത് അല്ലേ. അപ്പം അത് ഈ ഒരു ഇന്നത്തെ മനുഷ്യന്റെ ജീവിതത്തിലും പലതരം പോരാട്ടങ്ങളുണ്ട്. ആ ഒരു മനുഷ്യന്റെ പോരാട്ടങ്ങളെ അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ആ ഒരു കുരുക്ഷേത്രം എന്ന ആ ഒരു യുദ്ധഭൂമിയെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിച്ചതെന്നുള്ളതാണ്. അത് ഏറ്റവും വളരെ ഏറ്റവും ഒരുപാട് ഒരു പ്രധാനപ്പെട്ട ഒരു കൃതിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അത് കാണുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മഹത്തായ കരിയറിൽ ഒരുപാട് അഭിമാനകരമായ അംഗീകാരങ്ങൾ എത്തിയിട്ടുണ്ട്. പത്മശ്രീ, അതുപോലെ തന്നെ സരസ്വതി സമ്മാൻ, അങ്ങനെ ഒരുപാട് നിരവധി അംഗീകാരങ്ങളാണ് അദ്ദേഹത്തെ തേടി എത്തിയിട്ടുള്ളത്.
1: യെസ്, തീർച്ചയായിട്ടും 16 വയസ്സിലാണ് ആദ്യമായിട്ട് കവിത എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് നിരവധി ശൈലികളുടെ കാര്യം പറയുമ്പോൾ തന്നെ കാർട്ടൂൺ ബേസ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാ കാലഘട്ടത്തിലും എല്ലാ രീതിയിലും എല്ലാ തലമുറയ്ക്കും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന കവിതകളിലൂടെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. പാബ്ലോ നെരൂദ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് മൊഴി മാറ്റിയതും അയ്യപ്പ പണിക്കരാണ്. അങ്ങനെ നിരവധി വിവർത്തകൻ എന്ന രീതിയിൽ കൂടി അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് കെ അയ്യപ്പ പണിക്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബ പുരാണം, ഗോപിക ദണ്ഡകം എന്ന ഈ കൃതികളെല്ലാം വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കൃതികളായിട്ട് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു സമകാലിക രാഷ്ട്രീയത്തെയാണെങ്കിലും മധ്യവർഗ മലയാളി കുടുംബങ്ങളെയും എല്ലാം അവിടെ നടക്കുന്ന പൊള്ളത്തരങ്ങളും എന്തൊക്കെയാണ് അതൊക്കെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ഓരോ കവിതകളിലൂടെ അല്ലേ.
0: ശരിയാണ്, തീർച്ചയായിട്ടും അദ്ദേഹം ഈ പറയുന്നതുപോലെ ഒരു കവിത എന്ന് പറയുന്നത് ഒരുപാട് വാക്കുകൾ കൂട്ടിവെച്ചിട്ടുള്ള ഒരു കവിതയായിട്ടല്ല അദ്ദേഹത്തിന്റെ കവിതകൾ ഒരിക്കലും ഉണ്ടായിട്ടത്. എപ്പോഴും ഏതൊരു കവിത വായിക്കുമ്പോഴും ആ വായനക്കാരന്റെ മനസ്സിൽ ഒരു ചോദ്യം ബാക്കി വെക്കുന്ന തരത്തിലുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഓരോ കവിതകളും അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്.
1: ഒരുപാട് ഇപ്പോൾ സമൂഹമാണെങ്കിലും നമ്മുടെ ഒരു രാഷ്ട്രമാണെങ്കിലും ഒരുപാട് ബഹുമതികൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു കവി എന്നുള്ളതിൽ നിന്ന് കുറച്ച് മാറ്റം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. വിനയവും പദവികളോടുള്ള ഒരു വിരക്തിയും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണക്കാരനായിട്ട് എന്താ ജീവിച്ച് മരിക്കാനായിരുന്നു എപ്പോഴും ആഗ്രഹിച്ചിരുന്നത്. ആ പദവികളോടെല്ലാം എനിക്കത് വേണ്ട, ഞാൻ ആഗ്രഹിക്കുന്നത് സമൂഹം ഇത് ഈ കവിതകളിലൂടെ മനസ്സിലാക്കപ്പെടണം, ഇന്ന് എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കണം, അല്ലാതെ പദവികളും ആ ഒരു ബഹുമതികളും അല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് എപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷം എടുത്ത് കെ അയ്യപ്പ പണിക്കരുടെ കവിതകൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് ഞാൻ എന്നൊരു ഭാവം അല്ലെങ്കിൽ ഞാൻ എന്നൊരു ഒരു വാക്യം അദ്ദേഹം പലപ്പോഴും ഉപയോഗിക്കാറില്ല എന്ന് തന്നെയാണ് എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം. അങ്ങനെ വ്യത്യസ്തമായിട്ട് നിലകൊള്ളുന്ന ഒരു നല്ലൊരു സാഹിത്യകാരൻ തന്നെയാണ് കെ അയ്യപ്പ പണിക്കർ എന്ന് വിശ്വസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പല കാര്യങ്ങളിലൂടെ അല്ലേ. ഒരു വ്യക്തി വികാസം എന്ന രീതിയിൽ കൂടി നമ്മൾ നോക്കി കാണുമ്പോൾ ഏറ്റവും എടുത്തു പറയാൻ സാധിക്കുന്ന

0: രാജം ചേച്ചി ആൻസർ അയച്ചിട്ടുണ്ട്. അരിപ്പൊടിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ
1: അതെങ്ങനെ അരിപ്പൊടി ആകും എന്നുള്ള ഒരു അതൊന്ന് ഒന്ന്
0: വിശദീകരിക്കാമോ അല്ലേ?
1: രാജം ചേച്ചി വളരെ വ്യത്യസ്തമായിട്ട് ആൻസർ ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. കാര്യം എത്രയൊക്കെ ഒരു തോൽവി സമ്മതിക്കാതെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആ ഒരു ആൻസറിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ രാജം ചേച്ചി ഞാൻ ഹെൽപ്പ് ചെയ്യാണ്. ഞാൻ ഇതിനിടയ്ക്ക് ആ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാജം ചേച്ചി മാത്രം ഇത് കേൾക്കുക. അപ്പോൾ അതെന്തായിരിക്കും, അതായത് നെല്ലാണ്, അപ്പോൾ അത് അതിന് തലയില്ല. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കി ഇതിന് ആൻസറിലേക്ക് നിങ്ങൾ എത്തുന്നതാണ്. യെസ്,
0: അതിൽ തന്നെയുണ്ട് അതിൻ്റെ ആൻസർ എന്നാണ്. കാരണം ആരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, ആരും ആൻസർ അയക്കുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് രാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, ബീന മാം ആദര അജയ്. അതിനകത്ത് ആദരയും അജയും മാത്രമേ വന്നുള്ളൂ, ആദർശ് വന്നിട്ടില്ല. അപ്പൊ ശുഭദിനം നേരുന്നു എന്ന് സാരയില്ല, നമ്മുടെ രാജൻ ചേട്ടനല്ലേ അല്ലേ? രാജൻ ചേട്ടൻ എന്തുദ്ദേശിച്ചാലും നമ്മളത് മനസ്സിലാക്കിയിരിക്കും എന്നുള്ളതാണ്.
1: അപ്പൊ അത് ഷോർട്ടായിട്ട് നമ്മൾ ഓരോ വ്യക്തികളുടെ പേര് ഷോർട്ടാക്കില്ല. അപ്പൊ അങ്ങനെ ഉദ്ദേശിച്ചതായിരിക്കും രാജൻ ചേട്ടന് നല്ലൊരു ദിവസം നേരെയാണല്ലേ.
0: രാജൻ ചേട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ് ആദരേ. കാരണം എന്ന് വെച്ചാൽ രാജൻ ചേട്ടൻ പറയുന്നത്, എന്റെ വീട്ടിൽ ഓണത്തിന് മക്കൾ രണ്ടാളും വന്നില്ല. ഇന്നലെ എന്നെ വിളിച്ചു, അച്ഛൻ വീട്ടിൽ വരുന്നില്ലെന്ന് ചോദിച്ചു. ഇന്നലെ രണ്ടാളും വീട്ടിലെത്തി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു
1: മെസ്സേജിലുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സന്തോഷം. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുക, കുട്ടികളായിട്ടൊക്കെ വളരെ സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് തന്നെ വിശ്വസിക്കണം. അപ്പൊ ഈ ഒരു മെസ്സേജ് നമുക്ക് പാസ് ചെയ്തതിന്റെ ഒരു കാര്യം തന്നെ അദ്ദേഹം ഹാപ്പി ആണ് എന്നുള്ളത്.
0: തീർച്ചയായിട്ടും. അപ്പോ ആദരേ, നമ്മുടെ ബാബുരാജൻ സാറ് പറഞ്ഞിട്ടുണ്ട്, ആദരെ കറക്റ്റ് ആയിട്ട് ആ ചോദ്യം ചോദിക്കൂ, ഞാൻ ശ്രമിക്കാം ഉത്തരം പറയാൻ.
1: കറക്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്, രണ്ട് നെല്ല്
0: പ്രണയിച്ചു വിവാഹം കഴിച്ചു.
1: ആ പ്രണയിച്ചു, അല്ലെങ്കിൽ ഒന്നുകിൽ ലവ് മാരേജ് ആവാം അല്ലെങ്കിൽ അറേഞ്ച്ഡ് ആവാം. പ്രണയിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാരെ ഒന്ന് വഴിതിരിച്ചു വിടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതെ, അവർ വിവാഹം കഴിച്ചു. അതെ, വിവാഹം കഴിച്ചു, അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. പക്ഷെ ആ കുഞ്ഞിന് തലയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ പക്ഷെ ആ കുഞ്ഞിനെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. അവർ ആ കുഞ്ഞിനൊരു നല്ലൊരു പേരിട്ടു,
0: വളരെ
1: പ്രശസ്തമായിട്ടുള്ളൊരു പേരാണ്. അതാണ് അടുത്ത ക്ലൂ അല്ലേ?
0: യെസ്.
1: അപ്പൊ അദ്ദേഹം ഒരു പേരിടുകയാണ് ചെയ്തത്. അപ്പൊ ആ പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. ചോദ്യം കുസൃതിതരമാണെങ്കിൽ കൂടിയും ആ ഒരു പേര് കുസൃതി അല്ല അല്ലേ?
0: ഏതായാലും നമ്മുടെ സനോജ് ഇങ്ങനെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രണ്ടു മൂന്നും പൂക്കളൊക്കെ തന്നിട്ട് ഒരു മോജിയൊക്കെ ഇട്ട് ഇങ്ങനെ
1: വന്നിട്ടുണ്ട്. ആൻസർ പ്രതീക്ഷിക്കുന്നു. സനോജ് നിസ്സാരമെന്ന് പറയുമോ ഞാൻ നോക്കാം.
0: സനോജ് അങ്ങ് പോയി എന്നുള്ളതാണ് സത്യം. സനോജ് പേടിച്ചിട്ട് ഓടിയതാണോ എന്ന് എനിക്ക് സംശയം. വളരെ ശക്തമായി തിരിച്ചു വരൂ, തിരിച്ചു വരൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും നമുക്ക് ഇപ്പോ നല്ലൊരു ബ്രേക്ക് എടുക്കാനുള്ള ടൈം ആയിരിക്കുകയാണ്. നമുക്കൊരു നല്ലൊരു പാട്ട് നമ്മുടെ
1: റോബിൻസൺ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാട്ട് അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീന ഗുവേരയാണ്. എന്നോടൊപ്പം ഉള്ളത്
4: ആതിരയാണ്. നമ്മളോടൊപ്പം ആദർശ ജയാണ്. യെസ്, അപ്പൊ നമ്മൾ നല്ല പാട്ടൊക്കെ കേട്ടു. റോബിൻസൺ ചേട്ടന് വേണ്ടിട്ടുള്ള സ്പെഷ്യൽ സോങ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ സോങ് റിക്വസ്റ്റ് ആയിരുന്നു. അപ്പൊ കേട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാരും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ
3: 8848558875. നമ്പർ ഒരിക്കൽ കൂടി പറയാം,
4: 8848558785. അപ്പൊ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കുന്നു. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. യെസ്, അപ്പോ നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നു, അത് കുറച്ച് ടഫായി പോയി. ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചൊരു ചോദ്യമാണത്.
3: അപ്പൊ നമ്മുടെ നെൽസൺ ചേട്ടൻ ഉത്തരവുമായിട്ട് വന്നിട്ടുണ്ട്. പൊടിയേരിയാണോ ഉത്തരം എന്ന് ചോദിച്ചിട്ടുണ്ട്
4: ചേട്ടാ. ഉത്തരം തെറ്റിപ്പോയി.
3: ചേട്ടന് നമ്മൾക്കൊരു ക്ലൂ കൊടുക്കണോ?
4: വേണ്ട, ആർക്കും ക്ലൂ ഇല്ല. ഒരുപാട് ക്ലൂ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ പറയാണ്. അപ്പൊ നെൽസൺ ചേട്ടാ ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പൊ ചോദ്യം ഇതാണ്, 2 നെല്ല് വിവാഹം കഴിക്കുന്നു, അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു, പക്ഷെ ആ കുഞ്ഞിന് തലയില്ല എന്നുള്ളതാണ്. പക്ഷെ അവർ ആ ഒരു കുഞ്ഞിന് നല്ലൊരു പേരിടുന്നു. അപ്പൊ ഈ ഓരോ കണ്ടന്റ് നിങ്ങൾ എടുത്തു നോക്കൂ, അതിലൊരു ആൻസർ ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷെ പേര് കുസൃതിയല്ല, ആ ഉത്തരത്തിലേക്ക്, അതായത് ആ ഒരു പേരിലേക്ക് എത്തുന്നത്, ഒരു പേര് വളരെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പേരാണ്. അപ്പൊ അതാണ് ക്ലൂ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ പറയുന്നു, 8848558785.
3: പാവം നമ്മുടെ രാജം ചേച്ചി വീണ്ടും എത്തിയിരിക്കുകയാണ് നെല്ലിക്കയുമായിട്ട്. പക്ഷേ നെല്ലിക്ക എന്ന ഉത്തരം വളരെ തെറ്റാണ്.
4: അടുത്തത് കറക്റ്റ് ആൻസർ തന്നെ ആയിരിക്കും രാജം ചേച്ചി അയക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശക്തമായിട്ട്.
3: അതെ.
4: അപ്പൊ ചേച്ചി അടിപൊളി ഒരു ദിവസം നേരാണ്. ചേച്ചി വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ എല്ലാ ശ്രോതാക്കളും അടിപൊളിയായിട്ട് മെസ്സേജ് അയച്ചോളൂ. നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. എനർജി ഇങ്ങനെ കുറച്ചൊന്ന് ലോസ് ആയി പോകുമ്പോൾ നിങ്ങളുടെ മെസ്സേജസ് ആണ് ഒന്ന് എനർജി ആക്കുന്നത്. പെട്ടെന്ന് അയച്ചോളൂ അല്ലേ.
3: അപ്പൊ നമ്മുടെ സേതുചേട്ടൻ ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പൊ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, ദേഹണി എന്ന് പേരിട്ടു, തലയില്ല, ദേഹമല്ലേ ഉള്ളൂ. അത് തെറ്റായ ഉത്തരം,
4: ഞാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം അതല്ല. പക്ഷെ ചേട്ടൻ അങ്ങനെ ഒരു പേരാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ നെല്ല് രണ്ട് അവരുടെ അച്ഛനും അമ്മയും ഇട്ടിരിക്കുന്ന പേര് അതല്ല, അതാണ് അറിയേണ്ടത് അല്ലേ.
3: അതെ.
4: യെസ്.
3: അപ്പോ സേതുചേട്ടൻ എനിക്കിട്ടൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് പറയണോ? ഞാൻ
4: പറയാം.
3: എന്റെ പേരിട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചേട്ടൻ അത് പറഞ്ഞെങ്കിലും വേണ്ട അല്ലേ. പക്ഷെ പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് തലയിൽ എന്നത് തലയില്ല എന്നത് തലയിൽ ഒന്നുമില്ല എന്ന് വ്യാഖ്യാനിക്കാം എന്നുള്ളൊരു ചെറിയ തമാശയോട് കൂടിയാണ് കേട്ടോ. എന്നാലും വേണ്ട കേല അല്ലേ.
4: മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായില്ല. മനസ്സിലായാലും. പക്ഷേ അങ്ങനൊന്നും അല്ല പേര്, പേര് നമ്മൾ പെട്ടെന്ന് പറയുന്നതായിരിക്കും. നമ്മുടെ ശ്രോതാക്കളെല്ലാം പെട്ടെന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും എല്ലാവരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ,
3: ആതിര, എല്ലാവരും ആ ഒരു നെല്ലിൻ്റെ ഒരു പല തരത്തിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ പാവല്ലേ, അതല്ല എന്നുള്ള ഒരിക്കൽ കൂടി ഒരു ക്ലൂം കൂടി ഒന്ന് കൊടുക്കൂ. കാരണം നമ്മൾ ആ നെല്ലുമായിട്ട് ബന്ധപ്പെട്ടതായേ അല്ല നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്.
4: വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരാണ് അവർ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ഇതിൽ കൂടുതൽ. പിന്നെ ഈ ഒരു ചോദ്യത്തിന്റെ അകത്ത് ഒരുപാട് ക്ലൂസ് ഉണ്ട്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ ഈ ഒരു പേര് ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പേര് ഞാൻ പറയുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ.
3: ഇനി ആൻസർ പറഞ്ഞു കൊടുക്കേണ്ട പേരില്ല.
4: അതെ, ഇനിയിപ്പോ ഞാൻ ആൻസർ പറഞ്ഞാലേ. അപ്പൊ ഇത് ടഫായി ഇരുന്നു എന്നുള്ളതിന്, ടഫാണ് എന്നുള്ളത് നിങ്ങൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, ഇത് ടഫാണ് എന്നുള്ളത്. യെസ്. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ സെപ്റ്റംബർ 12 ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് പോകുമ്പോൾ, ഇന്ന് നാഷണൽ വീഡിയോ ഗെയിം ഡേ ആണ് അല്ലേ. വീഡിയോ ഗെയിംസ് എന്നൊക്കെ പറയുമ്പോൾ ഇന്നൊരു അഡിക്ഷൻ ആയിട്ട് തന്നെ മാറിയിരിക്കുന്ന ടൈം.
3: കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരു അഡിക്ഷൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ എന്നാൽ ആ ഒരു വീഡിയോ ഗെയിം എന്ന് പറയുന്നത് അഡിക്ഷൻ മാത്രമല്ല കേട്ടോ. അത് നല്ല രീതിയിൽ നമ്മളെ ശ്രദ്ധയോടുകൂടി, അല്ലെങ്കിൽ നമുക്കത് ഉപകാരപ്പെടുന്ന രീതിയിലൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള
4: ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഗെയിമിന്റെ കാര്യം പറയുമ്പോൾ, ഏറ്റവും കൂടുതൽ വീഡിയോ ഗെയിംസ് ആ വിറ്റഴിക്കപ്പെട്ട ഗെയിം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ 300 ദശലക്ഷത്തിലധികം കോപ്പികൾ വിറ്റിട്ടുള്ള മൈൻഡ് ക്രാഫ്റ്റ് ആണ്. അപ്പം ഇങ്ങനെയുള്ള വീഡിയോ ഗെയിംസൊക്കെ ആ തുടക്ക കാലഘട്ടത്തിൽ കൊണ്ടുവരാനുള്ളൊരു കാരണം തന്നെ നമ്മുടെ മാനസിക ആരോഗ്യത്തിന് ഒരു സ്ട്രെസ് റിലീഫ്. നമ്മൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫിൽ ഇങ്ങനെ ഒരേ രീതിയിൽ, ഇപ്പോൾ നമ്മൾ രാവിലെ എണീക്കുന്നു, കുട്ടികളെ സ്കൂളിൽ വിടുന്നു, കുട്ടികൾ പഠിക്കാൻ പോകുന്നു, ഇന്നേ അതേ പാറ്റേൺ പോകുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തത കൊണ്ടുവന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടില്ലേ, അതുപോലെ ഒരു ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ് റിലീഫ് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആദ്യമായിട്ട് ഈ ഒരു ഗെയിം രീതികളൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ അത് മാത്രമല്ല, തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാനുള്ളൊരു കഴിവ് ഈ ഒരു ഗെയിമിൽ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റ് ആയിട്ടുള്ള പേസ്ഡ് ആക്ഷൻസ് ഈ ഗെയിമുകൾ കൊണ്ട് കളിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് കണ്ടെത്തലുകൾ. പക്ഷേ ഇത് ഈ ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും തലച്ചോറിൻ്റെ ഈ ഒരു കാര്യക്ഷമത കൂട്ടാനൊക്കെ ചില ഗെയിംസിന് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു

0: മെയിൻ ആയിട്ടുള്ള ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇതിനൊരു അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും, നമ്മുടെ തലച്ചോറിന് തന്നെ പല പ്രശ്നങ്ങളും, അമിതമായി കഴിഞ്ഞാൽ അമൃതം വിഷം തന്നെ.
1: പറയേണ്ട കാര്യം ഇപ്പൊ എനിക്ക് പറയാൻ തോന്നുന്നു പറഞ്ഞാൽ, നമ്മള് ഗെയിം നമ്മള് കളിക്കുക, പക്ഷെ നമ്മളെ അത്
0: നിയന്ത്രിക്കുന്ന രീതി
1: ഉണ്ടാകരുത്. അതുപോലെ തന്നെ ഈ ഗെയിം എന്ന് പറയുന്നത് തന്നെ ഒരു ബാലൻസ് ആണ് അല്ലെ. പക്ഷെ ഈ ഒരു ഗെയിം കളിക്കുന്നതോടുകൂടി നമ്മൾ ഉറക്കം കളഞ്ഞിരുന്ന് കളിക്കുക, അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉറക്കമൊക്കെ കളയുമ്പോഴത്തേക്കും നമ്മളെ അത് ഒരുപാട് ബാധിക്കാറുണ്ട്. കുട്ടികളൊക്കെ ഇന്ന് രാത്രി ഉറക്കം ഒഴിഞ്ഞൊക്കെ ഇരുന്ന് അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാതിരുന്നൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഈ ഗെയിമിനെ നല്ല രീതിയിൽ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ബുദ്ധിയെയും നമ്മളുടെ കണ്ണുകളെയും റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു നല്ലൊരു കാര്യം കൂടിയാണ് ഈ ഗെയിം എന്ന്
0: പറയുന്നത്.
1: നമ്മുടെ ചിന്തകളെയും നമ്മുടെ നമ്മുടെ ബുദ്ധിപരമായ കാര്യങ്ങളെയൊക്കെ, കാരണം വെച്ചാൽ സുഡോക്കു ഏറ്റവും ബുദ്ധിപരമായിട്ട് കളിക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു കളി എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെയൊക്കെ വേറൊരു രീതിയിലേക്ക് വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഗെയിമുകൾ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ നല്ല രീതിയിലുള്ള ഗെയിമുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതൊരു കുട്ടികളായാലും ശരി തന്നെ, മുതിർന്നവരായാലും ശരി തന്നെ അല്ലേ.
0: യെസ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇതിൻ്റെ നല്ല വശങ്ങളുള്ളതുപോലെ തന്നെ ഇതിന് നെഗറ്റീവ് ഷെയ്ഡുകളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഒരുപാട് മണിക്കൂറുകൾ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഈ ഒരു ഗെയിമിന് അഡിക്ഷൻ ആ ഒരു രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് ദോഷങ്ങളാണ്. ആ ഒരു സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണുകളെല്ലാം ഡ്രൈ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. കാഴ്ചയ്ക്ക് മങ്ങൽ സംഭവിക്കുന്നു. അതുപോലെ കടുത്ത തലവേദനകൾക്ക് കാരണമാവുന്നു. നമ്മുടെ ഈ തലച്ചോറിൻ്റെ പ്രധാന നാഡി ഞരമ്പുകൾ അതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. അതുപോലെ ഇങ്ങനെ ഇരുന്ന് ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഗെയിം ചെയ്യുന്ന സമയത്ത് ശരീരഭാരം കൂടാനായിട്ട്, അപ്പം ഇങ്ങനെ വെറുതെ ഇരിക്കുകയല്ല, അപ്പോൾ ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് അമിത ഭാരം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകുന്നു. അസ്ഥിപേശികൾക്കെല്ലാം ശരിയായ രീതിയിലല്ല നമ്മളിരുന്ന് ആ പൊസിഷൻ തെറ്റാണെങ്കിൽ അതിനെല്ലാം തേയ്മാനം ഉണ്ടാവാനും കഴുത്ത് വേദനയ്ക്കും കൈത്തണ്ടയ്ക്ക് വേദന ഉണ്ടാവാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഗെയിം അഡിക്ഷൻ എന്നുള്ള രീതിയിൽ ഇതൊരു മാനസിക രോഗമായിട്ട് തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. അക്രമവാസനകൾ പെരുകുന്നു. കാര്യം ഗെയിം അഡിക്ഷൻ അല്ലെങ്കിൽ ഗെയിം ഇനി കളിക്കേണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതൊരു എടുത്തുമാറ്റം ഉണ്ടാവുന്ന സമയത്ത് പേരൻസിനോടൊരു ദേഷ്യം ഉണ്ടാവുന്നു. അങ്ങനെ അക്രമവാസനകൾ കൂടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോസിറ്റീവ് സൈഡിൽ നിന്നുകൊണ്ട് ഗെയിം കളിക്കുക, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക എന്നാണ് കുഞ്ഞുങ്ങളിലേക്കും, കുഞ്ഞുങ്ങൾ മാത്രമല്ല എല്ലാവരും ഈ ഒരു ഗെയിമിന് അഡിക്ഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ ഇന്ന്.
1: കാര്യം പറഞ്ഞപ്പോൾ ആദ്യം എനിക്കിപ്പോൾ ഒരു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുട്ടികളെ ഇപ്പോൾ ഗെയിമിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിലും നമ്മളുടെ ഈ ഒരു ലോകത്ത് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു എടുത്തിൽ നമ്മുടെ പത്താം ക്ലാസ്സുകാരനായ അജിലൻ എന്ന് പറയുന്ന കോഴിക്കോടുകാരൻ ഒരു കുട്ടിയുണ്ട്. അവൻ സ്വന്തമായിട്ടൊരു വാഹനം നിർമ്മിച്ചിരിക്കുകയാണ്. അത് 4-ചക്ര വാഹനം. അത് പഴയ ഇരുമ്പ് സാധനങ്ങളും ബൈക്ക് എഞ്ചിനും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവൻ ആ ഒരു വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ആ ഒരു 4-ചക്ര വാഹനം അവൻ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 10-ാം ക്ലാസ് വിദ്യാർത്ഥി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലേ, അപ്പോൾ നരിക്കുനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ഈ ഒരു അജിലൻ എന്ന് പറയുന്നത്. ഇത് 3 മാസം കൊണ്ടാണ് അവൻ അത് ചെയ്തത്. അത് 2011 മോഡൽ ഹീറോ ഗ്ലാമർ ബൈക്കിൻ്റെ എഞ്ചിനാണ് അവൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു വെൽഡിങ്ങും കാര്യങ്ങളും എല്ലാം അവൻ സ്വന്തമായിട്ടാണ് ചെയ്തത്. ഏകദേശം എനിക്ക് അതിന് ചിലവായിട്ടുള്ള ഒരു തുകയെന്ന് പറയുന്നത് 35,000-5,000 രൂപയാണ് അതിന് ചിലവായിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത് ലിറ്ററിന് 300 കിലോമീറ്റർ വരെ അതിന് സ്പീഡ് ഉണ്ട് എന്നാണ്, മൈലേജ് ലഭിക്കും എന്നാണ് അവൻ പറയുന്നത്. അതിനകത്ത് മാത്രമല്ല മ്യൂസിക് സിസ്റ്റവും അവൻ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എത്ര പ്രത്യേകതയാണ്
0: അല്ലേ. പറയേണ്ട ഒരു കാര്യം, ഇന്നത്തെ കുട്ടികളെല്ലാം വളരെ ബ്രില്യന്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അവർക്ക് ഐക്യു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആ രീതികളെല്ലാം ഒരുപാട് ഉയർന്ന രീതിയിലാണ്. ഇപ്പൊ ഈ നമ്മൾ പഠിച്ചു വരുന്ന നമുക്കറിയാത്ത പല കാര്യങ്ങളും, ടെക്നിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയാം എന്നുള്ളത് ഒരു പ്രധാന കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അല്ലേ. യെസ്. അപ്പൊ അങ്ങനെ നമ്മൾ ഗെയിമിന്റെയും ഇന്നത്തെ കുട്ടികളുടെ ആ ഒരു സ്പെഷ്യാലിറ്റിയുടെയും അവരുടെ ഒരു ഐക്യു ലെവലിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കും മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നമ്മുടെ നെല്ലിന്റെ കുഞ്ഞിന്റെ പേര് പെട്ടെന്ന്
1: പറയാം.
0: നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസുകളിൽ.

0: നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാൻ ധ്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി ചെറിയൊരു നിസ്സാരമല്ലാത്തൊരു കുസൃതി ചോദ്യവുമായി നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സമയം 11 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്ന് ഓണേ സീറ്റിൽ നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ആതിരയാണ്. എന്നോടൊപ്പം ബീന ഗുവേരയാണ്. നമ്മളോടൊപ്പം ടെക്കായിട്ടിരിക്കുന്നു ആദർശ് അജയ്. യെസ്. അപ്പോൾ പെട്ടെന്ന് മെസ്സേജസ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8484855875. അപ്പോൾ എന്തായാലും നമ്മുടെ ബീന ഇങ്ങനെ മെസ്സേജസ് എല്ലാം വായിച്ച് ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീന ഇന്ന് ഒത്തിരി ഞാൻ ചിരിപ്പിച്ചിരിക്കുകയാണ് ഈ ചോദ്യവുമായി. അപ്പോൾ ചോദ്യം ഇതാണ്, രണ്ട് നെല്ല് വിവാഹം കഴിക്കുന്നു, അവർ വിവാഹം കഴിച്ചൊരു കുഞ്ഞ് ജനിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ പേരെന്താണ്? അപ്പോൾ ആ കുഞ്ഞിന് തലയില്ല, സോ അതിൻ്റെ പേര് അവരിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു പേരാണ്. പേരിലേക്ക് എത്തുമ്പോൾ അതൊരു തമാശയല്ല, പക്ഷേ ആ ഒരു കുസൃതി നിറഞ്ഞ ചോദ്യം ഉത്തരമായിരിക്കും. പക്ഷേ പേരൊരിക്കലും തമാശ ആയിരിക്കില്ല. അതിന്റെ ആൻസർ പെട്ടെന്ന് നിങ്ങൾ അയച്ചോളൂ അല്ലേ.
3: യെസ്. അപ്പൊ നമുക്കിങ്ങനെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ആതിര. അപ്പൊ മെസ്സേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ മൺസൂർ ചേട്ടൻ അയച്ചിരിക്കുന്നു, ഏതിനോടും കൗതുകം തീർന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് മടുപ്പ് തോന്നാം, ഒരു പക്ഷേ അത് പറയണമെന്നില്ല, പകരമായി തിരക്ക് പറയാനുണ്ടാവും. പലപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. പതിവ് കാര്യങ്ങളിൽ മങ്ങലേൽക്കുമ്പോൾ വരാനിരിക്കുന്ന പല കാര്യങ്ങളുടെയും അകലങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചന അവിടെ ലഭിച്ചു തുടങ്ങും. തിരിഞ്ഞു നോക്കിയാൽ അധികവും പലതിൻ്റെയും തിരിച്ചറിവുകളാണ് ഗുഡ് മോർണിംഗ്. നല്ലൊരു മെസ്സേജോടുകൂടി.
2: തീർച്ചയായിട്ടും അതിൽ മൺസൂൺ ചേട്ടൻ അയച്ച ഒരു മെസ്സേജിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, പല കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കും, പക്ഷേ ഓരോ കാര്യത്തിലും, ഇപ്പം നമ്മുടെ ജോലിയാണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിലും എല്ലാത്തിലും ഒരു പുതുമ കൊണ്ടുവരാൻ, ഓരോ നിമിഷം ഒരു പുതുമ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അതൊരിക്കലും നമുക്ക് മടുക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ. എപ്പോഴും നമ്മളത് മോൾഡ് ചെയ്തുകൊണ്ടും പുതുക്കിക്കൊണ്ടും നമ്മളതിനെ ഇഷ്ടത്തോടുകൂടി സ്നേഹിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മടുക്കില്ല, ആ ഒരു ജീവിതം അടിപൊളിയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം മൺസൂൺ ചേട്ടന് അടിപൊളി ഒരു ദിവസം കൂടി നേരുകയാണല്ലേ.
3: അതെ, നമ്മുടെ ആൻസറുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മുടെ മായ ചേച്ചി അയച്ചിരിക്കുന്നത് അരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ തെറ്റാണ്, അരിയല്ല.
2: അരിയിലേക്ക് ഒന്നും നിങ്ങൾ പോകണ്ട, നെല്ല് അരി അതിലൊക്കെ ഒന്നും പോകണ്ട, നെല്ലിലേക്ക് വേണേ പൊക്കോളൂ, അരിയിലേക്ക് നിങ്ങൾ പോകണ്ട. അപ്പൊ അതാണ് അടുത്ത ക്ലൂ. നമ്മുടെ സമയം 11 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കുന്നു അല്ലേ.
3: അപ്പൊ നമ്മുടെ സനോജ് പേരിട്ടിട്ടുണ്ട് തക്കുടും.
2: അപ്പൊ സനോജ് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, സനോജ് തെറ്റാണ് അയച്ചിരിക്കുന്നത്.
3: അപ്പൊ രാജം ചേച്ചി വീണ്ടും വീണ്ടും ഇങ്ങനെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായ ഉത്തരത്തിൽ കൂടി ഉമി എന്നാണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ പറയുന്നു ആ ഒരു പേരല്ല അല്ലെ. ഒരുപാട് നമ്മൾ ആൻസറുകൾ പറയാൻ വേണ്ടിയിട്ടുള്ള ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാറ് ചോദിച്ചിരിക്കുന്നു, ഉത്തരം തവിടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം തവിടല്ല.
2: യഥാർത്ഥത്തില് നിങ്ങൾ നെല്ല് എന്ന് പറയുമ്പോൾ പ്രോപ്പർ ആണ്. അതെ, അങ്ങനെ പോകാതെ നിങ്ങളൊന്ന് കുസൃതിയായിട്ട് ചിന്തിച്ച് നോക്കൂ സനോജ്, ഉണരൂ. അപ്പൊ എല്ലാരും ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കൂ. രണ്ട് നെല്ലുകൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു, അതിന് പക്ഷെ തലയില്ല അല്ലേ. അത് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇത് വേണമെങ്കിൽ വേറൊരു ലാംഗ്വേജിലൊക്കെ ഇട്ട് മിക്സ് ചെയ്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇത് കിട്ടും. പക്ഷേ
3: ആ ഒരു ആൻസർ എന്ന് പറയുന്നത് കുറച്ച് സീരിയസ് ആണ്.
2: ആൻസറിൽ അതിന്റെ പേര്, ആ പേരെന്ന് പറയുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരാണ് അതല്ലേ.
3: കൂടുതലൊന്നും പറയാം,
2: ഇനിയൊന്നും പറയുന്നില്ല നമ്മള്.
3: രാജൻ ചേച്ചിയോടാണ് എനിക്ക് പറയാനുള്ളത്, നെല്ലിനെയൊക്കെ വിട്ടിട്ട് പേരുകളിലേക്ക്.
2: പിന്നെ വേണമെങ്കിൽ നിങ്ങൾ ഒരു 11-15 ഒക്കെ ആവുമ്പോഴത്തേക്കും ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ സുല്ലിട്ടോളൂ, ഞങ്ങൾ തോറ്റിരിക്കുന്നു എന്ന് പറഞ്ഞോളൂ.
3: അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാറ് ചോദിച്ചിരിക്കുന്നു, അഷ്ടമുടി കായലിലെ അന്നനട തുണിയിലെ എന്ന ദാസേട്ടൻ പാടിയ ഗാനം കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ഉറപ്പായിട്ടും കേൾപ്പിക്കുന്നതായിരിക്കും. നമ്മളുടെ ആൻസറൊക്കെ വന്നിട്ടുണ്ട്, അപ്പൊ അതിപ്പോ ഞാനൊന്നും പറയുന്നില്ല.
2: ജയിക്കുമെന്ന് തന്നെ വിശ്വസിച്ചിരുന്നതാണ്. നമ്മുടെ ശ്രോതാക്കളെല്ലാം അതിബുദ്ധിമാന്മാരാണ് എന്ന് തെളിയിച്ചു.
3: ആൻസറുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, പെരുമഴയായിരിക്കുന്നു. അപ്പൊ നമ്മുടെ അഭിനീഷേട്ടൻ അടിമാലിന്ന് അയച്ചിട്ടുണ്ട്, ആദിമോനെ ഞങ്ങൾ അടിമാലിക്കാരുടെ 1000 ജന്മദിനാശംസകൾ കുറച്ച് ഹേർട്ടൊക്കെ തന്നിട്ടുണ്ട്. ആദിമോനെ കേൾക്കുന്നുണ്ടോ?
2: എന്തായാലും ഹാപ്പി ആയിക്കാണ്. ഒരുപാട് മെസ്സേജസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ആ ഇടുക്കി നിന്നും അടിമാലി ബ്രദേഴ്സ് എല്ലാം അയച്ചുകൊണ്ടിരിക്കുകയാണല്ലേ.
3: അപ്പോ നമ്മുടെ ചിത്രാമ അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് കുട്ടികളെ. അപ്പൊ ഇമ്പമാർന്ന സംഗീതവും മനോഹരമായ വരികളോടും കൂടിയ ഗാനമാണ് പ്ലേ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്തത്. പ്രോഗ്രാം പടവുകൾ കയറി കയറി ഉയരങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട എല്ലാ അണിയർ പ്രവർത്തകർക്കും, ബീനക്കുട്ടി, ആതിരക്കുട്ടി, ശ്രീകുട്ടി, പ്രീതക്കുട്ടി, രജനിക്കുട്ടി, എന്നിട്ട് ശാലിനി എന്ന് കൂടി ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, പാർവതിക്കുട്ടി, എന്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും ആശംസകളും അറിയിച്ചിട്ടുണ്ട്. നവീന കവിതയുടെ ആചാര്യനായ ശ്രീ അയ്യപ്പ പണിക്കരുടെ ജന്മവാർഷിക ദിനത്തിന് കൈകൂപ്പിയിട്ടുണ്ട് നമ്മുടെ ചിത്രാമ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ രാജൻ ചേട്ടൻ ആൻസർ തന്നിരിക്കുന്നു, ആതിര.
2: അപ്പൊ എനിക്ക് തലയില്ല, എനിക്ക് തലയുണ്ട്, എനിക്ക് നല്ല സുന്ദരമായ
3: തലയൊന്നുമില്ല എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോ നമ്മുടെ ഐശ്വര്യ ചവറ,
2: ഐശ്വര്യ ചവറ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു.
3: അതെ, നമ്മുടെ നമ്മുടെ ഷീന, ഹായ് ഗുഡ് മോർണിംഗ് ബീന, ആതിര സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷീന ചോദിച്ചിരിക്കുന്നു, ഉത്തരം അയച്ചിട്ടുണ്ട് കേട്ടോ, ഉത്തരം കറക്റ്റ് ആണ് അയച്ചിരിക്കുന്നത്. എന്നിട്ട് കണ്ണൊക്കെ പൊത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്.
2: യെസ്, അപ്പൊ എന്തായാലും മിടുക്കി. ഞാൻ വിചാരിച്ചു ഞാൻ ഇന്ന് ജയിക്കും എന്നുള്ളത്, പക്ഷേ നമ്മുടെ ശ്രോതാക്കൾ എന്നെ തോൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് അയച്ചോളൂ, എല്ലാവരും ഇനി മെസ്സേജസ് അയക്കണം അല്ലേ.
3: യെസ്,
2: അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, നമ്മളൊരു നെല്ലിന്റെയും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പേരിടുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട, ഇത് തമാശയല്ല, റിയൽ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കണം.
3: അതെ, കുഞ്ഞിന്റെ പേര് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പുതുമയാർന്ന വൈവിധ്യമാർന്ന ഒരു പേര്, അതുപോലെ തന്നെ എല്ലാ ചടങ്ങുകൾക്കും വിരുദ്ധമായിട്ട് തന്നെ നമ്മുടെ മതവും ജാതിയും ഒന്നും നോക്കാതെ തന്നെ ഒരു പേര് എത്തിയിരിക്കുകയാണ് അല്ലേ.
2: യെസ്, ഇലാൻ റേ, വെളിച്ചത്തിന്റെ കിരണം എന്ന, ഊർജ്ജസ്വലമായ വെളിച്ചത്തിന്റെ കിരണം എന്ന് പേരിട്ടിരിക്കുന്ന ഇലാൻ റേ. അപ്പൊ ആ ഒരു പേരിൽ മാത്രമല്ല അവർ നടത്തിയിരിക്കുന്ന, അച്ഛനും അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആ ഒരു അഭിനന്ദനങ്ങൾ നൽകേണ്ടത് അല്ലെ. ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ ഇന്നും എന്താ പറയുക, ഒട്ടും മാറ്റം സംഭവിക്കാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന, നമ്മളിപ്പോൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ചടങ്ങ് കാര്യങ്ങൾ, പേരിടയിൽ ചടങ്ങ്, ജനിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരുപാട്, സാധാരണക്കാരാണെങ്കിൽ കൂടിയും ഒരുപാട് പൈസയാണ് ചിലവാക്കേണ്ടി വരുന്നത്. തൻ്റെ കുഞ്ഞിനെ, അതായത് തൻ്റെ മകളെ അല്ലെങ്കിൽ മകനെ നല്ല രീതിയിൽ തന്നെ ആ മണ്ഡപത്തിലെ ഈ രീതിയിൽ, അല്ലെങ്കിൽ ഇത്രയും സ്വർണം, അല്ലെങ്കിൽ ഇത്രയും സ്ത്രീധനം, ആ ഒരു പാറ്റേൺ ഇന്നും ഒരു വിരാമം ഇട്ടിട്ടില്ല എന്നുള്ളത് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും എല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു പ്രവൃത്തിയിലേക്ക് എത്തുമ്പോൾ പലരും അതൊന്നും മടിക്കുകയാണ്, അയ്യോ എൻ്റെ കുഞ്ഞിനിനി ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാലോ എന്നുള്ളൊരു ചിന്താഗതി കൊണ്ട് പല പേരൻസും ഇത്രയും പൈസ മുടക്കി, ചിലപ്പോൾ കടമൊക്കെ വാങ്ങിച്ച് ലോണൊക്കെ ചെയ്തിട്ടായിരിക്കാം മേ ബി ആ ഒരു വിവാഹത്തിലേക്ക് എത്തിക്കുന്നത്. അവരത്രയും ഒരു എഫേർട്ടാണ്. പക്ഷേ എഫേർട്ട്ലെസ് ആയിട്ട് തന്നെ നമുക്ക് വിവാഹം കഴിക്കാം, ഒരു രജിസ്റ്റർ ഒപ്പിട്ട് കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു ആഗ്രഹം പ്രകാരം ഒരു ക്ഷേത്ര സന്നിധിയിൽ ഒരു താലി കിട്ടുക, അങ്ങനെ നടത്താം. ഒരു നോർമലായിട്ട് തന്നെ, വളരെ നോർമലായിട്ട് തന്നെ വിവാഹത്തിലേക്ക് ഒരു ചിലവില്ലാതെ നടത്താമെന്ന് പലരും ഇപ്പോൾ മാതൃക ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള രണ്ട്
3: ദമ്പതികളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അത് വേറെ എങ്ങും അല്ല കേട്ടോ, നമ്മുടെ വിക്ടോറിയ ഹോസ്പിറ്റലിലാണ് നമ്മുടെ ഈ ഒരു ഇലാൻ റേ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇലാൻ റേയുടെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിക്കാരായ കലാമണ്ഡലം അക്ഷയും രാഹുൽ മുരിക്കഞ്ചേരിയുമാണ്. അപ്പം സ്വന്തം മകന് മതമില്ലാത്ത നാളേക്കായി വഴി തുറന്നിരിക്കുകയാണ്.
2: തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഹിന്ദു എന്ന രീതിയിലോ, അല്ലെങ്കിൽ ഒരു ഇസ്ലാം എന്ന രീതിയിലോ, അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ രീതിയിലോ അല്ലാതെ വ്യത്യസ്തമായിട്ട് രീതിയിൽ തന്നെ ഞങ്ങളിത് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ തന്നെ അവർ ഫോക്കസ് ചെയ്യണം. അപ്പൊ അതിൽ തീർച്ചയായിട്ടും ഒരു അഭിനന്ദനങ്ങൾ ആ ഒരു കുഞ്ഞിന്റെ പേരൻസിന് നമ്മൾ അറിയിക്കുകയാണ് അല്ലേ.
3: കുഞ്ഞിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇവർ മാതൃകയായിട്ടുള്ളത്, അവരുടെ ആ ഒരു വിവാഹം നടന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം 2024 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഡിസംബറിലായിരുന്നു വിവാഹം. അവർ ജാതിമത ആചാരങ്ങളോ സ്ത്രീധനമോ സദ്യയോ സംഭാവനകളോ ഒന്നുമില്ലാതെ വെറും ഒരു കട്ടൻചായ മാത്രം നൽകിയാണ് ഈ ഒരു ചടങ്ങുകൾ പൂർത്തിയാക്കിയത്.
2: യെസ്, തീർച്ചയായിട്ടും. അപ്പൊ അതിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സന്തോഷവും ആ ഒരു നൽകാണ്. അപ്പൊ ആ ഒരു കുഞ്ഞ് തീർച്ചയായിട്ടും ഒരു മനുഷ്യനായിട്ട് ഒരു പിറവി സംഭവിച്ചിരിക്കുകയാണ്. അത് പലർക്കും ഒരു മാതൃകയാവട്ടെ എന്ന് തന്നെ നമ്മൾ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ചിലരുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കുഞ്ഞിന് എൻ്റെ മകളെ ഈ രീതിയിൽ വിവാഹം കഴിക്കണം, അതിനുള്ള സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ, അതിലൊരിക്കലും നമുക്കൊന്ന് കയറി ഇൻ്റർഫിയർ ചെയ്യാനുള്ള ഒരു രീതി നമുക്കില്ല. പക്ഷേ എങ്കിലും സാമ്പത്തികമായിട്ട് പിന്നെ മുന്നോട്ട് നിൽക്കുന്ന വ്യക്തികളോ അയ്യോ എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ വിടണം അല്ലെങ്കിൽ ഇതാണ് സൊസൈറ്റിയുടെ ഒരു നിയമം എന്ന രീതിയിൽ ഫോക്കസ് ചെയ്യാതെ ഇരിക്കുക അല്ലേ. നമ്മൾ നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടേയിരിക്കുക അല്ലേ.
3: പിന്നെയും അവർ മാതൃകയായിട്ടുണ്ട്. എങ്ങനെയാണ് ആദരെ അത് പിന്നെ അവർ മാതൃകയായി കാണിച്ചത് അല്ലേ. അവർ അവർ അവർ അവരുടെ ഈ ഒരു കുഞ്ഞ് പിറന്നതിന് ശേഷം അവർ ഈ ഒരു അതിൻ്റെയൊക്കെ സന്തോഷ സൂചകമായിട്ട് നടക്കുന്ന ചടങ്ങുകളുടെ പൈസ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ശിശുപരിചരണ കേന്ദ്രത്തിലെ കുട്ടികളുടെ ക്ഷേമത്തിനായിട്ട് നൽകി. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇലാൻട്രയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ജില്ലാ കളക്ടർ ആനി ജുല തോമസ് ആണ് അത് ഏറ്റുവാങ്ങിയത്.
2: അപ്പോൾ അങ്ങനെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് അത് എപ്പോഴും തോന്നുകയാണ്.
3: അതെ. അപ്പോൾ അവർ ഇപ്പം ഈ പറയുന്ന ഇവരെന്ന് പറഞ്ഞാൽ ഒരുപാട് ബിരുദം

0: നേടിയവരൊക്കെ തന്നെയാണ് ഈ അച്ഛനും അമ്മയും എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ മോഹിനിയാട്ടത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ അക്ഷയ സംസ്ഥാന സർക്കാരിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് ജേതാവാണ് രാഹുൽ മുരിക്കഞ്ചേരി എന്ന് പറയുന്നത്.
1: അപ്പൊ അക്ഷയുടെ അമ്മ എന്ന് പറയുന്നത് ശൈലജ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹ സമിതിയുടെ അംഗവും തൊടിയൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്നു. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും അവരൊരു മാതൃകാപരമായിട്ടുള്ള ഒരു രീതി തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കത് സന്തോഷിക്കുന്നു അല്ലെ. ഈ ഒരു അവസരത്തിൽ നമ്മൾ ആ ഒരു കുഞ്ഞിന്റെ പേര് മാത്രമല്ല വളരെ ശോഭനമായിട്ടുള്ളൊരു ഭാവി കൂടിയാണ് നമ്മൾ കാണുന്നത് എന്ന് മനസ്സിലാക്കുന്നു.
0: അപ്പൊ ഇങ്ങനെയുള്ള ദമ്പതികൾ ഇനിയും മുന്നോട്ട് വരട്ടെ അല്ലെ. കാരണം ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് പോലെ ഒരുപാട് ചെലവുകളില്ലാതെ മനുഷ്യന്റെ മനസമാധാനമാണ് സന്തോഷമാണ് വലുതെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഇന്നും പറഞ്ഞു ആ ഒരു ദിനത്തെ കുറിച്ച്. അങ്ങനെ ഓരോ ദമ്പതികളും ഇങ്ങനെ കടന്നു വരട്ടെ എന്ന് തന്നെ നമ്മൾക്ക് ആശംസിക്കാം.
1: അപ്പൊ തീർച്ചയായിട്ടും ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്. ഇനി കുസൃതി ചോദ്യത്തിന്റെ സമയമാണ്, ഉത്തരം നമ്മൾ പറയുന്നതായിരിക്കും. ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: Once again, welcome back to Radio Sandhuvanam 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളുമായി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിരിക്കുന്നു. എന്തായാലും കുസൃതി ചോദ്യത്തിൻ്റെ ആൻസറൊക്കെ ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് പലരും പറഞ്ഞു എന്നുള്ള ഒരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും.
4: അപ്പോൾ ഓണേഴ്സിലിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം ബീന ഗുവേര, നമ്മളോടൊപ്പം ടെക്കായിട്ടിരിക്കുന്നു ആദർശ് അജയ്.
1: അതെ, അപ്പൊ ആതിര, ഇനിയിപ്പോ റിവീൽ ചെയ്യാനുള്ള ടൈം എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? പക്ഷെ നമ്മുടെ കലച്ചേച്ചി പെട്ടെന്ന് വന്നിട്ട് ചോദിക്കുക, അതിന്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഒന്ന് പറയുന്നുണ്ട്.
4: അപ്പോ അതെ, നമ്മുടെ കലചിച്ചിക്ക് വിഷമായി കാണിച്ചിരിച്ചപ്പോ ഞങ്ങൾ ചിരിക്കുന്നില്ല. അപ്പൊ കലചിച്ചി അതല്ല ആൻസർ. അപ്പൊ ആൻസർ നമ്മൾ റിവീൽ ചെയ്യുന്നത് തന്നെയാണ്. സമയം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ വൈൻഡപ്പിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ചോദ്യം പറഞ്ഞതിന് ശേഷം ആൻസറിലേക്ക് പോകുന്നു. ഞാൻ തന്നെ ആൻസർ പറയാം. ചോദ്യം ഇതായിരുന്നു, രണ്ട് നെല്ല് വിവാഹം കഴിക്കുന്നു, അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞിന് പക്ഷേ തലയില്ല. അപ്പം അത് പക്ഷേ അവരൊരു പേര് കുഞ്ഞിനിടുന്നുണ്ട്. അപ്പം ആ ഒരു പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. കുസൃതി ചോദ്യത്തിൻ്റെ പേരിലേക്ക് എത്തപ്പെടുന്നത് ഒരു കുസൃതി തരത്തിലാണെങ്കിൽ കൂടിയും ആ ഒരു ആൻസർ എന്നുള്ളത്, ആ ഒരു പേരെന്നുള്ളത് കുസൃതി അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ ആഗോള പ്രതീകമായിട്ട് തന്നെ അറിയപ്പെടുന്ന നെൽസൺ മണ്ടേല എന്നുള്ളതാണ് ആ ഒരു പേര്. അപ്പൊ നെൽസൺ മണ്ടേല.
1: അതെ, അതെ. ഒരുപാട് പേര് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഷീന റീനി ആൻസർ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റീജ ചേച്ചി, റീജ, ഗുഡ് മോർണിംഗ് ഡിയർ, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. നെൽസൺ ആണോ എന്നൊരു സംശയത്തിന്റെ കറക്റ്റ് ആൻസർ ആണ്. അതെ.
4: അപ്പൊ എന്തായാലും ഈ ചോദ്യം കണ്ടുപിടിച്ച എനിക്ക് എന്താണ് നിങ്ങൾ തരുന്നത്?
1: അതെ, അത് മിക്കവാറും ഉടനെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് അതിന് മുൻപ് തന്നെ ഇങ്ങനെ ഈ ആൻസർ ഒക്കെ വായിച്ചിട്ട് പറഞ്ഞിടയ്ക്ക് അങ്ങ് പോയാലോ എന്ന് ആലോചിക്കുകയാണ്.
4: ഒറ്റയ്ക്ക്
1: ആതിരയ്ക്ക് ഒറ്റയ്ക്കുള്ളത് ഒറ്റയ്ക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്.
4: നല്ല ചോദ്യമല്ലേ? നിങ്ങൾ ഒന്ന് ഒന്ന് ഒന്ന് സ്മൈൽ അയച്ചോളൂ. നല്ല ചോദ്യമല്ലേ? നിങ്ങൾ ഹാപ്പി ആയില്ലേ ഇന്നത്തെ ദിവസം? എനിക്ക് അതറിയണം അല്ലേ.
1: അപ്പോ നമ്മുടെ റഷീദ കുരിപ്പുഴ കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഐശ്വര്യ ചവറ അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ബീന ഗുവേര, ആതിര, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, പ്രോഗ്രാം നല്ല വൈബിലാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്.

0: താങ്ക് യു ഐശ്വര്യ, നിങ്ങൾ രണ്ടുമാകുമ്പോൾ സൂപ്പറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്നാൽ ശ്രീലക്ഷ്മിയുടെ പ്രോഗ്രാം സൂപ്പറാണ്
1: ചോദിക്കുന്നോണ്ടായിരിക്കോന്നറിയില്ല. എന്തായാലും ശ്രീലക്ഷ്മിയോട് അത് പറയുന്നതായിരിക്കും. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളാണെങ്കിലും ക്രിറ്റിസിസം ആണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടാണെങ്കിലും എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ ഒരു ചെറിയ ഒരു സ്റ്റാർട്ട് എന്നത് വലിയ രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അല്ലേ.
0: അപ്പോ ചോദിച്ചിട്ടുണ്ട് ഇന്നത്തെ കുസൃതി ചോദ്യം അത്ര പോരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എനിക്ക് ഉത്തരം അറിയില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആൻസർ തന്നിട്ടുണ്ട് അവസാന നിമിഷം. നമ്മുടെ ഐശ്വര്യ ചവറ
1: ചോദ്യം
0: മണ്ടേലെ അതല്ലേ എന്ന്
1: ചോദിച്ചിട്ടുണ്ട്. ചോദ്യത്തിന് ആൻസർ അറിയില്ലെങ്കിൽ ചോദ്യം കൊള്ളില്ലെന്ന് പറയരുത്. കഷ്ടപ്പെട്ട് കൊണ്ടിരുന്ന ചോദ്യം.
0: അപ്പോ നമ്മുടെ ബാബുരാജൻ സാറ് പറഞ്ഞിട്ടുണ്ട് ആതിരം ഞെട്ടിച്ചു കളഞ്ഞു
1: എനിക്ക്
0: വീണ്ടും എവിടുന്ന് കിട്ടി ഈ ചോദ്യം എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: അറിയില്ല,
0: അത്
1: രഹസ്യമാണ്.
0: നെൽസൺ ചേട്ടൻ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസർ
1: നെൽസൺ ചേട്ടൻ. നെൽസൺ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ശ്രോതാക്കൾ അത് ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞു.
0: അപ്പൊ നമ്മുടെ രമേശ് ചേട്ടൻ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇട്ട് തരുന്നതായിരിക്കും. നമസ്തേ പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആൻസർ തെറ്റാണ് എന്നുള്ളതാണ്. തലവൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, തെറ്റാണ്. അപ്പോൾ രാജൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നു ആതിര അടി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സനോജ് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അല്ല, എന്ന് നിസാരം എന്നല്ല ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്. എന്റെ ടീച്ചർ എന്ത് പാവാ, ഇങ്ങനെ വളച്ചൊടിച്ച് ചോദിച്ചാൽ ആർജെ പറയുന്ന മറ്റു പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയും നമുക്ക് എന്നിട്ട് ഒരു പൂച്ച പതുങ്ങി വരുന്ന ഒരു പിക്കൊക്കെ.
1: എന്തായാലും സനോജ് ഇത് ആൻസർ പറഞ്ഞതിന് കൺഗ്രാജുലേഷൻ. പക്ഷെ എന്നാലും
0: നിസാരമല്ല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
1: ഓക്കെ, അപ്പൊ നിസാരമല്ല എന്ന് പറഞ്ഞതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു അപ്ഡേഷനും കൗതുക വിശേഷങ്ങളുടെ ഇടയ്ക്ക് നിങ്ങളെ ഒന്ന് എനർജി ആക്കാൻ വേണ്ടിയിട്ടാണ് കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്നത്.
0: അതെ, പാവം രാജം ചേച്ചി വീണ്ടും പോയിട്ടോ ആൻസർ.
1: അടുത്ത തവണ തീർച്ചയായിട്ടും രാജം ചേച്ചിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഞാൻ കുറെ ക്ലൂസ് കൊടുക്കും. എന്നിട്ട് രാജം ചേച്ചി കൊണ്ട് ഞാനത് പറയിപ്പിക്കുന്നതായിരിക്കും അല്ലേ.
0: യെസ്,
1: തീർച്ചയായിട്ടും. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരും മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം 11 മണി കഴിഞ്ഞ് 31 മിനിറ്റിലേക്ക് അടുക്കുന്നു. ഇനി മെസ്സേജസ് ഉണ്ടോ?
0: മെസ്സേജസ് തീർന്നിരിക്കുകയാണ്.
1: യെസ്, അപ്പോൾ ഓൾമോസ്റ്റ് മെസ്സേജസ് എല്ലാം വായിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇൻ കേസിൽ ആരുടെയെങ്കിലും മെസ്സേജസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അടുത്ത ലൈവില് തീർച്ചയായിട്ടും നമ്മൾ വായിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആതിര, എന്നോടൊപ്പം
0: ബീന ഗുവേര,
1: നമ്മളോടൊപ്പം ആദർശ് അജയായിരുന്നു. ഒരു അടിപൊളി സോങ്ങോട് കൂടി നമ്മൾ ഇതാ വൈൻഡ് അപ്പ് ചെയ്യാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ.
0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

ഉമ്മായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് നിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: شباب.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഫിസിയോതെറാപ്പിയും അതിന്റെ പ്രാധാന്യവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് വിശദമായി സംസാരിക്കാൻ അരുൺ കാമ്പശ്ശേരിയാണ് ഉള്ളത്. അദ്ദേഹത്തെ ഡോക്ടർ ചാറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അരുൺ സർ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
5: നമസ്കാരം മാഡം.
4: September 8 വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ആയിരുന്നു. എന്താണ് ഈ വർഷത്തെ 2026 ലക്ഷ്യം?
5: എല്ലാ വർഷവും September 8 വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ലോകത്താകമാനം ഫിസിയോതെറാപ്പിയെ കുറിച്ചുള്ള അവബോധം ആളുകളിൽ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് വേൾഡ് കോൺഫെഡറേഷൻ ഓഫ് ഫിസിയോതെറാപ്പി എന്ന സംഘടന ഇത് നടത്തുന്നത്. ഈ എല്ലാ വർഷവും ഓരോ തീം ഉണ്ടാകും. ആ ഒരു വർഷം അതായിരിക്കും ലോകത്താകമാനം ഫോളോ ചെയ്യുന്നത്. ഈ വർഷത്തെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഗോൾ, കാർഡിയോവാസ്കുലർ ഡിസീസും സ്ട്രോക്കും ഒക്കെ വളരെ കോമൺ ആയി വരുന്നതുകൊണ്ട് അതിന്റെ പ്രിവെൻഷൻ, മാനേജ്മെന്റ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ, ഇതിനകത്തൊക്കെ ഫിസിയോതെറാപ്പിയുടെ പങ്ക് അല്ലെ, ഫിസിക്കൽ ആക്ടിവിറ്റി എങ്ങനെ സഹായിക്കുന്നു ഇത്തരം രോഗങ്ങൾ. ഇപ്പം നമുക്കറിയാം സ്ട്രോക്കും കാർഡിയോവാസ്കുലർ ഡിസീസും ഒക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ വർഷം 2025 തന്നെ 8.6 മില്യൺ മരണങ്ങൾ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് കൊണ്ടായിരുന്നു. ഏകദേശം 16% 6.5 മില്യൺ മരണം സ്ട്രോക്ക് കൊണ്ടായിരുന്നു. അപ്പം 1 among 4 peoples ആർ അറ്റ് റിസ്ക് ഓഫ് സ്ട്രോക്ക് എന്നാണ്. അപ്പം അതിൻ്റെ ഒരു അവബോധം ആളുകളിൽ ഉണ്ടാക്കിയെടുക്കുക. സ്ട്രോക്കിനെ കുറിച്ചുള്ള അവബോധം മാത്രമല്ല, എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യാം, അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ ഫിസിക്കൽ ആക്ടിവിറ്റിക്കും ഫിസിയോതെറാപ്പിക്കും ഒക്കെ എന്ത്

0: പങ്കാണുള്ളത് എന്ന് സാധാരണ ജനങ്ങളിലേക്ക് ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. എല്ലാ വർഷവും അങ്ങനത്തെ തീംസ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ ഹെൽത്തി ഏജിങ് എന്നുള്ള ഒരു തീം ആയിരുന്നു. പ്രായമുള്ള ആൾക്കാരിൽ നേരത്തെ പറഞ്ഞതുപോലെ പോസ്ചർ സംബന്ധമായ പ്രശ്നങ്ങൾ, ബാലൻസ്, ഏർലി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ആയിട്ടായിരുന്നു കഴിഞ്ഞ വർഷം. അതിന് മുമ്പത്തെ വർഷം ലോ ബാക്ക് പെയിനും അതിൻ്റെ പ്രിവെൻഷൻ, ഇപ്പം അതിൻ്റെ പോസ്റ്റേഴ്സ്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ, അതിൻ്റെ ഒരു ചർച്ചകൾ, ക്ലാസ്സുകൾ. 2023 ആർത്രൈറ്റിസ് ആയിരുന്നു, വാദസംബന്ധമായ പ്രശ്നങ്ങൾ. അവിടെയും ഫിസിയോതെറാപ്പിക്ക് വളരെ പ്രമുഖമായ ഒരു പങ്ക് നിർവഹിക്കാനുണ്ട്. വാദസംബന്ധമായി ഇത്തരം വേദനകളൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാർ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലോട്ട് മാറും, പേശികളുടെ ബലം കുറയും. ആ മസിൽസിൻ്റെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ, മൊബിലിറ്റി റീഗെയിൻ ചെയ്യാൻ, ഇപ്പോൾ സ്ട്രോക്ക് ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു തവണ ഇപ്പോൾ സ്ട്രോക്ക് വന്നു, ഇപ്പോഴും നമുക്ക് റിക്കറൻറ്റ് സ്ട്രോക്കിനെ കുറിച്ച് ഭയപ്പെടണം. അപ്പം ഭയപ്പാടല്ല, അതിനെ എങ്ങനെ പ്രതിരോധിക്കും? ചിലർ കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കത്തില്ല. ഇപ്പം ലൈഫ് സേവിങ് മെഡിക്കേഷൻസ് എടുക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. കൃത്യമായ ഫിസിയോതെറാപ്പിയോ ഇത്രയൊക്കെ ആവത്തുള്ളൂ എന്ന് കരുതാതെ അത് ഒരു പ്രോസസ്സാണ്. ഒരു ഒരാൾക്കൊരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ടിഷ്യൂവിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് റീജനറേഷൻ പ്രോസസ്സ് വരുന്നില്ല, അവിടെ ഡാമേജാണ്. പിന്നെ എങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുന്നു വെച്ച് കഴിഞ്ഞാൽ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ സറൗണ്ടിങ്, നമുക്കൊരു ഡാമേജ് വന്ന ടിഷ്യൂവിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ സെൽഫ് റിപ്പയറിംഗ് ആയിട്ട് ഈ ന്യൂറൽ പാത്വേ എല്ലാം വീണ്ടെടുക്കുമ്പോൾ, അതായത് ചലനം, ഇപ്പോൾ ഒരു ചലനം ഇപ്പം ഇല്ലാതെ പോയ ഒരു ചലനം, തളർന്നു പോയ ഒരാൾക്ക് നമ്മൾ വീണ്ടും വീണ്ടും നൂറുകണക്കിന് ആയിരക്കണക്കിന് തവണ ആ ചലനം കൊടുക്കുമ്പോഴാണ് മോട്ടോർ റീ എഡ്യൂക്കേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെയാണ് ഈ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റിയിലൂടെ ആ രോഗി രോഗവിമുക്തനായിട്ട് മാറുന്നത്. പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പോലും ഭാഗികമായിട്ടാണെങ്കിലും ചെറിയ കാര്യങ്ങളിലേക്കായാലും അവരുടെ എബിലിറ്റീസ് നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിന് രോഗിയും സഹകരിക്കണം, ആത്മവിശ്വാസം തിരികെ കൊണ്ടുവരണം, വീട്ടുകാരുടെ സപ്പോർട്ട് വേണം. ഓക്കെ, അതുപോലെ അതിൻ്റെ ഒരു ഏത് കാലത്താണെന്നുള്ളത്, ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്നു, ആദ്യകാലങ്ങളിൽ രോഗി മാനസികമായ ആഘാതത്തിൽ ചിലപ്പോൾ ഇതിനൊക്കെ വിമുഖത കാണിക്കാം. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ അതിൻ്റെ ഏറ്റവും പീക്ക് സമയമാണ് കളയുന്നത്. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഇനിഷ്യൽ ഫേസിലുള്ള ഗോൾഡൻ അവേഴ്സ് ഉണ്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടുന്നത്. അത് എത്രയും പെട്ടെന്ന് സി ടി ഫെസിലിറ്റി ഉള്ള, ന്യൂറോളജി ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. അതിനുശേഷം ഐ സി യുവിൽ വെച്ച് തന്നെ അവർക്ക് ഫിസിയോതെറാപ്പി ഇൻ്റർവെൻഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ട്യൂബ്സ് ഒക്കെ പോയേക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റ് ചലനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നീട് ഫസ്റ്റ് 1 ഇയർ എന്ന് പറയുന്നത് ഈ സ്ട്രോക്കിൻ്റെ റിക്കവറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള അവയർനെസ് ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രോക്കിന് ശേഷം തീർച്ചയായിട്ടും അവർ കൃത്യമായ ചികിത്സ എടുക്കും, നല്ലൊരു പരിധിവരെ അവർക്ക് രോഗവിമുക്തി നേടാൻ സാധിക്കും, അവർക്ക് റിക്കറൻറ്റ് സ്ട്രോക്കിന്റെ റിസ്ക് ഒഴിവാക്കാം, ഫോൾ റിസ്ക് ഒഴിവാക്കാം.
1: ലോകം വിരൽത്തുമ്പിലായ ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എന്തിനും ഏതിനും AI അല്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പഴയ കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യന്റെ ആരോഗ്യ സൂചിക എങ്ങോട്ടാണ്?
0: എല്ലാവരും സത്യത്തിൽ തിരക്കിന്റെ ഒരു ലോകം സൃഷ്ടിച്ചിട്ട് ഒരു ഫോണിന്റെ ഒരു സ്ക്രീനിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ആഘോഷങ്ങൾ പോലും പലതും, ഇപ്പോൾ നമ്മുടെ ഓണമോ വിഷുവോ ക്രിസ്മസോ എന്ത് ആഘോഷമായാൽ പോലും പലപ്പോഴും അതിൻ്റെ ഒരു റിയലിസ്റ്റിക്, മനസ്സുകൊണ്ട് നമ്മൾ ആഹ്ലാദിക്കാതെ ജസ്റ്റ് ഒരു റീലിന് വേണ്ടി മാത്രം അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു കാലം. ഇപ്പോൾ പഴയ കാലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുതിയ തലമുറ കുറച്ചും കൂടെ അതിനായിരിക്കും. ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റമായിരിക്കാം അത്, എങ്കിൽ പോലും ഇപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ പോലും നമുക്ക് പലപ്പോഴും കാണാം മനോഹരമായ ഒരു ദൃശ്യം നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ടല്ല, ഒരു ദൃശ്യം കാണുമ്പോൾ ഉടൻ തന്നെ നമ്മളതൊരു ഫോൺ എടുത്തിട്ട് വീഡിയോയിലാക്കാണ്. ഇത് സത്യത്തിൽ ആർക്കും ഒരു പക്ഷേ അയച്ചും കൊടുക്കുന്നില്ല, ഫോൺ സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ നമ്മൾ തന്നെ ഇത് ഡെലീറ്റും ചെയ്യും. അപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു മനോഹരമായ ദൃശ്യം നമ്മൾ ആദ്യം സ്വയം ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് കണ്ട് ആസ്വദിക്കുക, കണ്ണിൻ്റെ കുളിർമ എന്ന് പറയത്തില്ലേ, അത് ഇപ്പോൾ കാണുന്നില്ല.
1: അപ്പോൾ ഒരു നിമിഷം കിട്ടിയാൽ കുഞ്ഞുങ്ങൾ പോലും മൊബൈൽ ഫോൺ നോക്കാൻ തുടങ്ങും അല്ലേ?
0: അതെ മാഡം. ഇപ്പോൾ മിനിറ്റുകൾ, ജസ്റ്റ് ഒരു മിനിറ്റിന് വേണ്ടി ഒരു ജസ്റ്റ് ഒരു ഞൊടിയിട എന്ന് പറയത്തില്ല, അതിനുവേണ്ടി വെറുതെ നമ്മൾ ഫോൺ എടുക്കുന്നതായിരിക്കും. ആ ഫോൺ എടുത്ത് നമ്മൾ ചിലപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ആ ഫോൺ മാറ്റി വെക്കുന്നുണ്ടല്ലോ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു മായാപ്രപഞ്ചമാണ്. ആ ഒരു മായാപ്രപഞ്ചത്തിൽ നമ്മൾ അലസരായും നിഷ്ക്രിയരായും മാറിക്കൊണ്ടിരിക്കുകയാണ്.
1: അതായത് ഫോൺ ഇന്ന് മനുഷ്യന്റെ ഒരു അവയവം പോലെ തന്നെയായി അല്ലേ, അതുകൊണ്ടുള്ള ദൂഷ്യങ്ങളും.
0: അതെ, ഇപ്പൊ ഫോൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കയ്യിൽ ഒരു ഫോൺ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ കയ്യിൽ അതൊരു അവയവം

0: അത് വിട്ടു വെക്കാൻ മാറ്റി വെക്കാൻ ഫിസിയോതെറാപ്പിക്ക് കഴുത്ത് വേദനയായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് പേരെന്താ എന്ന് പേര് പറയും. ബുദ്ധിമുട്ട് പറയുന്നത് തന്നെ ഫോണിൽ നോക്കിക്കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ടും അല്ല ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടും ഒക്കെയാണ്. അപ്പൊ അത്ര ആ ഫോണിന്റെ അമിതമായ ഉപയോഗം കാരണം കഴുത്ത് വേദന വന്ന ഒരാൾ അതിന്റെ ഒരു ചികിത്സയ്ക്ക് വരുമ്പം പോലും ആ ഫോൺ കൈകൊണ്ട് മാറ്റിവെക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം ഒരു അഡിക്ഷൻ അതിനോടായി. കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്തിന് സത്യം പ്രായമായ ആൾക്കാർ പോലും നല്ലൊരു ശതമാനം ഇന്ന് ഗാഡ്ജറ്റ്സിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
1: അത് നമ്മുടെ മസിൽസിനെ ഒക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ടല്ലേ. നമ്മുടെ ബോഡി
0: നമ്മുടെ നിരന്തരമായിട്ട് ഇത്തരത്തിൽ കുനിഞ്ഞുള്ള ഇരിപ്പും മറ്റും നമ്മുടെ സ്പൈനിന്റെ സർവൈ ഇപ്പൊ നമ്മുടെ നട്ടലിനെ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാല് നാല് ഘട്ടങ്ങളായിട്ടാണ് അതിനെ തിരിക്കാൻ പറ്റും. കഴുത്തിന്റെ ഭാഗം, നെഞ്ച് ഭാഗം, നടുവിന്റെ ഭാഗം. അപ്പം ആ കഴുത്തിന്റെ ഭാഗത്തുള്ള ഏഴ് മൊത്തം 33 കഷേരുകളിൽ 7 കഷേരുകൾ കഴുത്തിന്റെ C1 to C7 ഈ ഭാഗങ്ങളും നെഞ്ച് ഭാഗവും ഒക്കെ കൂനിക്കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് റിയലൈസ് ചെയ്യുന്നില്ല till the pain arises. നമുക്കൊരു വേദന വന്ന് നമുക്ക് ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ പറ്റാത്തൊരവസരത്തിൽ വരെ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടുള്ള സ്പൈനിന്റെ വളവുകൾ നശിക്കുമ്പോൾ നമ്മുടെ ചലനം നമ്മൾ പോലും അറിയാതെ ഇല്ലാതാവുന്നു. നമ്മൾ മിസ്സാവുന്നു. ആ റേഞ്ച് ഓഫ് മോഷൻ നമുക്ക് കിട്ടുന്നില്ല. അതിന് ആ മൂവ്മെന്റ് ചെയ്യേണ്ട പേശികളുടെ ബലം കുറയാണ്, സ്ട്രെങ്ത് ലോസ് ആവുകയാണ്. പല ഓർത്തോപെഡിക് ന്യൂറോ കണ്ടീഷൻസിന്റെ ഒക്കെ ഒരു ബേസിക് ഇഷ്യൂസ് ആയിട്ട് ഇന്ന് ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു നമ്മളൊരു ഇതൊരു സാമൂഹിക പ്രശ്നമായിട്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ആരോഗ്യവാനായ ഒരാളെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ഫിസിക്കലി, മെന്റലി, സോഷ്യലി ആൻഡ് സ്പിരിച്വലി വെൽബീയിങ് ആണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ നിലവാരം പുലർത്തിയാലേ അയാളെ ഹെൽത്തി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഓൺലൈൻ ഇപ്പൊ സോഷ്യൽ മീഡിയ അഡിക്ഷൻ പോലെ തന്നെ ഇപ്പൊ രാവിലെ എഴുന്നേക്കുന്നു ഒന്നും ഒരാവശ്യമില്ലെങ്കിലും വെറുതെ ഒന്ന് ഫോൺ നോക്കുന്നു. പാതിരാത്രിക്ക് നമ്മൾ ഒന്ന് ഉറക്കമുണ്ടായിരുന്നു, ചുമ്മാ ഫോൺ എടുത്ത് നോക്കുന്നു, ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ചു, ചുമ്മാ നോക്കണം, ഒരാവശ്യമില്ല. നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നു, ഉറങ്ങാൻ കിടക്കുന്നതിന്റെ നമുക്ക് കണ്ണിലേക്ക് ഉറക്കവും വരുന്നുണ്ട്, പക്ഷെ വെറുതെ ഒന്ന് ഫോൺ നോക്കുക. നമ്മൾ യാത്ര പോകുന്നു, നമ്മൾ ട്രാഫിക്കിൽ കുടുങ്ങി കിടക്കുമ്പം വെറുതെ ഒന്ന് ഫോൺ എടുക്കുക, ഒന്ന് നോക്കുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതൊരു ഒരു മെന്റൽ അഡിക്ഷൻ പോലെ ആയി. അപ്പൊ അത് സ്വയം തിരിച്ചറിയുക. ഇപ്പൊ ഞാൻ ഉൾപ്പെടെ പല ആൾക്കാർ സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രം അത് നമുക്കൊരു മറ്റൊരാൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. ഇത്തരം സിംറ്റംസ് നമുക്കുണ്ടോ എന്ന് നമ്മൾ തന്നെ വിലയിരുത്തുക. ഉണ്ടെങ്കിൽ അത് അതിൽ നിന്ന് പതുക്കെ ഉൾവലിയുക, നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാം. അപ്പം ഓൺലൈൻ ഗെയിംസ് ഒക്കെ ആയിട്ട് അഡിക്റ്റഡ് ആയി വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ. അപ്പൊ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ മുഖാമുഖം നോക്കി സംസാരിക്കാനുള്ള ഒരു ശേഷി, ഒരാളോട് ചിരിക്കാനുള്ള ഒരു ശേഷി കുഞ്ഞിനെ കുറയാണ്. എഴുതാന്, വായിക്കാന്, മനുഷ്യരോട് സംവദിക്കാൻ ഈ ഒരു കഴിവുകളൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് മാറി ഒരു സമൂഹത്തിന്റെ ഒരു എവല്യൂഷണറി പ്രോസസ്. ഇപ്പൊ ഡാർവിന്റെ എവല്യൂഷന്റെ പിക്ചേഴ്സ് കണ്ടിട്ടില്ലേ, ഒരു മനുഷ്യനെ ഒരു കുരങ്ങായിട്ടിരുന്ന മനുഷ്യൻ ഇങ്ങനെ കുനിക്കൂഴി പതുക്കെ പതുക്കെ ഉയർന്നു വരുന്നു, നിവർന്നു നിൽക്കുന്നു, കയ്യിലെ വടിയൊക്കെ മാറ്റുന്നു. അങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബീയിങ് എവല്യൂഷൻ വന്നത്. ഇന്നത്തെ ഈ ഇരിപ്പ് കാണുമ്പോൾ സത്യത്തിൽ നമ്മൾ ഭയപ്പെടും. നമ്മൾ തിരിച്ച് വീണ്ടും ഒരു എവല്യൂഷണറി പ്രോസസ്സിലേക്ക്. ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1947 ഇപ്പൊ 79 വർഷങ്ങൾ കഴിഞ്ഞത്, വെറും ചുരുങ്ങിയ കാലമേ ആയിട്ടുള്ളൂ. നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിതരായി വീണ്ടും ഒരു പുതിയ കാലഘട്ടം എത്തിയപ്പോൾ മറ്റ് സാമ്രാജ്യത്വ ശക്തികൾ നിയന്ത്രിക്കുന്ന ഗാഡ്ജറ്റ്സിലോട്ടും സോഷ്യൽ മീഡിയയിലോട്ടും നമ്മുടെ തലമുറ എല്ലാ തലമുറയിൽപ്പെട്ടവരും ഇപ്പോൾ അതിന് അഡിക്റ്റ് ആയുള്ളു. അപ്പൊ സമൂഹം ഒന്നാകെ അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് പൂർണ്ണമായിട്ട് മാറണം. വികസനത്തെ കുറിച്ചോ ഇതൊന്നുമല്ല പറയുന്നത്, നമ്മളുടെ പോസ്ചറിനെ കുറിച്ചും നമ്മുടെ ശരീരഘടനയെ കുറിച്ച്. എർഗണോമിക്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു ശാഖ ഫിസിയോതെറാപ്പിയിൽ ഉണ്ട്. അതായത് ഒരു ഗാഡ്ജറ്റ്സുമായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കണം, നമ്മളുടെ കഴുത്ത് എങ്ങനെ വേണം, കണ്ണ് ഏത് ലെവലിലേക്ക് സ്ക്രീനുമായിട്ട് വേണം. നമ്മളൊരു കസേരയിൽ ഇരിക്കുമ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ, ഇന്നത്തെ ഓൺലൈൻ വർക്കൊക്കെ എന്ന് വെച്ചാൽ 7-8 മണിക്കൂറൊക്കെ അടുപ്പിച്ചിരിക്കേണ്ട ജോലിയാണ്. അപ്പം കണ്ടിന്യൂസ് സിറ്റിങ് എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടായി വരും. ഏത് ജോലി, ഒരു ഒരു പഞ്ചായത്ത് ഓഫീസിലോ ഒരു അക്ഷയ സെന്ററോ മുതൽ അങ്ങേയറ്റം ഒരു പ്രൈം മിനിസ്റ്റർ ഓഫീസ് വരെയും ചെന്ന്. ഇപ്പം പണ്ടൊക്കെ നേഴ്സുമാർക്കൊന്നും, എൻ്റെ അമ്മ നേഴ്സായിരുന്നു, നേഴ്സുമാർക്കൊക്കെ ഓടി നടന്ന ജോലി ചെയ്യുന്നു. ഇപ്പം നേഴ്സിംഗ് സ്റ്റേഷനിലൊക്കെ പോയി അവർക്ക് ഇതെല്ലാം ഫീൽ ചെയ്യണം. പണ്ടൊക്കെ ഡോക്ടേഴ്സിനാണെങ്കിലും രോഗികളോട് നേർക്ക് നേർ നോക്കി സംസാരിക്കാനും എഴുതാനും ഒക്കെ സമയമുണ്ടായിരുന്നു. ഇന്ന് അവർക്കും അത് സിസ്റ്റത്തിലോട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്പം ചുരുക്കത്തിൽ നമ്മൾ നമ്മുടെ മുമ്പിലെത്തുന്ന ആൾക്കാരുടെ കണ്ണിലേക്ക്

0: നോക്കാനോ അവരോട് കൂടുതൽ എടുക്കാനോ ഒന്നും നമുക്ക്. അപ്പൊ അതിനോടൊപ്പം അവർക്കും അത് പ്രശ്നം ഉണ്ടാവുന്നു ഈ സിറ്റിംഗ് ജോബ്സ് കാരണം. അപ്പൊ ഇതിൽ നമുക്കൊരു സോഷ്യൽ അവയർനെസ് ഉണ്ടാക്കുക എന്നേ ഉള്ളൂ ഈ ഗാഡ്ജറ്റ്സിനോട്. അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇന്ന് നമുക്ക് വളരെ ഉപകാരപ്പെട്ട കാര്യമാണ് സോഷ്യൽ മീഡിയാസ്, തർക്കമില്ല. പക്ഷേ ഇത് നമ്മുടെ നീഡ്സിന് വേണ്ടി ഉപയോഗിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക. ഉപയോഗിക്കുമ്പോൾ തന്നെ എർഗണോമിക് പോസ്ചർ കൃത്യമാക്കുക, ഇരിക്കുമ്പോൾ തൈ സപ്പോർട്ട് കറക്റ്റ് ആക്കുക, കാൽപാദ എങ്ങനെയാണ് വെക്കേണ്ടത്, കണ്ണിൻ്റെ വ്യൂ വിഷൻ ലെവൽ എങ്ങനെ വേണം, ഇതൊക്കെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം സിറ്റിംഗ് ജോബ് എന്ന് പറയുന്നതിന് പുതിയൊരു നിർവചനമുണ്ട്. ഇരുന്നുകൊണ്ടുള്ള ഈ ജോബിലൂടെ സെഡൻട്രി ആവുന്നുണ്ട് ആൾക്കാർ ഒരുപാട്.
1: അതെ, അനക്കമില്ലാത്ത അവസ്ഥ.
0: അതെ അതെ. ഇപ്പൊ 8 വയസ്സ് ഉള്ള ഒരു കുട്ടിയോട് നമ്മളിപ്പോ എന്താണ് സ്വപ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവന്റെ സ്വപ്നം ഏതെങ്കിലും ഒരു പാശ്ചാത്യ രാജ്യത്തിലേക്ക് പോകണം എന്ന് പറയത്തക്ക രീതിയിലേക്ക് ആയി കഴിഞ്ഞു. യുവത്വത്തിന്റെ ഒരു തൊഴിൽ സങ്കല്പം തന്നെ വീട്ടിലെ ഒരു മുറിയും ലാപ്ടോപ്പും ഒക്കെ ആയിട്ട് ചുരുങ്ങി. ഉന്നത ബിരുദധാരികൾ പോലും വീടിനുള്ളിൽ തന്നെ സാമൂഹിക ബന്ധങ്ങൾക്ക് ഒരുപാട് ഇല്ലാതെ സ്ക്രീനിന്റെ മുമ്പിൽ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പക്ഷെ അത് ഒരു ആസ്പെക്ട് നല്ലതുണ്ട്. കുട്ടികളൊക്കെ ഒരുപാട് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം, വയോജനങ്ങളൊക്കെ ഒറ്റയ്ക്കും കുട്ടികളൊക്കെ വേറെ ദൂര സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം ഒന്നോ രണ്ടോ നേരമെങ്കിലും അവർക്ക് അവരെ കാണാൻ പറ്റും എന്നുള്ളൊരു ഗുണമുണ്ട്. പക്ഷേ ഈ റെഗുലർ സിറ്റിംഗ് കാരണം ഇവർക്ക് പലവിധ സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട്. ഇവരുടെ ഡിസ്കുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഇൻട്രാ ഡെസ്കിൽ പ്രഷർ, സെഡൻട്രി ജോബ് കാരണം പേശികൾക്ക് ബലം കുറയുന്നു, ഈ നാഡീ ഞരമ്പുകളൊക്കെ ഞെരുങ്ങിട്ട് ചെറിയ പെരുപ്പ്, അങ്ങനെ ലോങ് ടൈം ഇഷ്യൂസ് ആണ് അതൊക്കെ.
1: ജീവിതശൈലി,
0: അതെ,
1: ഈ ജോലി സമ്മർദ്ദവും മെന്റൽ സ്ട്രെസ് ഇവരെ ഈ ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കും അല്ലേ?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അമിത വണ്ണം ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓഫീസ് ആകുമ്പോ എപ്പോഴും ഒരു ഓഫീസ് സെറ്റപ്പ് ഉണ്ടാവും, ഒരു ചെയറും കസേരയും. ഇപ്പൊ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർ ഇപ്പം ഒന്ന് നടുവ് കഴിക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് കുറച്ച് അങ്ങനെ ആകുമ്പോൾ കുറച്ച് നേരം അവർക്ക് എളുപ്പമായിരിക്കും. പിന്നെ കുറച്ച് നേരം ചാരി ഇരുന്ന് കസ് അങ്ങനെ മടിയിൽ, ലാപ്ടോപ്പ് എന്ന പേര് തന്നെ ഉണ്ട്, ലാപ്പിൽ മടിയിൽ വെച്ചിട്ട്. അപ്പൊ അല്ലെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകണം, കുറെ സമയം കാറിൽ ഇരുന്നിട്ട് കുനിഞ്ഞ് ഇരുന്നിട്ട്. അപ്പം ഞാനത് പറയാൻ കാരണം, ഇപ്പൊ ഒരു പേഷ്യന്റ് കാനഡയിലുള്ള ഒരു പേഷ്യന്റ്, ഇപ്പം പുള്ളി ഓൺലൈൻ വർക്കാണ് ചെയ്യുന്നത്, ഓരോ സൈറ്റിൽ ചെന്നിട്ട് അതിന്റെ ഇവാലുവേഷൻ ഒക്കെ എടുത്തിട്ട്. അപ്പൊ നമ്മള് ഫിസിയോതെറാപ്പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹിസ്റ്ററി ടേക്കിങ്. ഒരു വ്യക്തി ഒരു വേദനയായിട്ട് വരികയാണെങ്കിൽ നമുക്കറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്, ഒരു അസസ്മെന്റ് ഉണ്ട്, മസ്കുലോ സ്കെൽട്ടൽ അസസ്മെന്റ്. ഈ അസസ്മെന്റിന്റെ ഭാഗമായിട്ട് ഹിസ്റ്ററി ചോദിക്കുമ്പോൾ, ഒക്കുപേഷണൽ ഹിസ്റ്ററി, നമുക്കറിയേണ്ടത് ഇവിടെ ജോലി സ്വഭാവമാണ്, എത്ര നേരം ഇരിക്കും. ഇപ്പൊ ഡ്രൈവർ ആണെങ്കിൽ തന്നെ, ട്രക്ക് ഡ്രൈവർ, ഒരു ട്രക്ക് ഡ്രൈവർ ആണെങ്കിൽ 6, 7, 8 മണിക്കൂർ അടുപ്പിച്ച്. അപ്പൊ ആ കണ്ടിന്യൂസ് സിറ്റിംഗ് അയാളുടെ പെയിൻ അഗ്രവേറ്റ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ആ ഇരുത്തയിൽ അയാൾ ഒരു പേഴ്സ് പോക്കറ്റ് ബാക്ക് പോക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ പെൽവിക് സിമ്മട്രി അങ്ങ് മാറി, ഒരു ഭാഗം ഉയർന്നായിരിക്കും. അപ്പൊ ഇത് വർഷങ്ങളോളം ചെയ്യുമ്പോൾ അവരുടെ പെൽവിസിലെ മസിൽസിനുണ്ടാവുന്ന ചില ടൈറ്റ്നസ് കാരണം ചില ഞരമ്പുകൾക്ക് ഞെരുക്കം വരാം. ചിലപ്പോൾ ഒരു പ്രൈമറി റീസൺ അതായിരിക്കാം. നമ്മൾ വേറെ പല കാര്യങ്ങളും ചിന്തിച്ച് ചികിത്സിച്ചിട്ട് കാര്യമില്ല, അവരുടെ പ്രൈമറി ഒക്കുപേഷണൽ ആ ഒരു ഹാബിറ്റ് മാറ്റാൻ. അത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക്, ഇപ്പൊ ഒരു വീട്ടമ്മയാണെങ്കിൽ ഒക്കെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒരുപാട് കൊണ്ടുവരാൻ പറ്റും, കുഞ്ഞു കുഞ്ഞു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ഈ അമിത വണ്ണവും ഡയബറ്റിക്സും പോസ്ചറൽ പ്രശ്നങ്ങളും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ പുതിയ തലമുറയ്ക്കുണ്ട്.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സന്ദനം 90.4 FM.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ദ്രം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
0: സിറ്റിംഗ് ഈസ് ദ ന്യൂ ടൈം ബോംബ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇരുന്നുള്ള ജോലി ചെയ്യുന്ന എല്ലാരെയും പേടിപ്പിക്കുകയാണെന്ന് കരുതരുത്, ഇത് ഒരു അവബോധമാണെന്ന് മാത്രം കരുതിയാൽ മതി. നമുക്ക് കണ്ടിന്യൂസ് സിറ്റിംഗ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് സിംപ്റ്റം വരുന്നിടം വരെ ഉള്ളൂ നമ്മൾക്ക് പേടി വരിക, അയ്യോ ഇരിത്ത പ്രശ്നമാണോ. പിന്നെ ITയിലൊക്കെ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരുടെയും പോക്കറ്റിൽ ഇപ്പം വെള്ളമോ കണ്ണാടിയോ ഒക്കെ വെക്കുന്നത് പോലെ ഒരു പെയിന്റ് സ്പ്രേയും കാണും. പല പേഷ്യന്റ് അടുത്ത് നമ്മൾ ചോദിക്കും ഡ്യൂറേഷൻ. ഞാൻ നേരത്തെ പറയും, മസ്കുലോസ്കെലറ്റൽ അസസ്മെന്റിൽ ഡ്യൂറേഷൻ ഓഫ് പെയിൻ ചോദിക്കും.

0: അപ്പോൾ 7 വർഷമായിട്ടുള്ള പെയിൻ, 10 വർഷമായിട്ടുള്ള പെയിൻ. അപ്പോൾ ടിൽ നൗ എങ്ങനെയാണ് മാനേജ്? അത് ഞാൻ മാൻ പെയിൻ വരുമ്പോഴത്തേക്ക് ഒരു സ്പ്രേ അടിക്കും, ക്രൈ ബാൻഡേജ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലേപനം തേക്കും. അങ്ങനെയല്ല, നമ്മൾ ആ ഒരു പെയിനുള്ള റീസൺസ് കണ്ടുപിടിക്കുകയെന്നുള്ള. ഫിസിയോതെറാപ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ബയോമെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പം ബയോമെക്കാനിക്സിൽ ഡീൽ ചെയ്യുന്നത് അവരുടെ പോസ്ചർ എങ്ങനെയുണ്ട്, അലൈൻമെൻറ്റ്, ബോണി അലൈൻമെൻറ്റ്സ് എങ്ങനെയുണ്ട്, മസിൽസിൻ്റെ പഠനം, പേശികളുടെ ബലം, അത് ഒരു റേഞ്ച് ഓഫ് മോഷൻ, മൂവ്മെൻ്റ് എങ്ങനെയുണ്ട്. ഇപ്പം ഇതിനെല്ലാം കൂടെ കൂട്ടിയിണക്കിക്കൊണ്ട് അവർക്കുണ്ടാവുന്ന ബയോമെക്കാനിക്കൽ ഇഷ്യൂസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫിസിയോതെറാപ്പിയിൽ ചെയ്യാൻ പറ്റുന്നത്. അവർക്ക് വേണ്ടുന്ന വ്യായാമങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നമ്മളൊരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് പറയാം, ഇപ്പോൾ ഷോൾഡർ പെയിൻ, അപ്പം അയാൾക്ക് എന്തെങ്കിലും എറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പോർട്സ് ഇവൻറ്റിലാണ്. അപ്പോൾ ഈ ഷോൾഡറിന്, അപ്പോൾ അവരുടെ ഒരു വിചാരം ഷോൾഡറിന് മാത്രമായിരിക്കും ഈ വേദന വരിക, ഷോൾഡറിൽ നിന്നാണ് മൊത്തം ബലവും വരുന്നത്, അങ്ങനെയല്ല. അപ്പോൾ ഒരു ഉദാഹരണം പറയാം, സച്ചിൻ ടെണ്ടുൽക്കർക്ക് പണ്ട് പീക്ക് ടൈമിൽ ഒരു ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്, അപ്പം നമ്മൾക്കൊക്കെ ആദ്യം ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് തന്നെ സച്ചിനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സച്ചിനെ അന്ന് ട്രീറ്റ് ചെയ്ത ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഒരു ക്ലാസ്സിന്, ഇപ്പം ഒരു ബോംബെയിൽ വെച്ചിട്ടൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിരുന്നു. അപ്പോൾ പുള്ളി അന്ന് സച്ചിൻ ഓരോ കേസ് ഡിസ്കഷനിൽ സച്ചിൻ്റെ കേസ് പറഞ്ഞു. അപ്പോൾ സച്ചിൻ്റെ കേസ് പറഞ്ഞപ്പം ഈ ടെന്നീസ് എൽബോയുടെ പെയിൻ്റെ ഒരു റീസൺ ആയിട്ട് അവർ പറഞ്ഞത് പുള്ളിയുടെ
1: കൈമുട്ടിൽ
0: വരുന്ന വേദന. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ സച്ചിൻ ഉണ്ടായിരുന്നത് സച്ചിൻ്റെ കോറിൻ്റെ, കോർ മസിൽ, അബ്ഡോമിനൽ മസിൽസിൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പൊ സച്ചിൻ ഷോയിബ് അക്തറിനെ ഒരു സിക്സ് അടിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ട്, പുൾ ഷോട്ടിലൂടെ ഒരു വേൾഡ് കപ്പിൽ ഒരു സിക്സ് അടിച്ച്. അപ്പൊ ഇങ്ങനെ ഏന്തി വലിഞ്ഞ് ഒരു സിക്സ് അടിക്കുമ്പോൾ അയാളുടെ കൈമുട്ട് മാത്രമല്ല, കാലിലെ കാഫ് മസിൽസും, ഹാം, ഇപ്പൊ കാൽ തുടയുടെ പുറകിലുള്ള ഹാം സ്ട്രിങ് ഇങ്ങനെയുള്ള വിവിധ പേശികളുടെയും കൂടെ ബലം കൂടെ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീക്ക്, കോറിന്റെ വീക്ക് ആണെങ്കിൽ, അബ്ഡോമൻ വീക്ക് ആണെങ്കിൽ അയാളുടെ കയ്യിലേക്ക്, എൽബോയിലേക്ക് ഓവർ സ്ട്രെയിൻ അക്കുമുലേറ്റ് ചെയ്തിട്ട് അവർക്ക് വേദന വരാം. അപ്പൊ ആ ഒരു സയൻസിനെയാണ് നമ്മൾ കൈനറ്റിക് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു വേദന ഉണ്ട് എന്ന് വിചാരിച്ച് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ കണ്ണിൽ ആ വേദനയുടെ സ്പോട്ട് മാത്രമല്ല റീസൺ, അതിനെയാണ് ബയോമെക്കാനിക്കലി നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു നടുവേദന ഉള്ള ആൾക്ക് ചിലപ്പോൾ കാലില് വേറൊരു മസിലായിരിക്കും ടൈറ്റ്നെസ്, അല്ലെങ്കിൽ അവരുടെ പെൽവിസിന്റെ ഒരു ടിൽറ്റ് എന്ന് പറയും. അപ്പൊ അതെല്ലാം അവരെ പേഷ്യന്റിനെ നടത്തി നോക്കുക, ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുക, ബാലൻസ് ചെക്ക് ചെയ്യുക, ഇത്തരത്തിലുള്ള പല സ്പെഷ്യൽ ടെസ്റ്റുകളുണ്ട്. അതൊക്കെ ചെയ്ത് കൃത്യമായിട്ടുള്ള റൂട്ട് കോസിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ നമുക്കത് ഈ ഇരുന്നുകൊണ്ടുള്ള ജോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലിനിക്കൽ ഇഷ്യൂസ് ഏർലി ഇൻ്റർവെൻഷനായിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് ആ സിംറ്റംസ് കുറയും. ബട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, വേദന കുറഞ്ഞിട്ട് പിറ്റേന്ന് തൊട്ട് പിന്നെ നമ്മൾ റോങ് പോസ്ചറാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും പെയിൻ വരും. അപ്പോൾ ഒരു പെയിനെ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പം ഒരു കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെ, ഇപ്പോൾ ഒരു ബാഗ്, ഒരു കൊച്ചു കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഇപ്പം
1: സ്കൂൾ ബാഗ്
0: നമ്മൾ നിസ്സാരമായിട്ട് കാണും, പക്ഷേ ഏറ്റവും കൂടുതൽ സർജറീസ് സ്കോളിയോസിസ് എന്ന് വെച്ചാൽ നട്ടെല്ലിനെ സംബന്ധിക്കുന്ന ഒരു വളവാണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു അഡോളസെന്റ് ഏജിലേക്ക് എത്തുന്ന കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, ഒരു 15 വയസ്സ്, 12 വയസ്സൊക്കെ ഉള്ള പെൺകുഞ്ഞുങ്ങളിൽ ഈ സ്കോളിയോസിസ് കാണുന്നുണ്ട്. ഈ സ്കോളിയോസിസിന്റെ ഒരു ആംഗിൾ ഒരു നിശ്ചിത അളവിൽ കൂടുതലാണെങ്കിൽ, സ്പൈൻ്റെ ഒരു കോപ്സ് ആംഗിൾ എന്ന് പറയുന്നൊരു ആംഗിൾ ഉണ്ട്, അതൊരു നിശ്ചിത അളവിൽ കൂടുതലാണെങ്കിൽ അതിൻ്റെ മാനേജ്മെന്റ് പിന്നീട് സർജിക്കൽ ഇന്റർവെൻഷൻ, പ്ലേറ്റ് ആൻഡ് സ്ക്രൂ ഫിക്സേഷൻ ഒക്കെ ചെയ്യുന്ന മേജർ സർജറിയാണ്. അപ്പൊ ഇത് എങ്ങനെ നമുക്ക് അറിയാന്ന് വെച്ചാൽ, വീട്ടിൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വല്ലപ്പോഴും എങ്കിലും ആ ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വളവ് പോലെ തോന്നിയാൽ ഒരു സിമ്പിൾ എക്സ്റേയിലൂടെ നമുക്കത് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അതിന്റെ പല ഗ്രേഡ്സ് ഉണ്ട്. അതിന്റെ ഫസ്റ്റ് ആദ്യത്തെ 1-2 ഗ്രേഡിലൊക്കെ ആണെങ്കിൽ ഫിസിയോതെറാപ്പിയിൽ തന്നെയുള്ള ചെറിയ എക്സസൈസുകളും ബ്രീത്തിങ് പാറ്റേൺസ് മാറ്റുകയും ഒക്കെ ചെയ്ത് അങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമത്. അതിന്റെ ഹയർ ഗ്രേഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് കൺസർവേറ്റീവ് മെത്തേഡ്സിൽ പിന്നെ അതിനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്തരം അവബോധങ്ങൾ, ഈ തുടർച്ചയായ ഇരിപ്പ് നമ്മുടെ നട്ടലിനെ ബാധിക്കും എന്നുള്ള ഒരു അവബോധം ഉണ്ടെങ്കിൽ തന്നെ സ്വയം നമ്മൾ അതിൽ നിന്ന് മാറും. പിന്നെ കുറച്ച് ടിപ്സായിട്ട് നമുക്ക് പറയാമെന്ന് വെച്ചാൽ, ഒരു 20 മിനിറ്റ് അരമണിക്കൂറിൽ കൂടുതൽ കണ്ടിന്യൂസ് നമ്മൾ ഇരിക്കാതെ നോക്കുക. ഇപ്പം തന്നെ നമ്മൾ ഒന്ന് എഴുന്നേക്കുക, ഒന്ന് ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കുക, മൈക്രോ ബ്രേക്സ്, 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നിർബന്ധമായിട്ട് ഒരു 2 മിനിറ്റ്സ് എങ്കിലും നമ്മൾ നടക്കുക. അപ്പം അത് പല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചെറിയ ഒരു ഓഫീസ് മുതൽ പ്രൈം മിനിസ്റ്റർ ഓഫീസ് വരെയും പലതരം ചർച്ചകൾ നടക്കും, പല മീറ്റിംഗ്സിനകത്തൊക്കെ അതിൻ്റെ ഒരു സീരിയസ്നെസ്സിൽ അവരങ്ങ് ഇരുന്നു

0: പോകും. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം ഒരു ദൂരെ യാത്ര എറണാകുളം പോവുകയാണ്, കണ്ടിന്യൂസ് 4 മണിക്കൂർ അതേ ഇരിപ്പിൽ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇരുത്തേടേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക്. അപ്പൊ നമ്മൾ വോളണ്ടറി ആയിട്ട് വണ്ടി നിർത്തുക, അല്ലെങ്കിൽ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കുക, ഒരു സ്വല്പം ഒന്ന് നടക്കുക, അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഇൻട്രാ ഡിസ്കൽ പ്രഷർ കുറയും, പേശികൾക്ക് മേൽ വന്ന സമ്മർദ്ദം കുറയുകയൊക്കെ ചെയ്യും.
1: നമ്മളിപ്പോ എണീച്ച് നടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.
0: അതെ അതെ, നടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.
1: ഈ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും എക്സസൈസസ് പറഞ്ഞു കൊടുക്കാനുണ്ടോ?
0: ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന വെച്ചാൽ അവരുടെ കഴുത്ത്, കഴുത്ത് ഒരു വശത്തേക്ക് തിരിക്കുമ്പോഴത്തേക്ക് സെർവൈക്കൽ റൊട്ടേഷൻ ആയി. അപ്പൊ നമ്മൾ നേരെ നോക്കി ഒരു സ്ക്രീനിൽ വർക്ക് ചെയ്യുന്ന ആൾ ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ ഇരുവശത്തേക്ക് വളരെ സ്ലോ ആയിട്ട് ഒന്ന് ചലിപ്പിച്ചാൽ തന്നെ അതൊരു വ്യായാമമായി. ഒന്ന് താഴേക്കും മുകളിലേക്കും നോക്കുമ്പോൾ അടുത്ത വ്യായാമമായി. ഈ തോള് പതുക്കം മുകളിലേക്കും താഴേക്കും ഒന്ന് അമർത്തുമ്പോൾ അപ്പൊ ഈ പേശികളുടെ എല്ലാം ഒരു ആക്ടിവേഷൻ അതിനകത്തൂടെ തന്നെ നടക്കും. പിന്നെ ചെറിയ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. നമ്മളിപ്പോൾ വെള്ളമോ നമ്മുടെ എസൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഒരു അല്പ ദൂരം മാറ്റി, കയ്യെത്തും ദൂരത്ത് വെക്കാതെ ഒരു സ്വല്പം ദൂരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മൊബിലിറ്റി ആയി, ഒരു മൈക്രോ ബ്രേക്സ് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ ഷോൾഡറിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഹാൻഡ് ഗ്രിപ്പ് എക്സസൈസ്, ഇപ്പൊ ഓൺലൈനിലൊക്കെ 100 രൂപയോ മുതൽ മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്തനിങ്. അപ്പൊ അത് വെറുതെ ഇരിക്കും, നമ്മൾ ഒരു മൈക്രോ ബ്രേക്സ് എടുത്തിട്ട് അതൊരു 10 തവണ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞു എക്സസൈസ്. അങ്ങനെ ലിറ്റിൽ എക്സസൈസ് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇതിനകത്ത് ഡേ ടു ഡേ ചെയ്യേണ്ടതാണ്. ഇതിപ്പം അത് ഒരു നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കണ്ടിന്യൂസ് സിറ്റിങ്ങിനിടയിൽ ചെയ്യാവുന്നത്. യഥാർത്ഥത്തിൽ എക്സസൈസ് എന്ന് പറയുന്നത് ഒരു കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ളതാണ്, ഓരോ വ്യക്തിക്കും ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇപ്പൊ പലരും ചോദിക്കും ഞാൻ ആ എക്സസൈസ് ചെയ്യട്ടെ. അപ്പൊ എക്സസൈസ് എന്ന് പറയുമ്പോഴേ ആളുകളുടെ മൈൻഡിൽ ആദ്യം ഓടി വരുന്നത് ഒരു ജിം എക്സസൈസ്, നാളെ തൊട്ട് ജിമ്മിൽ പോകാന്നുള്ളത്. അതിൽ നിന്നും വിഭിന്നമായിട്ട് നിങ്ങൾക്ക് എക്സസൈസ്, നിങ്ങളുടെ എക്സസൈസ് ഒറ്റ ദിവസം ഒരു ദിവസം പെട്ടെന്ന് പോയിട്ട് കുറെ വെയിറ്റ് ലിഫ്റ്റിങ്ങോ ഭയങ്കരമായ ഒരു വിഗറസ് ഹൈ ഇന്റൻസിറ്റി എക്സസൈസോ ബോഡിക്ക് നല്ലതല്ല. ഗ്രാജുവലി പതുക്കെ പതുക്കെ തുടങ്ങുക. എക്സസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പതുക്കെ ചെറിയ വാം അപ്പ് എക്സസൈസുകൾ ചെയ്യുക, ദെൻ ചെറുതായിട്ടൊന്ന് നടന്നു തുടങ്ങുക. ഡെയിലി ഒരു 10-20 മിനിറ്റ്സ് നടന്നു തുടങ്ങുക, അതൊരു അരമണിക്കൂർ ആക്കുക. ഒരു 2-3 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ എന്തെങ്കിലും ഒരു ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 മന്ത് എങ്കിലും ആകുമ്പോഴത്തേക്ക് പതുക്കെ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് മിനിമം ലെവൽ ഓഫ് എക്സസൈസ് ചെയ്യുക. പിന്നെ ജിമ്മൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഇപ്പം ഈ വെയിറ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ ഒരു ഈഗോ തന്നെ ഉണ്ട്. നമ്മൾ ജിമ്മിലോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളെക്കാളും കൊച്ചു ചെക്കന്മാർ 2-3 പേര് ഭയങ്കര വെയിറ്റ് എടുക്കുന്നു. അപ്പൊ നമുക്ക് വെറുതെ ഒരു ഈഗോ വരും, ആ എനിക്കിത് എടുത്തൂടെ. ചിലപ്പോൾ ഇവന്റെ സ്പൈൻ ആകെ പ്രശ്നമായിട്ട് IVDP Grade 2-3 ഒക്കെ ആയിരിക്കുന്നാളായിരിക്കും, ഓടിപ്പോയി എടുക്കും. അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉള്ളു. കൊച്ചു കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ജിം ഇഞ്ചുറീസ് വരുന്നുണ്ട്, ഷോൾഡർ ഇഞ്ചുറീസ് വരുന്നുണ്ട്. അപ്പം ജിമ്മിലൊക്കെ ജോയിൻ ചെയ്യാലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഫിറ്റ്നസ് ട്രെയിനേഴ്സിന്റെ ഒക്കെ അണ്ടറിൽ മാത്രം അത് ചെയ്യുക. എന്തെങ്കിലും അവർക്ക് പെയിൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെയോ ഓർത്തോപെഡിക് സർജനെയോ ഒക്കെ കണ്ടിട്ട് കറക്റ്റ് ചെയ്ത് അത് മാനേജബിൾ ആക്കിയിട്ടേ അവര് കണ്ടിന്യൂ ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ ഇത് അമിതമായിട്ടുള്ളു. നമുക്ക് എന്താണോ ആവശ്യം, നമ്മുടെ ശരീരത്തിന് എന്താണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പം നമുക്ക് യൂട്യൂബിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എക്സസൈസ് കാണും. അപ്പം എല്ലാ എക്സസൈസും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതല്ല എന്നുള്ളതാണ് വസ്തുത. എക്സസൈസിന് യഥാർത്ഥം നമ്മളിപ്പോ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ചേട്ടാ പനിയാണെന്ന് പറഞ്ഞിട്ട് മെഡിസിൻ വാങ്ങുന്നതും ഒരു ഡോക്ടറെ കണ്ടിട്ട് കറക്റ്റ് പ്രിസ്ക്രിപ്ഷനോടുകൂടി മെഡിസിൻ വാങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു കാലത്ത് ആന്റിബയോട്ടിക്സ് പോലും ആൾക്കാര്, ഇപ്പൊ ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉണ്ട് ഒരാൾക്ക്, ആ എനിക്കും ഇതേ വിഷയമാണ്, ആ കടയിൽ ഇന്ന മരുന്ന് പറഞ്ഞാൽ മേടിക്കാം. അപ്പൊ അതിന്റെയൊക്കെ ഒരു അവബോധം ഇപ്പൊ ആളുകൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എക്സസൈസിനകത്ത് ഇപ്പോൾ ഉള്ളൊരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഒരുപാട് എക്സസൈസുകളുണ്ട്. അപ്പൊ അത് എല്ലാ എക്സസൈസും എല്ലാവർക്കും നല്ലതല്ല. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ സ്പൈൻ ഇഷ്യൂ ഉള്ള ഒരാൾക്ക് നമുക്ക് ചിലപ്പോൾ സിംറ്റമാറ്റിക് ആകണമെന്നില്ല എല്ലാ ഇഷ്യൂസും. ഇപ്പൊ ഒരു ലിസ്തസിസ്, സ്പൈൻ്റെ ഒരു നട്ടെല്ലുകൾ അടുക്കി വെച്ചതിൽ നിന്ന് തെന്നി മാറിയിരിക്കുക, ചിലത് മുമ്പോട്ട് ചിലത് പിന്നിലോട്ട് തിന്. അപ്പൊ ഈ ലിസ്തസിസ് ഉള്ള പേഷ്യൻസിന് എല്ലാ എക്സസൈസും ചെയ്യാൻ പാടില്ല. മുമ്പിലോട്ട് തള്ളിയിരിക്കുന്ന എക്സസൈസിനും പിന്നിലോട്ട് തള്ളിയിരിക്കുന്ന ലിസ്തസിസിനും ഡിഫറെന്റ് ആണ് എക്സസൈസ്. അപ്പൊ ഇത് കാണാതെ ഇത് ഇതിനെക്കുറിച്ച് അവബോധം ഇല്ലാതെ നമ്മൾ പോയി കാണുന്ന എക്സസൈസുകളെല്ലാം ചെയ്തിട്ട് പ്രശ്നമായിട്ട് ഒരുപാട് കണ്ടീഷൻസ് ഇപ്പം അങ്ങനെ വരുന്നുണ്ട്. അപ്പം കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള എക്സസൈസ് നമുക്ക് വേണ്ടുന്നത് എന്താണ് എന്ന് സ്വയം ഉത്തരവാദിത്തത്തോടുകൂടി തിരിച്ചറിയുക. പിന്നെ ഇപ്പം പൊതുവേ റിവ്യൂസിന്റെ ഒക്കെ ഒരു കാലമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഏത് പ്രൊഫഷണൽ ഒരാളെ കാണാൻ പോകുമ്പോഴും ആദ്യം തന്നെ സെർച്ച് ചെയ്യുന്നത് റിവ്യൂ ചെയ്ത് അവരുടെ റിവ്യൂ സ്റ്റാറ്റസും എല്ലാം നോക്കിയിട്ടാണ്. അതിനപ്പുറം സാമൂഹികമായി

0: ആയിട്ടൊരു അടുപ്പമുണ്ടെങ്കിൽ നാലു പേരോട് ചോദിച്ചിട്ടെങ്കിലും, കാരണം ഒരുപാട് ഫേക്ക് പ്രാക്ടീസസ് ഒരുപാട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഒരു ശാസ്ത്രീയമായ അടിത്തറകളൊന്നുമില്ലാതെ പലവിധ ചികിത്സകൾ, ഇപ്പം നമുക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു ബോൺ അലൈൻമെൻറ്റ് ഇഷ്യൂസൊക്കെ, ബാക്ക് പെയിൻ സിംറ്റംസൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് ഒരു മിനിറ്റിനുള്ളിൽ ഈ അസുഖം പൂർണ്ണമായി മാറ്റിത്തരാം എന്നൊരാൾ ഫേസ്ബുക്കിലൂടെ വാഗ്ദാനം നൽകുന്നു. നമ്മൾ കണ്ണു അടച്ച് അപ്പം തന്നെ ബസ്സിന് ടിക്കറ്റ് എടുത്ത് നമ്മൾ പോവുകയാണ്. നമ്മളുടെ എക്സ്റേയും കാണണ്ട, ഒന്നും കാണണ്ട. അപ്പം അവർ എന്തോ ചെയ്യുന്നു, നമുക്ക് ഒരു ലക്ക് പോലെ. അങ്ങനെ നമ്മുടെ ശരീരം ഒരു ലക്കിന് വിട്ടുകൊടുത്തിട്ട് ചെയ്യരുത്. കാരണം ഇത്തരത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് പാരാപ്ലീജിയയും സ്പൈനൽ കോഡ് ഇഞ്ചുറിയും ഒക്കെ ആയ ആൾക്കാരുണ്ട്. തളർന്നു പോകുന്നു, അരയ്ക്ക് താഴേക്ക് സ്പൈനിന്റെ കംപ്രഷൻ കൊണ്ട് തളർന്നു പോകുന്നു. സാധാരണ അത് വലിയ പൊക്കത്തിൽ നിന്ന് വീണും ക്ഷതത്തോടുകൂടിയ ബൈക്കിൽ നിന്ന് വീണും ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പൊ അത് ബോൺ സെറ്റിംഗ് എന്നൊക്കെ പറയുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഒന്നാമത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അഗാധം നല്ല അറിവ്, അനാറ്റമിയിൽ ഇപ്പം നമ്മുടെ ഫിസിയോതെറാപ്പിയുടെ ഒരു കരിക്കുലം ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ തന്നെ, ഇപ്പം ഞങ്ങളെ ഞാൻ എപ്പോഴും അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കും, ഡോക്ടർ ഗംഗാധരൻ, കോഴിക്കോട് ഫേമസ് യൂറോളജിസ്റ്റ് ആയിരുന്നു. സാറായിരുന്നു ഞങ്ങളുടെ അനാറ്റമി പ്രൊഫസർ. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞിട്ട് സാറിൻ്റെ ഒരു സെഷനോടുകൂടിയാണ് ഡിസെക്ഷനും ഓസ്റ്റിയോളജി എക്സ്പ്ലനേഷനും എല്ലാം. പിന്നെ ഇതിൻ്റെ വൈവ പ്രാക്ടിക്കൽ എല്ലാ വർഷത്തിൻ്റെ എക്സാമിൽ അനാറ്റമി ഒരു മെയിൻ അനാറ്റമി ടോപ്പിക് ആയിട്ടല്ലെങ്കിൽ പോലും ഇല്ലാത്ത വർഷങ്ങളിൽ പോലും അനാറ്റമി മെയിനായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു കരിക്കുലത്തിലൂടെ പോകുമ്പോൾ നമ്മൾ അനാറ്റമിയിൽ വളരെ ആഴത്തിലുള്ള അറിവ്, നോളജ് വേണം. ഇപ്പം അങ്കിളിനെ കുറിച്ച്, മൂത്ത അമ്മാവിനെ കുറിച്ച് പറഞ്ഞില്ലേ, അദ്ദേഹമൊക്കെ അന്നത്തെ കാലത്ത് ഏറ്റവും പ്രശസ്തമായ അനാറ്റമി ബുക്സിൽ ഗ്രേസ് അനാറ്റമി, അത് തന്നെ ഗ്രേസ് അനാറ്റമി. ആ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ ആ ഗ്രേസ് അനാറ്റമി വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഉടനെ അടുത്ത് വിളിച്ച് ഇരുത്തിയിട്ട് അതിനെ കുറിച്ച് രണ്ട് ചുവ. അപ്പം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, പുള്ളിയുടെ മുമ്പിലോട്ട് ചെന്ന് പോയാൽ പെട്ടു എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ പിന്നീടാണ് അതിന്റെ ഗുണം മനസ്സിലാവുക. ഓരോ രോഗിയും നമ്മൾ കാണുമ്പോൾ, നമ്മൾ പറഞ്ഞില്ലേ ഓരോ രോഗി ഒരു ഗുരുവാണെന്ന്, അവർ പറയുന്ന സിംറ്റംസ് ഒക്കെ ആയിട്ട് കോറിലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഈ അനാറ്റമി വായിക്കണം. അനാറ്റമിയോടൊപ്പം ബയോമെക്കാനിക്സ് പഠിക്കണം. ഫിസിക്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ മോഷൻ എങ്ങനെയാണ് ചലിക്കുന്നത്, അതിൻ്റെ ലിവറേജ് സിസ്റ്റം അതൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ പാത്തോമെക്കാനിക്സ്, ഒരു അസുഖം വരുമ്പോൾ നമ്മുടെ ബോഡി ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്. പിന്നീട് മാത്രമേ നമ്മൾ ഫിസിയോതെറാപ്പിയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളിലേക്ക് പോലും എത്തിപ്പെടുന്നുള്ളൂ. വീണ്ടും വീണ്ടും വീണ്ടും അഗാധത്തിൽ പഠിച്ചാൽ മാത്രമേ അനാറ്റമി നമുക്ക് ഓർത്തിരിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇതൊന്നും അറിയാത്ത ആളുകളിൽ നിന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. അതിന് ഗവൺമെൻറ് ഒക്കെയാണ് ഇത്തരം ഷോർട്ട് ടൈം കോഴ്സസും വ്യാജ കോഴ്സുകളും ഒക്കെ നിർത്തലാക്കണം. അങ്ങനത്തെ ചില ചില കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പം അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ അറിവാണ്, പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ഇത് ലേൺ ചെയ്യാന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടാണ്. അപ്പൊ അതിൽ ആരെങ്കിലും ഒക്കെ വ്യാജന്മാരും ഒക്കെ പോയിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ അത് പൊതുജനത്തിലേക്ക് ആ ട്രീറ്റ്മെന്റ് എത്തുമ്പോൾ അത് തീർച്ചയായിട്ടും അപകടകരമായ ഒരു കാര്യമാണ്.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അരുൺ കാമ്പശ്ശേരിയുമായുള്ള അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനൽ. നന്ദി, നമസ്കാരം. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
5: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അല്പം മുൻപ് ഡൽഹിയിലെത്തി. ചൈനയിലെ ഗ്വാങ്ഷുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. വരൾച്ച ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം കൂടി തുറക്കാൻ തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കും. നാളെ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. ഷീ ജിൻപിങ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രത്തലവന്മാരും വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 11 അംഗരാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ആഗോള സാമ്പത്തിക രംഗത്തെ അനിശ്ചിതത്വങ്ങൾ നേരിടുന്നതിനുള്ള കൂട്ടായ പ്രവർത്തനം, വ്യാപാരം, നിക്ഷേപം, വിതരണ ശൃംഖലകളിലെ സഹകരണം എന്നിവ ഉച്ചകോടിയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളാണ്. ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, നിർമ്മിത ബുദ്ധി, നൂതനാശയങ്ങൾ എന്നീ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും. അംഗരാജ്യങ്ങളിലെ സ്റ്റാർട്ടപ്പുകൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ ഫണ്ട്, ഇൻക്യുബേറ്റർ നെറ്റ്വർക്ക് തുടങ്ങിയ സംരംഭങ്ങളും ചർച്ചയാകും. പശ്ചിമേഷ്യയിലെ സംഘർഷം, റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയ ആഗോള വിഷയങ്ങളും പരിഗണിക്കും. നാളെ ന്യൂഡൽഹി പ്രഖ്യാപനത്തോടെ ഉച്ചകോടി സമാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അല്പം മുൻപ് ന്യൂഡൽഹിയിലെത്തി. സഹമന്ത്രി ജിതിൻ പ്രസാദ് ന്യൂഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ വെച്ച് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വൈകിട്ട് ചൈനീസ് പ്രസിഡന്റ് ഉഭയകക്ഷി ചർച്ച നടത്തും. 7 വർഷത്തിനുശേഷം ഇന്ത്യയിലെത്തുന്ന ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന ചർച്ചയിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യയിലെത്തുന്നതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമമാർഗം മെച്ചപ്പെടുന്നു. ചൈനയിലെ ഗ്വാങ്ഷുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാന സർവീസുകൾ സെപ്റ്റംബർ 21 മുതൽ പുനരാരംഭിക്കുമെന്ന് ചൈന സതേൺ എയർലൈൻസ് അറിയിച്ചു. 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ റൂട്ടിൽ വീണ്ടും സർവീസ് ആരംഭിക്കുന്നത്. ഫെബ്രുവരിയിൽ ഡൽഹി ചൈന സർവീസുകൾ എയർ ഇന്ത്യ പുനരാരംഭിച്ചിരുന്നു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം അവിടെ പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംഗമിക്കും. ഇത് 2ാം തവണയാണ് അൻവർ ഇബ്രാഹിം കേരളത്തിലെത്തുന്നത്. പ്രധാനമന്ത്രിയാവുന്നതിന് 1 മാസം മുൻപ് 2022 സെപ്റ്റംബറിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനം. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കാനാകില്ലെന്നാണ് സൂചന. കേരളത്തിൽ വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. രാത്രികാലങ്ങളിൽ വീടുകളിൽ സംഭരിക്കുന്ന വൈദ്യുതി KSEBയ്ക്ക് തിരിച്ചു നൽകിയാൽ മികച്ച തുക നൽകുന്നത് സർക്കാർ ആലോചിക്കുമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. പുരപ്പുറ സോളാർ പദ്ധതികൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്നും ഉപഭോക്താക്കളുടെ അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകാൻ KSEB തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലുകളിലൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജക മണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ഇന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പ് നിർമ്മിക്കുന്ന 3 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവഹിക്കും. പാലക്കാട് ജില്ലയിലെ മഴക്കുറവ് മൂലം വരൾച്ച ഭീഷണി നേരിടുന്ന ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം തുറക്കാൻ തീരുമാനം. ഈ മാസം 16-നാണ് ഡാം തുറന്ന് വെള്ളം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത.
3: വാളയാർ മീങ്കര ഡാമുകൾ തുറക്കാൻ തീരുമാനിച്ചതിനു പിന്നാലെയാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട ഡാമായ മലമ്പുഴയും തുറക്കുന്നത്. അതിനു മുൻപായി കൽമണ്ഡപം കനാൽ പാലം പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കും. രണ്ടു ഘട്ടമായി 20 ദിവസം വെള്ളം നൽകാനാണ് തീരുമാനം. കൊടുവായൂർ പല്ലശന ചേരാമംഗലം ഭാഗത്തേക്കും കുഴൽമന്നം കുത്തന്നൂർ മാത്തൂർ ഭാഗത്തേക്കുമാണ് വെള്ളം വിടുന്നത്. ഒന്നാം വിളയ്ക്ക് തന്നെ ഡാമുകൾ തുറക്കേണ്ട സാഹചര്യമായതിനാൽ ജില്ലയിലെ രണ്ടാം വിള കൃഷിയിറക്കലും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്.
0: കേന്ദ്ര സർക്കാരിന്റെ അമൃത പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കുന്നു. കാടുമൂടിയതും പായലും ചെളിയും നിറഞ്ഞ ഉപയോഗശൂന്യവുമായ കുളങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി വൃത്തിയാക്കുന്നത്. 17 കോടി രൂപ ചെലവഴിച്ചാണ് കുളങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി കോർപ്പറേഷൻ നവീകരിക്കുന്നത്. സുരക്ഷാ വിലയിരുത്തലുകളും പരിശോധനകളും തുടങ്ങിയിട്ടും ആലപ്പുഴ ദേശീയപാതയിൽ സുരക്ഷാ സംവിധാനങ്ങൾ പരിമിതം. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: അമ്പലപ്പുഴ, ചേർത്തല, കാർത്തികപ്പള്ളി എന്നീ താലൂക്കുകളിലായി 3 കർമ്മസേനകളുടെ നേതൃത്വത്തിലാണ് ദേശീയപാതയിൽ പരിശോധനകൾ നടക്കുന്നത്. ദേശീയപാതയിലെ അനധികൃത പാർക്കിങ്ങുകളും കയ്യേറ്റങ്ങളും ഒഴിവാക്കാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ദിശാസൂചക ബോർഡുകളുടെ കുറവ് മൂലം അപകടങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന അരൂർ, തുറവൂർ, ചേർത്തല എക്സറേ, എസൽപുരം, കൊമ്മാടി, കൃപാസനം, കളർകോട് എന്നിവിടങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് ആളില്ലാത്തതും വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്.
0: പ്രമുഖ ക്രിക്കറ്റ് താരം ശ്രീശാന്തിന്റെ പിതാവും LIC മുൻ ഉദ്യോഗസ്ഥനുമായ കോതമംഗലം മാതിരപ്പള്ളി അമ്പാട്ട് കുന്നയിൽ തറവാട് വി ശാന്തകുമാരൻ നായർ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട്. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ആദ്യ സെമിയിൽ മലേഷ്യ വീഴ്ത്തി ഇന്ത്യൻ ജൂനിയർ പുരുഷ ടീം ഫൈനലിൽ കടന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. ഇന്ന് നടക്കുന്ന ജൂനിയർ വനിതാ വിഭാഗം സെമിഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇടം പിടിച്ച US താരം ബെൻ ഷെൽട്ടൺ സെമിയിൽ മറ്റൊരു US താരം ഫ്രാൻസിസ് തിയോഫോയെ തോൽപ്പിച്ചാണ് ബെൻ ഷെൽട്ടൺ ഫൈനലിൽ ഉറപ്പിച്ചത്. നാളെ നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവാണ് ബെൻ ഷെൽട്ടന്റെ എതിരാളി. ഇന്ന് നടക്കുന്ന വനിതാ സിംഗിൾസ് ഫൈനലിൽ ബെലാറസ് താരം ആര്യാന സബലങ്കയെയും കസാഖിസ്ഥാന്റെ എലേന റബാക്കിനെയും തമ്മിൽ ഏറ്റുമുട്ടും. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമി ഫൈനലിൽ പാകിസ്ഥാനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. അടിമാലി പഞ്ചായത്തിലെ ഒഴിവുതടത്ത് 1 വയസ്സ് പ്രായമുള്ള 2 കുട്ടികൾ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒഴിവുതടം വലിയകാട്ടിൽ അഫ്സൽ, സാന്ദ്ര ദമ്പതികളുടെ മക്കളായ ഇഹാൻ, റിഹാൻ എന്നിവരാണ് മരിച്ചത്. പെയിന്റിംഗിന് ഉപയോഗിക്കുന്ന തിന്നർ അബദ്ധത്തിൽ ഉള്ളിൽ ചെന്നാണ് കുട്ടികളെ മരിച്ചതെന്നാണ് വീട്ടുകാർ നൽകിയ പ്രാഥമിക മൊഴി. സംഭവത്തിൽ പിതാവ് അഫ്സലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. പ്രാഥമിക പരിശോധനയിൽ കുട്ടികളുടെ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ദമ്പതികൾ തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂവെന്നും പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ലോക നേതാക്കൾ രാജ്യതലസ്ഥാനത്ത് ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അല്പം മുൻപ് ഡൽഹിയിലെത്തി. ചൈനയിലെ ഗ്വാങ്ഷുവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. വരൾച്ച ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിലെ ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം കൂടി തുറക്കാൻ തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ അമൃത പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കും. നാളെ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ്

0: ഇപ്പൊ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട്, കൊല്ലം.
2: അവിടുത്തെ മുന്നിൽ പണ്ഡിതനും പാമരനുമില്ല, ബ്രാഹ്മണനും ചണ്ഡാലനുമില്ല. വേഷവും

0: എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട്. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. കേരളത്തിൽ വൈദ്യുതി ക്ഷാമം മറികടക്കാൻ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഏഷ്യ കപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന പ്രധാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ഒരു റിപ്പോർട്ട്.
1: സമഗ്രമായ ആഗോള ഭരണവും ബഹുരാഷ്ട്ര സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലും എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കായി നടത്തുന്ന സെഷനോടെയാണ് ഉച്ചകോടിക്ക് തുടക്കമാകുക. ഭാരത് മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പ്രദർശനം വൈകിട്ട് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ സന്ദർശിക്കും. തുടർന്ന് നേതാക്കൾ സംയുക്തമായി വൃക്ഷത്തൈ നടും. ഇന്നും നാളെയുമായി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളി രാജ്യങ്ങളും വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെ 12 പ്രതിനിധികളും പങ്കെടുക്കും. ഞായറാഴ്ച ബ്രിക്സ് പങ്കാളിത്ത രാജ്യങ്ങളിലെ നേതാക്കളെയും ക്ഷണിക്കപ്പെട്ടവരെയും പ്രധാനമന്ത്രി സ്വാഗതം ചെയ്യും. ഉച്ചകോടിയുടെ സമാപന ദിനമായ നാളെ ബ്രിക്സ് നേതാക്കൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കും. പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉന്നതതല സമ്മേളനത്തിൽ ആഗോള ഭരണ നിർവഹണം, ബഹുപക്ഷവാദം, വ്യാപാര നിക്ഷേപം, സാങ്കേതിക വിദ്യ, ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ, ആരോഗ്യം, ദുരന്തങ്ങളെ നേരിടാനുള്ള ശേഷി, നിർണായക വിതരണ ശൃംഖലകൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ ചർച്ച ചെയ്യും. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിൽ എത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അല്പം മുൻപ് എത്തിച്ചേർന്നു. വിയറ്റ്നാം പ്രധാനമന്ത്രിയും ബെലറൂസ് വിദേശകാര്യമന്ത്രിയും ന്യൂഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആഫ്രിക്കൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ബുറുണ്ടി പ്രസിഡന്റ് അബുദാബി കിരീടാവകാശി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം തുടങ്ങിയവർക്ക് പുറമെ ഈജിപ്ത്, എത്യോപ്യ, ഫിലിപ്പീൻസ്, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ തലവന്മാരും ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, വികസന പങ്കാളിത്തം, അടിസ്ഥാന സൌകര്യം, സാങ്കേതിക വിദ്യ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. വിവിധ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ഇന്നും ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട് നടക്കും. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹംഗ് എന്നിവരുമായി കൂടിക്കാഴ്ച തീരുമാനിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ്, ഇറാൻ പ്രസിഡന്റ്, ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ തുടങ്ങിയവരുമായി ഇന്നലെയായിരുന്നു കൂടിക്കാഴ്ച. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും നാവികരുടെ സുരക്ഷയും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. വ്യാപാര തടസ്സങ്ങൾ നീക്കുന്നതിനും ബിസിനസ് അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുമായി പ്രവർത്തിക്കാൻ അദ്ദേഹം ബ്രിക്സ് അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറം നേതാക്കളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
2: ഗ്ലോബൽ ട്രേഡ് തഭി ആകെ ബഡ് സക്താ ഹൈ ജബ് സീ ലേൻസ് സെക്യൂർ ഹോ, സപ്ലൈ റൂട്ട് ഓപ്പൺ ഹോ ഓർ സീ ഫെയറർ സേഫ് ഹോ. ഓർ ഇസ്ലിയെ ഭാരത് ഫ്രീഡം ഓഫ് നെവിഗേഷൻ ഓർ സീ ഫെയറർസ് കി സേഫ്റ്റി കാ ദൃഢ സമർത്ഥക ഹൈ.
0: ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്ന നൂതന ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ലോകത്തിന് മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായ ഭാരത് ഇന്നോവേറ്റ്സ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ പ്രദർശനത്തിലേക്ക് വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുന്നത് രാജ്യത്തിന് അഭിമാനകരമായ കാര്യമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിലെത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കും. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയതലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 19 വരെയാണ് ക്യാമ്പയിൻ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് വാരാചരണത്തിന്റെ സമാപനം. തീരപ്രദേശങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 പദ്ധതി ആരംഭിച്ചത്. അർഹരായ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ പദ്ധതി ഉറപ്പു നൽകുന്നു. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കില്ലെന്നാണ് സൂചന. കേരളത്തിൽ ചൂട് കടുത്തതോടെ വൈദ്യുതി ബോർഡിന്റെ സംഭരണികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. സംസ്ഥാനത്തിന്റെ പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിനോട് അടുക്കുകയാണ്. സവാള വില പിടിച്ചു നിർത്തുന്നതിന് വിപണി ഇടപെടലുമായി കേരളം. പൊതുവിപണിയിൽ 65 മുതൽ 75 രൂപ വരെ വിലയുള്ള സവാള 35 രൂപയ്ക്ക് സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫേസ്ബുക്കിൽ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല മണ്ഡലകാലത്ത് 300 അധിക ട്രെയിൻ സർവീസുകൾ നടത്തുമെന്ന് റെയിൽവേ. 500 ബസുകൾ വാടകയ്ക്കെടുത്ത് അധിക സർവീസുകൾ നടത്താൻ KSRTC തീരുമാനിച്ചു. സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂമും സ്ഥാപിക്കും. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണകൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. ചൈനയും ജപ്പാനും തമ്മിലുള്ള 2-ാം സെമിഫൈനലിലെ വിജയികളെ ഇന്ത്യ ഫൈനലിൽ നേരിടും. യുഎസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടൺ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വനിതാ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ അരീന സബലങ്ക എലീന റൈബാക്കിനെയെ നേരിടും. വനിതാ ഡബിൾസിൽ കാറ്ററീന സിനിയാക്കോവ ടെയ്ലർ ടൌൺസനെ സഖ്യം നേരിടും. ടി20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ പ്രധാന എണ്ണ പൈപ്പ് ലൈൻ അടച്ചതായി സൌദി ഊർജ്ജ മന്ത്രാലയം. മുൻകരുതലിന്റെ ഭാഗമായാണ് നടപടി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ സൌദി അറേബ്യയുടെ എണ്ണ കയറ്റുമതിയിൽ ഈ പൈപ്പ് ലൈനിന് നിർണായക പങ്കുണ്ട്. ഇടുക്കി അടിമാലിയിൽ 1 വയസ്സ് പ്രായമുള്ള ഇരട്ടക്കുട്ടികൾ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെയിന്റിംഗിന് ഉപയോഗിക്കുന്ന തിന്നർ അബദ്ധത്തിൽ ഉള്ളിൽ ചെന്ന് കുട്ടികൾ മരിച്ചെന്നാണ് വീട്ടുകാർ നൽകിയ പ്രാഥമിക മൊഴി. കുട്ടികളുടെ മാതാപിതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യും. വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ശേഷം മാത്രമേ മരണകാരണത്തിൽ വ്യക്തത വരികയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ 2-ാം ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കും. കാട് മൂടിയതും പായലും ചെളിയും നിറഞ്ഞ ഉപയോഗശൂന്യവുമായ കുളങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി വൃത്തിയാക്കുന്നത്. 17 കോടി രൂപ ചെലവഴിച്ചാണ് കുളങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി കോർപ്പറേഷൻ നവീകരിക്കുന്നത്. സ്വർണവിലയിൽ ഇന്ന് നേരിയ വർധന രേഖപ്പെടുത്തി. പവന് 120 രൂപ വർദ്ധിച്ച് 1,13,360 രൂപയും ഗ്രാമിന് 14,170 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,8,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 9-ാമത് യോഗത്തിലാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന മുഖ്യ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട്. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ടുള്ള സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. കേരളത്തിൽ വൈദ്യുതി ക്ഷാമം മറികടക്കാൻ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: ആകാശവാണി സമയം 1:00. രഞ്ജനിയിലേക്ക് ഏവർക്കും സ്വാഗതം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.

0: ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും. കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. The Union Ministry of Home Affairs proposed a new constitutional provision described as Chapter K under Article 371 for Ladakh on 9 September 2026 in a subcommittee meeting in New Delhi. The proposal relates to a directly elected Union Territory level governing body for Ladakh and to subjects such as land, culture, language, forests, environment and other matters linked with Article 240 of the Constitution. In view of the BRICS Summit 2026, Rashtrapati Bhavan Museum and Amrit Udyan will remain closed for public visit from 11th to the 13th of this month. The President's Secretariat said that the change of guard ceremony will also not take place at the forecourt of the Rashtrapati Bhavan this Saturday. The Gujarat Livestock Feed, Poultry Feed and Mineral Mixture Bill 2026, introduced in the Gujarat Legislative Assembly by Animal Husbandry Minister Jitubhai Vangani, was passed unanimously by the House. The Indian Space Research Organisation, ISRO, conducted a flight acceptance hot test of the indigenous CE-20 cryogenic engine at an

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
3: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
2: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
3: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
2: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
3: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
2: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
3: നസീം സിഗ്നേച്ചർ,
2: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമോട്, കൊല്ലം.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ವರ್ಲ್ಡ್ ರೇಡಿಯೋ ಸಾಂತ್ವನಂ 90.4 FM. ಸ್ಟೇ ಟ್ಯೂನ್.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ഇവയുടെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ്. കഴിഞ്ഞ വാരം നടന്ന ടെക് വിശേഷങ്ങളാണ് നമ്മൾ ഈ ആഴ്ച സംസാരിക്കുന്നത്. അതിൽ കുറേ ലോഞ്ചുകളുണ്ട്, AI റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടെക്നോളജി അപ്ഡേറ്റ്സ് ഉണ്ട്, പിന്നെ ആപ്പുകളുടെ അപ്ഡേറ്റ്സ് ഉണ്ട്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ ശ്രോതാക്കളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ മെസ്സേജ് വഴി, വാട്സാപ്പ് മെസ്സേജ് വഴി അറിയിക്കുക. നിങ്ങൾ അറിയിക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8848558785. ഞാനൊന്നുകൂടെ പറയാം, വാട്സാപ്പ് നമ്പർ 8848558785. അപ്പോൾ നമുക്ക് ഈ ആഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഗൂഗിൾ പിക്സലിൻ്റെ ഒരു ന്യൂസാണ് വരുന്നത്. അതായത് ഓഗസ്റ്റ് 12-ാം തീയതി ഗൂഗിൾ പിക്സലിൻ്റെ പുതിയ റേഞ്ച്, അതായത് പിക്സൽ 11 സീരീസ് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ അതിന് മുമ്പേ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള കുറേ ലീക്കുകളാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്, ന്യൂസ് അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് പുറത്തിറക്കിയിരിക്കുന്ന ഇവാൻ ബ്ലാസ് എന്ന് പറഞ്ഞ ലീക്കറാണ്. അദ്ദേഹം കുറച്ച് ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസ്, അതിൻ്റെ കുറച്ച് റെൻഡേഴ്സ് ഒക്കെയാണ് നമുക്ക് വെബ്സൈറ്റ്, അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് വഴി പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നോക്കുമ്പോൾ ശരിക്കും പിക്സലിന്റെ ഡിസൈനും ബാക്കിയുള്ള കാര്യങ്ങളും, ഇത്തവണ വരുന്ന പിക്സൽ 11 സീരീസിന്റെ ഡിസൈനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് ശരിക്കും പക്ഷേ ഒരു ഡിസൈൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പിക്സൽ 10-ൽ നിന്ന് വലിയ വ്യത്യാസം ഇല്ലാതെ തന്നെയാണ്, ആ ഡിസൈൻ വലിയ ചേഞ്ച് ഇല്ലാതെ തന്നെയാണ് അവർ പിക്സൽ 11 പുറത്തിറക്കിയിരിക്കുന്നത്. ഇതൊന്നും പക്ഷേ ഗൂഗിള് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല, കാരണം ഓഗസ്റ്റ് 12-ാം തീയതി അടുത്ത ആഴ്ചയാണ് അതിന്റെ ലോഞ്ച്. അപ്പൊ പക്ഷേ എങ്കിലും ഇദ്ദേഹം ഈ ഇവാൻ ബ്ലാസ് എന്ന് പറയുന്ന ലീക്കർ ഒട്ടുമിക്കവാറും ഗൂഗിളിന്റെ പിക്സലിന്റെ ലീക്സ് വരുന്ന എല്ലാം ഏകദേശം പുറത്തിറങ്ങുന്ന ഫോണുകളുമായിട്ട് ഒരു 99% ആക്യുറേറ്റ് ആണ്. അപ്പൊ ഇത് ശരിക്കും നമുക്ക് വിശ്വസനീയമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഡിസൈനിന്റെ അകത്തുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഡിസൈനിലുള്ള വ്യത്യാസം ഇല്ലായ്മ, പിക്സൽ 10-ുമായിട്ടുള്ള വ്യത്യാസം ഇല്ലായ്മ ശരിക്കും അതേപോലെ തുടരും എന്നുള്ളത് തന്നെയാണ്. ആ ഡിസൈൻ തന്നെ ആയിരിക്കും പുതുതായിട്ട് വരുന്നതിന്റെ എന്നാണ് മെയിൻ ആയിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന ന്യൂസ്. പിന്നെ ഇതിൽ ശരിക്കും കളേഴ്സിനെ കുറിച്ച്, അതായത് അതായത് ആ റെൻഡേഴ്സിന്റെ അകത്ത് പിക്സലിന്റെ ആക്ച്വൽ കളേഴ്സ് പിക്സൽ ഫോൺസിന്റെ ആക്ച്വൽ കളേഴ്സും അദ്ദേഹം പുറത്തു വിട്ടിട്ടുണ്ട്. അതിന് മൂന്നാല് റേഞ്ച് ഓഫ് കളേഴ്സ് ഉണ്ട്. ഞാനത് പറയാം. കോപ്പറിന് അവർ ഡ്യൂൺ എന്നാണ് പറയുന്നത്, ഗ്രീൻ കളറിന് പൈൻ എന്നും പെയിൽ വൈറ്റ് കളറിന് ലൈറ്റ് ഫോഗ് എന്നും ഡാർക്ക് കളറിന് മിഡ് നൈറ്റ് ഗേസ് എന്നും. ഇത്രയും കളേഴ്സ് ആണ്, ഇത്രയും കളർ സീരീസ് ആണ് അവർ ഗൂഗിളിന്റെ പുതിയ പിക്സൽ ഫോണിലേക്ക് വരുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ ഡിസൈൻ വൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു 10 Pro ലൈനുമായിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് ഇതിന്റെ അകത്ത് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ ക്യാമറയുടെ കേസ് വരുമ്പോൾ ഹോൾ പഞ്ച് ക്യാമറയാണ്, പിന്നെ സിമെട്രിക് ബെസൽസ് ആണ്, നാല് സൈഡിലും റൗണ്ടഡ് എഡ്ജസും ഉണ്ട്. പിന്നെ പിക്സൽ ടു ഐ മീൻ സ്ക്രീൻ ടു ബോഡി റേഷ്യോ വളരെ കുറവാണ്. പിന്നെ ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പ് ആണ്, അത് ആ പിക്സലിന്റെ പിക്സൽ 10 ഉള്ളതുപോലെ തന്നെ ആ ഹൊറിസോണ്ടൽ ബാർ ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. പിന്നെ സ്പെക്കിലേക്ക് പോകുമ്പം നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ന്യൂസ് ടെൻസർ G6 ആണ്, പുതിയ 2 nanometer പുതിയ ടെൻസർ G6 ആണ്. അത് നേരത്തെ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ബാറ്ററിയുടെ കേസ് വരുമ്പോൾ 4850 mAh ആണ് പ്രോ സീരീസിന് വരുന്നത്, 5115 mAh പ്രോ എക്സലിനും. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡിസ്പ്ലേ പാനൽസ് സാംസങ്ങിന്റെ M16 OLED പാനൽസ് ആണ്. മീഡിയ ടെക്കിന്റെ M90 മോഡം, അതാണ് ഏറ്റവും വലിയ ഒരു ചേഞ്ച് വന്നേക്കുന്ന മീഡിയ ടെക്കിന്റെ ആ ഒരു മോഡത്തിലേക്കാണ്. അത് മീഡിയ ടെക്കിന്റെ M90 മോഡമാണ്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസ് പിക്സൽ 10 പിക്സൽ 9 ഒക്കെ അവർ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏറ്റവും വലിയ ചേഞ്ച് ആണ് ഗൂഗിൾ ഈ മീഡിയ ടെക്കിന്റെ M90 മോഡം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ സെക്യൂരിറ്റി ചിപ്പ് എന്ന് പറയുന്ന ഒരു ടൈറ്റാൻ M3 സെക്യൂരിറ്റി ചിപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസ് പോയിന്റിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പ്രതീക്ഷിക്കുന്ന പ്രൈസ് 256 GB അതായത് പ്രോ 256 GB 1.37 lakhs പ്രോ എക്സലിന് അതായത് പ്രോ എക്സലിന്റെ 256 GB 1.65 lakhs. എനിക്ക് തോന്നുന്നു ഇത്തവണ ഗൂഗിൾ 256 GB വരെ മറ്റേ 128 GB ആയിരുന്നു ടോപ്പ് എൻഡ്, ഇപ്പോൾ 256 GB അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് വേർഷൻസ് പ്രോയുടെയും എക്സലിൻ്റെയും രണ്ട് വേർഷൻസ് ഒരു പക്ഷേ അവൈലബിൾ ആയിരിക്കും, 128 GB 256 GB. പിന്നെ ലോഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ August 12th ഒരാഴ്ചയും കൂടെ ഉള്ളൂ. ഇതിൻ്റെ ശരിക്കും ലാസ്റ്റ് പൈപ്പ് ലൈനിലുള്ള ലാസ്റ്റ് ടീസേഴ്സാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എന്താ പറയുക, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വർത്ത് നോട്ട് നോട്ട് വർത്തി ആയിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ സ്റ്റാഗ്നേഷൻ, അതായത് കഴിഞ്ഞ പിക്സൽ 10 വളരെ സേഫ് ആയിട്ടാണ് അവർ കളിച്ചിരിക്കുന്നത് പിക്സൽ 11, കാരണം വലിയ ഡിസൈൻ മാറ്റം ഇല്ലാതെ പഴയ അതേ രീതിയിൽ തന്നെ ക്യാമറ ഐലൻഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ വ്യത്യാസം ഇല്ലാതെ തന്നെയാണ് അവർ പുറത്ത്.

കണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഡം സ്വിച്ച് മീഡിയ ടെക്കിന്റെ കാരണം അതിൻ്റെ ഒരുപാട് പിക്സലിൻ്റെ എക്സിനോസിന്റെ പ്രശ്നം കാരണം എക്സിനോസ് മോഡത്തിന്റെ ഒരുപാട് ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ആ ഫീഡ്ബാക്ക് ബേസ് ചെയ്തുകൊണ്ടാണ് അവർ മീഡിയ ടെക്കിന്റെ മോഡത്തിലേക്ക് മാറിയിരിക്കുന്നത്. പിന്നെ ടെൻസർ G6 2 nanometer എങ്ങനെയായിരിക്കും അതിൻ്റെ പെർഫോമൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ ചൂടാവുമോ അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ അത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുമോ പഴയ ടെൻസർ G5 ആയിട്ട്, അതൊക്കെയാണ് നമുക്കിനി ഫോൺ നേരിട്ട് കൈ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണെല്ലാം നമ്മളുടെ സ്റ്റോറുകളിലെല്ലാം അവൈലബിൾ ആയി തുടങ്ങും. അപ്പോൾ അതിനുശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പിക്സൽ 11 പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതിൻ്റെ റിവ്യൂ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഗൂഗിൾ പിക്സലിനെ കുറിച്ച് ഈ ആഴ്ച നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. വൺ പ്ലസിന്റെ N6 എന്നൊരു മോഡൽ ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോൾ നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ വൺ പ്ലസിന്റെ N6 എന്ന് പറഞ്ഞൊരു ഫോൺ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സ്പെക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഇത് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ഫോൺ, അതായത് ഒരു ബിഗിനേഴ്സ് ഫോണാണ്. ഒരുപാട് സ്പെക്കും കാര്യങ്ങളൊന്നും ഇത് വൺ പ്ലസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കത് ന്യായീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൻ്റെ ആകെപ്പാടെ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു സീരീസ് അല്ലെങ്കിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററിയാണ്. അത് കാരണം 7000 mAh ഒരു ബാറ്ററി അവർ ഈ ഫോണിന് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു പ്രത്യേകത ഈ ഫോണിലേക്ക് പ്രൈസിന്റെ പോയിന്റിൽ നിന്ന് നമുക്ക് സംസാരിക്കാൻ തുടങ്ങിയാൽ ശരിക്കും എടുത്തു പറയത്തക്ക ഒരു സ്പെക് ഇതിനില്ല. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈലൈറ്റ്. ഇതിൽ ഇത് 7000 mAh ആണ്. പക്ഷേ ചാർജറിന്റെ കേസിലേക്ക് വരുമ്പോൾ വെറും 15 W ചാർജറാണ് ഈ ഫോണിന്റെ കൂടെ വരുന്നത്. അപ്പൊ ഈ 15 W ചാർജർ ഈ 7000 mAh ബാറ്ററി എത്ര നേരം കൊണ്ട് ചാർജ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും.

അപ്പം അത്രയും സമയം എടുക്കും. പിന്നെ അത് മാത്രമല്ല, 5 വാട്ട്സിൻ്റെ ഒരു റിവേഴ്സ് വയർഡ് ചാർജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ മറ്റെന്തെങ്കിലും ഇപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു ബാറ്ററി പവർ ബാങ്ക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഫോണിനെ യൂസ് ചെയ്യാം, കാരണം അത്രയും ബാറ്ററി ഉള്ളതുകൊണ്ട്. ഇത് ശരിക്കും നമ്മൾ ഇതിൻ്റെ പൊസിഷനിങ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ശരിക്കും ഈ എൻ സീരീസിൻ്റെ അകത്തുള്ളൊരു സെക്കൻഡ് ഫോണായിട്ടാണ്, എൻ സീരീസിൻ്റെ രണ്ടാമത്തെ ഫോണായിട്ടാണ് ഇവർ ഇതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. N6 OnePlus N6 തൊട്ട് പുറകെ ആയിട്ടാണ്, അപ്പോൾ എൻട്രി ലെവൽ ഓപ്ഷൻ ആയിട്ടുള്ള ഒരു ഫോണാണത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 19,000 രൂപയാണ് 4GB 64GB ഒരു വേരിയൻറ്റിന്, 21,000 രൂപ 4GB 120GB. ഇപ്പം രണ്ടിനും 4GB മെമ്മറിക്കകത്ത് വ്യത്യാസമില്ല, രണ്ടും 4GB ആണ്. സ്റ്റോറേജിന് വേണ്ടി മാത്രമാണ് നമ്മൾ 2,000 രൂപ എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ 1,500 രൂപ ഇൻസ്റ്റന്റ് ബാങ്ക് ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട്, 6 മന്ത്സിൻ്റെ നോ കോസ്റ്റ് EMI അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൺ പ്ലസ് നേരിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് സെയിൽ ശരിക്കും 4 ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഓൺലൈനിലും ഓഫ്ലൈനിലും എല്ലാം നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ അകത്ത് നമുക്ക് ശരിക്കും ക്യാമറയുടെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ ഒരു 13 MP ഒരു ക്യാമറ മാത്രമാണ് ഇവർ കൊടുക്കുന്നത്. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 5 MP മാത്രമേ ഉള്ളൂ. അതിൽ ശരിക്കും 1080p 30 FPS ഒരു വീഡിയോ എടുക്കാൻ കഷ്ടിച്ച് സാധിക്കും. അൾട്രാ വൈഡ് ഇല്ല, 4K ഇല്ല. പിന്നെ ഡിസ്പ്ലേ വന്നിട്ട് 6.8 inch ഒരു HD+ ഡിസ്പ്ലേ ആണ്. പ്യുർ HD അല്ല, HD+, അതായത് 720p വരെ മാക്സിമം നമുക്ക് ലഭിക്കും. ഒരു LCD പാനലാണ്, 254 PPI ഉള്ള ലാർജ് സ്ക്രീൻ, ലോ ഷാർപ്നെസ്, 120Hz റിഫ്രഷ് റേറ്റ്, 900 nits പീക്ക് ബ്രൈറ്റ്നെസ്, അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള സ്പെക്കുകൾ മാത്രമാണ് ഡിസ്പ്ലേയിലും വരുന്നത്. റാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4GB ആണ്. അതിന് മുകളിലേക്കുള്ള വേരിയന്റുകൾ അവൈലബിൾ അല്ല. അപ്പോൾ ആൻഡ്രോയിഡ് 16 ആണ് ഇതിനകത്ത് വരുന്ന OS. ആൻഡ്രോയിഡ് 16 മിനിമം റാം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4GB ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. ഭയങ്കരമായ ഒരു പെർഫോമൻസോ അങ്ങനത്തെ കാര്യങ്ങളോ ക്യാമറയോ അല്ലെങ്കിൽ ഡിസ്പ്ലേയോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു സാധാ ഒരു ബിഗിനർ സ്മാർട്ട് ഫോൺ എന്നുള്ള നിലയിൽ മാത്രം നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്താൽ മതി. പിന്നെ ഈ പ്രൈസിന് നമുക്ക് ന്യായീകരിക്കാൻ എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകപ്പാടെ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, MIL STD 810H എന്ന് പറയുന്നത് ഒരു ഡ്യൂറബിലിറ്റി സർട്ടിഫിക്കേഷൻ, അതായത് ഡ്രോപ്പ് ടെസ്റ്റും ഡസ്റ്റിൻ്റെ പ്രശ്നങ്ങളും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ തരണം ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോണാണിത്. പിന്നെ വേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ട്, 13,280 sq mm ഡിസിപ്പേഷൻ ഏരിയ വെച്ചിട്ട് ഒരു പേപ്പർ ചേമ്പർ വൺ പ്ലസ് ഇതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്, കാരണം 7,000 mAh ബാറ്ററി ആയതുകൊണ്ട്. അത് കൂടാതെ തന്നെ മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 6360 APEX എന്ന് പറയുന്ന ഒരു ഒക്ടാകോർ പ്രോസസറാണ്. സ്വാഭാവികമായിട്ടും മീഡിയ ടെക്കിനുള്ള അതിന് ചൂടാവുന്ന ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് പേപ്പർ ചേമ്പർ അവർ എക്സ്ട്രാ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് 16 OS ആണ് ഇവരുടെ കൂടെ പാക്ക് ചെയ്ത് വിടുന്നത്. അത് ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 16 ആണ്, അപ്ഡേറ്റ്സ് ഒന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് നോട്ട് വർത്തി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കുറേ ഫീച്ചേഴ്സ്. പിന്നെ അതിൻ്റെ ട്രേഡ് ഓഫ് എന്ന് പറയുന്നത് 214 g ഉണ്ട്, 8.65 mm തിക്കും ഉണ്ട്. അപ്പം ബാറ്ററി 7,000 mAh ആയതുകൊണ്ട് അത്രയും വെയിറ്റും അത്രയും തിക്നെസ്സും നമുക്ക് പ്രതീക്ഷിക്കാം, സ്വാഭാവികമാണത്. പിന്നെ ഇത് ആർക്കാണ്, എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ഇത് ഈ എൻഡ്യൂറൻസ്, അതായത് ഫോൺ ഈ താഴെ വീണ് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ താഴെ വീണ് പൊട്ടുകയും നശിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, അവർക്ക് റഫായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും പറ്റുന്ന അനുയോജ്യമായ ഒരു ഫോണാണ്. പിന്നെ ക്യാമറയും സ്ക്രീൻ ക്വാളിറ്റി ഒന്നും താല്പര്യമില്ലാത്ത ഫീൽഡ് വർക്കേഴ്സ്, പിന്നെ അധികം ഇച്ചിരി പ്രായമായ യൂസേഴ്സ്, സെക്കൻഡറി ഡിവൈസ് ബയേഴ്സ്, അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഫോൺ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ 15 വാട്ട്സിൻ്റെ ചാർജർ എൻ്റെ കൂടെ 7,000 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ചാർജർ, ഇത് എത്രത്തോളം നമ്മൾ എത്ര നേരം നമ്മൾ കുത്തിയിട്ട് കഴിഞ്ഞാൽ ചാർജ് ആകും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ഐഡിയ നമുക്ക് തീർച്ചയായിട്ടും വന്ന് കിട്ടിയിട്ടില്ല, കാരണം അത്രയും സമയം എടുക്കുന്ന ഒരു ഇതായിരിക്കും അത്. ഈ 15 വാട്ട്സിൻ്റെ ചാർജിങ് അതായത് 7,000 mAh ബാറ്ററിക്ക് ഈ 15 വാട്ട്സിൻ്റെ ചാർജർ ശരിക്കും അനുയോജ്യമല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു, കാരണം അത് ഒരുപാട് നേരം എടുക്കും. പണ്ടത്തെ പഴയ ചാർജറുകളെ പോലെ തന്നെ നമ്മൾ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മൾ കുത്തിയിട്ടാൽ മാത്രമേ കുറച്ചെങ്കിലും ഒരു 50-60% എങ്കിലും ചാർജ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അത് ശരിക്കും ഒരു ഡീൽ ബ്രേക്കറാണ്. പിന്നെ 720 പാനൽ, ഇപ്പം ഈ കാലഘട്ടങ്ങളിൽ HD Pro HD ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ 720p മാത്രമുള്ളൊരു പാനൽ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്കല്ല ഐഡിയ ഇല്ല. കാരണം ഈ പ്രൈസ് പോയിന്റും കൂടെ നോക്കുമ്പോൾ ഏകദേശം 10,000 രൂപ കൊടുക്കുമ്പോൾ ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ബാക്കി ഷവമി ഒപ്പോ അവരൊക്കെ ശരിക്കും നല്ല നല്ല ഫോണുകൾ, നല്ല ഡിസ്പ്ലേ ഉള്ള നല്ല സ്ക്രീൻ റെസൊല്യൂഷൻ ഉള്ള ഫോണുകൾ മാർക്കറ്റിൽ എത്തിച്ചിട്ടുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വൺ പ്ലസ് N6 എങ്ങനെ N6X എങ്ങനെ കണ്ട് കോമ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് വൺ പ്ലസിനെ കുറിച്ചുള്ള വന്നേക്കുന്ന ഒരു ന്യൂസ്. ഇനി അടുത്തത് വൺ പ്ലസ് 16 ലോഞ്ചിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരികെ വരാം. കേട്ടുകൊണ്ടേയിരിക്കൂ വീഡിയോസ്.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് വൺ പ്ലസ് സിക്സ്റ്റീൻ്റെ ഒരു ന്യൂസിനെ കുറിച്ചാണ്. അത് അതിലേക്ക് നമുക്ക് പോവാം. അത് വൺ പ്ലസ് സിക്സ്റ്റീൻ ശരിക്കും ലോഞ്ച് അടുത്തിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് ആ കിട്ടിയിരിക്കുന്ന കൺഫർമേഷൻ. അത് ശരിക്കും ഇപ്പോൾ വൺ പ്ലസിൻ്റെ ചൈന GM ലിയു ബോയോ കൺഫേം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അത് എന്നാ കൺഫേം ചെയ്തിരിക്കുന്ന ചോദിച്ചാൽ, എവിടെ വെച്ചാണ് കൺഫേം ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, വൺ പ്ലസ് സിക്സ്റ്റീൻ്റെ സ്നാപ് ഡ്രാഗൺ ഗെയിമിംഗ് ടെക്നോളജി അവാർഡ്സിൽ വെച്ചാണ് ഇത്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് കഴിഞ്ഞ ആഴ്ചയാണ് അത് ശരിക്കും ആ കൺഫർമേഷൻ നമുക്ക് പുറത്ത് കിട്ടിയിരിക്കുന്നത്. അതിൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോൺ വരുന്നത് 3 എക്സ്ക്ലൂസീവ് ഗെയിമിംഗ് ടെക്നോളജീസുമായിട്ടാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിൻചൈസർ ഗെയിമിംഗ് കോർ, ഹൈ റിഫ്രഷ് റേറ്റ് ഇ സ്പോർട്സ് ട്രിപ്പിൾ ചിപ്പ് എന്നൊക്കെ പറയുന്ന 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗെയിമിംഗ് ടെക്നോളജീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഫോൺ പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതിന്റെ ഡിസ്പ്ലേ ശരിക്കും ഒരു പെർഫോമൻസ് ഫോൺ തന്നെയാണ്, വൺ പ്ലസ് സിക്സ്റ്റീൻ, വൺ പ്ലസ് ഫിഫ്റ്റീൻ പോലെ തന്നെ. അപ്പോൾ അതിന്റെ ഡിസ്പ്ലേ വന്നിട്ട് 165 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആയിരിക്കും, സെയിം ആസ് വൺ പ്ലസ് ഫിഫ്റ്റീൻ തന്നെ. വൺ പ്ലസ് ഫിഫ്റ്റീന് 165 Hz ആയിരുന്നു. അതിൽ നിന്നൊരു സ്പെക് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു സ്പെക് അപ്ഗ്രേഡ് ഇതിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം. ചിപ്സെറ്റ് പക്ഷെ ഒഫീഷ്യലി നമുക്ക് നേരത്തെ ലീക്സിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും, ഇതിൻ്റെ അകത്ത് അവർ സ്പെസിഫിക്കലി ഒരു അൺസ്പെസിഫൈഡ് സ്നാപ് ഡ്രാഗൺ എസോസ്

എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് പക്ഷേ 8 ജെൻ 6 അല്ലെങ്കിൽ ജെൻ 5 ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ലീക്സുകൾ. പക്ഷെ അതിലേക്ക് ആ ഒരു കൺഫർമേഷൻ വൺ പ്ലസ് നമുക്ക് തന്നിട്ടില്ല ഇതുവരെ. പിന്നെ മാർക്കറ്റിംഗ് പോസ്റ്ററിന്റെ അകത്ത് അവര് പല ഡിസൈൻ റിയർ ക്യാമറ മോഡ്യൂളിന്റെയും സർക്കുലർ ഐലൻഡിന്റെ ഒക്കെ ഡിസ്പ്ലേ എങ്ങനെയായിരിക്കും വന്നേക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ തന്നിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ പൊസിഷനിങ് ആണ്. ക്യാമറ ശരിക്കും വൺ പ്ലസ് 15 അകത്ത് ഒരു സ്ക്വയർ ടൈപ്പ് ഒരു ഐലൻഡ് ആയിരുന്നു. അതിന് പകരം ഇത് പഴയ വൺ പ്ലസ് 13 ഒക്കെ സർക്കുലർ ഐലൻഡിലേക്ക് തന്നെയാണ് തിരികെ പോയിരിക്കുന്നത് വൺ പ്ലസ്. അപ്പൊ അത് ആ ഒരു ഡിസൈൻ ചേഞ്ച് ആ ഒരു ഡിസൈൻ ഫീച്ചർ ആയിട്ട് തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പുതിയ വൺ പ്ലസ് 16 അകത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിന് പകരം ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 200 MP ഒരു പ്രൈമറി ക്യാമറയും ഒരു 50 MP സെക്കൻഡറി ക്യാമറയായിട്ടായിരിക്കാം. അത് 200 MP പെരിസ്കോപ്പ് ആണ് നമുക്ക് നേരത്തെ കിട്ടിയിരുന്ന ലീക്സിലെല്ലാം അവർ പറഞ്ഞിരുന്നത്. അപ്പം 200 MP ഒരു പ്രൈമറി ക്യാമറയും 50 MP ഒരു സെക്കൻഡറി ക്യാമറ ആയിട്ടായിരിക്കും ആ ഒരു ക്യാമറ സെറ്റപ്പിലായിരിക്കും ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലായിരിക്കും വൺ പ്ലസ് 16 പുറത്തിറങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റെൻഡേഴ്സിന്റെ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഒരു സെപ്പറേറ്റ് റിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന ലീക്സിലെല്ലാം സ്നാപ് ഡ്രാഗൺ 8 ജെൻ 6 പ്രോ അല്ലെങ്കിൽ ജെൻ 5 ഒക്കെ ആയിരിക്കും ഇതിന് ചിപ്പ് എന്നുള്ളതാണ്. 9000 mAh വൂപ്പിംഗ് ബാറ്ററി 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ വിത്ത് 3x ഒപ്റ്റിക്കൽ സൂം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ വിത്ത് 3x ഒപ്റ്റിക്കൽ സൂം ഉള്ള ഒരു ക്യാമറ പ്രൈമറി ക്യാമറയായിരിക്കും അതിന്റെ കൂടെ വരുന്നതെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ലോഞ്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും കഴിഞ്ഞ വൺ പ്ലസ് 15 ചൈനയിൽ ആദ്യമേ ലോഞ്ച് ചെയ്തു, എന്നിട്ട് തൊട്ട് പുറകെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. പിന്നെ വൺ പ്ലസ് 15 നമ്മൾ നോക്കുകയാണെങ്കിൽ സ്നാപ് ഡ്രാഗൺ 8 ജെൻ 5 തന്നെയായിരുന്നു. 3 nm ഒക്ടാ കോർ, അഡ്രനോ 840 GPU, G2 Wi-Fi ചിപ്സെറ്റും അങ്ങനത്തെ കുറെ കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും വൺ പ്ലസ് 16 തുടരുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ ഗെയിമിംഗ് പൊസിഷൻ ആണ് ശരിക്കും നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. എന്റെ ഹെഡ്ലൈൻ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഗെയിമിംഗ് പൊസിഷൻ ആണ്. കാരണം ഇത്രയും 3 ഡിഫറെന്റ് ഗെയിമിംഗ് ടെക്നോളജി ഉള്ള ഒരു ഫോൺ ശരിക്കും ഇപ്പം മാർക്കറ്റിൽ നിലവിലില്ല. അപ്പൊ വൺ പ്ലസ് 16 അത്രത്തോളം പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫോൺ ആയിട്ടായിരിക്കും അവർ പുറത്തു കൊണ്ടുവരിക. പിന്നെ ഈ ഡ്യുവൽ വേഴ്സസ് ട്രിപ്പിൾ ക്യാമറ അതാണ് നമുക്ക് മറ്റൊരു നോട്ട് വർത്തി പോയിന്റ്. പിന്നെ 9000 mAh ബാറ്ററി, അത്രയും 9000 mAh 10000 mAh ലേക്കൊക്കെ എല്ലാ ഫോണുകളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും വൺ പ്ലസ് 16 9000 mAh ബാറ്ററി കാരണം അത്രത്തോളം പവർ ഹംഗ്രി ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയായിരിക്കും ഈ വൺ പ്ലസ് 16 എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ 9000 mAh ബാറ്ററി തന്നെ അതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ വൂക്കായി അവരുടെ പിന്നെ വൺ പ്ലസിന്റെയും ഓപ്പോയുടെയും വിവോയുടെ ഒക്കെ ഉള്ള പോലെ ഫാസ്റ്റ് ചാർജിങ്ങിന് വൂക്ക് ചാർജേഴ്സ് ഉള്ള ഒരു ഫോൺ തന്നെയായിരിക്കും വൺ പ്ലസ് 16 എന്നും കൂടെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് വൺ പ്ലസ് 16 കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. അടുത്തത് IQ Z11 ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ആ ന്യൂസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ഇടവേള എടുത്ത് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
3: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഐക്യുവിന്റെ C11 എന്ന് പറയുന്ന ഒരു മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ കുറച്ച് ലീക്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ന്യൂസ് ആണ് നമുക്കിപ്പോൾ കയ്യിലുള്ളത്. അതിൽ ശരിക്കും ഐക്യു അവരുടെ വെബ്സൈറ്റിൽ, ഒരു ഇൻസ്റ്റഗ്രാമിലും വെബ്സൈറ്റിലും ഒക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ശരിക്കും 3 binary strings ആണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. ട്വിറ്ററിൻ്റെ അകത്തും ഇൻസ്റ്റഗ്രാമിലും എല്ലാത്തിലും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 3 binary strings ആണ്. അപ്പൊ അതെന്താണ് ശരിക്കും പ്രതിപാദിക്കുന്നത് എന്നുള്ളതാണ് ഓഡിയൻസിന്റെ സംശയം. പക്ഷെ അത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Z11 തന്നെയാണ് ഈ ബൈനറി സ്ട്രിങ്സ്. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്: 010111010, 00110001, 00110001. ഇങ്ങനെ 3 binary strings ആണ് അവർ കൊടുത്തിരുന്നത്. അപ്പൊ ഇതിന്റെ ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ശരിക്കും Z11 തന്നെയാണ് വരുന്നത്. അപ്പൊ അതൊരു ഒരു കൗതുകകരമായ ഒരു കാര്യമായിരുന്നു. അപ്പൊ ഇതിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് Z11 ഉടനെ ഇന്ത്യയിൽ ലോഞ്ച് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം. പക്ഷെ ഡേറ്റോ അല്ലെങ്കിൽ ചിപ്സെറ്റോ, ക്യാമറയോ അല്ലെങ്കിൽ ബാറ്ററിയുടെ ഡീറ്റെയിൽസോ ഒന്നും ഒഫീഷ്യലി ഐക്യു അവർ കൺഫേം ചെയ്തിട്ടില്ല. എങ്കിലും നമുക്ക് ചൈനയിൽ ഇത് ഓൾറെഡി ഈ ഫോൺ ലോഞ്ച് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഉൾക്കാഴ്ച ഈ ഫോണിനെ കുറിച്ചുണ്ട്. അപ്പൊ ഇത് ശരിക്കും ചൈനയിൽ മാർച്ചിലാണ് ലോഞ്ച് ആയത്. അപ്പൊ ഓഗസ്റ്റിൽ ഏത് സമയവും ഇത് ലോഞ്ച് ആകത്തക്ക രീതിയിലാണ് ഐക്യു മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് ഇന്റേണലി നമുക്ക് കിട്ടുന്ന ന്യൂസ്. ശരിക്കും സോഴ്സസിന്റെ അന്ന് അറിയാൻ പറ്റുന്നത് ലോഞ്ച് വിൻഡോ ശരിക്കും ഒരു ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഓഗസ്റ്റിന്റെ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ ഇൻ ദ മിഡ് ക്വാർട്ടറെങ്കിലും മാക്സിമം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ന്യൂസ്.

പിന്നെ ഇന്ത്യ സ്പെസിഫിക് ചേഞ്ചസ്, ചൈനയിൽ ലോഞ്ച് ചെയ്ത ഫോണിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഹാർഡ്വെയർ സ്പെസിഫിക്കേഷൻസ് അല്ല അവർ മാറ്റം എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്യുറസി പ്രൈസിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ചിപ്പ് മീഡിയ ടെക്കിൻ്റെ മീഡിയ ടെക് ഡയമൻസിറ്റി 7500 ടെർബോ എന്ന് പറയുന്ന ഒരു സീരിയസ് ചിപ്പാണ് അവർ ഇന്ത്യയിൽ എത്തിക്കുക. നേരെ മറിച്ച് ചൈനയിൽ അവർ ഡയമൻസിറ്റി 8500 അവരുടെ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ചിപ്പ് തന്നെയായിരുന്നു. അത് ശരിക്കും ഈ പ്രൈസിങ്ങിൻ്റെ ഇന്ത്യയിൽ അഗ്രസീവായിട്ട് പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് കമ്പനി പറയുന്നത്. ഈ ഇന്ത്യ ആയിരിക്കും ശരിക്കും ഡയമൻസിറ്റി 7500 ടെർബോ ഫോണിൻ്റെ ആദ്യത്തെ മാർക്കറ്റ്. ശരിക്കും ഐ ക്യു അത് ടെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഐ ക്യു തന്നെ ആയിരിക്കും ഇന്ത്യയിൽ അത് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു 3D കർവ്ഡ് ഡിസ്പ്ലേ ഇന്ത്യൻ വേരിയൻറ്റിന് ഉണ്ടാവും. അത് ചൈനീസ് വേരിയൻറ്റിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 3D കർവ്ഡ് ഡിസ്പ്ലേയുടെ ഒരു ഭംഗി ശരിക്കും ആ ഫോണിന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ ചൈന മോഡൽ സ്പെക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, 6.83 ഇഞ്ചിൻ്റെ അമോലോഡ് സ്ക്രീനാണ്, 165 Hz. നേരത്തെ വൺ പ്ലസിൻ്റെ കാര്യം പറഞ്ഞ 1+16 കാര്യം പറഞ്ഞ പോലെ 165 Hz റിഫ്രഷ് റേറ്റ്, 300 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും എല്ലാം ഉണ്ട്. 100% DCI-P3 കവറേജ് വിത്ത് HDR സപ്പോർട്ട്. അത് ശരിക്കും കളറിൻ്റെ അകത്തൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഡിസ്പ്ലേ തന്നെയാണ്. 16 GB റാം ഉണ്ട്, അപ് ടു 512 GB വരെ ഉള്ള സ്റ്റോറേജ് ഉണ്ട്. 3 കളർ കോമ്പിനേഷനിലാണ് അത് വരുന്നത്. പിന്നെ അത് ആ കളർ കോമ്പിനേഷൻസ് എല്ലാം അത് ചൈനീസ് വേരിയന്റിൻ്റെ അകത്തുള്ളത് പോലെ തന്നെ ഇന്ത്യൻ വേരിയന്റിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ ശരിക്കും ഇതിൻ്റെ അകത്തുള്ള നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ആ ഫ്രെയിമിംഗ്, അതായത് കർവ്ഡ് പാനൽ, ഞാൻ നേരത്തെ പറഞ്ഞുള്ള 3D കർവ്ഡ് പാനൽ ശരിക്കും ചൈനയിൽ കിട്ടാത്തൊരു സാധനം തന്നെയാണ് ഇന്ത്യയിൽ വരുന്നത്. പിന്നെ പ്രൈസിംഗ് എത്രത്തോളം വരും എന്നുള്ളതാണ്. കാരണം ചിപ്പ് ഈ 7500 ചിപ്പ് ഡൗൺഗ്രേഡ് വന്നതുകൊണ്ട് ഒരു പക്ഷേ ചൈനീസ് വേരിയന്റിനേക്കാൾ വില കുറവായിരിക്കും ഇന്ത്യയിൽ വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് എന്നത്തേക്കാണ് ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഇല്ലെങ്കിലും നമുക്ക് ഓഗസ്റ്റിൽ എപ്പോൾ വേണേലും പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മിഡ് ഓഗസ്റ്റിൽ ഒരു ലോഞ്ച് ചെയ്യത്തക്ക രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന ന്യൂസ്. ഇത്രയാണ് നമുക്ക് ഐക്യുവിനെ കുറിച്ച്, ഐക്യുവിൻ്റെ Z11 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് നമുക്ക് കിട്ടുന്ന ന്യൂസ്. ശരിക്കും ഐക്യുവിൻ്റെ ഒരു ലൈനപ്പ് ഈ വർഷം, ഇനി ബാക്കിയുള്ള മാസങ്ങളിൽ ഒരു ഫോണുകളുടെ ഒരു ലൈനപ്പ് തന്നെ ഉണ്ട് ലോഞ്ചിന് വേണ്ടി. അപ്പോൾ അത് വേരിയസ് സെഗ്മെൻറ്റ്സിൽ, അതായത് പ്രീമിയം സെഗ്മെൻറ്റ്, മീഡിയം സെഗ്മെൻറ്റ്, സ്റ്റാർട്ടർ സെഗ്മെൻറ്റ്, അങ്ങനെ പല സെഗ്മെൻറ്റിലേക്കും അവർ ലോഞ്ച് ചെയ്യാൻ, ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ അഗ്രസീവായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ് ഐക്യു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ ന്യൂസുകളും നമ്മൾ ഐക്യുവിനെ കുറിച്ച് അടുത്ത വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമുക്ക് Z11, ഐക്യുവിൻ്റെ Z11 കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. അടുത്തത് ഇനി നമ്മൾ AI പോവുകയാണ്. ഇപ്പം ചൈനയിൽ മൂൺ ഷോട്ട് എന്ന് പറഞ്ഞൊരു കമ്പനി കിമി K3 എന്ന് പറഞ്ഞൊരു മോഡൽ, AI മോഡൽ പുറത്തിറക്കിയിട്ടുണ്ട്. അത് ശരിക്കും ഭയങ്കരമായ ന്യൂസാണ് ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള AI കമ്പനികൾക്കൊക്കെ വലിയൊരു ത്രെട്ടായി മാറുകയാണ് ഈ മൂൺ ഷോട്ടിൻ്റെ കിമി എന്ന് പറയുന്ന, കിമി K3 എന്ന് പറയുന്ന സീരീസ്. അപ്പോൾ അതിൻ്റെ ന്യൂസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ഇടപെടെ എടുത്ത് തിരിച്ചു വരാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തം 90.4

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദി ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തം 90.4 FM. അടുത്ത ന്യൂസ് നമുക്ക് കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ AI റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ശരിക്കും മൂൺ ഷോട്ട് എന്ന് പറഞ്ഞ കമ്പനി കിമി കേത്രി എന്ന് പറഞ്ഞൊരു മോഡൽ പുറത്തിറക്കിയിരിക്കുന്നു. അപ്പൊ അത് ശരിക്കും വലിയൊരോളമാണ് ടെക് ലോകത്തുണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ജൂലൈ 27 മൂൺ ഷോട്ട് AI കിമി കേത്രി പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഓപ്പൺ സോഴ്സ് AI ഏജന്റ് ആണ്. ഇത് ശരിക്കും മൂന്നാം ലോകത്ത് ഉള്ള പുതിയ, അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള AI ഏജൻസിന്റെ ഇതെടുക്കുകയാണെങ്കിൽ, ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന് മൂന്നാമത്തെ പൊസിഷനാണ് കേത്രിക്ക് ഇപ്പോൾ. ശരിക്കും എല്ലാവരും റിവ്യൂ ചെയ്തിരിക്കുന്നവരെല്ലാം കൊടുത്തിരിക്കുന്നത് അത് ക്ലോഡിന്റെ ഫേബിൾ 5, GPT 5.6 ഓൾമാക്സ് എന്നൊക്കെ പറയുന്ന മോഡൽസിന് തൊട്ട് താഴെയായിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ് ഈ കിമി കേത്രി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാം പെയ്ഡ് ആണ്, പക്ഷേ ഇത് ഓപ്പൺ സോഴ്സ് ആണ്. ഇത് ചൈനയാണ്, ഈ മൂൺഷോട്ട് എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയാണ്. ശരിക്കും ചൈനീസ് ഗവൺമെന്റിന് ഇതിൻ്റെ അകത്ത് കുറെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരിക്കും ഈ ഇപ്പം ഇറങ്ങിയിരിക്കുന്ന മോഡൽസ് നമ്മളിപ്പം വേൾഡ് വൈഡ് ഇന്റർനാഷണൽ മോഡൽസ് വരെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പ്, ചൈനീസ് മോഡൽസും US മോഡൽസും ഒക്കെ ആയിട്ടുള്ള ഗ്യാപ്പ് വളരെ അന്തരം വളരെ കുറഞ്ഞിരിക്കുകയാണ്. കാരണം അതിന്റെ പെർഫോമൻസിലും അതിന്റെ ഫീച്ചേഴ്സിലും അതിന്റെ ആക്ടിവിറ്റീസിലും എല്ലാം ആ ഗ്യാപ്പ് വളരെ കുറവാണ് ഇപ്പം. ശരിക്കും കാരണം മൾട്ടിലിംഗ്വൽ ആണ്. ഇപ്പൊ ചൈനയിൽ നിന്ന് വരുന്ന മോഡൽസ് ആയാലും US നിന്ന് വരുന്ന മോഡൽസ് ആണ് എല്ലാം മൾട്ടിലിംഗ്വൽ ആണ്. ഈവൻ ഹിന്ദി, അറബിക്, സ്വാഹിലി ഇതെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ കമ്പയർ ഈ ശരിക്കും പല രാജ്യങ്ങളും അവരുടെ AI മോഡൽസ് കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതിന് കാശ് കൂടുതലാകുന്ന ശരിക്കും അവരുടെ സോഫ്റ്റ്വെയർ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിന് കോർപ്പറേറ്റ് കമ്പനീസിന് അവർ ഒരുപാട് റെന്റ് കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇപ്പം മൈക്രോസോഫ്റ്റിനായാലും ഗൂഗിളിനായാലും ആമസോണായാലും ആ ഒരു മോഡലാണ്. അതായത് നമ്മൾ അവരുടെ ഇന്ന് സോഫ്റ്റ്വെയർ റെന്റിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ AI മോഡൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ കിമി കേത്രി ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു മോഡലിനെ അവർ മാറ്റിമറിച്ചിരിക്കുകയാണ്. കാരണം ഈ റെക്കറിംഗ് ലൈസൻസ് കോസ്റ്റ് കിമി കേത്രിക്ക് ബാധകമായി വന്നിട്ടില്ല ഇതുവരെ. അത് മാത്രമല്ല, ഹാർഡ്വെയറിൻ്റെ അകത്തുള്ള ഡിപ്പെൻഡൻസ്, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഹാർഡ്വെയർ ശരിക്കും കൂടുതലാണ്. കാരണം ഒരുപാട് ഇപ്പൊ തന്നെ നമ്മൾ ഈ ഫോണുകളുടെയൊക്കെ വില കൂടുന്ന കാര്യം പറഞ്ഞത് ഈ AI കമ്പനീസ് ഒരുപാട് പൈസ ചിപ്പ് പ്രൊക്യൂർമെന്റിന് വേണ്ടിയിട്ട്, അത് കാരണം ഇത് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള GPUസും APUസും ഒക്കെ മേടിച്ചു കൂട്ടുന്നതിൻ്റെ അകത്ത് അവർ മെമ്മറി ഡിവൈസസ് ഒക്കെ മേടിച്ചു കൂട്ടുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണ്. പക്ഷേ കിമി കേത്രി ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ടെക്നോളജിക്കകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം കോസ്റ്റ് വളരെ എഫക്റ്റീവായിട്ടാണ് ഈ കിമി കേത്രി പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇത്രയും പ്രശ്നങ്ങൾ, അതായത് ഇത്രയും ട്രേഡ് ഓഫ്സ് ഉണ്ടായിട്ട് പോലും പെർഫോമൻസിൻ്റെ അകത്ത് അണുകിട വ്യത്യാസം വരുത്താതെ, അതായത് ക്ലോഡായിട്ടും ChatGPT ആയിട്ടും ജെമിനി ആയിട്ടൊക്കെ ഒരു വ്യത്യാസവും വരുത്താതെ തന്നെയാണ് കിമി കേത്രിയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആർക്കിടെക്ചർ അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പിന്നെ സ്കെയിൽ ഓഫ് എക്സ്പോഷർ, അപ്പം $30 billion US ഒക്കെയാണ് ശരിക്കും ഡാറ്റാ സെന്ററിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ്, ഓരോ കമ്പനീസ് കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ഇപ്പം ശരിക്കും $45 billion അവര് ഡാറ്റാ സെന്റേഴ്സിന് വേണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല രാജ്യം, ഇപ്പൊ ഗൾഫിലാണെങ്കിൽ, UAE ആണെങ്കിൽ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഡാറ്റാ സെന്റേഴ്സിന് വേണ്ടിട്ട് ഒരുപാട് പൈസയാണ് പല കമ്പനീസും റെന്റ് ആയിട്ട് കൊടുക്കുന്നതും അല്ലെങ്കിൽ അതിന് ഷെയർഡ് സ്പേസിന് വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്നത്. നേരെ മറിച്ച് കിമി കേത്രി ഓപ്പൺ സോഴ്സ് മോഡൽസിന്റെ അകത്ത് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ആർക്കിടെക്ചർ ഉള്ളതിൻ്റെ അകത്തെല്ലാം ശരിക്കും ഫ്രീ ആയിട്ടുള്ള ഡാറ്റാ സെന്റേഴ്സ്, അതായത് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോസസിംഗ് പവേഴ്സ് ഉള്ള ഒരുപാട് ഡാറ്റാ സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ കിമി കേത്രി ഇപ്പൊ അവർ പുറത്തിറക്കിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, മൾട്ടി ലിംഗ്വൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടി ലിംഗ്വൽ ആൻഡ് മൾട്ടി മോഡലാണ്. ശരിക്കും പല ലാംഗ്വേജസ്, ഈവൻ ഹിന്ദി, അറബിക്ക്, സ്വാഹിലി, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ക്ലൗഡിന്റെ ഫേബിൾ 5 ChatGPT 5 ഒരു പരിധിവരെയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഹിന്ദിയൊക്കെ അത്രത്തോളം പ്രോപ്പർ അല്ലെങ്കിൽ പോലും, കിമി കേത്രിക്കകത്ത് ഹിന്ദിയൊക്കെ വളരെ പ്രോപ്പറായിട്ട് തന്നെയാണ് നമുക്ക് ലാംഗ്വേജ് ട്രാൻസിഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ പലരും പറയുന്നത് ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾക്കൊന്നും അത്രയും പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ, ഇപ്പൊ ചൈനയിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ ഫ്രീ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൈവെയർസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ പൊതുവെ ഉള്ള വിശ്വാസം. പക്ഷേ കിമി കേത്രി ആ ഒരു വിശ്വാസം തകർത്തിരിക്കുകയാണ്. കാരണം അങ്ങനത്തെ ഒരു വിധത്തിലുള്ള ആക്ടിവിറ്റീസും അല്ലെങ്കിൽ സ്പൈവെയർ ഒന്നും ഇല്ലെന്ന് കിമി കേത്രിയുടെ കമ്പനി, മൂൺ പാരന്റ് കമ്പനിയായ മൂൺഷോട്ട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സോവറിൻ AI ഇൻഡെക്സിൽ ശരിക്കും 139 പ്രൊജക്ടുകളും, അതായത് 56 രാജ്യങ്ങളിൽ നിന്നുള്ള 139 പ്രൊജക്ടുകൾ ഓൾറെഡി കെമി കേത്രി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ ശരിക്കും മെറ്റാഡ ലാമ, ഡീപ് സീക്ക് അങ്ങനെയുള്ള കമ്പനീസ് ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റീവായിട്ട് മൂൺഷോട്ടിൻ്റെ കെമി കേത്രി ചെയ്യുന്നതായിട്ട് ഈ ഈ പ്രൊജക്ടുകളിലെല്ലാം വർക്ക് ചെയ്യുന്നവർ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു ടെസ്റ്റിമോണിയലായിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഹ്യൂഗോ ഷാവസിൻ്റെ ഒരു ഒരു കീ ലൈൻ ഇതാണ്, ബെഞ്ച് മാർക്ക് പൊസിഷൻ ഈ കെമി കേത്രിയുടെ നോക്കുകയാണെങ്കിൽ ശരിക്കും ബാക്കിയുള്ള ബിൽഡേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാതെ, കാരണം ഗവൺമെൻറ്സ് പോലും ഈ കെമി കേത്രിയുടെ ആവശ്യകത അവർ മനസ്സിലാക്കിയിട്ട് പല ഗവൺമെൻറ്സും ഇപ്പോൾ കെമി കേത്രിയിലേക്ക് ട്രാൻസ്ഫർ, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ട്രാൻസ്ഫർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെ, കാരണം അത് ശരിക്കും ക്ലോഡിനും ശരിക്കും ചാറ്റ് ജിപിടിക്കും ഒക്കെ വലിയൊരു ത്രെട്ടായി മാറുകയാണ്. കാരണം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രൊജക്ടുകളാണ്, ശരിക്കും ഗവൺമെൻറ് പ്രൊജക്ടുകളാണ് ഈ കെമി കേത്രിയിലേക്ക് മാറുന്നത്. അപ്പോൾ അത് ഒരു വലിയൊരു ഒരു ഒരു ഇഷ്യൂ ഉണ്ടാക്കി, എക്കണോമിക്കൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ പല കമ്പനീസിനും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കെമി കേത്രി കൊണ്ടെത്തിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ നമുക്ക് അതൊരു ബ്രോഡർ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പം ശരിക്കും ഇതിൻ്റെ എഫക്ട്സ്, അതായത് ഇപ്പം നമ്മൾ കെമി കേത്രി മാത്രമല്ല, നമ്മൾ ക്ലോഡിൻ്റെ ആയാലും, നമ്മൾ നേരത്തെയൊക്കെ പറയുന്നുണ്ടായി എഐയുടെ വ്യാപകമായ യൂസേജ് ഒരുപാട് റിസോഴ്സിനെ ഏറ്റെടുക്കും, അല്ലെങ്കിൽ റിസോഴ്സ് ഹംഗ്രി ആയിട്ടുള്ള പ്രൊജക്ട്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഷോർട്ടേജസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് വെള്ളം തന്നെ നമുക്ക് ഒരുപാട് ഷോർട്ടേജ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്, പിന്നെ സെമി കണ്ടക്ടർ ഡിവൈസസിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്, പിന്നെ മൈനിങ് ഒരുപാട് ആവശ്യം വരും. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മളെ സന്തുലാവസ്ഥ ഒരുപാട് ബാധിക്കും എന്നൊക്കെ ഉള്ളത് വാഗ്ദാനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ കെമി കേത്രിയുടെ ഇങ്ങനത്തെ ഡിസ്ട്രിബ്യൂട്ടർ മോഡൽ സിസ്റ്റംസ്, അല്ലെങ്കിൽ എഐ ഇത്രത്തോളം എഫക്റ്റീവായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ മോഡലിൽ ഇറക്കാൻ പറ്റും എന്നുള്ളത് ചൈന കാണിച്ചു തരുന്നത്. അപ്പോൾ അത് തന്നെ വലിയൊരു ഒരു ഒരു ഇന്നൊവേറ്റീവ് ഫീച്ചറിലേക്ക് പോകുന്ന ഒരു കാര്യം, ബാക്കിയുള്ള കമ്പനികളും അങ്ങനത്തെ ഒരു സ്ട്രക്ചറിലേക്ക് മാറാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി വരുന്ന മോഡലുകളൊക്കെ ഇങ്ങനത്തെ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പൺ സോഴ്സ് മോഡലിലേക്ക് പോകുകയാണെങ്കിൽ ആൾക്കാർക്ക് ശരിക്കും എഐയുടെ ഉപയോഗം, അല്ലെങ്കിൽ എഐ കൊണ്ടുള്ള ഉപയോഗം വളരെ കൂടുതലായി മാറാൻ ചാൻസസ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് മൂൺഷോട്ട് കെമി കേത്രിയെ കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ്. അപ്പോൾ ഈ ആഴ്ചത്തെ ടെക് ബൈറ്റ്സ് ഇവിടെ തീരെയാണ്. അടുത്ത ആഴ്ച പുതിയ കുറേ ന്യൂസുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ നമുക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 8848585785. അപ്പോൾ അടുത്ത ടെക് ബൈറ്റ്സിലേക്ക് കാണും വരെ ഞാൻ അനൂപ് സൈനിങ് ഓഫ്. ബൈ ബൈ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ്.

സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും? ഏത് ഡ്രസ് ഇടും എന്നല്ലേ. ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി ആക്സസറീസ് എല്ലാം വേണ്ടേ? ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്. അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിങ് ഫെസിലിറ്റീസും.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ മക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ

0: 8 മണിക്കും. ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

രാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ഫാത്തിമ മദർ നാഷണൽ കോളേജിലെ രസതന്ത്ര വിഭാഗത്തിന്റെയും ഫാത്തിമ കെമിസ്ട്രി അലൈംനി അസോസിയേഷന്റെയും നേതൃത്വത്തിൽ ഇന്റർ കൊളീജിയറ്റ് കെമിസ്ട്രി ക്വിസ് നടത്തി. പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ ആർ കൃഷ്ണന്റെ സ്മരണാർത്ഥമാണ് മത്സരം സംഘടിപ്പിച്ചത്. ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ബേസിക് ട്രെയിനിങ് സെന്ററിൽ ഫുഡ് പ്രൊഡക്ഷൻ ട്രേഡിൽ EWS കാറ്റഗറി ഗസ്റ്റ് ലെക്ചറൽ അഭിമുഖം തിങ്കളാഴ്ച നടത്തും. വിശദവിവരങ്ങൾക്ക് 0474-2713-0999 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0474-2713-0999. കിളികൊല്ലൂർ പാൽക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്തിഷ്ടകാര്യ സിദ്ധിക്കായി ആഴ്ചതോറും നടത്തിവരുന്ന ശിവദീപം ഞായറാഴ്ച രാവിലെ 6:30 മുതൽ നടക്കും. സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ നവംബറിൽ നെടുമ്പനയിൽ നടത്തുന്ന നവസാംസ്കാരിക ഉത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ സംസ്ഥാന നാടക മത്സരം സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ താൽപര്യമുള്ള സംഘടനകൾ, സ്കൂളുകൾ നാടകത്തിന്റെ തിരക്കഥ സെപ്റ്റംബർ 25 മുൻപായി സെക്രട്ടറി MB ദേവൻ, കലാഗ്രാമം പള്ളിമൺ, കൊല്ലം 691-576 എന്ന വിലാസത്തിൽ അയക്കാം. തിരഞ്ഞെടുക്കുന്ന 10 ടീമുകൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. 1, 2, 3 സ്ഥാനത്തെത്തുന്നവർക്ക് യഥാക്രമം 15,000 രൂപ, 12,000 രൂപ, 10,000 രൂപ എന്നിങ്ങനെ സമ്മാനങ്ങൾ നൽകും. മത്സരങ്ങൾ നവംബറിൽ പള്ളിമൺ MV ദേവൻ കലാഗ്രാമം ഓഡിറ്റോറിയത്തിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് 9947-00-83-23 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 9947-00-83-23 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. UKF എഞ്ചിനീയറിംഗ് കോളേജിൽ ഒഴിവുള്ള BTech സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 14 നടത്തും. കിം രജിസ്റ്റർ ചെയ്തവർക്കും പങ്കെടുക്കാം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, TC എന്നിവയുമായി സെപ്റ്റംബർ 14 രാവിലെ 10:30 എത്തിച്ചേരണം. വിശദവിവരങ്ങൾക്ക് 8606-00-9997 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 8606-00-9997. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിക്ക് അച്ചൻകോവിൽ ആവണിപ്പാറയിൽ തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനവും വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും C. അജയ്പ്രസാദ് MLA നിർവഹിച്ചു. ജില്ലയിലെ സിവിൽ ജുഡീഷ്യൽ വകുപ്പിലെ വിവിധ കോടതികളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡർ എന്നീ തസ്തികകളിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. ചവറ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ സൗജന്യ എക്സ്കവേറ്റർ ഓപ്പറേറ്റർ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. 25 പേർക്കാണ് പ്രവേശനം. അപേക്ഷകർ +1 പരീക്ഷ വിജയിച്ചവരും 18 വയസ്സ് പൂർത്തീകരിച്ചവരുമായിരിക്കണം. വിശദവിവരങ്ങൾക്ക് 8078-98-00-00 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 8078-98-00-00. കരുനാഗപ്പള്ളി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്കായി അഭിമുഖം നടത്തുന്നു. +2 കഴിഞ്ഞ 18-നും 35-നും മധ്യപ്രായമുള്ള ഉദ്യോഗാർത്ഥികൾ ആധാർ കാർഡും 3 ബയോഡേറ്റയുമായി സെപ്റ്റംബർ 16 രാവിലെ 10 മുതൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് 8281-359-30 എന്ന നമ്പറിലോ 8304-852-9968 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. എഴുകോൺ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ നിയന്ത്രണത്തിലുള്ള FDGT എഴുകോൺ സെന്ററിലെ ഒഴിവുള്ള സീറ്റിലേക്ക് സെപ്റ്റംബർ 14 രാവിലെ 10 സ്പോട്ട് അഡ്മിഷൻ നടത്തും. വിശദവിവരങ്ങൾക്ക് 9447-65-79-97 എന്ന നമ്പറിലോ 9605-1688-43 എന്ന നമ്പർ

0: ഹലോ ബന്ധപ്പെടാം. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: This is Radio Santanam 90.4 FM. Stay tuned. ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279-8363.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999-444-8840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
4: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
6: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസ പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം.

0: അറുന്നൂറ് രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്. സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
5: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. ഈ അക്ഷരമുദ്രയിലൂടെ മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികളുമായി അക്ഷരമുദ്രയിലൂടെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു. കൂടാതെ പുതിയ തലമുറയിലെ നിരവധി എഴുത്തുകാരുടെ കൃതികളെയും നിരവധിയായ ലേഖനങ്ങളെയും ആത്മകഥയെയും ഒക്കെ കുറിച്ചും വളരെ ആഴത്തിൽ ശ്രോതാക്കളിലേക്ക് അറിവ് പകരുന്ന ഒരു പരിപാടിയാണ് അക്ഷരമുദ്ര എന്നത്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾക്കായി അറിവുകൾ പകരുന്നത് ചാർലി ചാപ്ലിൻ എൻ്റെ ആത്മകഥ എന്ന കൃതിയിലെ കുറേയധികം വിശേഷങ്ങളാണ്. ലോക സിനിമയിലെ എക്കാലത്തെയും മഹാനായ ചലച്ചിത്രകാരനായ ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയിലെ ഏതാനും കുറച്ച് ഭാഗങ്ങളാണ് അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ചാപ്ലിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും ചാപ്ലിൻ ലോക സിനിമയിലേക്ക് നടന്നുകയറിയ നിമിഷങ്ങളെക്കുറിച്ച് കുറേയധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ചാർലി ചാപ്ലിൻ കുട്ടിക്കാലത്ത് തന്നെ അഭിനയം ആരംഭിച്ചു. നിശബ്ദ സിനിമാ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിയാണല്ലോ നമ്മുടെ ചാർലി ചാപ്ലിൻ. ശബ്ദ സിനിമകളുടെ പ്രാരംഭകാലത്ത് അതിലേക്ക് ചുവടുമാറ്റാൻ വിസമ്മതിച്ച വ്യക്തിയായിരുന്നു ചാപ്ലിൻ. ചാപ്ലിൻ്റെ മാസ്റ്റർ പീസുകളൊക്കെ ആ കാലഘട്ടത്തിൽ വളരെയധികം ഹിറ്റായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു വാക്കുപോലും ഉരിയാടാതെ മനുഷ്യരെ കുടുകുടെ ചിരിപ്പിച്ചു കൊണ്ടിരുന്നു ചാർലി ചാപ്ലിൻ. ചാപ്ലിൻ വിടവാങ്ങിയിട്ട് ഏകദേശം 4.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ലോകത്തിന് ഇന്നും ഹാസ്യ സാമ്രാട്ട് ചാർലി ചാപ്ലിൻ തന്നെയാണ് അല്ലേ? നമുക്ക് പൊട്ടിച്ചിരിയുടെ പര്യായമായി ചാപ്ലിനെ വിശേഷിപ്പിക്കാം. ചാപ്ലിനോളം നമ്മുടെ ലോകത്തെ ചിരിപ്പിച്ച മറ്റൊരാളുണ്ടോ? നമുക്ക് ചിരിയുടെ പര്യായമായി ചാപ്ലിൻ്റെ പേര് ചേർത്ത് വയ്ക്കാം അല്ലേ? ചാപ്ലിൻ തീർത്ത പൊട്ടിച്ചിരികൾ പുതുതലമുറയെ പോലും സ്വാധീനിച്ചിട്ടുണ്ട്. മോഡേൺ ആംസ്, ദ ഗ്രേറ്റ് ഡിറ്റക്ടർ, അങ്ങനെ കുറേയധികം സിനിമകൾ. മറ്റ് പല ഹാസ്യതാരങ്ങളെപ്പോലെയും കഠിനമായ ജീവിതവും വേദനകൾ നിറഞ്ഞ ബാല്യവുമൊക്കെയാണ് ചാപ്ലിൻ്റെ ഈ ഹാസ്യത്തിന് പിന്നിൽ എന്ന് ചാപ്ലിൻ തന്നെ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. അഞ്ചു വയസ്സുള്ളപ്പോഴാണ് ചാപ്ലിൻ ആദ്യമായി അരങ്ങിലെത്തിയത്. ഒരു സ്റ്റേജ് ഷോയുടെ ഇടയിൽ മാതാവായ ഹന്നായ്ക്ക് ശബ്ദം നഷ്ടപ്പെട്ടപ്പോഴാണ് പാടാനാകാതെ തൻ്റെ മാതാവ് വേദിയിൽ സ്തബ്ധയായി പോയത് ചാപ്ലിനെ വളരെയധികം വിഷമത്തിലാക്കി. അങ്ങനെയാണ് ചാപ്ലിൻ ആ വേദിയിലേക്ക് കടന്നു വന്നത്. വളരെ അവിചാരിതമായിരുന്നു ചാപ്ലിൻ്റെ ആ രംഗപ്രവേശം. അങ്ങനെ ചാർലി ചാപ്ലിൻ എന്ന ഇതിഹാസ താരം അന്ന് അവിടെ ജനിക്കുകയായിരുന്നു. നാം ചാപ്ലിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു രൂപമുണ്ട് അല്ലേ? കറുത്ത തൊപ്പിയും നീളൻ വടിയും വലിയ പാൻസും മുറിമീശയും ഒക്കെ ചേർന്ന ചാപ്ലിനെ കണ്ടാൽ തന്നെ ചിരി വരുന്ന ഒരു രൂപമായി നമുക്ക് തോന്നും അല്ലേ? ചാപ്ലിൻ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ച ട്രാമ്പ് എന്ന കഥാപാത്രത്തിൻ്റെതാണ് ഈ വേഷവും രൂപവും എന്നൊക്കെ തന്നെ നമ്മിൽ എത്ര പേർക്കറിയാവുന്ന കാര്യമാണ്. ഇതിഹാസ തുല്യമായ രീതിയിൽ ചാപ്ലിൻ എത്തിയതിനു പിന്നിൽ ഈ കഥാപാത്രത്തിൻ്റെ വളരെ വലിയൊരു സ്വാധീനമുണ്ട് എന്ന് നമുക്ക് ചരിത്രം നോക്കിയാൽ മനസ്സിലാകും. വളരെ ഗൗരവതരമായ കാര്യങ്ങളെ ഏറെ നർമ്മഭാവത്തോടെ ലളിതമായി അവതരിപ്പിക്കാനുള്ള ചാപ്ലിൻ്റെ കഴിവ് വളരെ വലുതാണ്. ലോകത്തെ കിടുകിടാവിറപ്പിച്ച അഡോൾഫ് ഹിറ്ററെ പരിഹസിച്ചുകൊണ്ട് 1940 ഒക്ടോബറിൽ പുറത്തിറങ്ങിയ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, അത് മാത്രം മതി അദ്ദേഹത്തിൻ്റെ കുറിക്കുകൊള്ളുന്ന ഹാസ്യാത്മകമായ ആ ഒരു മികവിനെ നമുക്ക് വിലയിരുത്താൻ. കഥ, തിരക്കഥ, സംഗീത സംവിധാനം, നിർമ്മാണം തുടങ്ങി സിനിമയിൽ ചാപ്ലിൻ കൈവയ്ക്കാത്ത മേഖലകളില്ല. 2 തവണയാണ് ചാപ്ലിനെ തേടി ഓസ്കാർ അവാർഡ് എത്തിയത്. ചാപ്ലിനും ജ്യേഷ്ഠനായ സിഡ്നിക്കും അത്യന്തം സങ്കടകരമായ കാര്യമായിരുന്നു തൻ്റെ അമ്മയുടെ മാനസിക രോഗം. ഇടയ്ക്കിടയ്ക്ക് തങ്ങളെ അനാഥരാക്കിക്കൊണ്ട് അമ്മ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പുറപ്പെടുമായിരുന്നു. സമ്പന്നമായ ഒരു ബാല്യകാലത്തെക്കുറിച്ച് ചാപ്ലിൻ ഓർക്കുന്നുണ്ടായിരുന്നു. നിറയെ ഭക്ഷണമുള്ള ഒരുപാട് മുറികളുള്ള ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ചാപ്ലിനും സിഡ്നിയും അച്ഛൻ തങ്ങളെ ഉപേക്ഷിച്ചു പോയതോടെ അനാഥമാക്കപ്പെട്ട ആ ഒരു കുടുംബം ഒരു ഒറ്റ മുറിയിലേക്ക് മാറുന്നതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ചയിലെ അക്ഷരമുദ്രയിൽ വളരെ വിശദമായി ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഈ ആത്മകഥയിലെ കുറച്ചൊരു ഭാഗം ഞാൻ വായിക്കാം. തൊഴിൽ കേന്ദ്രത്തിലേക്ക് താമസം മാറുന്നതിലെ അപമാനത്തെപ്പറ്റി ഞാനും ജ്യേഷ്ഠനായ സിഡ്നിയും ബോധവാന്മാരായിരുന്നു. അത് കൂടുതൽ രസകരവും ഇടുങ്ങിയ ഒറ്റമുറിയിലെ താമസത്തിൽ നിന്നൊരു മോചനവുമാണെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് ഒരു മാറ്റമായിരുന്നു. പക്ഷേ വിഷാദ നിർഭരമായ ആ ദിവസം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചു. തൊഴിൽ കേന്ദ്രത്തിൻ്റെ കവാടം കടക്കുന്നതുവരെ ഞാൻ ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല. അവിടെ വെച്ച് വളരെ നിസ്സഹായമായ ഒരു പരിഭ്രാന്തി എന്നെയും ജ്യേഷ്ഠനായ സിഡ്നിയെയും ബാധിച്ചു. കാരണം ഞങ്ങൾക്ക് അമ്മയുമായി വേർപിരിയേണ്ടി വന്നു എന്ന നടുക്കുന്ന സത്യം ഞാനും സിഡ്നിയും തിരിച്ചറിഞ്ഞു. അമ്മയ്ക്ക് സ്ത്രീകളുടെ വിഭാഗത്തിലേക്കും ഞങ്ങൾക്ക് മറ്റൊരു ഭാഗത്തുള്ള കുട്ടികളുടെ വിഭാഗത്തിലേക്കുമായിരുന്നു പോകേണ്ടിയിരുന്നത്. പിന്നീട് പരസ്പരമുള്ള ആദ്യ സന്ദർശന ദിവസത്തെ ഹൃദയഭേദകമായ വേദനയോടെ ഞാൻ എത്ര നന്നായി ഓർക്കുന്നുവെന്നോ എന്നാണ് ചാപ്ലിൻ തന്റെ ആത്മകഥയിൽ പറയുന്നത്. തൊഴിൽ കേന്ദ്രത്തിലെ വസ്ത്രങ്ങൾ അണിഞ്ഞ് അമ്മ സന്ദർശക മുറിയിലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോഴുണ്ടായ നടുക്കം എന്റെ മനസ്സിൽ മാറുകയില്ല. എത്ര നിസ്സഹായതയും സംഭ്രമവുമായിരുന്നു അമ്മയുടെ മുഖത്ത് അന്ന്. ഒരാഴ്ച കൊണ്ട് അമ്മ വളരെയധികം മെലിയുകയും പ്രായമാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങളെ കണ്ട മാത്രയിൽ ആ മുഖം പ്രകാശിച്ചു. ഞാനും ജ്യേഷ്ഠനായ സിഡ്നിയും തേങ്ങിത്തേങ്ങി കരഞ്ഞു. ഞങ്ങളുടെ വിഷമം അമ്മയെ വല്ലാതെയാക്കി. വലിയ കണ്ണുനീർത്തുള്ളികൾ അമ്മയുടെ കവിളിലൂടെ അങ്ങനെ ഒലിച്ചിറങ്ങി. ഒടുവിൽ അമ്മ സംയമനം വീണ്ടെടുക്കുകയും ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പരുവരത്ത ബെഞ്ചിലിരിക്കുകയും ചെയ്തു. അമ്മ മടിയിൽ വെച്ചിരുന്ന ഞങ്ങളുടെ കൈകളെ മൃദുവായി തഴുകിക്കൊണ്ടേയിരുന്നു. അധികം താമസിയാതെ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് ചേരുമെന്നും പറഞ്ഞു. മുടി പറ്റ വെട്ടിയ ഞങ്ങളുടെ തലയിൽ അവർ സാന്ത്വനപൂർവ്വം വിരലോടിച്ചു. തൻ്റെ പുറംകുപ്പായ കീശയിൽ നിന്നും തേങ്ങാമിഠായിയുടെ ഒരു സഞ്ചി അമ്മ എടുത്തു തന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. നേഴ്സുമാരിലൊരാളുടെ കുപ്പായ കൈകളിൽ ലേസ് തുന്നിപ്പിടിപ്പിക്കുന്ന ജോലിയിൽ നിന്നും കിട്ടിയ പ്രതിഫലം കൊണ്ട് തൊഴിൽ കേന്ദ്രത്തിലെ കടയിൽ നിന്നും അമ്മ അന്ന് വാങ്ങിയതായിരുന്നു അത്. സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം അമ്മ എത്ര പ്രായമായിരിക്കുന്നു എന്ന് സിഡ്നി ദുഃഖപൂർവ്വം എന്നോട് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അക്ഷരമുദ്രയിൽ ചെറിയൊരിട

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: അക്ഷരമുദ്രയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് തിരികെ എത്താം. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ കൃതികളുടെ ഒരവലോകനമാണ് അക്ഷരമുദ്രയിലൂടെ ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോക സിനിമയിലെ അതുല്യ പ്രതിഭയായ ചാർലി ചാപ്ലിൻ്റെ ജീവിതത്തിൻ്റെ അവലോകനമാണ്. ചാപ്ലിൻ്റെ ആത്മകഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. തൻ്റെ ആത്മകഥയിൽ ചാപ്ലിൻ വേദനയോട് കുറിച്ചുവെച്ച കുറേയധികം കാര്യങ്ങളെ ശ്രോതാക്കളിലേക്ക് ഈയൊരു പ്രോഗ്രാമിലൂടെ എത്തിക്കുന്നുണ്ട്. ദി ട്രാമ്പ് എന്ന അനശ്വര കഥാപാത്രത്തിലൂടെ ജീവിതവിധകളെ നർമ്മത്തിൽ ചാലിച്ച് ലോകത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഹാസ്യനടനും സംവിധായകനുമൊക്കെയായി തീർന്ന ചാർലി ചാപ്ലിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ചാപ്ലിൻ വിടവാങ്ങിയിട്ട് ഏകദേശം 4.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പുതുതലമുറയിലെ നിരവധി പേർ ചാപ്ലിൻ്റെ സിനിമകളെ ഇന്നും നെഞ്ചോട് ചേർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരേ തമാശ ആവർത്തിക്കുമ്പോൾ ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരേ സങ്കടമോർത്ത് നാം വീണ്ടും വീണ്ടും കരയുന്നത് എന്തിനാണ് എന്നാണ് ചാർലി ചാപ്ലിൻ ചോദിച്ചത്. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭയായിരുന്നു ചാർലി ചാപ്ലിൻ. ചാപ്ലിൻ തൻ്റെ ആത്മകഥയെ കുറിച്ച് കുറേ കാര്യങ്ങളാണ് ഞാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. സമ്പന്നമായ ഒരു ബാല്യത്തിൽ നിന്നും വളരെ പെട്ടെന്ന് അനാഥമായ തൻ്റെ കുടുംബവും ദിവസങ്ങൾ കഴിച്ചു കൂട്ടാൻ കഷ്ടപ്പെടുന്ന തൻ്റെ അമ്മയുമൊക്കെ ചാപ്ലിൻ്റെ മനസ്സിൽ ഒരു വേദനയായി ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. വിഷാദത്തിൻ്റെ ആവരണത്തിലായിരുന്നെങ്കിലും സിഡ്നിയും ഞാനും തൊഴിൽ കേന്ദ്രത്തിലെ ജീവിതവുമായി വേഗം തന്നെ പൊരുത്തപ്പെട്ടു എന്ന് ചാപ്ലിൻ പറയുന്നു. അവിടുത്തെ സംഭവങ്ങൾ കൂടുതലായി ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ നീണ്ട ഊണുമേശയിലെ ഉച്ചഭക്ഷണം ഹൃദ്യവും കാത്തിരിക്കാൻ തക്കതുമായിരുന്നു. തൊഴിൽ കേന്ദ്രത്തിലെ 75-കാരനായ ഒരു നല്ല വൃദ്ധന്റെ അധ്യക്ഷതയിലായിരുന്നു ഉച്ചഭക്ഷണ സമയം. നേരിയ താടിയും വിഷാദഭരിതമായ കണ്ണുകളുമുള്ള അദ്ദേഹത്തിന്റെ മുഖത്ത് ശാന്തത നിറഞ്ഞു നിന്നിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനും കൂടുതൽ ചുരുണ്ട മുടിയുള്ളവനും മുടി വെട്ടുന്നതിന് മുൻപ് ഞാനായിരുന്നതിനാൽ തൊട്ടടുത്തിരിക്കാൻ അദ്ദേഹം എന്നെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. അദ്ദേഹം എന്നെ ടൈഗർ എന്ന് വിളിച്ചു. വളർന്നു വലുതാകുമ്പോൾ അദ്ദേഹത്തിന്റെ വണ്ടിയുടെ പിൻസീറ്റിൽ കിന്നര തലപ്പാവണിഞ്ഞ് കൈകൾ പിണച്ചു വെച്ച് ഞാനിരിക്കുമെന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ ആ സന്തോഷത്തിന് അധിക നാളുണ്ടായിരുന്നില്ല എന്നും ചാപ്ലിൻ ഓർക്കുന്നു. അല്പ ദിവസങ്ങൾ കഴിഞ്ഞ് എന്നെക്കാൾ പ്രായം കുറഞ്ഞവനും കൂടുതൽ ചുരുണ്ട മുടിക്കാരനുമായ ഒരു കുട്ടി വരികയും അവൻ എന്റെ സ്ഥാനം അവഹരിക്കുകയും ചെയ്തു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ കൂടുതൽ ചുരുണ്ട മുടിയുള്ളവനാണ് പ്രഥമ സ്ഥാനം നൽകേണ്ടത് എന്നൊരു വിചിത്രമായ വിശദീകരണം അദ്ദേഹം നൽകുകയും ചെയ്തു. 3 ആഴ്ചകൾക്ക് ശേഷം ഞങ്ങളെ ലാമ്പത്തിലെ ആ തൊഴിൽ കേന്ദ്രത്തിൽ നിന്നും അനാഥരും അശരണരുമായ കുട്ടികൾക്ക് വേണ്ടി നടത്തിയിരുന്ന ഹാൻഡ്വെൽ സ്കൂളിലേക്ക് അയച്ചു. അത് അന്ന് ലണ്ടനിൽ നിന്നും ഏകദേശം 12 മൈൽ അകലെയായിരുന്നു. കുതിരകളെ പൂട്ടിയ ബേക്കറി വാനിലുള്ള യാത്ര ആവേശവും സന്തോഷവും നിറഞ്ഞതായിരുന്നു. എന്തെന്നാൽ ഹാൻഡ്വെല്ലിന്റെ ചുറ്റുപാടുമുള്ള ദേശം അക്കാലത്ത് ചെസ്റ്റ്നട്ട് മരങ്ങളുടെ നിരകളായിരുന്നു. വിളഞ്ഞുവരുന്ന ഗോതമ്പ് പാടങ്ങൾ, ഫലസമൃദ്ധമായ തോട്ടങ്ങൾ എന്നിവയാൽ വളരെ മനോഹരമായി അവിടം കാണപ്പെട്ടു. പിൽക്കാലത്ത് മഴ കഴിഞ്ഞുള്ള ഗ്രാമപ്രദേശങ്ങളുടെ സമൃദ്ധമായ ആ ഒരു സൗരഭ്യം എന്നിലെപ്പോഴും ഹാൻവെല്ലിന്റെ ഓർമ്മകൾ പകർത്തിയിരുന്നു എന്നും ചാപ്ലിൻ ഇവിടെ ഓർക്കുന്നു. എത്തിയ ഉടനെ അനുമതി ലഭിക്കാനുള്ള വിഭാഗത്തിലേക്കാണ് ഞങ്ങളെ അയച്ചത്. ശരിയായ സ്കൂളിലേക്കുള്ള പ്രവേശനത്തിന് മുൻപുള്ള വൈദ്യപരിശോധനയും മാനസിക ആരോഗ്യ നിരീക്ഷണവുമാണ് അന്ന് അവിടെ നടന്നത്. 300-400 കുട്ടികളിൽ ഒരാളെങ്കിലും മന്ദബുദ്ധിയായോ അസുഖമുള്ളവനായോ കാണപ്പെട്ടിരുന്നതിനാൽ അത്തരം കുട്ടികൾ സ്കൂളിന് തലവേദനയുളവാക്കും എന്നുള്ളതുകൊണ്ടാണ് അന്ന് ആ പരിശോധന നടത്തപ്പെട്ടത്. അങ്ങനെയുള്ള കുട്ടികൾക്കും ആ സ്കൂളിലെ പ്രവേശനം വിഷയമാകുമായിരുന്നു. ആദ്യത്തെ ദിവസങ്ങളിൽ എനിക്ക് ദുഃഖവും വളരെ നിരാശയും അനുഭവപ്പെട്ടു എന്നും ചാപ്ലിൻ പറയുന്നു. എന്തെന്നാൽ തൊഴിൽ കേന്ദ്രത്തിൽ വെച്ച് അമ്മ അടുത്തെവിടെയോ ഉള്ളതായി എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ ഹാൻവെലാകട്ടെ മൈലുകളോളം ദൂരത്തിലും പ്രാഥമിക അനുമതി ലഭ്യമായ സിഡ്നിയും ഞാനും ശരിയായ സ്കൂളിലന്ന് പ്രവേശിക്കപ്പെട്ടു. അവിടെ ഞങ്ങൾ തമ്മിൽ വീണ്ടും

ഏറ്റവും സന്തോഷം തരുന്നത് എന്നെ അതിശയകരമായി സന്തോഷിപ്പിച്ചുകൊണ്ട് രണ്ടു മാസത്തിനുള്ളിൽ അമ്മ ഞങ്ങളെ അവിടെ നിന്നും വിടുതൽ ചെയ്യിച്ചു എന്നുള്ളതാണ്. അന്ന് എൻ്റെ മനസ്സിൽ അത്യധികം സന്തോഷമാണ് ഉണ്ടായത്. അങ്ങനെ ലണ്ടനിലേക്കും ലാംബത്ത് തൊഴിൽ കേന്ദ്രത്തിലേക്കും ഞങ്ങൾ വീണ്ടും അയക്കപ്പെട്ടു. അമ്മ സ്വന്തം വസ്ത്രങ്ങൾ അണിഞ്ഞ് ഗേറ്റിൽ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ടു ദിവസം മാത്രമായിരുന്നു തൻ്റെ മക്കളുടെ കൂടെ ചെലവഴിക്കാൻ അമ്മയ്ക്ക് പെർമിഷൻ കിട്ടിയത് എന്നും ചാപ്ലിൻ ഓർക്കുന്നു. ഏതാനും മണിക്കൂറുകൾ പുറത്ത് ചിലവഴിച്ചതിന് ശേഷം അന്ന് തന്നെ തിരിച്ചെത്താമെന്ന വ്യവസ്ഥയിൽ തൊഴിൽ കേന്ദ്രത്തിലെ അന്തേവാസി എന്ന നിലയിൽ ഞങ്ങളുടെ കൂടെ കഴിയാൻ അമ്മയ്ക്ക് ഇതുമാത്രമേ മാർഗമുണ്ടായിരുന്നു എന്നുള്ളത് അമ്മ എന്നോടും ജ്യേഷ്ഠനായ സിഡ്നിയോടും പറഞ്ഞുകൊണ്ടേയിരുന്നു. തൊഴിൽ കേന്ദ്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അവർ ഞങ്ങളുടെ വസ്ത്രങ്ങൾ വാങ്ങി കഴുകി വൃത്തിയാക്കിയിട്ടിരുന്നു. എന്നാലോ അവ മടക്കി തന്നത് ഇസ്തിരി ഇടാതെയായിരുന്നു എന്നും ചാപ്ലിൻ ഓർക്കുന്നു. അതിനാൽ അമ്മയും സിഡ്നിയും ഞാനുമൊക്കെ ചുക്കിച്ചുളിഞ്ഞ അവസ്ഥയിലാണ് അന്ന് വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത്. അതിരാവിലെ ആ സമയത്ത് ഞങ്ങൾക്ക് മറ്റെങ്ങും പോകാനില്ലാതിരുന്നതിനാൽ ഞങ്ങൾ ഏതാണ്ടൊരു മൈൽ അകലെയുള്ള കെന്നിങ്ടൺ പാർക്കിലേക്ക് നടന്നു. സിഡ്നിയുടെ കയ്യിലെ തൂവാലയിൽ കെട്ടിവച്ചിരുന്ന 9 pence ഉപയോഗിച്ച് ഞങ്ങൾ 1.5 pound കറുത്ത ചെറിപ്പഴങ്ങൾ വാങ്ങുകയും അത് തിന്നുകൊണ്ട് പാർക്കിലെ സിമെന്റ് ബെഞ്ചിലിരുന്ന് ആ പ്രഭാതം കഴിച്ചുകൂട്ടുകയും ചെയ്തു. സിഡ്നി ഒരു പത്രത്താൾ ചുരുട്ടിയെടുത്ത് ഏതോ നാരുകൊണ്ട് കെട്ടി ഒരു പന്തുണ്ടാക്കുകയും കുറച്ചുനേരം ഞങ്ങൾ 3 pairs അതുപയോഗിച്ച് പന്ത് കളിക്കുകയും ചെയ്തു. ഉച്ചയ്ക്കാകട്ടെ ഞങ്ങളൊരു ഭക്ഷണശാലയിൽ പോയി ബാക്കി ഉണ്ടായിരുന്ന പണത്തിൽ നിന്ന് 2 pence ഒരു ടീ കേക്കും ഒരു പെനിക് ബ്ലോട്ടറും മേടിച്ചു. 1.5 pence വീതമുള്ള 2 cups ചായയും അന്ന് സിഡ്നി വാങ്ങി. തമ്മിൽ അന്നത് പങ്കുവെച്ചു കഴിച്ചു. അത് കഴിഞ്ഞ് പാർക്കിലേക്ക് തന്നെ മടങ്ങി വരികയും സിഡ്നിയും ഞാനും കളി തുടരുകയും ചെയ്തു. അമ്മയ്ക്കപ്പോൾ തുന്നൽ ജോലിയിൽ ഏർപ്പെടാനുള്ള ഒരു സമയമായിരുന്നു. വൈകുന്നേരം ഞങ്ങളാകട്ടെ തൊഴിൽ കേന്ദ്രത്തിലേക്ക് മടങ്ങി. നമ്മൾ ചായ സമയത്ത് തന്നെ എത്തും എന്ന് അമ്മ ലാഘവത്തോടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. തൊഴിൽ കേന്ദ്രത്തിലെ അധികാരികൾക്ക് അന്ന് ഞങ്ങളോട് കടുത്ത അമർഷമുണ്ടായി. അവർക്ക് ഞങ്ങളുടെ വസ്ത്രങ്ങൾ വീണ്ടും കഴുകിയെടുക്കേണ്ടി വന്നു എന്നത് വളരെയധികം കോപം ഞങ്ങളോട് അവർക്ക് ജനിക്കാൻ കാരണമായി തീർന്നു. അങ്ങനെ ഞാനും അമ്മയും സിഡ്നിയും തമ്മിൽ വീണ്ടും വേർപിരിഞ്ഞു എന്നും ചാപ്ലിൻ തൻ്റെ ഈ ആത്മകഥയിൽ ഓർക്കുന്നുണ്ട്. നിശബ്ദ സിനിമകളുടെ കാലഘട്ടത്തിലായിരുന്നു ചാപ്ലിൻ്റെ വരവെങ്കിലും ശബ്ദ സിനിമകളിലും അദ്ദേഹം തൻ്റെതായ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. സെല്ലുലോയിഡുകളിൽ പൊട്ടിച്ചിരിക്കുമ്പോഴും ജീവിതത്തിൻ്റെ ഫ്രെയിമുകളിൽ ചാർലി ചാപ്ലിൻ കരയുകയായിരുന്നു. ചാപ്ലിൻ്റെ ഓരോ സിനിമയിലും ജീവിതത്തിൻ്റെ വഴിത്താരയിൽ അദ്ദേഹം നേരിട്ട കടുത്ത പ്രതിസന്ധികളെ വളരെ അനായാസമായി കൈകാര്യം ചെയ്തിരുന്നതും തരണം ചെയ്തിരുന്നതുമായ നിരവധി കാര്യങ്ങളെയാണ് ചാപ്ലിൻ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിൽ എന്നും പതറാതെ മുന്നോട്ടു പോകണം എന്നൊരു സന്ദേശം ചാപ്ലിൻ്റെ മിക്ക സിനിമയിലും ഉണ്ടായിരുന്നു. വിഖ്യാത ചലച്ചിത്രകാരനായ ചാപ്ലിനെ ലോകം സ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ് 20th century കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭയെ നാം കാണുന്നത്. തൻ്റെതായ നിലപാടുകളിൽ ഉറച്ചുനിന്ന ചാപ്ലിന് ജീവിതത്തിൽ നിരവധി തിരസ്കാരങ്ങളും വിമർശനങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെ കടുത്ത വെല്ലുവിളികളെ വളരെ അനായാസമായി ചാപ്ലിൻ തരണം ചെയ്തതാണ് നാം ഈ ആത്മകഥയിൽ കാണുന്നത്. ചാപ്ലിന് അന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് ക്ഷണം ലഭിച്ചു. അദ്ദേഹം മരണം വരെ സ്വിറ്റ്സർലൻഡിൽ തുടർന്നു എന്നുമാണ് ഈ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നത്. മഹാനായ ഈ അത്ഭുത പ്രതിഭ 1977 ഒരു ക്രിസ്മസ് ദിനത്തിലായിരുന്നു മരിച്ചത്. ഉറക്കത്തിലുണ്ടായ ഒരു സ്ട്രോക്കാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണം. 88th year ചാർലി ചാപ്ലിൻ എന്ന ചിരിയുടെ ചക്രവർത്തി ഈ ലോകത്തോട് വിട പറഞ്ഞു. കോർഷൻവേവിലെ കൊച്ചുപള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അന്ന് സംസ്കരിക്കപ്പെട്ടു. എന്നാലോ അവിടെയും ഒരു വിവാദമുണ്ടായി എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമായിരുന്നു. ചാപ്ലിൻ്റെ കല്ലറ 2 months ശേഷം തുറന്നതായി കാണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ അന്ന് അതിൽ നിന്ന് ആരോ തുറന്നെടുത്തിരുന്നു. വൈകാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തേടി നിരവധി അജ്ഞാത ഫോൺ കോൾസ് എത്തി. 650,000 ഡോളർ നൽകിയാൽ ചാപ്ലിൻ്റെ

ഭൗതികാവശിഷ്ടങ്ങൾ ഞങ്ങൾ തിരികെ തരാം എന്നുള്ളതായിരുന്നു ആ ഫോൺ കോൾ. പണമായിരുന്നു അവരുടെ ആ ഒരു ഉദ്യമത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത്. പണത്തിനു വേണ്ടിയാണ് തങ്ങൾ ഇത് ചെയ്തത് എന്ന് പറഞ്ഞ അയാളോട് ചാപ്ലിൻ്റെ ഭാര്യ പക്ഷേ ക്ഷമിച്ചു എന്നും, എന്നാൽ അന്ന് സിസ് പോലീസ് ഇവരെ പിടികൂടി ജയിലിലടച്ചു എന്നും ഈ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നുണ്ട്. വീണ്ടും ചാപ്ലിൻ്റെ ഭൗതിക ശരീരം ആ കല്ലറയിൽ തന്നെ സംസ്കരിച്ചു. കലുഷിത മനസ്കരായ മനുഷ്യർ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ ഹാസ്യത്തിന് ഇടമുണ്ടാക്കാം എന്ന ചിന്തയാണ് ചാപ്ലിൻ്റെ സിനിമകളിലൂടെ, ചാപ്ലിനിലൂടെ ലോകം കണ്ടത് എന്ന് നമുക്കറിയാം. ഓരോ പുതിയ തലമുറയും തീർച്ചയായും ചാപ്ലിനെ ഓർക്കും. ഹാസ്യത്തിന് ഒരു മുഖമുണ്ടെങ്കിൽ അത് കറുത്ത തൊപ്പിയും മുറിമീശയും അതൊക്കെയുള്ള ചാപ്ലിൻ്റെ ആ മുഖമായിരിക്കും എന്നും നമുക്ക് ചിന്തിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് ചാർലി ചാപ്ലിൻ തൻ്റെ ആത്മകഥ എന്ന കൃതിയിലെ വിശേഷങ്ങളാണ്. തൻ്റെ ജീവിതത്തിലുടനീളം താൻ പിന്നിട്ട വ്യഥകളെയും ദുഃഖങ്ങളെയും സന്തോഷത്തെയും തൻ്റെ അഭിനയ ജീവിതത്തെയും ഒക്കെ കുറിച്ച് വളരെ ആഴത്തിലാണ് ചാർലി ചാപ്ലിൻ ഈ ആത്മകഥയിൽ എഴുതി വച്ചിട്ടുള്ളത്. ചാപ്ലിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം നേരിട്ട നിരന്തരമായിട്ടുള്ള വെല്ലുവിളികളെ കുറിച്ചൊക്കെ ചാപ്ലിൻ വളരെ ആഴത്തിൽ നമ്മോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി അക്ഷരമുദ്രയിലൂടെ ചാപ്ലിൻ്റെ കുറേയധികം വിശേഷങ്ങൾ. ഈ ആത്മകഥയിൽ ചാപ്ലിൻ എഴുതിയിരിക്കുന്ന നാം അറിയേണ്ട നിരവധി വിശേഷങ്ങളുമായി തുടർന്നു വരുന്ന അക്ഷരമുദ്രയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്താം. നിങ്ങളോടൊപ്പം ഞാൻ രജനി ഗിരീഷ് ആയിരുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്. ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM. പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിന് കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
3: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
0: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: ും
1: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 12. രാഷ്ട്രപതി പ്രണവ് മുഖർജി ഭക്ഷ്യസുരക്ഷാ ബിൽ ഒപ്പുവച്ചതും തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ സൗരോർജ ഫാം വിയറ്റ്നാമിൽ ഉദ്ഘാടനം ചെയ്തതും വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മഹാത്മാഗാന്ധി ലണ്ടനിലെത്തിയതുമൊക്കെ ഒരു സെപ്റ്റംബർ 12. സെപ്റ്റംബർ 12 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 12. കൊമേഴ്സ്യൽ ബാങ്കായ ദി ട്രാവൻകൂർ ബാങ്ക് ലിമിറ്റഡ് തിരുവിതാംകൂറിൽ രജിസ്റ്റർ ചെയ്തത് 1945 സെപ്റ്റംബർ 12. 1959 ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആയി. 2017 ഏപ്രിൽ 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. ഇന്ത്യയിലെ ജനസംഖ്യയിലെ 70% ജനങ്ങൾക്ക് നിയമം മൂലം ഭക്ഷ്യധാന്യം ഉറപ്പാക്കുന്നതിനാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ. ഈ ബിൽ മുൻ രാഷ്ട്രപതി പ്രണവ് മുഖർജി ഒപ്പുവച്ചത് 2013 സെപ്റ്റംബർ 12. തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ സൗരോർജ ഫാം വിയറ്റ്നാമിൽ ഉദ്ഘാടനം ചെയ്തത് 2019 സെപ്റ്റംബർ 12. വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മഹാത്മാഗാന്ധി ലണ്ടനിൽ എത്തിയത് 1931 സെപ്റ്റംബർ 12. ഇന്ത്യയുടെ സമ്പൂർണ്ണ കാലാവസ്ഥ ഉപഗ്രഹമായ മെറ്റ്സാറ്റ് 1 ശ്രീഹരിക്കോട്ടിൽ നിന്ന് വിക്ഷേപിച്ചത് 2002 സെപ്റ്റംബർ 12. സോവിയറ്റ് യൂണിയന്റെ ലൂണ 2 എന്ന റോക്കറ്റ് ചന്ദ്രനിലെത്തിയത് 1959 സെപ്റ്റംബർ എന്നീ ദിവസമായിരുന്നു. ചന്ദ്രനിൽ നിന്ന് മണ്ണും പാറകഷ്ണങ്ങളും ഭൂമിയിൽ എത്തിച്ച ആദ്യ പേടകമാണ് ലൂണ. ഇന്ത്യൻ നീന്തൽ താരം മിഹിർസൻ ഡാർഡനലസ് കടലെടുക്ക് നീന്തിക്കടന്നത് 1966 സെപ്റ്റംബർ 12 പത്മശ്രീയും പത്മഭൂഷണും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഗിന്നസ് ബുക്കിലും ഇദ്ദേഹം ഇടം നേടിയിട്ടുണ്ട്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന നോർമൻ ബെർലോഗ് അന്തരിച്ചത് 2009 സെപ്റ്റംബർ 12. 1970 സമാധാനത്തിനുള്ള നോബേൽ സമ്മാനവും 2006 പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ട്.
6: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
7: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
8: Radio Santhanam 90.4 FM il ippol kelkam Vyasa Prasadam. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ എൻ എം പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീഷാദ്യാസുമനസർവാർത്ഥാനാമുപക്രമേയന്നുത്തന്നമാമി ഗജാനനം ദോർഭിർയുക്ത ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവി

ഹരി ഓം. ശ്രദ്ധാലുവായ ശിഷ്യന്റെ മനസ്സ്പന്ദനം മനസ്സിലാക്കിക്കൊണ്ട് സാരഥിയായ ഗുരു സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ ശിഷ്യഹിതം ലക്ഷ്യമാക്കി വീണ്ടും പറയുന്നു. ഇവിടെ ചോദ്യം ഉണ്ടാവും, വൈ ഭഗവാൻ റിപ്പീറ്റ്സ്? ഉത്തരം, ദുർവിജ്ഞേയത്വാത്. ഇത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്. മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തതാണ് എന്നാണ്. ആവർത്തിക്കുന്നത് കൊണ്ടോ മനസ്സിലാക്കാനുള്ള ശ്രമം എവിടെയെങ്കിലുമൊക്കെ പക്വതയോടെ ഉപേക്ഷിക്കപ്പെടും. ഇപ്പൊ കേട്ടത് തന്നെ കേൾക്കുന്നത് കൊണ്ട് കുറച്ചു മനസ്സിലായി, പിന്നെ കുറച്ചുകൂടി മനസ്സിലായി, പിന്നെ കുറച്ചുകൂടി മനസ്സിലായി, അങ്ങനെയല്ല. കേട്ടത് തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചൊല്ലി വിഷമിക്കാതിരിക്കാൻ പഠിക്കണം. ഭഗവാനെ, ഇതൊക്കെ അവിടുത്തതാണ്, ഇറ്റ്സ് നോട്ട് മൈൻ എന്ന് സമർപ്പിക്കാനും സാധിക്കണം. മത്തയേവേതി താൻ വിദ്ധി എന്ന് ഭഗവാൻ ഉപദേശിച്ചു. മത്തയേവ ജാത, എന്നിൽ നിന്ന് സംഭവിച്ചതാണ് എന്ന് ഭഗവാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇത് പ്രായോഗികമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കട്ടെ. പറയൂ. ഇനി ഇതിന്റെ തന്നെ ഒരു കോസ്മിക് ആസ്പെക്റ്റ് ആണ് തുടർന്ന് പറയുന്നത് എന്ന് ഓർമ്മയിൽ വെച്ചോളാം. ഇപ്പൊ ഇവിടെ ഒരു എന്താ പറയാ, ഒരു സവിശദ നൃത്തമാണ് എന്ന് പറയാം. വ്യക്തിപരമായ തലത്തിലും സമഷ്ടി തലത്തിലും മാറി മാറി തരുന്ന സൂചനകൾ കൊണ്ട് പിണ്ഡാണ്ട ബ്രഹ്മാണ്ടയോഹോ ഐക്യം, ഇതാണ് സാക്ഷാത്കരിക്കേണ്ടത്. കോസ്മിക് ലെവലിലുള്ള തത്വം തന്നെയാണ് ഇങ്ങേയറ്റത്ത് ഇൻഡിവിജ്വൽ ലെവൽ. മാക്രോകോസും മൈക്രോകോസും ബോത്ത് ആർ വൺ ആൻഡ് ദി സെയിം.

ആദിയിലുണ്ടായ മഹർഷയ സപ്ത സപ്തർഷികൾ, ഏഴ് മഹർഷിമാർ. മഹർഷയ സപ്ത പൂർവേ, പൂർവികരായ മഹർഷീശ്വരന്മാർ. പിന്നെ ചത്വാരഹ, നാലു പേർ.

മനവഹ മനുക്കൾ. നാല് മുഖ്യ മനുക്കളെ കുറിച്ച് പറഞ്ഞു എന്നുള്ള വ്യാഖ്യാനമുണ്ട്. അല്ലെങ്കിൽ ചത്വാരാന്ന് പറയുന്നത് സനകാദികളെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഏഴ് മനുക്കളുണ്ട്. മനുക്കൾ മദ്ഭാവാഹ, ഇവരൊക്കെ എന്റെ ഭാവങ്ങളാണ്. മാനസാ ജാതാഹ, കോസ്മിക് ഇന്റലിജൻസിൽ നിന്ന് സംഭവിച്ചതാണ്. സമഷ്ടി മനസ്സിൽ നിന്ന്, സമഷ്ടി ബോധത്തിൽ നിന്ന് പ്രകാശിതമായതാണ്. ചത്വാര മനവസ്തഥ മദ്ഭാവാഹ മാനസാ ജാതാഹ യേഷാം ഇമാ ലോകാ പ്രജാഹ, അവരിൽ നിന്നാണ് ഈ ലോകങ്ങളും പ്രജകളും ഒക്കെ സംഭവിച്ചത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിറകോട്ട് ചോദിച്ച് ചോദിച്ച് പോകുന്നു. ഓരോന്നിനോടുള്ള ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദി സോഴ്സ്? വാട്ട് ഈസ് ദി സോഴ്സ്? വാട്ട് ഈസ് ദി സോഴ്സ്? ഇതിന്റെ ഉറവിടം എന്ത്? ഇതിന്റെ ഉറവിടം എന്ത്? ഇതിന്റെ ഉറവിടം എന്ത്? കേട്ടില്ലേ? അപ്പൊ നമ്മള് ബേസിക് സ്ട്രക്ചറിൽ എത്തും. എവിടെയാണോ ഹോൾ യൂണിവേഴ്സ് കൺസ്ട്രക്ട് ചെയ്തത്, ആ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇത് ഉപനിഷത്തിൽ പല പ്രകാരത്തിൽ അവതരിപ്പിക്കും. കേട്ടില്ലേ? പുരാണങ്ങളിൽ വേറെ പ്രകാരത്തിൽ, പല പ്രകാരങ്ങൾ എന്ന് പറയുമ്പോൾ പല സ്റ്റൈല് ഉപയോഗിക്കുന്നതിനേ ഉള്ളൂ. ഒരു കാര്യത്തിൽ എല്ലാ സൃഷ്ടി വ്യാഖ്യാനങ്ങളും ഒന്നാണ്. ഏത് കാര്യത്തിലാണ് വിവിധ സൃഷ്ടി വ്യാഖ്യാനങ്ങൾ ഒന്നാവുന്നത്? ഒരേ സത്യം സ്വയം മാറാതെ പലതായിരിക്കുന്നു എന്ന കാര്യത്തിൽ. സത്യസ്വരൂപന്റെ വിവർത്തമാണ് പ്രപഞ്ചം എന്ന കാര്യത്തിൽ സൃഷ്ടി വ്യാഖ്യാനങ്ങൾ തമ്മിൽ ഭേദമില്ല. പക്ഷേ എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് എന്നുള്ളത് ഓരോ ഋഷീശ്വരന്മാരും അവരുടെ ഭാവനയും കൂടി കലർത്തിയിട്ടാണ് അവര് കണ്ടതിനെ വിളിച്ചു പറയുക. കേട്ടില്ലേ? കൃഷ്ണോപനിഷത്തില് പ്രാണൻ രഹി എന്നീ പദങ്ങൾ വെച്ചായിരിക്കും വ്യാഖ്യാനിക്കുക. ഓരോന്നിലോരോ ഇവിടുത്തെ ഒരു പ്രത്യേക വ്യാഖ്യാനം എന്താ? അത് ഏഴ് മഹർഷിമാർ, അതുപോലെ നാലു പേർ, മനുക്കൾ ഏഴ്, ഇവരൊക്കെ എന്നിൽ നിന്ന് എന്റെ മാനസജാതന്മാരാണ്. ഇത് ഒന്ന് വ്യക്തിപരമായിട്ട് ആലോചിച്ച് നോക്കൂ. വ്യക്തിപരമായിട്ട് ആലോചിച്ചാൽ നല്ല രസമാണ്. അരയും തലയും മുറുക്കി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് കയറുന്ന അമ്മയുടെ മനസ്സിലാണ് ആദ്യം സാമ്പാർ ഉണ്ടാവുന്നത്. ക്ലിയർ? പിന്നെയാണ് അതിന്റെ ആവിഷ്കാരം. അപ്പൊ അമ്മയെ സംബന്ധിച്ചിടത്തോളം റോ മെറ്റീരിയൽസ് വേറെയുണ്ട്, അസംസ്കൃത വിഭവങ്ങൾ വേറെയുണ്ട്, അതെടുത്ത് വിനിയോഗിക്കുകയാണ് വേണ്ടത്. ഭഗവാന്റെ കാര്യത്തിലോ ഈ ഭാവനയും പ്ലസ് അസംസ്കൃത വിഭവങ്ങളുടെ സൃഷ്ടിയും അതും ഭാവന കൊണ്ട് സംഭവിച്ചിരിക്കുന്നു. ഈ സംബന്ധം ഇതുപോലെ ഒരു കെട്ടിടത്തിന്റെ നിർമ്മിതിയുടെ കാര്യത്തിലായാലും ശരി, അവിടെ കസ്റ്റമറും ആർക്കിടെക്റ്റും എഞ്ചിനീയറും ഇവരെല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുമ്പോൾ ആ ഒരു സമഷ്ടി മനസ്സ്, സമഷ്ടി എന്ന് പറഞ്ഞാൽ അവരുടെ കളക്റ്റീവ് മൈൻഡിലാണ്

0: ം ഉണ്ടാവുന്നതെന്ന് പറയും. അവരുടെ മനസ്സിലാണ് ആദ്യം കെട്ടിടം ഉണ്ടാവുന്നത്, പിന്നെയാണ് അതിൻ്റെ ശരിയായ ആവിഷ്കാരം നടക്കുക. മദ്ഭാവ മാനസാജാത. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും എന്ന് മനസ്സിലാക്കണം എന്ന് പറയും. മദ്ഭാവ മാനസാജാത. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.

0: കൊണ്ടാടാം, ആഘോഷമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: कथम् अन्तिमचरणं प्राविशत् इति वार्ताः।
1: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: हर गरीब हर व्यक्ति तक पोषण पहुंचाना भी सरकार की प्राथमिकता है।
2: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी।
4: आकाशवाणी नमस्कारम प्रादेशिक वार्तकल वायिक्कुन्नत दीपु एस एल। പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടിയുടെ അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്ത് സവാള വിതരണം ആരംഭിച്ചു. സമുദ്ര മലിനീകരണം തടയുന്നതിനായുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. ഏഷ്യ കപ്പ് ജൂനിയർ വനിതാ ഹോക്കി ഫൈനലിൽ ഇന്ത്യ നാളെ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടി അംഗീകാരം നൽകി. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി. സ്ഥിതിഗതികൾ വഷളാക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും എല്ലാവരും പരമാവധി സംയമനം പാലിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. ഭീകരപ്രവർത്തനങ്ങൾ കുറ്റകരവും ന്യായീകരിക്കാനാകാത്തതുമാണെന്ന് ബ്രിക്സ് അംഗങ്ങൾ ശക്തമായി അപലപിച്ചു. കഴിഞ്ഞ വർഷം April 22 ജമ്മുകാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ അവർ അതിശക്തമായി അപലപിക്കുകയും ചെയ്തു. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളിത്ത രാജ്യങ്ങളുമാണ് പങ്കെടുക്കുന്നത്. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിൽ കഴിഞ്ഞ 20 വർഷങ്ങളിൽ ബ്രിക്സ് കൂട്ടായ്മ തനതായ സ്ഥാനം നേടിയിട്ടുണ്ട്. നിലവിലെ ഉച്ചകോടി ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണെന്നും പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയാണ് അധ്യക്ഷ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ പ്രധാന മുൻഗണനകളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
5: ഭാരത് കി ബ്രിക്സ് അധ്യക്ഷത പീപ്പിൾ സെൻട്രിക് ഓർ ഹ്യൂമാനിറ്റി ഫസ്റ്റ് അപ്രോച്ച് പർ ആധാരിത ഹൈ റിജിലിയൻസ് ഇന്നോവേഷൻ കോഓപ്പറേഷൻ ഓർ സസ്റ്റൈനബിലിറ്റി ഹമാരി പ്രാഥമികതയെ രഹി ഇൻ പ്രാഥമികതകൾ സാഥ് ഹംനെ ബ്രിക്സ് സഹയോഗ് കോ സാമാന്യ ജനസെ ജോഡ്നെ കാ വിശേഷ ബൽ ദിയ ഹൈ.
4: ബ്രിക്സ് കൂട്ടായ്മ ആരുടെയും എതിരാളിയല്ലെന്നും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിന്റെ പരിഷ്കരണം ഇനിയും വൈകിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉച്ചകോടിയിൽ ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10-ഇന മാർഗരേഖയും ശ്രീ മോദി നിർദ്ദേശിച്ചു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിൽ എത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നാളെ വൈകിട്ട് 5 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വൈദ്യരങ്ങാടി, രാമനാട്ടുകര മുതൽ മലാപ്പറമ്പ് വരെയും കുന്ദമംഗലം മടവൂർ വരെയും വൈകിട്ട് 5 മണി മുതൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി.

0: മന്ത്രി വി ഡി സതീശൻ. അടുത്ത മാസം തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പുനരുപയോഗ ഊർജത്തെ മികച്ച രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നയമായിരിക്കും ആവിഷ്കരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കില്ലെന്നാണ് സൂചന. സവാള വില പിടിച്ചു നിർത്തുന്നതിന് വിപണി ഇടപെടലുമായി കേരളം. പൊതുവിപണിയിൽ 65 മുതൽ 75 രൂപ വരെയുള്ള സവാള 35 രൂപയ്ക്ക് സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫേസ്ബുക്കിൽ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ ക്യാമ്പയിന് തുടക്കമായി. ഈ മാസം 19 വരെയാണ് ക്യാമ്പയിൻ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് വാരാചരണത്തിന്റെ സമാപനം. തീരപ്രദേശങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വാക്കത്തൺ സംഘടിപ്പിച്ചു. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആൻഡ് ഇക്കോളജി സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചായിരുന്നു പരിപാടി. അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു വാക്കത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർക്കുള്ള സേവനവും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി റോബോട്ടുകൾ എത്തുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടമായി ഡൊമസ്റ്റിക് സെക്യൂരിറ്റി ഹോൾഡ് ഏരിയയിലുള്ള കലാമ്യൂസിയമായ കലാങ്കണത്തിൽ റോബോട്ട് പ്രവർത്തനമാരംഭിച്ചു. വിമാനത്താവള കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് മികച്ച സാങ്കേതികാനുഭവവും തത്സമയ സഹായങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോബോട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. യാത്രക്കാരെ സ്വാഗതം ചെയ്യുക, മാർഗനിർദ്ദേശങ്ങൾ നൽകുക, വിമാനങ്ങളുടെ വിവരങ്ങൾ തത്സമയം ലഭ്യമാക്കുക, ബോർഡിംഗ് ഗേറ്റുകളിലേക്കും മറ്റു വിമാനത്താവള സൗകര്യങ്ങളിലേക്കും വഴികാട്ടുക എന്നിവയാണ് റോബോട്ടിന്റെ പ്രധാന ചുമതലകൾ. യാത്രക്കിടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും വിവരങ്ങൾ അറിയുന്നതിനുമായി യാത്രക്കാർക്ക് റോബോട്ടുമായി നേരിട്ട് സംവദിക്കാം.
0: ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ഏഷ്യ കപ്പ് ജൂനിയർ വനിതാ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണ കൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. നാളെ നടക്കുന്ന കിരീട പോരാട്ടത്തിൽ ഇന്ത്യ
3: കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ശിശുകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

മണ്ണിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

നിങ്ങളുടെ മുല്ലത്തലിൽ കാതുകുത്തിനൊരു മാരി പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തുമോ വന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീ തിരുമാലിക്കാറ്റേ. വന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളിരണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ടുമിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറും ഒരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

0: വിവാദ ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഇനി 2000 ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. കുരുമുളക്, കാപ്പിക്കുരു, ചുക്ക്, പുൽത്തൈലം, കോഴിമുട്ട, കശുവണ്ടിപ്പരിപ്പ് എന്നിവയുടെ വിലയിൽ വർധനവ്. വെളിച്ചെണ്ണ, കൊപ്ര, തേങ്ങാപ്പിണ്ണാക്ക്, നാളികേരം തൊണ്ടില്ലാത്തത്, ഏലം, പച്ചക്കപ്പ എന്നിവയുടെ വിലയിൽ കുറവ്. അടയ്ക്ക, റബ്ബർ, നേന്ത്രക്കായ, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കയർ, മഞ്ഞൾ, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക്, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 300 രൂപ കുറഞ്ഞ്, കൊച്ചി റെഡി 25,400, കൊല്ലം 25,300, 200 രൂപ കുറഞ്ഞ് കോട്ടയം 28,700, വടക്കൻ പറവൂർ 26,700, ആലപ്പുഴ 26,000, എറണാകുളം 25,900 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. നേന്ത്രക്കായ നാടൻ ക്വിന്റലിന് 5,400 രൂപ മുതൽ 7,700 രൂപ വരെയും നേന്ത്രക്കായ പാണ്ടി ക്വിന്റലിന് 5,000 രൂപ മുതൽ 6,500 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. പച്ചക്കപ്പ ക്വിന്റലിന് 200 രൂപ കുറഞ്ഞ് തിരുവല്ല 2,800, പുത്തൂര് 3,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കോഴിമുട്ട 100 600 രൂപ മുതൽ 650 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. കൊക്കോ ക്വിന്റലിന് 2,000 രൂപ കുറഞ്ഞ് തിരുവല്ല 6,000, 500 രൂപ വർദ്ധിച്ച് കട്ടപ്പന 9,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റ് കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കൊക്കോ ബീൻസ് ക്വിന്റലിന് 3,000 രൂപ വർദ്ധിച്ച് മൂവാറ്റുപുഴ 34,000 രൂപയ്ക്ക് വിപണനം നടന്നു. കയർ, മഞ്ഞൾ, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക്, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ കാര്യമായ മാറ്റമൊന്നും ദൃശ്യമായില്ല. ഈ ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം സമാപിച്ചു. ഇനി അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വരുന്ന 2 പതിറ്റാണ്ടിലേക്കുള്ള ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി കൂട്ടായി പ്രവർത്തിക്കാൻ ഉറച്ച് ബ്രിക്സ് രാജ്യങ്ങൾ. ഡൽഹി പ്രഖ്യാപനത്തിന് 18th ബ്രിക്സ് ഉച്ചകോടിയിൽ ലോകരാഷ്ട്രങ്ങൾ.

0: അംഗീകാരം. 10 ബ്രിക്സ് പരിഷ്കരണ മാർഗരേഖ മുന്നോട്ട് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്കായി അടിയന്തര പിന്തുണാ ശൃംഖല കെട്ടിപ്പടുക്കണമെന്നും നിർദ്ദേശം. ഉച്ചകോടിക്കിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിൽ പിടിമുറുക്കി യമനിലെ ഹൂതി വിമതർ. ആക്രമണത്തിന് പിന്നാലെ സുപ്രധാന എണ്ണ പൈപ്പ് ലൈൻ അടച്ച് സൌദി അറേബ്യ. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യാൻ കേരളത്തിൽ കരുത്തുറ്റ നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. 18 ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഭാരത് മണ്ഡപത്തിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ഉച്ചകോടിയുടെ ആദ്യ ദിനത്തിൽ ന്യൂഡൽഹി പ്രഖ്യാപനം ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഏകകണ്ഠമായി അംഗീകരിച്ചു. അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് ന്യൂഡൽഹി പ്രഖ്യാപനം വ്യക്തമായ ദിശാബോധം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള സമാധാനത്തിനായും ഭീകരവാദത്തിനെതിരായും ശക്തമായ ആഹ്വാനവുമായാണ് ന്യൂഡൽഹി പ്രഖ്യാപനത്തെ ബ്രിക്സ് അംഗരാജ്യങ്ങൾ സ്വീകരിച്ചത്. കഴിഞ്ഞ വർഷം ജമ്മുകശ്മീരിൽ ഉണ്ടായ ഭീകരാക്രമണത്തെ ബ്രിക്സ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. ലോകത്ത് തുടരുന്ന സംഘർഷങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലെ ധ്രുവീകരണത്തിലും സംഘടന കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. വിശദാംശങ്ങളിലേക്ക്.
1: ഏഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളിൽ ബ്രിക്സ് അംഗങ്ങൾ അതീവ ആശങ്ക പ്രകടിപ്പിച്ചു. പരമാവധി സംയമനം പാലിക്കാൻ രാജ്യങ്ങൾ ആഹ്വാനം ചെയ്തു. ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിലെ ലക്ഷ്യങ്ങൾക്കും തത്വങ്ങൾക്കും അനുസൃതമായി സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ അംഗരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ആണവോർജ്ജ ഏജൻസിയുടെ പൂർണ്ണ സുരക്ഷാ നിരീക്ഷണത്തിലുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ബോധപൂർവമായ ആക്രമണങ്ങളിൽ ബ്രിക്സ് അംഗങ്ങൾ ഗൌരവമായ ആശങ്ക രേഖപ്പെടുത്തി. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് സമാധാനപരമായ മാർഗങ്ങളിലൂടെ മാത്രമേ ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സുസ്ഥിര വികസനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ നേരിടാൻ ബഹുരാഷ്ട്ര സഹകരണം അത്യാവശ്യമാണെന്നും ന്യൂഡൽഹി പ്രഖ്യാപനം.
0: രൂപീകരണം, കായികോപകരണ നിർമ്മാണ കോൺക്ലേവ് എന്നിങ്ങനെ ഇന്ത്യയുടെ 2 ശുപാർശകളും ബ്രിക്സ് ന്യൂഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചു. സാമൂഹ്യ വികസനത്തിന്റെ സുപ്രധാന സൂചികയാണ് കായിക മേഖലയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനത്തോടെയാണ് ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ പദം വഹിക്കുന്നതെന്ന് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിക്സ് ആർക്കും എതിരല്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി കൂടുതൽ പ്രാതിനിധ്യമുള്ളതും ഏവരെയും ഉൾക്കൊള്ളുന്നതുമായ ആഗോള ഭരണ സംവിധാനത്തിനായി ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ നിരവധി ആഗോള പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പരിഗണിക്കപ്പെടുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10 നിർദ്ദേശങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പരിഷ്കരണം ഇനി വൈകിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി സമയബന്ധിതമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു. കൂടാതെ ആഗോള സാമ്പത്തിക ഭരണ സംവിധാനം കൈകാര്യം ചെയ്യുന്നതിൽ അതിവേഗം വളരുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ പങ്കാളിത്തം നൽകണമെന്നും നിർദ്ദേശിച്ചു.
2: हमारी एकता और सहमति को वैश्विक मंच पर ठोस परिणामों में बदले. अगले 20 वर्षों के लिए हमें एक नए और एम्बिशियस एजेंडा पर काम करना होगा. इसकी शुरुआत हमें अपने खुद के वर्किंग सिस्टम से करनी होगी.
1: അടുത്ത 20 വർഷത്തേക്ക് ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സാമ്പത്തിക സ്ഥാപനങ്ങൾക്കുള്ളിലെ വോട്ടിംഗ് അവകാശം, നേതൃസ്ഥാനങ്ങൾ, നയപരമായ മുൻഗണനകൾ എന്നിവ ഇന്നത്തെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സമുദ്രതീര തൊഴിലാളികളും നാവികരും നേരിടുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ അടിയന്തര പിന്തുണാ ശൃംഖല സ്ഥാപിക്കണമെന്ന് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നിർദ്ദേശം മുന്നോട്ട് വച്ചു. ആഗോള വ്യാപാരത്തിൽ നാവികർ ഗണ്യമായ സംഭാവന നൽകുന്നുണ്ടെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ പലപ്പോഴും അവർക്ക് ആവശ്യമായ പിന്തുണ ലഭിക്കുന്നില്ലെന്ന് ശ്രീ മോദി ചൂണ്ടിക്കാട്ടി.
2: സീ ഫെയറേഴ്സ് കാ വൈശ്വിക് വ്യാപാർ മേ ബഹുത് ബഡ യോഗ്ദാൻ ഹൈ കിന്തു അക്സർ മുസ്കിൽ സമയ മേ ഉനെ സഹാരേ കി കമി മഹ്സൂസ് ഹോതീ ഹൈ. മേരാ പ്രസ്താവ് ഹൈ कि क्या हम सी फेरर्स इमरजेंसी सपोर्ट नेटवर्क बना सकते हैं. इसके माध्यम से संबंधित देशों की मैरिटाइम अथॉरिटी.
0: ബ്രിക്സ് കൂട്ടായ്മ 20 വർഷം പൂർത്തിയാകുന്നതിന്റെ സ്മരണയ്ക്കായി 2 പ്രത്യേക തപാൽ സ്റ്റാമ്പുകളും പ്രധാനമന്ത്രി പുറത്തിറക്കി. തുടർന്ന് പ്രധാനമന്ത്രിയും ബ്രിക്സ് നേതാക്കളും ഭാരത് മണ്ഡപത്തിന്റെ പുൽത്തകിടിയിൽ തൈച്ചെടികൾ നട്ടു. ഇന്ത്യ ഇന്നോവേറ്റ്സ് പ്രദർശനവും നേതാക്കൾ സന്ദർശിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഇറാൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ്, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് എന്നിവരുമായാണ് ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യയുടെ കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്തുന്നതിനായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡും ഡി പി വേൾഡ് ഗ്രൂപ്പിന്റെ ഭാഗമായ ഡ്രൈ ഡോക്സ് വേൾഡും സംയുക്ത സംരംഭത്തിന് ധാരണയായി. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും യു എ ഇ വിദേശകാര്യമന്ത്രി ഒമ്രാൻ ഷറഫ് അൽ ഹാഷിമിയുടെയും സാന്നിധ്യത്തിൽ ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്നലെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ സൌദി അറേബ്യയിലെ പ്രധാന എണ്ണ പൈപ്പ് ലൈൻ താൽക്കാലികമായി അടച്ചു. യമനിലെ ഇറാനിയൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിന്റെ തെക്കൻ പ്രവേശന കവാടത്തിലുള്ള മോഖ തുറമുഖവും ബാബൽ മന്ദബ് കടലിടുക്കിലെ തന്ത്രപ്രധാന ദ്വീപായ പെരിമും പിടിച്ചെടുത്തതോടെയാണ് താൽക്കാലികമായി പൈപ്പ് ലൈൻ അടച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം നിരോധിക്കപ്പെട്ട സാഹചര്യത്തിൽ സൌദിയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നടത്തിയതിൽ സുപ്രധാന പങ്കുവഹിച്ചത് കിഴക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഈ എണ്ണ പൈപ്പ് ലൈനാണ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്ത മാസം ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ നാളെ ആതിഥേയരായ ചൈനയെ നേരിടും. തുടർച്ചയായ 3 കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കലാശപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ
4: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
5: കേസിനും അപ്പു പറഞ്ഞില്ലേ, ഉടക്കി ഉരുക്കി കശക്കും ഞങ്ങൾ രാക്ഷസി രാക്ഷസി രാക്ഷസി.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം.

ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഉമ്മായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് പ്രപ്പോസ്ഡ് എ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഡിസ്ക്രൈബ്ഡ് എസ് ചാപ്റ്റർ കെ അണ്ടർ ആർട്ടിക്കിൾ 371 ഫോർ ലഡാക്ക് ഓൺ 9 September 2026 ഇൻ എ സബ് കമ്മിറ്റി മീറ്റിംഗ് ഇൻ ന്യൂഡൽഹി. ദ പ്രപ്പോസൽ റിലേറ്റ്സ് ടു എ ഡിറക്ട്ലി ഇലക്ടഡ് യൂണിയൻ ടെറിട്ടറി ലെവൽ ഗവേണിംഗ് ബോഡി ഫോർ ലഡാക്ക് and to subjects such as land, culture, language, forests, environment and other matters linked with Article 240 of the Constitution. In view of the BRICS Summit 2026, Rashtrapati Bhavan Museum and Amrit Udyan will remain closed for public visit from 11th to the 13th of this month. The President's Secretariat said that the change of guard ceremony will also not take place at the forecourt of the Rashtrapati Bhavan this Saturday. The Gujarat Livestock Feed, Poultry Feed and Mineral Mixture Bill 2026, introduced in the Gujarat Legislative Assembly by Animal Husbandry Minister Jitubhai Vangani, was passed unanimously by the House. The Indian Space Research Organization, ISRO, conducted a flight acceptance hot test of the indigenous CE-20 cryogenic engine at an operated thrust level of 220 kN on 9 September 2026. The test took place at the ISRO Propulsion Complex in Mahendragiri, Tamil Nadu, and the engine is linked to the upgraded C-32 upper stage of an upcoming LVM-3 mission. In Tamil Nadu, by-elections for Madhyakantam and Tharapuram Reserved Assembly constituencies will be held on 6th October. The Unique Identification Authority of India has unveiled the Aadhaar Face Authentication Software Development Kit and Aadhaar Face Authentication Sandbox at the Global FinTech Fest 2026. The newly launched products aim to enable financial institutions and fintech companies as well as other agencies and organizations to use the Aadhaar face authentication in their digital applications. Bharatiya Janata Party is set to launch a large-scale public awareness campaign against drug abuse in Punjab from September 18.

പർവ്വരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ഹായ് കൊച്ചുകുട്ടിയാരെ, ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഹിമാലയത്തിൻ്റെ മകൻ, ഇതാണ് ഇന്നത്തെ കഥയുടെ പേര്. ഒരിക്കൽ ഒരു പെൺകുട്ടി ഹിമാലയ പർവ്വതത്തിൻ്റെ താഴ്വരകളിൽ ആപ്പിളുകൾ പൊട്ടിച്ചു നടക്കുകയായിരുന്നു. ആപ്പിളുകൾ കൊണ്ട് കോട്ട നിറഞ്ഞു. എത്രയധികം ആപ്പിളുകളാണ് ഹിമാലയം തരുന്നത്? ആ പെൺകുട്ടിക്ക് ആലോചിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഹിമാലയത്തിനോട് വലിയ ഇഷ്ടവും തോന്നി. അതുകൊണ്ട് അവൾ ഹിമാലയത്തിനോട് വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ട ഹിമാലയമേ, നീ തന്നെ എന്നെ വിവാഹം കഴിക്കണമേ. ഹിമാലയം അത് കേട്ട് അവളെ വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കാൻ ഹിമാലയം ഒരു സുന്ദരനായ മനുഷ്യന്റെ രൂപത്തിൽ വന്നു. അവൾ പിന്നെ നാട്ടിലേക്ക് മടങ്ങിയില്ല. അവൾക്കൊരു കുഞ്ഞുണ്ടായി. കണ്ടാലോ, ഒരു കുഞ്ഞ് ഹിമാലയത്തിൻ്റെ അത്ര ആരോഗ്യവും അഴകും. ശരിക്കും ഒരു പർവ്വതത്തിൻ്റെ മകൻ തന്നെ. കുഞ്ഞിൻ്റെ കൈകാലുകൾ മഹാഗണി മരം കൊണ്ടുണ്ടാക്കിയ അത്ര ഉറച്ചത്. കണ്ണിൽ നോക്കിയാൽ മഞ്ഞു മലകൾ കാണാം. മൂക്ക് ഒരു വലിയ പാറ കഷണം. കുഞ്ഞിന് 5 വയസ്സായപ്പോൾ അവൾ നാട്ടിലേക്ക് വന്നു. ഹിമാലയം അവളെ വിവാഹം ചെയ്തുവെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ വിശ്വസിച്ചില്ല. കുഞ്ഞിൻ്റെ അച്ഛൻ ഒരു പർവ്വതമോ? അവൾ നുള പറയുകയാണ്. എങ്കിലും ആ കുഞ്ഞ് വളർന്നു വലുതായപ്പോൾ പല മാന്ത്രിക സിദ്ധികളും കാണിച്ചു. അവൻ ഒന്ന് നോക്കിയാൽ മതി സിംഹം ഭസ്മമാകാൻ. അവൻ ഒരു പൂനുള്ളി എറിഞ്ഞാൽ മതി ആനക്കൂട്ടം പടപടാന്ന് ചെരിഞ്ഞു വീഴും. അവൻ ഊതിയാൽ ഏത് ഘോര സർപ്പവും മയങ്ങി വീഴും. ഇങ്ങനെ അവൻ നാട്ടുകാരെ രക്ഷിച്ചു പോന്നു. എന്നാലും തരം കിട്ടുമ്പോഴെല്ലാം അവൻ്റെ അച്ഛൻ ഹിമാലയമല്ല എന്ന് സ്വകാര്യം പറയും. ഇത് അവൻ്റെ അമ്മ കേട്ടു. അവർക്ക് ദേഷ്യം വന്നു. അവർ ശപിച്ചു, നിങ്ങൾ പരസ്പരം തമ്മിൽ തല്ലി നശിക്കട്ടെ. നിങ്ങൾ ഇവൻ ഹിമാലയത്തിൻ്റെ മകനല്ല എന്ന് പറയുന്നുവല്ലോ. അവൻ്റെ കണ്ണുകൾ നോക്കുക, അതിൽ മഞ്ഞു മലകൾ കാണാം. അവൻ്റെ കൈകാലുകൾ നോക്കുക, അത് മഹാഗണി വൃക്ഷങ്ങളാണ്. അവൻ നിങ്ങൾക്കറിയാൻ കഴിയുന്നതിലും ശ്രേഷ്ഠനാണ്. ആ സ്ത്രീയും മകനും ഹിമാലയത്തിലേക്ക് കയറിപ്പോയി. നാട്ടുകാരോ ഇന്നും പരസ്പരം കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു.

0: ഇന്നത്തെ കഥ ഇങ്ങനെ ഇവിടെ പൂർണ്ണമായി. അടുത്ത കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജ

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവണൻ വിവരങ്ങൾ അറിയാൻ തിടുക്കമായി, ധൃതിയായി. താൻ ദൂതനായി അയച്ച ശുകൻ ഇപ്പോൾ ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷെ കുറച്ച് താമസിച്ചാണ് വന്നിരിക്കുന്നത്. എന്താണ് ഇത്രയും താമസിക്കാൻ കാരണം? മറ്റെന്തെങ്കിലും മനുഷ്യ സംഭവങ്ങൾ അവിടെ ഉണ്ടായോ? ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ രാവണൻ കഴിഞ്ഞ ക്യാപ്സിലെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അപ്പൊ ശുകൻ മറുപടി പറയാണ്, ഈ ഭാഗം രാവണ ശുക സംവാദം എന്നാണ് അറിയപ്പെടുക. രാക്ഷസ രാജാവയെ ജയിച്ചാലും എന്നുള്ള ഒരു അഭിസംബോധനയോടുകൂടി തന്നെയാണ്, ആ ബഹുമാനത്തോടുകൂടി തന്നെയാണ് വിജയാശംസകൾ നേർന്നുകൊണ്ട് തന്നെയാണ് ശുകൻ സംഭാഷണം ആരംഭിക്കുന്നത്. പക്ഷെ അതേ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ. മോക്ഷോപദേശ മാർഗേണ ചൊല്ലിയിടുവൻ, ഞാൻ ഇതൊരു മോക്ഷത്തിനായിട്ടുള്ള ഉപദേശത്തിന്റെ രൂപത്തിലായിട്ടാണ് കാണുന്നത്. ആ രീതിയിലാണ് ശുകൻ സംസാരിക്കുന്നത്. അപ്പൊ ശുകന്റെ രാവണനോടുള്ള സംവാദത്തെ മൊത്തം നമ്മളത് വായിച്ചു നോക്കിയാൽ ഒരു അഞ്ച് ഭാഗങ്ങളായി അതിനെ തിരിക്കാം. ആദ്യ ഭാഗത്ത് അവിടെ സംഭവിച്ച കാര്യങ്ങളുടെ യഥാതഥമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വിവരണമാണ് അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് പറയുന്നു. രണ്ടാമത്തെ ഭാഗം വാനരസേനയുടെ ശക്തിയെക്കുറിച്ചും ആ പ്രത്യേകതകളെക്കുറിച്ചും ആ വാനര സൈന്യാധിപന്മാരുടെ കഴിവുകളെക്കുറിച്ചും അവരുടെ തന്ത്രങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വിവരണമാണ്. അതിനുശേഷം ശ്രീരാമൻ ഒരു സാധാരണ മനുഷ്യനല്ലെന്നും യഥാർത്ഥത്തിൽ ശ്രീരാമൻ ആരാണ്, സീത ആരാണ്, ലക്ഷ്മണൻ ആരാണ്, ശുകന് മനസ്സിലായിട്ടുള്ള കാര്യം, ശുകൻ തിരിച്ചറിഞ്ഞ കാര്യം രാവണനോട് പങ്കുവെക്കുകയാണ്. തുടർന്ന് നാം കാണുന്നത് ഒരു അനുസ്യൂതമായ ഒരു ജ്ഞാന പ്രവാഹമാണ്, അൾട്ടിമേറ്റ് നോളജ് ആണ്. തികഞ്ഞ ഒരു ജ്ഞാനിയെ പോലെ, ജ്ഞാനിയായിട്ട് തന്നെ ശുകൻ മാറിയിരിക്കുന്നു. അദ്ദേഹം ആ നോളജ് പങ്കുവെക്കുകയാണ്, ജ്ഞാനം പങ്കുവെക്കുകയാണ്. അഞ്ചാമതായിട്ട് അതിന്റെ അവസാന ഭാഗത്താണ് പറയുന്നത് എന്തുകൊണ്ടാണ് സീതയെ വിട്ടുകൊടുക്കേണ്ടത്. വെറുതെ സീതയെ വിട്ടുകൊടുക്കണം എന്ന് പറയല്ല, അത് കാര്യകാരണ സഹിതം പറയാണ്. എന്തുകൊണ്ടാണ് സീതയെ വിട്ടുകൊടുക്കേണ്ടത്? അതിനുശേഷം എങ്ങനെയാണ് മോക്ഷം പ്രാപിക്കേണ്ടത്? രാമനെ ധ്യാനിക്കാൻ എന്താണ് മാർഗം? ഇങ്ങനത്തെ കാര്യങ്ങൾ അദ്ദേഹം വിശദമായി പറയുന്നു. ഇതിൽ ആദ്യത്തെ ഭാഗം നമുക്കറിയാം, ശുകൻ അവിടെ ചെന്നത് മുതൽ ബന്ധനസ്ഥനാക്കപ്പെട്ടതും അതി അദ്ദേഹത്തെ വധിക്കാതെ വിട്ടയക്കുകയാണ്. ദൂതൻ വധ്യനല്ല എന്നുള്ള കാരണം പറഞ്ഞിട്ട് ആ ഒരു ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനം എടുത്തു. അതിനുശേഷം അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കിയിരുന്നു, സേതുബന്ധനം നടന്നു. അതിനുശേഷം ബന്ധനത്തിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചു, അദ്ദേഹത്തിനെ കെട്ടഴിച്ചു വിട്ട് സ്വതന്ത്രനാക്കിയിട്ട് ഇപ്പോൾ രാവണന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തെ കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല, കാരണം നമുക്ക് അതറിയാം. നമ്മൾ ആ ഘട്ടത്തിൽ ഇതോടൊപ്പം തന്നെ സഞ്ചരിച്ചവരാണ്. ഏതായാലും അദ്ദേഹം നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ ഇങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ ശ്രീരാമൻ ഒരു സന്ദേശം ശുകന് പറഞ്ഞേൽപ്പിച്ചിരുന്നു. ആ സന്ദേശം ഏതാണെന്നുള്ളതാണ് സംഭവങ്ങളുടെ യഥാർത്ഥ വിവരണത്തിന് ശേഷം ശുകൻ പറയുന്നത്. എന്തായിരുന്നു ആ സന്ദേശം? അത് ഇപ്രകാരമാണ്, ചെന്ന് നീ രാവണൻ തന്നോട് ചൊല്ലുക, രാവണനോട് ചെന്ന് നീ ഇപ്രകാരം ചൊല്ലണം, ഞാൻ ഇനി പറയാൻ പോകുന്ന പ്രകാരം ചൊല്ലണം, പറയണം. രണ്ടേ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ശ്രീരാമൻ കൊടുക്കുന്നത്. സീതയെ നൽകിയിടുക ഒന്നുകിൽ, അല്ലായെങ്കിൽ ഏതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. ഒന്നുകിൽ സീതയെ നൽകുക, തിരിച്ചു നൽകുക, അതോടെ പ്രശ്നം തീർന്നു.

0: അല്ലെങ്കിൽ യുദ്ധം തുടങ്ങാൻ തയ്യാറായിക്കോളൂ. അല്ലെ, ഇതിനിടയ്ക്ക് ഇത് രണ്ടുമല്ലാത്ത വേറെ ഒരു കാര്യത്തെ കുറിച്ച് രാവണൻ ആലോചിക്കേണ്ടതില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് ശുകൻ വഴി രാവണന് ശ്രീരാമൻ നൽകുന്നത്. എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നു, ഇത് വെച്ച് താമസിപ്പിക്കാൻ പാടില്ല, രണ്ടിലും ഒന്ന് ഉഴറി ചെയ്ത് കൊള്ളണം, രണ്ടും കണക്ക് എനിക്കെന്ന് പറയണം. എനിക്കെന്താണ് വേണ്ടതെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല, എനിക്ക് രണ്ടും തുല്യമാണ്. സീതയെ തന്നാൽ സന്തോഷം, പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാം. സീത തരുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ സന്തോഷം, യുദ്ധം അങ്ങ് തുടങ്ങാം. എനിക്ക് രണ്ടും കണക്ക് തന്നെ, തുല്യം തന്നെ എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്ത് ബലം കൊണ്ടാണോ സീതയെ കട്ടുകൊണ്ടുപോയത്, രാമായണത്തിൽ ഇങ്ങനെ തന്നെ പറയുന്നു, എന്ത് ശക്തിയുണ്ടെന്ന് സ്വയം ധരിച്ചിട്ടാണ് ശ്രീരാമൻ, രാവണൻ ഒരാൾ വെറുതെ അങ്ങനെ ചെയ്യത്തില്ലല്ലോ. അപ്പൊ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണക്കുകൂട്ടൽ കാണുമല്ലോ, സ്വന്തം ശക്തിയെ കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ കാണും. അപ്പൊ ആ എന്ത് കണക്കുകൂട്ടൽ, എന്ത് ശക്തിയുടെ ആത്മവിശ്വാസത്തിലാണോ രാവണൻ ഈ തെറ്റായ പ്രവൃത്തി, സീതയെ അപഹരിക്കുക എന്ന് പറഞ്ഞ തെറ്റായ പ്രവൃത്തി ചെയ്തോ, അതേ ശക്തി തന്നെ എടുത്തുപയോഗിച്ച് എന്നോട് പോരിന് വരാൻ പറയുക. അവൻ്റെ അടുത്ത് പറയുക, എന്നോട് യുദ്ധം ചെയ്യാൻ വരാൻ പറയുക. എന്ത് ശക്തി ഉണ്ടല്ലോ, ആ ശക്തി കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയുക. അത് പറയുന്നു, പോരിനായി കൊണ്ട് പുറപ്പെടുക അശ്വിനി, എത്രയും പെട്ടെന്ന് യുദ്ധത്തിനായി വരിക. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ശ്രീരാമൻ ശുകൻ വഴി പറഞ്ഞ് ഏൽപ്പിക്കുന്ന ഒരു കാര്യം, ലങ്കാപുരവും നിശാചരസേനയും ശങ്കാവിഹീനം, ശങ്കാവിഹീനം ഒരു സംശയവും വേണ്ട, ഒരു സംശയം വേണ്ട ഇക്കാര്യത്തിൽ, ലങ്കാപുരവും ലങ്കാപുരിയും നിശാചരസേനയും രാക്ഷസന്മാരുടെ സൈന്യവും ശരങ്ങളെ കൊണ്ട് ഞാൻ ഒക്കെ പൊടിപ്പെടുത്ത് എന്നുള്ളിൽ വന്നിങ്ങ് പുക്കൊരു രോഷവും ആശ തീർത്തിയിടുവാൻ, എനിക്ക് എന്തെല്ലാം രോഷം, എന്തെല്ലാം അമർഷം, ക്രോധം ഉണ്ടോ അതെല്ലാം ഞാൻ തീർക്കും. എവിടെ തീർക്കും? ഞാൻ ലങ്കാപുരിയിൽ തീർക്കും, നിന്റെ രാക്ഷസ സൈന്യത്തിന് മേൽ തീർക്കും, അതിനെയെല്ലാം ഞാൻ തവിട് പൊടിയാക്കി കളയും, ഞാൻ നശിപ്പിച്ച് കളയും, തീർച്ച. ശക്തനാണെന്നാകിൽ പുറപ്പെടുക അശ്വിനി, നീ ശക്തനാണെന്ന് നീ സ്വയം ധരിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ നീ പുറപ്പെടുക, യുദ്ധത്തിന് വരിക. യുദ്ധനാട്ടിലാണ് ശ്രീരാമന് താല്പര്യം തോന്നുന്നു, എത്രയും പെട്ടെന്ന് വരിക. സീതയെ വിട്ടുകൊടുക്കും എന്ന് കൊടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ രാവണൻ ചെയ്യും എന്ന് ശ്രീരാമൻ ഒരു തരത്തിലും വിചാരിക്കുന്നില്ല, യുദ്ധം തന്നെ ആയിരിക്കും നടക്കുക. അതുകൊണ്ടാണ് രണ്ടും എനിക്ക് കണക്ക് തന്നെ എന്ന് പറയുന്നത്. ശുകൻ ഈ സന്ദേശം അതേപോലെ വള്ളി പുള്ളി വിസർഗം തെറ്റാതെ രാവണനോട് പറഞ്ഞു. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതേപോലത്തെ ഒരു പ്രവൃത്തിയാണ് രാമൻ ഇവിടെ ചെയ്യുന്നത്. ശുകനെ നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ആരായിരുന്നു? രാവണന്റെ ദൂതനായിരുന്നു. ഇപ്പൊ നമ്മൾ ശുകനെ കാണുന്ന ആരായിട്ടാണ്? രാമന്റെ ദൂതനായിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു ദൂതനെ നമുക്ക് ആവശ്യമുണ്ട് ഈ നമുക്ക് നമ്മുടെ ഈ സന്ദേശം അവിടെ എത്തിക്കാൻ. അതിന് ആ രാവണന്റെ കൂടെ തന്നെ ഉള്ള ഒരാളാണെങ്കിൽ അതിന് ഏറ്റവും നന്നായി എന്ന് വിചാരിച്ചിട്ടാണോ ശുകനെ അന്ന് കൊല്ലാതെ വിട്ടത് എന്ന് നമുക്ക് ഈ സമയത്ത് സംശയിച്ചു പോകുന്നതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ശുകൻ ഭയം കൊണ്ടോ ഭീഷണിക്ക് വശംവദനായിട്ടോ അല്ല ഇങ്ങനെ രാമന്റെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നത്, 100% ഉറപ്പാണ്. ഈ സമയം കൊണ്ട്, രാമനുമായി പരിചയപ്പെട്ട അവിടെ താമസിച്ച അത് അവരോടൊപ്പം ഇടപഴകിയ സമയം കൊണ്ട് ശുകന് വളരെ വ്യക്തമായിട്ട് രാമൻ ആരാണ് എന്ന് മനസ്സിലായി. സത്യവും നീതിയും ധർമ്മവും രാമന്റെ ഭാഗത്താണ് എന്ന് ശുകന് മനസ്സിലായി. അതുകൊണ്ടാണ് ഉപദേശം നൽകി രാവണനെ തെറ്റായിട്ടുള്ള പ്രവൃത്തിയിൽ നിന്ന്, തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി ശുകൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ രാവണന്റെ അതിനു മുമ്പ് കുറച്ച് ഇൻഫർമേഷൻസും കൂടി പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന്, രാവണന്റെ സഹോദരൻ വിഭീഷണൻ ഇപ്പൊ എവിടെയാണുള്ളതെന്ന് പറയുന്നു. അദ്ദേഹം ശ്രീരാമനോടൊപ്പം തന്നെയുണ്ട്, അദ്ദേഹം സൈന്യത്തോടൊപ്പം വന്നിട്ടുണ്ട്. മാത്രമല്ല സുഗ്രീവനുണ്ട്, മാത്രമല്ല ലക്ഷ്മണനുണ്ട്. ഇവരായാലും മാത്രം ഒറ്റയ്ക്കല്ല, ഇവരോടൊപ്പം വളരെ ബൃഹത്തായിട്ടുള്ള, വളരെ വിപുലമായിട്ടുള്ള ഒരു വാനര സൈന്യവുമുണ്ട്. അപ്പൊ ശ്രീരാമന്റെ അനുവാദത്തോടുകൂടി, അനുമതിയോടുകൂടി തന്നെയാണ് ശുകൻ വാനര സൈന്യത്തെ കാണാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ കണ്ടതും അറിഞ്ഞതും ഞാൻ നേരത്തെ പറഞ്ഞ വാനര സൈന്യത്തിന്റെ ആൾബലത്തെ കുറിച്ച്, അവരുടെ ശക്തിയെക്കുറിച്ച്, അവരുടെ തന്ത്രങ്ങളെ കുറിച്ച്, അവരുടെ സേനാ നായകന്മാരെ കുറിച്ച്, അവരുടെ ബഹുമുഖമായിട്ടുള്ള സാമർഥ്യത്തെക്കുറിച്ചും യുദ്ധ കലയിലുള്ള, യുദ്ധത്തിലുള്ള പ്രാവീണ്യത്തെക്കുറിച്ചും അവരുടെ വൈദഗ്ധ്യത്തെക്കുറിച്ചും ഒക്കെ ശുകൻ കണ്ടറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശുകൻ രാവണനോട് വിവരിച്ചു കൊടുക്കാൻ പോവുകയാണ്. എപ്പോഴാണ്? അടുത്ത ക്യാപ്സ്യൂളിൽ.
1: This is Radio Santhanam 90.4 FM. Stay tuned.
0: ശുകൻ താൻ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളൊക്കെ രാവണനെ ധരിപ്പിക്കുകയാണ്. ആ ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ വാനര സൈന്യത്തെ കുറിച്ചുള്ള ശുകന്റെ ഒരു വിവരണമാണ്, ഒരു റണ്ണിങ് കമന്ററി എന്ന് തന്നെ പറയാം. നമ്മുടെ കൺമുമ്പിൽ നമ്മളത് കാണുന്ന പോലെയാണ് ശുകൻ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ആദ്യം അദ്ദേഹം പറയുന്ന വാനരന്മാർ, വാനര സൈന്യത്തിലെ വാനരന്മാരുടെ പ്രത്യേകതകളെ കുറിച്ചാണ്. അവർ പർവ്വത തുല്യരാണെന്ന് പറയുന്നത്, പർവ്വതം പോലെ ഉയരവും വണ്ണവും ഒക്കെ ഉള്ള അത്ര ഭീമാകാരമായ ശരീരത്തോടു കൂടിയ വാനരന്മാരാണ്. ഭൂമി കുലുങ്ങും പോലെയുള്ള ഗർജനമാണ് അവരുടേത്. അവരൊന്ന് ഗർജിച്ചാൽ ഭൂമി കുലുങ്ങും, അത്രമാത്രം വലിയ ഭീകരമായിട്ടുള്ള ഗർജനമാണ് അവരുടേത്. മറ്റൊരു പ്രത്യേകത പറയുന്നത്, ഒരു ഭയവുമില്ല അവർക്ക്, ആരെയും ഒരു പേടിയുമില്ല. സർവ്വലോകങ്ങളെയും ഭസ്മമാക്കാം എന്നുള്ള ഒരു ഗർവമാണ്, ഒരു ഭാവമാണ്, ഒരു അഹന്തയാണ് അവർക്കുള്ളത് എന്നും ശുകൻ പറയുന്നു. എത്ര ലോകങ്ങളുമായിട്ട് വേണമെങ്കിലും നേടാൻ തയ്യാറാണ്, എല്ലാവരെയും ഭസ്മമാക്കിക്കൊളയും, അത്രമാത്രം ശക്തന്മാരാണ് തങ്ങളെന്നുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസമുള്ള ആൾക്കാരാണ്. അവരെത്ര പേരുണ്ട് ആ എണ്ണം കണക്കാക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല. അങ്ങനെ എണ്ണമില്ലാത്തത്ര ആൾക്കാരുണ്ട്. അവരെത്ര പേരുണ്ടെന്നുള്ള എണ്ണം എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. എനിക്ക് മാത്രമല്ല, സംഖ്യാവതാംബരൻ പോലും, ആരാണ് സംഖ്യാവതാംബരൻ? സംഖ്യാവതാംബരൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ, അപ്പം ലോകത്തുള്ള എത്ര പണ്ഡിതന്മാരുണ്ടോ അതിൽ ഏറ്റവും പ്രമുഖൻ, ഏറ്റവും ശ്രേഷ്ഠൻ ആയ കുമാരൻ എന്ന് പറയുന്ന സാക്ഷാൽ സുബ്രഹ്മണ്യനെയാണ് ഉദ്ദേശിക്കുന്നത്. സാക്ഷാൽ സുബ്രഹ്മണ്യന് പോലും ഈ വാനര പടയുടെ എണ്ണം, അതിനകത്ത് എത്ര പേരുണ്ട്, എത്ര വാനരന്മാരുണ്ട് എന്നുള്ള എണ്ണം കണക്കാക്കി പറയാൻ സാധിക്കില്ല എന്ന് ശുകൻ പറയുന്നു. അപ്പൊ അതിൽ പ്രമുഖരാരൊക്കെയാണെന്നൊന്ന് നോക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം തന്നെ നീലനാണ്, സർവ്വസൈന്യാധിപനാണ് നീലൻ. നീലൻ ശുകൻ പറയുന്നു, അദ്ദേഹം ഇങ്ങനെ വാലും ഉയർത്തി പിടിച്ച് നിൽക്കുകയാണ്. ഒരു 100,000 പേർ നീലനോടൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട്. രിപുക്കളെ നീറാക്കുവാൻ, രിപു എന്ന് പറഞ്ഞാൽ ശത്രു, നീറാക്കുവാൻ എന്ന് പറഞ്ഞാൽ ഭസ്മമാക്കുവാൻ. അപ്പൊ ശത്രുക്കളെ കണ്ടാൽ അവരെ ഭസ്മമാക്കാനായിട്ടുള്ള ആ ഒരു ഉറപ്പിച്ച് തീരുമാനിച്ച് നിൽക്കുന്ന രീതിയിലാണ് നീലൻ അവിടെ സർവ്വസൈന്യാധിപനായി നിലയുറപ്പിച്ച് നിൽക്കുന്നത്. ആ നിൽപ്പ് കണ്ടാലോ കാലനും പേടിച്ച് മണ്ടും, കാലൻ സാക്ഷാൽ യമരാജാവ് പോലും പേടിച്ചോടും നീലന്റെ ആ നിൽപ്പ് കണ്ടാൽ. അതിനടുത്ത് ശുകൻ ഇങ്ങനെ റണ്ണിങ് കമന്ററി തുടരുകയാണ്. അതിനടുത്ത് മറ്റൊരാൾ നിൽക്കുന്നുണ്ട്, പത്മകിഞ്ചൽക്ക സമപ്രഭൻ എന്ന് പറഞ്ഞാൽ താമര അല്ലി പോലെ ശോഭയുള്ളവൻ. ആരാണത്? ബാലിതൻ നന്ദനൻ, ബാലിയുടെ മകൻ, യുവരാജാവായ അംഗദൻ. അദ്ദേഹമാണ് നീലന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളത്. അംഗദൻ എങ്ങനെയാണ് നിൽക്കുന്നത്? വാൽ കൊണ്ട് ഭൂമിയിൽ തച്ച് തച്ച്, അങ്ങനെ വാലിങ്ങനെ പൊക്കിയെടുത്ത് ഭൂമിയിൽ അടിക്കും, വീണ്ടും അടിക്കും, നിലത്തടിക്കും, വാല് നിലത്തടിക്കും, പിന്നെയും നിലത്തടിക്കും. ഇങ്ങനെ എന്താണ്, ഊർജസ്വലനായിട്ട് ആ യുദ്ധം ഒന്ന് തുടങ്ങി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് ബാലിയുടെ മകനായിട്ടുള്ള അംഗദൻ. അംഗദന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഹനുമാനാണ്, വായുപുത്രനായ ഹനുമാനാണ്. ഹനുമാനെ രാവണൻ അറിയാം എങ്കിലും ഒന്ന് പരിചയപ്പെടുത്തുന്നു, ത്വൽ പുത്ര ഘാതകൻ, അങ്ങയുടെ മകനെ വധിച്ചവൻ. മാത്രമല്ല രാമചന്ദ്ര പ്രിയൻ, ശ്രീരാമചന്ദ്രന് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ഇങ്ങനെയാണ് ഹനുമാനെ രാവണന് പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഹനുമാനെ പറ്റി രാവണനോട് വിവരിക്കുന്നത്. അപ്പൊ ഹനുമാൻ വരെയായി. അതിനടുത്ത് സുഗ്രീവനോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട്, ശുകൻ പറയുന്നു. അതാരാണ് സുഗ്രീവനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ? അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? രജത സമപ്രഭൻ. രജത സമപ്രഭൻ എന്ന് പറഞ്ഞാൽ വെള്ളി പോലെ തിളങ്ങുകയാണ് അയാൾ. അയാളുടെ പേരാണ് ശ്വേതൻ. ശ്വേതൻ എന്ന് പറയുന്ന വാനര ശ്രേഷ്ഠനാണ് അവിടെ നിൽക്കുന്നത്. ശ്വേതന്റെ തൊട്ടടുത്ത് നിൽക്കുന്നു രംഭൻ. അപ്പൊ രംഭന്റെ മുമ്പിൽ നിൽക്കുന്ന ആളിന്റെ പേര് ശരഭൻ. ഇവരെല്ലാം വലിയ വീര ശൂര പരാക്രമികളായിട്ടുള്ള വാനര ശ്രേഷ്ഠന്മാരാണ്. മാത്രമോ, ദേവന്മാരുടെ വൈദ്യന്മാരായിട്ടുള്ള അശ്വിനി ദേവകൾ, അശ്വിനി ദേവകൾ എന്ന് പറയുന്നത് ദേവന്മാരുടെ ചികിത്സകരാണ്, ഭിഷഗ്വരന്മാരാണ്, വൈദ്യരാണ്. അപ്പം അവരുടെ രണ്ട് മക്കളുണ്ട്, മൈന്ദനും വിവിധനും. അവർ രണ്ടുപേരും ശരഭന്റെ തൊട്ടടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അപ്പം മൈന്ദനും വിവിധനും. അപ്പൊ അവരുടെ അടുത്ത് പിന്നെ ആരാണ് നിൽക്കുന്നത്? ഏറ്റവും പ്രമുഖനായിട്ടുള്ള നളനാണ് അവരുടെ അടുത്ത് നിൽക്കുന്നത്. നളനെ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? സേതു കർത്താവാം നളൻ. അവനാണ് ഈ സേതു, ഈ പാലം, ഈ ചിറ പണിഞ്ഞത്. നമുക്കറിയാം വരുണൻ തന്നെയാണ് ആ പേര് നിർദ്ദേശിച്ചത്. സാക്ഷാൽ വിശ്വകർമാവിന്റെ മകനാണ്, വാസ്തുശില്പിയാണ് നളൻ. അപ്പൊ അതാണ് അവനാണ് സേതു നിർമ്മിച്ചത്, അതാണ് സേതു കർത്താവാം നളൻ എന്ന് പറയുന്നത്. പിന്നെ നിരവധി നിരവധി വാനര സേനാ പ്രമുഖരുടെ പേരുകൾ ഒന്നോ

0: നന്നായി ഓർത്തെടുത്ത് ശുഗൻ രാവണനോട് ഇങ്ങനെ എടുത്തെടുത്ത് പറയുകയാണ് രാമായണത്തിൽ. അപ്പോൾ ഒരിക്കൽ നമ്മൾ ഈ പേരുകളെല്ലാം ഇതിനു മുമ്പും വിവരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു ആവർത്തന വിരസത ഉണ്ടാകാൻ വേണ്ടി ആ പേരുകളെല്ലാം നമ്മളിപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നില്ല. എല്ലാം ഒന്നിനൊന്ന് പ്രഗത്ഭരാണ്, ഒന്നിനൊന്ന് വീരന്മാരാണ്, ശൂര പരാക്രമികളാണ്. കുറെ അധികം പേരുകൾ അദ്ദേഹം ഇതുപോലെ പറയും. പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ ശുഗനും പറയുന്നു, ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെ ചൊല്ലുന്നതും പ്രഭു. ഇങ്ങനെ അങ്ങോട്ട് കണക്കില്ലാത്ത വാനര ശ്രേഷ്ഠന്മാരാണ്, പ്രമുഖന്മാരായിട്ടുള്ള വാനരന്മാരാണ് അവിടെ നിൽക്കുന്നത്. ഏ ഇത്യാദി എന്ന് പറഞ്ഞു തുടങ്ങിയ, നമ്മൾ പറയാം കുറച്ച് പേര് പറഞ്ഞു തുടങ്ങിയവരെ ആദ്യായ വർദ്ധക നമ്മൾ പറയില്ല, അങ്ങനെ പറയാണ്. കുറേയധികം പേര് പറഞ്ഞു, ഇനിയും ഒരുപാട് പേരുകളുണ്ട്. ഞാൻ എങ്ങനെ ഇവരെ എല്ലാം പേരുകൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയാനാണ്? എന്താ കാര്യം, ഒരു 67 കോടി ആൾക്കാരുണ്ട്. ഇത്തരം വാനര നായകന്മാർ 67 കോടി ഉള്ളതറിഞ്ഞാലും, 67 കോടി വാനരന്മാർ, അവ അവരുടെയൊക്കെ പേരുകളൊക്കെ ഞാൻ എങ്ങനെ അങ്ങയോട് വിവരിക്കും? അപ്പം ഇവരെല്ലാം വെറും വാനരന്മാരാണ് എന്ന്, അതുകൊണ്ട് തന്നെ നിസ്സാരന്മാരാണ് എന്നും രാവണൻ ധരിക്കേണ്ടതില്ല എന്നും ശുഗൻ പറയുന്നു. അസുരന്മാരെ ഒടുക്കുവാനായി വന്ന ദേവാംശങ്ങൾ തന്നെയാണ്, ദേവന്മാരുടെ അംശാവതാരമാണ് ആയിട്ട് തന്നെയാണ് ഈ ദേവാംശം എന്ന് പറയും. അങ്ങനെ തന്നെയാണ് അവരുടെ ആ ദേവഗുണത്തോട് കൂടിയിട്ട് അസുരന്മാരെ എങ്ങനെയെങ്കിലും കൊന്നെടുക്കണം, നിഷ്കാസനം ചെയ്യണം ഈ ഭൂമിയിൽ നിന്ന് തന്നെ. അപ്പൊ തിന്മയെ നശിപ്പിക്കുന്നതിന് നന്മയുടെ സന്ദേശവാഹകരായിട്ട് ആണ് ഇവരെല്ലാം വാനരന്മാരായി വന്നിട്ടുള്ളത്. ഇത്രയും പറഞ്ഞ ശേഷം ആ പരമമായിട്ടുള്ള ആ സത്യം ശുഗൻ പറയുന്നു. നമ്മളെല്ലാം അതിനു വേണ്ടിയിട്ടാണ് കാത്തിരി. എന്താണ് പറയുന്നത്? ശ്രീരാമദേവനും മനുഷ്യനല്ല, ആദി നാരായണനാം പരം പുരുഷോത്തമൻ. ശ്രീരാമദേവൻ, ശ്രീരാമചന്ദ്രൻ അങ്ങ് വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ മനുഷ്യനല്ല, പരമപുരുഷനായ ശ്രീനാരായണൻ തന്നെയാണ്. പരമ്പൊരുളാണ്, ഭഗവാനാണ് മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നു എന്ന് മാത്രം. സീതാദേവി ആരാണെന്ന് പറയുന്നു, സീതയാകുന്നത് യോഗമായ ദേവിയാണ്, ദേവി തന്നെയാണ് സീതയായിട്ട് അവതരിച്ചിരിക്കുന്നത്. സോദരൻ ലക്ഷ്മണനായത് അനന്തനും, നമുക്കറിയാം മഹാവിഷ്ണു ശയിക്കുന്ന അനന്തന്റെ മുകളിലാണെന്ന് അറിയാം അല്ലേ. അപ്പം ആ അനന്തനാണ് ലക്ഷ്മണനായി, ശ്രീരാമന്റെ സഹോദരൻ ലക്ഷ്മണനായിട്ട് മനുഷ്യ ജന്മത്തിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ശുഗൻ രാവണനോട് പറഞ്ഞു കൊടുക്കും. ശ്രീരാമൻ എന്ന് പറയുന്ന സാക്ഷാൽ നാരായണനാണ്, മഹാവിഷ്ണുവാണ്, സീത എന്ന് പറയുന്നത് ദേവിയാണ്, യോഗമായ ദേവിയാണ്, ലക്ഷ്മണൻ എന്ന് പറയുന്ന സാക്ഷാൽ അനന്തൻ തന്നെയാണ് ലക്ഷ്മണന്റെ രൂപത്തിൽ വന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നിട്ട് പറയുന്നു, ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാർ. ജനകജ എന്ന് പറയുന്ന സീത, രാഘവനുമാണ് ശ്രീരാമൻ. ശ്രീരാമനും സീതയും എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ, ഈ വിശ്വത്തിന്റെ തന്നെ പിതാവും മാതാവും തന്നെയാണ്. അവരെ ശ്രീരാമൻ എന്ന മനുഷ്യനായോ സീത എന്ന മനുഷ്യ സ്ത്രീയായിട്ടോ അല്ല നമ്മൾ കാണേണ്ടത്. സാക്ഷാൽ നാരായണൻ, സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ തന്നെയാണ്, അവതാരം തന്നെയാണ് ശ്രീരാമചന്ദ്രൻ. സാക്ഷാൽ ദേവിയുടെ അവതാരം തന്നെയാണ് സീതാദേവി എന്നുള്ള പരമമായിട്ടുള്ള സത്യം, ആ യാഥാർത്ഥ്യം ശുഗൻ രാവണനും അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് പലരും, ഇപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അവരോട് ഇത്ര വൈരം ഉണ്ടാവാൻ കാരണം എന്താണ്? ഇത്രയും വലിയൊരു വൈരാഗ്യം ഇവരോട് ഉണ്ടാവാനായിട്ട്, താങ്കൾക്ക് ഉണ്ടാവാനായിട്ട് എന്താണ് കാര്യം? എനിക്ക് മനസ്സിലാവുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ശുഗൻ വിവരണം നിർത്തുന്നുണ്ടോ? ഇല്ല, ഇനിയും തുടരും അടുത്ത ക്യാപ്സ്യൂളിൽ.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
0: ശ്രീരാമനും സീതയും ലക്ഷ്മണനും യഥാർത്ഥത്തിൽ ആരാണ് എന്ന പരമമായ സത്യം വെളിപ്പെടുത്തിയ ശേഷം ശുഗൻ രാവണന് ആത്മീയജ്ഞാനം പകർന്നു നൽകുകയാണ് ഈ ക്യാപ്സ്യൂൾ. അദ്ദേഹം പറയുന്നു, നമ്മുടെ എല്ലാം ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. പഞ്ചഭൂതങ്ങൾ നമുക്ക് അറിയാം, ഭൂമി, അഗ്നി, ജലം, വായു, ആകാശം, ഇവയാൽ നിർമ്മിക്കപ്പെട്ടവയാണ് നമ്മുടെയൊക്കെ ശരീരം. ഈ ശരീരത്തിന് നാശം സംഭവിക്കും, മരണം സുനിശ്ചിതമാണ്, അതെപ്പോഴാണെന്നുള്ള കാര്യം മാത്രമേ അനിശ്ചിതമായിട്ടുള്ളൂ. അപ്പോൾ മരണം കടന്നു വരും, ഈ ശരീരം നശിക്കും. അതിന് രാമായണത്തിൽ പറയുന്നത്, പഞ്ചത്വം ആശുഭവിക്കും എല്ലാവരും, നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കും. ഇത് തീർച്ചയാണ്. നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ, ഈ ശരീരത്തെ കുറിച്ചാണല്ലോ നാം ആവശ്യത്തിലധികം അഭിമാനവും ദുരഭിമാനവും ഒക്കെ കൊള്ളുന്നത്.

അത് ശുഗൻ പറയുന്നു, ഇതൊന്നുമില്ല, ത്വക്ക്, മാംസം, അസ്ഥി, മൂത്രം, മലം, ഇതെല്ലാം കൂടെ ചേർന്നതാണ്, ദുർഗന്ധം വമിക്കുന്നതാണ്. ജീവൻ ഇല്ലാതായ പിന്നെ ദുർഗന്ധം വമിക്കും, അഴുകും. ദുർഗന്ധപൂരിതമാണ് ഈ ശരീരം. ഈ സത്യം മനസ്സിലാക്കാതെ അജ്ഞാനികൾ, അറിവില്ലാത്തവർ ശരീരത്തെ ചൊല്ലി അഹങ്കരിക്കുന്നു എന്ന് ശുഗൻ പറയുന്നു. ഞാൻ എന്ന ഭാവം അതിങ്കൽ ഉണ്ടായി വരും. ഞാൻ എന്നുള്ള ഭാവമാണ് നമ്മളെല്ലാം ഭരിക്കുന്നത്. അതിനാധാരമായിട്ടുള്ളത് നമ്മുടെ ശരീരമാണ് എല്ലാം അന്തിമമായിട്ടുള്ളത് എന്നുള്ള നമ്മുടെ എല്ലാം തെറ്റായ വിശ്വാസമാണ്. അത് അറിവില്ലാത്തവരുടെ, അജ്ഞാനികളുടെ കാര്യം. അപ്പൊ അറിവുള്ളവരോ? അറിവുള്ളവരാണല്ലോ ബുദ്ധിമാന്മാർ എന്ന് പറയുന്നത്. അവർക്ക് ഈ ശരീരം നശിച്ചു പോകുന്നതാണ്, നശ്വരമാണ് എന്നറിയാം. അഴുകിയും ഭസ്മമായും ഒക്കെ ഭൂമിയോട് ചേരുന്ന ദുർഗന്ധമുള്ള ഒരു വസ്തു മാത്രമാണ് ഇതെന്ന് ധീമതാം, തീ എന്ന് പറഞ്ഞ ബുദ്ധി, ധീമതാം എന്ന് പറയുമ്പോൾ ബുദ്ധിമാന്മാർ, ബുദ്ധിയുള്ളവർ, അവർക്കറിയാം. ഈ ശരീരം നിമിത്തമാണ് ബ്രഹ്മഹത്യാ പാപങ്ങൾ വരെയുള്ള കൊടിയ പാപങ്ങൾ ഉണ്ടാകുന്നത് എന്നും അവർക്കറിയാം. ഈ ശരീരം വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ മാത്രം ആയിട്ടുള്ളതാണ്. രോഗവും മറ്റും വന്നിട്ട് എപ്പോൾ വേണമെങ്കിലും ഈ ശരീരത്തെ പിടിമുറുക്കാം, എപ്പോഴാണ് രോഗം കടന്നു വരിക എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ശുഗൻ പറയുന്നു, ഈ ജീവിതം സുഖവും ദുഃഖവും ചേർന്നതാണ്. സുഖം മാത്രമുള്ളതല്ല ഈ ജീവിതം, സുഖത്തോടൊപ്പം ദുഃഖവും കൂടി ചേർന്നതാണ് ഈ ജീവിതം. അപ്പൊ ഞാൻ എന്ന ഭാവത്തോടെ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ആ കർമ്മദോഷങ്ങൾ മൂലം വീണ്ടും വീണ്ടും ജനനവും മരണവും മാറി മാറി ഉണ്ടാകുന്നു. പുനരഭി ജനനം, പുനരഭി മരണം എന്ന് പറയുന്ന പോലെ വീണ്ടും ജനനം, വീണ്ടും മരണം, വീണ്ടും ജനനം, വീണ്ടും മരണം. ഈ അവസ്ഥ ആർക്കാണ് ഉണ്ടാകുന്നത്? ഞാൻ എന്ന ഭാവത്തോടെ കർമ്മങ്ങൾ ചെയ്യുന്നവർക്കാണ്. അതുകൊണ്ട് രാവണ, നീ ഈ ശരീരത്തെ കുറിച്ചുള്ള ദുരഭിമാനം ദൂരെ വലിച്ചെറിയണം. ഈ ശരീരത്തെ കുറിച്ച് ഓർത്ത് നീ ഒട്ടും തന്നെ അഹങ്കരിക്കരുത്. ശോക ജരാ മരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളക. നീ ദേഹത്തെ കുറിച്ചുള്ള അഭിമാനം, ദുരഭിമാനം കളയണം. എങ്കിൽ മാത്രമേ ദുഃഖവും ജരാനരയും ജനിമൃതികളും ഒക്കെ ഒഴിവാക്കാനാവും. അപ്പൊ ശരീരത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുക, ആത്മാവിനെ കണ്ടെത്തുക, ഇതാണ് നിനക്ക് ചെയ്യാനായിട്ടുള്ളത്. ശരീരത്തിൽ നിന്നുള്ള ആ ശ്രദ്ധ മാറിയെങ്കിൽ മാത്രമേ, ഞാൻ ശരീരമാണ് എന്നുള്ള ചിന്തയിൽ നിന്ന് മുക്തനായെങ്കിൽ മാത്രമേ നമുക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയൂ, ആത്മാവിനെ കണ്ടെത്താൻ കഴിയൂ. ആത്മാവിനെ കുറിച്ച് പറയുന്നു രാമായണത്തിൽ, പറയുന്നു ആത്മാവ് നിർമ്മലനാണ്, അവ്യയനാണ്, അദ്വയനാണ്. ആ ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം, ആത്മനി തന്നെ ലയിക്ക നീ കേവലം. നീ ആത്മാവിനെ തന്നെ സ്മരിക്കുക, ആത്മാവിൽ തന്നെ ലയിച്ചു ചേരുക. ഈശ്വരനും ഗുരുവും ആത്മാവും ഒന്നു തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആത്മാവിനെ സ്മരിക്കുക, ആ ആത്മാവിൽ തന്നെ ലയിച്ചു ചേരുക. ഇതാണ് രാവണ നിനക്ക് ഇപ്പോൾ കരണീയമായിട്ടുള്ളത്. അതിന് പകരം പുത്രൻ, ഭാര്യ, ധനം എന്നിങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള, ലൗകികമായിട്ടുള്ള സുഖഭോഗ ചിന്തകളിൽ നിന്ന്, അതിലേക്കുള്ള ആ ആസക്തിയെ കളഞ്ഞിട്ട് അതിലുള്ള ആ ഭൗതിക ലൗകിക ജീവിത സുഖങ്ങളിലുള്ള അതിയായ താല്പര്യം മാറ്റിവെച്ചിട്ട് വിരക്തനായി വാഴുക എന്ന് ശുഗൻ പറയുന്നു. ഒന്നിലും അതിയായി കുടുങ്ങിപ്പോകാതിരിക്കുക, വിരക്തിയുള്ളവനാകുക. അതിൻ്റെ അർത്ഥം എന്താണ്? അനാവശ്യമായിട്ടുള്ള ആസക്തി, വിഷയങ്ങളിലുള്ള ആസക്തി കളയുക. ഭോഗസുഖം നരകത്തിലും കിട്ടും എന്ന് ശുഗൻ പറയുന്നു. ഭോഗസുഖം, ഇങ്ങനത്തെ സുഖമൊക്കെ ഭൂമിയിൽ മാത്രമല്ല, എവിടെ വേണമെങ്കിലും കിട്ടും. മനുഷ്യനായി തന്നെ ജനിക്കണമെന്നില്ല സുഖങ്ങൾ കിട്ടാൻ. ഇപ്പൊ പന്നിയോ കുതിരയോ ആയി ജനിച്ചാലും ഇങ്ങനത്തെ നൈമിഷികമായിട്ടുള്ള ഭോഗസുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. അതിന് നീ മനുഷ്യനായിട്ട് ജനിക്കണമെന്നില്ല. നീ ഓർക്കുക, നീ ഇതൊന്നും അല്ല നിനക്ക് ലഭിച്ചിരിക്കുന്നത്. നിനക്ക് പന്നിയായോ കുതിരയായോ ഒന്നും അല്ല നീ ജനിച്ചിരിക്കുന്നത്. നിനക്ക് വിവേകശക്തിയുള്ള ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള മനുഷ്യ ജന്മമാണ് ലഭിച്ചിരിക്കുന്നത്. അത് തന്നെ എന്തൊരു മഹാഭാഗ്യമാണ് എന്ന് ശുഗൻ രാവണനെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ മനുഷ്യനെ മറ്റ് ജന്തുക്കളിൽ നിന്നും വേർതിരിക്കുന്ന ഗുണമാണ് വിവേകം. വിവേകം എന്ന് പറയുമ്പോൾ തിരിച്ചറിവ്, നന്മയും തിന്മയും വേർതിരിച്ചറിയാനായിട്ടുള്ള കഴിവ്. ഇപ്പൊ നന്മയെ സ്വീകരിക്കാനും തിന്മയെ തിരസ്കരിക്കാനുമായിട്ടുള്ള സന്നദ്ധത നമുക്ക് നൽകുന്നു.

0: ആ കഴിവ്, അതാണ് വിവേകം. അതാ വിവേകം ഉള്ള, ശക്തിയുള്ള, വിവേകശക്തിയുള്ള, ശേഷിയുള്ള ഒരു മനുഷ്യനായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള ജന്മമാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ സാധാരണ മനുഷ്യനായിട്ടുമല്ല, അതിന് പുറമെ നിനക്ക് ബ്രാഹ്മണ്യം ലഭിച്ചിരിക്കുന്നു. ബ്രാഹ്മണ്യം എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെ അറിയുന്നവൻ എന്നാണ്. അപ്പൊ ആ ആ ജ്ഞാനവും നിനക്ക് ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല, നീ ജനിച്ചിരിക്കുന്ന ഭാരതത്തിലാണ്, കർമ്മഭൂവായ ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചീടനൻ. ഈ ഭാരതം എന്ന് പറയുന്നത് കർമ്മക്ഷേത്രമാണ്, പുണ്യക്ഷേത്രമാണ്. ഭാരതത്തിൽ ജനിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ഭാഗ്യമാണ്. ഭാരതഖണ്ഡം എന്നാണ് പറയുന്നത്. അന്നത്തെ ലങ്കയൊക്കെ ഇന്നത്തെ ആ ഭാരതഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നു. അപ്പം ഈ ഭാരതഖണ്ഡത്തിൽ ജനിക്കുക, അത് മനുഷ്യനായിട്ട് തന്നെ ജനിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം ഇവിടെ ഇത്രയും ഉത്കൃഷ്ടമായിട്ടുള്ള ജന്മം നിനക്ക് ലഭിച്ചിരിക്കുന്നു, എന്നിട്ടും നീ അതിന്റെ വില മനസ്സിലാക്കുന്നില്ല, നീ അതിന്റെ മൂല്യം മനസ്സിലാക്കുന്നില്ല. പിന്നെയും ഉണ്ടാകുമോ ഭോഗത്തിലുള്ള ആഗ്രഹം എന്ന് ശുഗൻ ചോദിക്കുന്നു. ഇത്രയും ഭാഗ്യമുള്ള ഒരു ജന്മം ലഭിച്ചിട്ടും നിസ്സാരമായിട്ടുള്ള ലൗകികമായിട്ടുള്ള ഭൗതികമായ സുഖഭോഗത്തിന് പിന്നാലെ പാഞ്ഞു നടക്കാൻ രാവണ നിനക്ക് എങ്ങനെ സാധിക്കുന്നു, എനിക്കത് മനസ്സിലാകുന്നില്ല. ശുഗൻ ഇങ്ങനെ കത്തിക്കയറുകയാണ്. അടുത്ത ക്യാപ്സ്യൂൾ കൊണ്ട് ശുഗനും രാവണനോടുള്ള സംവാദം അവസാനിപ്പിക്കും. അടുത്ത ക്യാപ്സ്യൂളിൽ ഇനി ഇതിന് ബാക്കിയായിട്ട് ശുഗൻ എന്താണ്, രാവണ നിനക്കിത് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുന്നിടത്ത് ഈ ക്യാപ്സ്യൂൾ നിർത്തുകയാണ്. ശേഷം ഭാഗം നമുക്ക് അടുത്ത ക്യാപ്സ്യൂളിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്. ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ദൈവത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഫിസിയോതെറാപ്പിയും അതിന്റെ പ്രാധാന്യവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് വിശദമായി സംസാരിക്കാൻ അരുൺ കാമ്പശ്ശേരിയാണ് ഉള്ളത്. അദ്ദേഹത്തെ ഡോക്ടർ ചാറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അരുൺ സർ, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: നമസ്കാരം മാഡം.
2: September 8 വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ആയിരുന്നു.
3: അതെ.
2: എന്താണ് ഈ വർഷത്തെ 2026 ലക്ഷ്യം?
3: എല്ലാ വർഷവും September 8 വേൾഡ് ഫിസിയോതെറാപ്പി ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ലോകത്താകമാനം ഫിസിയോതെറാപ്പിയെ കുറിച്ചുള്ള അവബോധം ആളുകളിൽ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് വേൾഡ് കോൺഫെഡറേഷൻ ഓഫ് ഫിസിയോതെറാപ്പി എന്ന സംഘടന ഇത് നടത്തുന്നത്. ഈ എല്ലാ വർഷവും ഓരോ തീം ഉണ്ടാകും. ആ ഒരു വർഷം അതായിരിക്കും ലോകത്താകമാനം ഫോളോ ചെയ്യുന്നത്. ഈ വർഷത്തെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഗോൾ, കാർഡിയോ വാസ്കുലാർ ഡിസീസും സ്ട്രോക്കും ഒക്കെ വളരെ കോമൺ ആയി വരുന്നതുകൊണ്ട് അതിന്റെ പ്രിവെൻഷൻ, മാനേജ്മെന്റ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ, ഇതിനകത്തൊക്കെ ഫിസിയോതെറാപ്പിയുടെ പങ്ക് അല്ലെ, ഫിസിക്കൽ ആക്ടിവിറ്റി എങ്ങനെ സഹായിക്കുന്നു ഇത്തരം രോഗങ്ങൾ. ഇപ്പം നമുക്കറിയാം സ്ട്രോക്കും കാർഡിയോ വാസ്കുലാർ ഡിസീസും ഒക്കെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ വർഷം 2025 തന്നെ 8.6 മില്യൺ മരണങ്ങൾ ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് കൊണ്ടായിരുന്നു, ഏകദേശം 16%. 6.5 മില്യൺ മരണം സ്ട്രോക്ക് കൊണ്ടായിരുന്നു. അപ്പം 1 among 4 പീപ്പിൾസ് ആർ അറ്റ് റിസ്ക് ഓഫ് സ്ട്രോക്ക് എന്നാണ്. അപ്പം അതിൻ്റെ ഒരു അവബോധം ആളുകളിൽ ഉണ്ടാക്കിയെടുക്കുക. സ്ട്രോക്കിനെ കുറിച്ചുള്ള അവബോധം മാത്രമല്ല, എങ്ങനെ അത് പ്രിവെൻറ്റ് ചെയ്യാം, അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിൽ ഫിസിക്കൽ ആക്ടിവിറ്റിക്കും ഫിസിയോതെറാപ്പിക്കും ഒക്കെ എന്ത് പങ്കാണുള്ളത് എന്ന് സാധാരണ ജനങ്ങളിലേക്ക് ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. എല്ലാ വർഷവും അങ്ങനത്തെ തീംസ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ ഹെൽത്തി ഏജിങ് എന്നുള്ള ഒരു തീം ആയിരുന്നു. പ്രായമുള്ള ആൾക്കാരിൽ നേരത്തെ പറഞ്ഞതുപോലെ പോസ്ചർ സംബന്ധമായ പ്രശ്നങ്ങൾ, ബാലൻസ്, ഏർലി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ആയിട്ടായിരുന്നു കഴിഞ്ഞ വർഷം. അതിന് മുമ്പത്തെ വർഷം ലോ ബാക്ക് പെയിനും അതിൻ്റെ പ്രിവെൻഷൻ, ഇപ്പം അതിൻ്റെ പോസ്റ്റേഴ്സ്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ അതിൻ്റെ ഒരു

0: പൊള്ളിച്ചകൾ, ക്ലാസ്സുകൾ. 2023 ആർത്രൈറ്റിസ് ആയിരുന്നു, വാദസംബന്ധമായ പ്രശ്നങ്ങൾ. അവിടെയും ഫിസിയോതെറാപ്പിക്ക് വളരെ പ്രമുഖമായ ഒരു പങ്ക് നിർവഹിക്കാനുണ്ട്. വാദസംബന്ധമായി ഇത്തരം വേദനകളൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാർ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലോട്ട് മാറും, പേശികളുടെ ബലം കുറയും. ആ മസിൽസിന്റെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ, മൊബിലിറ്റി റീഗെയിൻ ചെയ്യാൻ, ഇപ്പൊ സ്ട്രോക്ക് ആണെങ്കിൽ തന്നെ ഇപ്പോ ഒരു തവണ ഇപ്പൊ സ്ട്രോക്ക് വന്നു, ഇപ്പോഴും നമുക്ക് റിക്കറന്റ് സ്ട്രോക്കിനെ കുറിച്ച് ഭയപ്പെടണം. അപ്പം ഭയപ്പാടല്ല, അതിനെ എങ്ങനെ പ്രതിരോധിക്കും? ചിലർ കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കത്തില്ല. ഇപ്പൊ ലൈഫ് സേവിങ് മെഡിക്കേഷൻസ് എടുക്കുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. കൃത്യമായ ഫിസിയോതെറാപ്പിയോ ഇത്രയൊക്കെ ആവത്തുള്ളൂ എന്ന് കരുതാതെ അത് ഒരു പ്രോസസ്സാണ്. ഒരു ഒരാൾക്കൊരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ബ്രെയിനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ടിഷ്യൂവിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് റീജനറേഷൻ പ്രോസസ്സ് വരുന്നില്ല, അവിടെ ഡാമേജാണ്. പിന്നെ എങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുന്നു വെച്ച് കഴിഞ്ഞാൽ, ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആ സറൗണ്ടിങ്, നമുക്കൊരു ഡാമേജ് വന്ന ടിഷ്യൂവിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ സെൽഫ് റിപ്പയറിംഗ് ആയിട്ട് ഈ ന്യൂറൽ പാത്വേ എല്ലാം വീണ്ടെടുക്കുമ്പോൾ, അതായത് ചലനം, ഇപ്പോൾ ഒരു ചലനം ഇപ്പൊ ഇല്ലാതെ പോയ ഒരു ചലനം, തളർന്നു പോയ ഒരാൾക്ക് നമ്മൾ വീണ്ടും വീണ്ടും നൂറുകണക്കിന് ആയിരക്കണക്കിന് തവണ ആ ചലനം കൊടുക്കുമ്പോഴാണ് മോട്ടോർ റീ എഡ്യൂക്കേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെയാണ് ഈ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റിയിലൂടെ ആ രോഗി രോഗ വിമുക്തനായിട്ട് മാറുന്നത്. പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പോലും ഭാഗികമായിട്ടാണെങ്കിലും ചെറിയ കാര്യങ്ങളിലേക്കായാലും അവരുടെ എബിലിറ്റീസ് നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിന് രോഗിയും സഹകരിക്കണം, ആത്മവിശ്വാസം തിരികെ കൊണ്ടുവരണം, വീട്ടുകാരുടെ സപ്പോർട്ട് വേണം. ഓക്കെ, അതുപോലെ അതിൻ്റെ ഒരു ഏത് കാലത്താണെന്നുള്ളത്. ഇപ്പോൾ ഒരു സ്ട്രോക്ക് വന്നു, ആദ്യകാലങ്ങളിൽ രോഗി മാനസികമായ ആഘാതത്തിൽ ചിലപ്പോൾ ഇതിനൊക്കെ വിമുഖത കാണിക്കാം. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ അതിൻ്റെ ഏറ്റവും പീക്ക് സമയമാണ് കളയുന്നത്. ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഇനിഷ്യൽ ഫേസിലുള്ള ഗോൾഡൻ അവേഴ്സ് ഉണ്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടുന്നത്. അത് എത്രയും പെട്ടെന്ന് സി ടി ഫെസിലിറ്റി ഉള്ള, ന്യൂറോളജി ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. അതിനുശേഷം ഐ സി യുവിൽ വെച്ച് തന്നെ അവർക്ക് ഫിസിയോതെറാപ്പി ഇന്റർവെൻഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ട്യൂബ്സ് ഒക്കെ പോയേക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റ് ചലനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നീട് ഫസ്റ്റ് 1 ഇയർ എന്ന് പറയുന്നത് ഈ സ്ട്രോക്കിന്റെ റിക്കവറിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള അവയർനെസ് ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രോക്കിന് ശേഷം തീർച്ചയായിട്ടും അവർ കൃത്യമായ ചികിത്സ എടുക്കും, നല്ലൊരു പരിധിവരെ അവർക്ക് രോഗ വിമുക്തി നേടാൻ സാധിക്കും. അവർക്ക് റിക്കറന്റ് സ്ട്രോക്കിന്റെ റിസ്ക് ഒഴിവാക്കാം, ഫോൾ റിസ്ക് ഒഴിവാക്കാം.
1: ലോകം വിരൽത്തുമ്പിലായ ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എന്തിനും ഏതിനും AI അല്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പഴയ കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യന്റെ ആരോഗ്യ സൂചിക എങ്ങോട്ടാണ്?
0: എല്ലാവരും സത്യത്തിൽ തിരക്കിന്റെ ഒരു ലോകം സൃഷ്ടിച്ചിട്ട് ഒരു ഫോണിന്റെ ഒരു സ്ക്രീനിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ആഘോഷങ്ങൾ പോലും പലതും, ഇപ്പോൾ നമ്മുടെ ഓണമോ വിഷുവോ ക്രിസ്മസോ എന്ത് ആഘോഷമായാൽ പോലും പലപ്പോഴും അതിൻ്റെ ഒരു റിയലിസ്റ്റിക്, മനസ്സുകൊണ്ട് നമ്മൾ ആഹ്ലാദിക്കാതെ ജസ്റ്റ് ഒരു റീലിന് വേണ്ടി മാത്രം അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു കാലം. ഇപ്പം പഴയ കാലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുതിയ തലമുറ കുറച്ചും കൂടെ അതിനായിരിക്കും. ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റമായിരിക്കാം അത്, എങ്കിൽ പോലും ഇപ്പം ഒരു യാത്ര ചെയ്യുമ്പോൾ പോലും നമുക്ക് പലപ്പോഴും കാണാം മനോഹരമായ ഒരു ദൃശ്യം നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ടല്ല, ഒരു ദൃശ്യം കാണുമ്പോൾ ഉടൻ തന്നെ നമ്മളതൊരു ഫോൺ എടുത്തിട്ട് വീഡിയോയിലാക്കാണ്. ഇത് സത്യത്തിൽ ആർക്കും ഒരു പക്ഷെ അയച്ചും കൊടുക്കുന്നില്ല, ഫോൺ സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ നമ്മൾ തന്നെ ഇത് ഡിലീറ്റും ചെയ്യും. അപ്പം നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു മനോഹരമായ ദൃശ്യം നമ്മൾ ആദ്യം സ്വയം ഒരു 2 മിനിറ്റ് എങ്കിലും ഒന്ന് കണ്ട് ആസ്വദിക്കുക, കണ്ണിൻ്റെ കുളിർമ എന്ന് പറയത്തില്ലേ, അത് ഇപ്പോൾ കാണുന്നില്ല.
1: അപ്പോൾ ഒരു നിമിഷം കിട്ടിയാൽ കുഞ്ഞുങ്ങൾ പോലും മൊബൈൽ ഫോൺ നോക്കാൻ തുടങ്ങും അല്ലേ?
0: അതെ മാഡം, ഇപ്പൊ മിനിറ്റുകൾ ജസ്റ്റ് ഒരു മിനിറ്റിന് വേണ്ടി ഒരു ജസ്റ്റ് ഒരു ഞൊടിയിട എന്ന് പറയത്തില്ല, അതിനുവേണ്ടി വെറുതെ നമ്മൾ ഫോൺ എടുക്കുന്നതായിരിക്കും. ആ ഫോൺ എടുത്ത് നമ്മൾ ചിലപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ആ ഫോൺ മാറ്റി വെക്കുന്നുണ്ടല്ലോ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു മായ പ്രപഞ്ചമാണ്. ആ ഒരു മായ പ്രപഞ്ചത്തിൽ നമ്മൾ അലസരായും നിഷ്ക്രിയരായും മാറിക്കൊണ്ടിരിക്കുകയാണ്.
1: അതായത് ഫോൺ ഇന്ന് മനുഷ്യന്റെ ഒരു അവയവം പോലെ തന്നെയായി അല്ലേ, അതുകൊണ്ടുള്ള ദൂഷ്യങ്ങളും.
0: അതെ, ഇപ്പൊ ഫോൺ കയ്യിൽ ഒരു ഫോൺ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ കയ്യിൽ അതൊരു അവയവം, അത് വിട്ടുവെക്കാൻ മാറ്റിവെക്കാൻ. ഫിസിയോതെറാപ്പിക്ക് കഴുത്ത് വേദനയായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് പേരെന്താ എന്നീ പേര് പറയും, ബുദ്ധിമുട്ട് പറയുന്നത് തന്നെ ഫോണിൽ നോക്കിക്കൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ടും അല്ലെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടും ഒക്കെയാണ്. അപ്പൊ അത്ര ആ ഫോണിന്റെ അമിതമായ ഉപയോഗം കാരണം കഴുത്ത് വേദന വന്ന ഒരാൾ അതിന്റെ ഒരു ചികിത്സയ്ക്ക് വരുമ്പം പോലും ആ ഫോൺ കൈകൊണ്ട് മാറ്റിവെക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം ഒരു അഡിക്ഷൻ അതിനോടായി. ഇപ്പൊ കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും

0: എന്തിന്, സത്യത്തിൽ പ്രായമായ ആൾക്കാർ പോലും നല്ലൊരു ശതമാനം ഇന്ന് ഗാഡ്ജറ്റ്സിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
1: അത് നമ്മുടെ മസിൽസിനെ ഒക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ടല്ലേ, നമ്മുടെ ബോഡി,
0: നമ്മുടെ നിരന്തരമായിട്ട് ഇത്തരത്തിൽ കുനിഞ്ഞുള്ള ഇരിപ്പും മറ്റും നമ്മുടെ സ്പൈനിന്റെ സർവൈവൽ. ഇപ്പൊ നമ്മുടെ നട്ടലിനെ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാല് നാല് ഘട്ടങ്ങളായിട്ടാണ് അതിനെ തിരിക്കാൻ പറ്റും. കഴുത്തിന്റെ ഭാഗം, നെഞ്ച് ഭാഗം, നടുവിന്റെ ഭാഗം. അപ്പം ആ കഴുത്തിന്റെ ഭാഗത്തുള്ള ഏഴ് മൊത്തം 33 കഷേരുക്കളിൽ 7 കഷേരുകൾ കഴുത്തിന്റെ C1 to C7, അപ്പൊ ഈ ഭാഗങ്ങളും നെഞ്ച് ഭാഗവും ഒക്കെ കൂനിക്കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് റിയലൈസ് ചെയ്യുന്നില്ല till the pain arises. നമുക്കൊരു വേദന വന്ന് നമുക്ക് ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ പറ്റാത്ത ഒരു അവസരത്തിൽ വരെ നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. അപ്പൊ ഈ സ്വാഭാവികമായിട്ടുള്ള സ്പൈനിന്റെ വളവുകൾ നശിക്കുമ്പോൾ നമ്മുടെ ചലനം നമ്മൾ പോലും അറിയാതെ ഇല്ലാതാവുന്നു, നമ്മൾ മിസ്സാവുന്നു, ആ റേഞ്ച് ഓഫ് മോഷൻ നമുക്ക് കിട്ടുന്നില്ല. അതിന് ആ മൂവ്മെന്റ് ചെയ്യേണ്ട പേശികളുടെ ബലം കുറയാണ്, സ്ട്രെങ്ത് ലോസ് ആവുകയാണ്. പല ഓർത്തോപെഡിക് ന്യൂറോ കണ്ടീഷൻസിന്റെ ഒക്കെ ഒരു ബേസിക് ഇഷ്യൂസ് ആയിട്ട് ഇന്ന് ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം വരുന്നുണ്ട്. ഇപ്പൊ ഒരു നമ്മളൊരു ഇതൊരു സാമൂഹിക പ്രശ്നമായിട്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പൊ ഒരു ആരോഗ്യവാനായ ഒരാളെ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ ഫിസിക്കലി, മെന്റലി, സോഷ്യലി ആൻഡ് സ്പിരിച്വലി വെൽബീയിങ് ആണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ നിലവാരം പുലർത്തിയാലേ അയാളെ ഹെൽത്തി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. ഓൺലൈൻ ഇപ്പൊ സോഷ്യൽ മീഡിയ അഡിക്ഷൻ പോലെ തന്നെ, ഇപ്പൊ രാവിലെ എഴുന്നേക്കുന്നു ഒന്നും ഒരാവശ്യം ഇല്ലെങ്കിലും വെറുതെ ഒന്ന് ഫോൺ നോക്കുന്നു. ഇപ്പൊ പാതിരാത്രിക്ക് നമ്മൾ ഒന്ന് ഉറക്കണമായിരുന്നു, ചുമ്മാതെ ഫോൺ എടുത്ത് നോക്കുന്നു, ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ചു, ചുമ്മാ നോക്കണം, ഒരാവശ്യമില്ല. നമ്മളൊരു രാത്രി ഉറങ്ങാൻ കിടക്കുന്നു, ഉറങ്ങാൻ കിടക്കുന്നതിന്റെ നമുക്ക് കണ്ണിലേക്ക് ഉറക്കവും വരുന്നുണ്ട്, പക്ഷെ വെറുതെ ഒന്ന് ഫോൺ നോക്കുക. നമ്മൾ യാത്ര പോകുന്നു, നമ്മൾ ട്രാഫിക്കിൽ കുടുങ്ങി കിടക്കുമ്പോൾ വെറുതെ ഒന്ന് ഫോൺ എടുക്കുക, ഒന്ന് നോക്കുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതൊരു ഒരു മെന്റൽ അഡിക്ഷൻ പോലെ ആയി. അപ്പൊ അത് സ്വയം തിരിച്ചറിയുക. അപ്പൊ ഞാൻ ഉൾപ്പെടെ പല ആൾക്കാർ സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രം അത് നമുക്കൊരു മറ്റൊരാൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല. ഇത്തരം സിംറ്റംസ് നമുക്കുണ്ടോ എന്ന് നമ്മൾ തന്നെ വിലയിരുത്തുക. ഉണ്ടെങ്കിൽ അത് അതിൽ നിന്ന് പതുക്കെ ഉൾവലിയുക, നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാം. അപ്പം ഓൺലൈൻ ഗെയിംസ് ഒക്കെ ആയിട്ട് അഡിക്റ്റഡ് ആയി വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ. അപ്പൊ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ മുഖാമുഖം നോക്കി സംസാരിക്കാനുള്ള ഒരു ശേഷി, ഒരാളോട് ചിരിക്കാനുള്ള ഒരു ശേഷി കുഞ്ഞിനെ കുറയുകയാണ്. എഴുതാന്, വായിക്കാന്, മനുഷ്യരോട് സംവദിക്കാൻ, ഈ ഒരു കഴിവുകളൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് മാറി. ഒരു സമൂഹത്തിന്റെ ഒരു എവല്യൂഷണറി പ്രോസസ്, ഇപ്പൊ ഡാർവിന്റെ എവല്യൂഷന്റെ പിക്ചേഴ്സ് കണ്ടിട്ടില്ലേ, ഒരു മനുഷ്യനെ, ഒരു കുരങ്ങായിട്ടിരുന്ന മനുഷ്യൻ ഇങ്ങനെ കുനിക്കൂഴി പതുക്കെ പതുക്കെ ഉയർന്നു വരുന്നു, നിവർന്ന് നിൽക്കുന്നു, കയ്യിലെ വടിയൊക്കെ മാറ്റുന്നു. അങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബീയിങ് എവല്യൂഷൻ വന്നത്. ഇന്നത്തെ ഈ ഇരിപ്പ് കാണുമ്പോൾ സത്യത്തിൽ നമ്മൾ ഭയപ്പെടാൻ, നമ്മൾ തിരിച്ച് വീണ്ടും ഒരു എവല്യൂഷണറി പ്രോസസ്സിലേക്ക്. ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 1947 ഇപ്പൊ 79 വർഷങ്ങൾ കഴിഞ്ഞത്, വെറും ചുരുങ്ങിയ കാലമേ ആയിട്ടുള്ളൂ. നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിതരായി വീണ്ടും ഒരു പുതിയ കാലഘട്ടം എത്തിയപ്പോൾ മറ്റ് സാമ്രാജ്യത്വ ശക്തികൾ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഗാഡ്ജറ്റ്സിലോട്ടും സോഷ്യൽ മീഡിയയിലോട്ടും നമ്മുടെ തലമുറ, എല്ലാ തലമുറയിൽപ്പെട്ടവരും ഇപ്പോൾ അതിന് അഡിക്റ്റ് ആയിരുന്നു. അപ്പം സമൂഹം ഒന്നാകെ അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് പൂർണ്ണമായിട്ട് മാറണം. വികസനത്തെ കുറിച്ചും ഇതൊന്നും അല്ല പറയുന്നത്, നമ്മളുടെ പോസ്ചറിനെ കുറിച്ചും നമ്മുടെ ശരീരഘടനയെ കുറിച്ച്. എർഗണോമിക്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു ശാഖ ഫിസിയോതെറാപ്പിയിൽ ഉണ്ട്. അതായത് ഒരു ഗാഡ്ജറ്റ്സുമായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കണം, നമ്മളുടെ കഴുത്ത് എങ്ങനെ വേണം, കണ്ണ് ഏത് ലെവലിലേക്ക് സ്ക്രീനുമായിട്ട് വേണം. നമ്മളൊരു കസേരയിൽ ഇരിക്കുമ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ, ഇന്നത്തെ ഓൺലൈൻ വർക്കൊക്കെ എന്ന് വെച്ചാൽ 7-8 മണിക്കൂറൊക്കെ അടുപ്പിച്ചിരിക്കേണ്ട ജോലിയാണ്. അപ്പം കണ്ടിന്യൂസ് സിറ്റിംഗ് എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടായി വരും. ഏത് ജോലി, ഒരു പഞ്ചായത്ത് ഓഫീസിലോ ഒരു അക്ഷയ സെന്ററോ മുതൽ അങ്ങേയറ്റ ഒരു പ്രൈം മിനിസ്റ്റർ ഓഫീസ് വരെയും ചെന്ന്. ഇപ്പം പണ്ടൊക്കെ നേഴ്സുമാർക്കൊന്നും, എൻ്റെ അമ്മ നേഴ്സായിരുന്നു, നേഴ്സുമാർക്കൊക്കെ ഓടി നടന്ന ജോലി ചെയ്യുന്നു. ഇപ്പം നേഴ്സിംഗ് സ്റ്റേഷനിലൊക്കെ പോയി അവർക്ക് ഇതെല്ലാം ഫീഡ് ചെയ്യണം. പണ്ടൊക്കെ ഡോക്ടേഴ്സിനാണെങ്കിലും രോഗികളോട് നേർക്ക് നേർ നോക്കി സംസാരിക്കാനും എഴുതാനും ഒക്കെ സമയമുണ്ടായിരുന്നു. ഇന്ന് അവർക്കും അത് സിസ്റ്റത്തിലോട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ നമ്മുടെ മുമ്പിലെത്തുന്ന ആൾക്കാരുടെ കണ്ണിലേക്ക് നോക്കാനോ അവരോട് കൂടുതൽ അടുക്കാനോ ഒന്നും നമുക്ക്. അപ്പൊ അതിനോടൊപ്പം അവർക്കും അത് പ്രശ്നം ഉണ്ടാകുന്നു ഈ സിറ്റിംഗ് ജോബ്സ് കാരണം. അപ്പൊ ഇതിൽ നമുക്കൊരു സോഷ്യൽ അവയർനെസ് ഉണ്ടാക്കുക എന്നേ ഉള്ളൂ ഈ ഗാഡ്ജറ്റ്സിനോട്. അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇന്ന് നമുക്ക് വളരെ ഉപകാരപ്പെട്ട കാര്യമാണ് സോഷ്യൽ മീഡിയാസ്, തർക്കമില്ല. പക്ഷേ ഇത് നമ്മുടെ നീഡ്സിന് വേണ്ടി ഉപയോഗിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക. ഉപയോഗിക്കുമ്പോൾ തന്നെ എർഗണോമിക് പോസ്ചർ കൃത്യമാക്കുക, ഇരിക്കുമ്പോൾ തൈ സപ്പോർട്ട് കറക്റ്റ് ആക്കുക, കാൽപാത എങ്ങനെയാണ് വെക്കേണ്ടത്,

0: കണ്ണിൻ്റെ വ്യൂ വിഷൻ ലെവൽ എങ്ങനെ വേണം, ഇതൊക്കെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം, സിറ്റിംഗ് ജോബ് എന്ന് പറയുന്നതിന് പുതിയൊരു നിർവചനമുണ്ട്. ഇരുന്നുകൊണ്ടുള്ള ഈ ജോബിലൂടെ സെഡൻറി ആവുന്നുണ്ട് ആൾക്കാർ ഒരുപാട്.
1: അതെ, അനക്കമില്ലാത്ത അവസ്ഥ.
0: അതെ അതെ. ഇപ്പൊ 8 വയസ്സ് ഉള്ള ഒരു കുട്ടിയോട് നമ്മളിപ്പോ എന്താണ് സ്വപ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവന്റെ സ്വപ്നം ഏതെങ്കിലും ഒരു പാശ്ചാത്യ രാജ്യത്തിലേക്ക് പോകണം എന്ന് പറയത്തക്ക രീതിയിലേക്ക് ആയി കഴിഞ്ഞു. യുവത്വത്തിന്റെ ഒരു തൊഴിൽ സങ്കല്പം തന്നെ വീട്ടിലെ ഒരു മുറിയും ലാപ്ടോപ്പും ഒക്കെ ആയിട്ട് ചുരുങ്ങി. ഉന്നത ബിരുദധാരികൾ പോലും വീടിനുള്ളിൽ തന്നെ സാമൂഹിക ബന്ധങ്ങൾക്ക് ഒരുപാട് ഇല്ലാതെ സ്ക്രീനിന്റെ മുമ്പിൽ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പക്ഷെ അത് ഒരാസ്പെക്ട് നല്ലതുണ്ട്. കുട്ടികളൊക്കെ ഒരുപാട്, ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം, വയോജനങ്ങളൊക്കെ ഒറ്റയ്ക്കും കുട്ടികളൊക്കെ വേറെ ദൂര സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം ഒന്നോ രണ്ടോ നേരമെങ്കിലും അവർക്ക് അവരെ കാണാൻ പറ്റും എന്നുള്ളൊരു ഗുണമുണ്ട്. പക്ഷേ ഈ റെഗുലർ സിറ്റിംഗ് കാരണം ഇവർക്ക് പലവിധ സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട്. ഇവരുടെ ഡിസ്കുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഇൻട്രാ ഡെസ്കൽ പ്രഷർ, സെഡൻറി ജോബ് കാരണം പേശികൾക്ക് ബലം കുറയുന്നു, ഈ നാഡീ ഞരമ്പുകളൊക്കെ ഞെരുങ്ങിട്ട് ചെറിയ പെരുപ്പ്, അങ്ങനെ ലോങ് ടൈം ഇഷ്യൂസ് ആണ് അതൊക്കെ.
1: ജീവിതശൈലി,
0: അതെ,
1: ഈ ജോലി സമ്മർദ്ദവും മെന്റൽ സ്ട്രെസ് ഇവരെ ഈ ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കും അല്ലേ?
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇപ്പൊ അമിത വണ്ണം, ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓഫീസ് ആകുമ്പോ എപ്പോഴും ഒരു ഓഫീസ് സെറ്റപ്പ് ഉണ്ടാവും, ഒരു ചെയറും കസേരയും. ഇപ്പൊ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരിപ്പം ഒന്ന് നടുവ് കഴിക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് കുറച്ച്, അങ്ങനെ ആകുമ്പോൾ കുറച്ച് നേരം അവർക്ക് എളുപ്പമായിരിക്കും. പിന്നെ കുറച്ച് നേരം ചാരി ഇരുന്ന് കസ് അങ്ങനെ മടിയിൽ, ലാപ്ടോപ്പ് എന്ന പേര് തന്നെ ഉണ്ട്, ലാപ്പിൽ മടിയിൽ വെച്ചിട്ട്. അപ്പൊ അല്ലെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകണം, കുറെ സമയം കാറിൽ ഇരുന്നിട്ട് കുനിഞ്ഞ് ഇരുന്നിട്ട്. അപ്പം ഞാനത് പറയാൻ കാരണം, ഇപ്പൊ ഒരു പേഷ്യന്റ്, കാനഡയിലുള്ളൊരു പേഷ്യന്റ്, ഇപ്പം പുള്ളി ഓൺലൈൻ വർക്കാണ് ചെയ്യുന്നത്, ഓരോ സൈറ്റിൽ ചെന്നിട്ട് അതിന്റെ ഇവാലുവേഷൻ ഒക്കെ എടുത്തിട്ട്. അപ്പൊ നമ്മള് ഫിസിയോതെറാപ്പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഹിസ്റ്ററി ടേക്കിങ്. ഒരു വ്യക്തി ഒരു വേദനയായിട്ട് വരികയാണെങ്കിൽ നമുക്കറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒരു അസസ്മെന്റ് ഉണ്ട്, മസ്കുലോ സ്കെൽട്ടൽ അസസ്മെന്റ്. ഈ അസസ്മെന്റിന്റെ ഭാഗമായിട്ട് ഹിസ്റ്ററി ചോദിക്കുമ്പോൾ, ഒക്കുപേഷണൽ ഹിസ്റ്ററി, നമുക്കറിയേണ്ടത് ഇവിടെ ജോലി സ്വഭാവമാണ്, എത്ര നേരം ഇരിക്കും. ഇപ്പൊ ഡ്രൈവർ ആണെങ്കിൽ തന്നെ, ട്രക്ക് ഡ്രൈവർ, ഒരു ട്രക്ക് ഡ്രൈവർ ആണെങ്കിൽ 6, 7, 8 മണിക്കൂർ അടുപ്പിച്ച്, അപ്പൊ ആ കണ്ടിന്യൂസ് സിറ്റിംഗ് അയാളുടെ പെയിൻ അഗ്രവേറ്റ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ആ ഇരുത്തേല് അയാൾ ഒരു പേഴ്സ് പോക്കറ്റ്, ബാക്ക് പോക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ പെൽവിക് സിമ്മട്രി അങ്ങ് മാറി, ഒരു ഭാഗം ഉയർന്നായിരിക്കും. അപ്പൊ ഇത് വർഷങ്ങളോളം ചെയ്യുമ്പോൾ അവരുടെ പെൽവിസിലെ മസിൽസിനുണ്ടാവുന്ന ചില ടൈറ്റ്നസ് കാരണം ചില ഞരമ്പുകൾക്ക് ഞെരുക്കം വരാം. ചിലപ്പോൾ ഒരു പ്രൈമറി റീസൺ അതായിരിക്കാം. നമ്മൾ വേറെ പല കാര്യങ്ങളും ചിന്തിച്ച് ചികിത്സിച്ചിട്ട് കാര്യമില്ല, അവരുടെ പ്രൈമറി ഒക്കുപേഷണൽ ആ ഒരു ഹാബിറ്റ് മാറ്റാൻ, അത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക്, ഇപ്പൊ ഒരു വീട്ടമ്മയാണെങ്കിൽ ഒക്കെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒരുപാട് കൊണ്ടുവരാൻ പറ്റും, കുഞ്ഞു കുഞ്ഞു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ഈ അമിത വണ്ണവും ഡയബറ്റിക്സും പോസ്ചറൽ പ്രശ്നങ്ങളും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ പുതിയ തലമുറയ്ക്കുണ്ട്.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM, ഡോക്ടേഴ്സ് ചാറ്റ്.
0: സിറ്റിംഗ് ഈസ് ദ ന്യൂ ടൈം ബോംബ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇരുന്നുള്ള ജോലി ചെയ്യുന്ന എല്ലാരെയും പേടിപ്പിക്കുകയാണെന്ന് കരുതരുത്. ഇത് ഒരു അവബോധമാണെന്ന് മാത്രം കരുതിയാൽ മതി. നമുക്ക് കണ്ടിന്യൂസ് സിറ്റിംഗ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് സിംറ്റം വരുന്നിടം വരെ ഉള്ളൂ നമ്മൾക്ക് പേടി വരിക, അയ്യോ ഇരിത്ത പ്രശ്നമാണോ. പിന്നെ ഇപ്പൊ ITയിലൊക്കെ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരുടെയും പോക്കറ്റിൽ ഇപ്പം വെള്ളമോ കണ്ണാടിയോ ഒക്കെ വെക്കുന്നത് പോലെ ഒരു പെയിന്റെ സ്പ്രേയും കാണും. പല പേഷ്യന്റ് അടുത്ത് നമ്മൾ ചോദിക്കും ഡ്യൂറേഷൻ. ഞാൻ നേരത്തെ പറയും, മസ്കുലോ സ്കെൽട്ടൽ അസസ്മെന്റിൽ ഡ്യൂറേഷൻ ഓഫ് പെയിൻ ചോദിക്കും. അപ്പോൾ 7 വർഷമായിട്ടുള്ള പെയിൻ, 10 വർഷമായിട്ടുള്ള പെയിൻ, അപ്പൊ ടിൽ നൗ എങ്ങനെയാണ് മാനേജ്? അത് ഞാൻ പെയിൻ വരുമ്പോഴത്തേക്ക് ഒരു സ്പ്രേ അടിക്കും, ക്രൈ ബാൻഡേജ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലേപനം തേക്കും. അങ്ങനെയല്ല, നമ്മൾ ആ ഒരു പെയിനുള്ള റീസൺസ് കണ്ടുപിടിക്കുകയെന്നാണ്. ഫിസിയോതെറാപ്പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ബയോമെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ബയോമെക്കാനിക്സിൽ ഡീൽ ചെയ്യുന്നത് അവരുടെ പോസ്ചർ എങ്ങനെയുണ്ട്, അലൈൻമെന്റ്, ബോണി അലൈൻമെന്റ്സ് എങ്ങനെയുണ്ട്, മസിൽസിന്റെ പഠനം, പേശികളുടെ ബലം, അത് ഒരു റേഞ്ച് ഓഫ് മോഷൻ, മൂവ്മെന്റ് എങ്ങനെയുണ്ട്, ഇപ്പൊ ഇതിനെല്ലാം കൂടെ കൂട്ടിയിണക്കിക്കൊണ്ട് അവർക്കുണ്ടാവുന്ന ബയോമെക്കാനിക്കൽ ഇഷ്യൂസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫിസിയോതെറാപ്പിയിൽ ചെയ്യാൻ പറ്റുന്നത്. അവർക്ക് വേണ്ട

0: വ്യായാമങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മളൊരു ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഒരു പേഷ്യന്റ് പറയാം, ഇപ്പൊ ഷോൾഡർ പെയിൻ, അപ്പൊ അയാൾക്ക് എന്തെങ്കിലും എറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പോർട്സ് ഇവന്റിലാണ്. അപ്പൊ ഈ ഷോൾഡറിന്, അപ്പൊ അവരുടെ ഒരു വിചാരം ഷോൾഡറിന് മാത്രമായിരിക്കും ഈ വേദന വരിക, ഷോൾഡറിൽ നിന്നാണ് മൊത്തം ബലവും വരുന്നത്, അങ്ങനെയല്ല. അപ്പൊ ഒരു ഉദാഹരണം പറയാം, സച്ചിൻ ടെണ്ടുൽക്കർക്ക് പണ്ട് പീക്ക് ടൈമിൽ ഒരു ടെന്നീസ് എൽബോ എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾക്കൊക്കെ ആദ്യം ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് തന്നെ സച്ചിനായിട്ട് കണക്ട് ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ സച്ചിനെ അന്ന് ട്രീറ്റ് ചെയ്ത ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഒരു ക്ലാസ്സിന് ഒരു ബോംബെയിൽ വെച്ചിട്ടൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയായിരുന്നു. അപ്പൊ പുള്ളി അന്ന് സച്ചിൻ ഓരോ കേസ് ഡിസ്കഷനിൽ സച്ചിന്റെ കേസ് പറഞ്ഞു. അപ്പൊ സച്ചിന്റെ കേസ് പറഞ്ഞപ്പോൾ ഈ ടെന്നീസ് എൽബോയുടെ പെയിന്റെ ഒരു റീസൺ ആയിട്ട് അവർ പറഞ്ഞത് പുള്ളിയുടെ
1: കൈമുട്ടിൽ
0: വരുന്ന വേദന. അപ്പൊ അതിന്റെ ഒരു റീസൺ സച്ചിൻ ഉണ്ടായിരുന്നത് സച്ചിന്റെ കോർ മസിൽ, അബ്ഡോമിനൽ മസിൽസിന്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പൊ സച്ചിൻ ഷോയിബ് അക്തറിനെ ഒരു സിക്സ് അടിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ട്, പുൾ ഷോട്ടിലൂടെ ഒരു വേൾഡ് കപ്പിൽ ഒരു സിക്സ് അടിച്ച്. അപ്പൊ ഇങ്ങനെ ഏന്തി വലിഞ്ഞ് ഒരു സിക്സ് അടിക്കുമ്പോൾ അയാളുടെ കൈമുട്ട് മാത്രമല്ല, കാലിലെ കാഫ് മസിൽസും കാൽ തുടയുടെ പുറകിലുള്ള ഹാംസ്ട്രിങ് ഇങ്ങനെയുള്ള വിവിധ പേശികളുടെയും കൂടെ ബലം കൂടെ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോറിന്റെ വീക്ക് ആണെങ്കിൽ, അബ്ഡോമൻ വീക്ക് ആണെങ്കിൽ അയാളുടെ കയ്യിലേക്ക് എൽബോയിലേക്ക് ഓവർ സ്ട്രെയിൻ അക്കുമുലേറ്റ് ചെയ്തിട്ട് അവർക്ക് വേദന വരാം. അപ്പൊ ആ ഒരു സയൻസിനെയാണ് നമ്മൾ കൈനറ്റിക് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു വേദന ഉണ്ട് എന്ന് വിചാരിച്ച് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ കണ്ണിൽ ആ വേദനയുടെ സ്പോട്ട് മാത്രമല്ല റീസൺ, അതിനെയാണ് ബയോമെക്കാനിക്കലി നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരു നടുവേദന ഉള്ള ആൾക്ക് ചിലപ്പോൾ കാലില് വേറൊരു മസിലായിരിക്കും ടൈറ്റ്നെസ്, അല്ലെങ്കിൽ അവരുടെ പെൽവിസിന്റെ ഒരു ടിൽറ്റ് എന്ന് പറയും. അപ്പൊ അതെല്ലാം അവരെ പേഷ്യന്റിനെ നടത്തി നോക്കുക, ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുക, ബാലൻസ് ചെക്ക് ചെയ്യുക, ഇത്തരത്തിലുള്ള പല സ്പെഷ്യൽ ടെസ്റ്റുകളുണ്ട്. അതൊക്കെ ചെയ്ത് കൃത്യമായിട്ടുള്ള റൂട്ട് കോസിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ നമുക്കത് ഈ ഇരുന്നുകൊണ്ടുള്ള ജോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലിനിക്കൽ ഇഷ്യൂസ് ഏർലി ഇന്റർവെൻഷനായിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് ആ സിംറ്റംസ് കുറയും. ബട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, വേദന കുറഞ്ഞിട്ട് പിറ്റേന്ന് തൊട്ട് പിന്നെ നമ്മൾ റോങ് പോസ്ചറാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും പെയിൻ വരും. അപ്പോൾ ഒരു പെയിനിനെ നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്തിയാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പം ഒരു കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെ, ഇപ്പോൾ ഒരു ബാഗ്, ഒരു കൊച്ചു കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഇപ്പം
1: സ്കൂൾ ബാഗ്
0: നമ്മൾ നിസ്സാരമായിട്ട് കാണും, പക്ഷേ ഏറ്റവും കൂടുതൽ സർജറീസ് സ്കോളിയോസിസ് എന്ന് വെച്ചാൽ നട്ടെല്ലിനെ സംബന്ധിക്കുന്ന ഒരു വളവാണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് ഒരു അഡോളസന്റ് ഏജിലേക്ക് എത്തുന്ന കൊച്ചു കുഞ്ഞുങ്ങളാണ്, ഒരു 15 വയസ്സ് 12 വയസ്സൊക്കെ ഉള്ള പെൺകുഞ്ഞുങ്ങളിൽ ഈ സ്കോളിയോസിസ് കാണുന്നുണ്ട്. ഈ സ്കോളിയോസിസിന്റെ ഒരു ആംഗിൾ ഒരു നിശ്ചിത അളവിൽ കൂടുതലാണെങ്കിൽ, സ്പൈൻ്റെ ഒരു കോപ്സ് ആംഗിൾ എന്ന് പറയുന്നൊരു ആംഗിൾ ഉണ്ട്, അതൊരു നിശ്ചിത അളവിൽ കൂടുതലാണെങ്കിൽ അതിൻ്റെ മാനേജ്മെന്റ് പിന്നീട് സർജിക്കൽ ഇന്റർവെൻഷൻ, പ്ലേറ്റ് ആൻഡ് സ്ക്രൂ ഫിക്സേഷൻ ഒക്കെ ചെയ്യുന്ന മേജർ സർജറിയാണ്. അപ്പൊ ഇത് എങ്ങനെ നമുക്ക് അറിയാന്ന് വെച്ചാൽ, വീട്ടിൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വല്ലപ്പോഴും എങ്കിലും ആ ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വളവ് പോലെ തോന്നിയാൽ ഒരു സിമ്പിൾ എക്സ്റേയിലൂടെ നമുക്കത് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അതിന്റെ പല ഗ്രേഡ്സ് ഉണ്ട്. അതിന്റെ ഫസ്റ്റ് ആദ്യത്തെ ഒന്നോ രണ്ടോ ഗ്രേഡിലൊക്കെ ആണെങ്കിൽ ഫിസിയോതെറാപ്പിയിൽ തന്നെയുള്ള ചെറിയ എക്സസൈസുകളും ബ്രീത്തിങ് പാറ്റേൺസ് മാറ്റുകയും ഒക്കെ ചെയ്ത് അങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അത് അതിന്റെ ഹയർ ഗ്രേഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് കൺസർവേറ്റീവ് മെത്തേഡ്സിൽ പിന്നെ അതിനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത്തരം അവബോധങ്ങൾ, ഈ തുടർച്ചയായ ഇരിപ്പ് നമ്മുടെ നട്ടലിനെ ബാധിക്കും എന്നുള്ളൊരു അവബോധം ഉണ്ടെങ്കിൽ തന്നെ സ്വയം നമ്മൾ അതിൽ നിന്ന് മാറും. പിന്നെ കുറച്ച് ടിപ്സായിട്ട് നമുക്ക് പറയാനുള്ള വെച്ചാൽ, ഒരു 20 മിനിറ്റ് അരമണിക്കൂറിൽ കൂടുതൽ കണ്ടിന്യൂസ് നമ്മൾ ഇരിക്കാതെ നോക്കുക. ഇപ്പം തന്നെ നമ്മൾ ഒന്ന് എഴുന്നേൽക്കുക, ഒന്ന് ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക, മൈക്രോ ബ്രേക്സ്, 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നിർബന്ധമായിട്ട് ഒരു 2 മിനിറ്റ്സ് എങ്കിലും നമ്മൾ നടക്കുക. അപ്പം അത് പല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചെറിയ ഒരു ഓഫീസ് മുതൽ പ്രൈം മിനിസ്റ്റർ ഓഫീസ് വരെയും പലതരം ചർച്ചകൾ നടക്കും, പല മീറ്റിംഗ്സിനകത്തൊക്കെ അതിൻ്റെ ഒരു സീരിയസ്നെസ്സിൽ അവരങ്ങ് ഇരുന്നു പോകും. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പം ഒരു ദൂരയാത്ര എറണാകുളം പോവുകയാണ്, കണ്ടിന്യൂസ് 4 മണിക്കൂർ അതേ ഇരിപ്പിൽ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇരുത്തേടേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക്. അപ്പൊ നമ്മൾ വോളണ്ടറി ആയിട്ട് വണ്ടി നിർത്തുക, അല്ലെങ്കിൽ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കുക, ഒരു സ്വല്പം ഒന്ന് നടക്കുക, അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഇൻട്രാ ഡിസ്കൽ പ്രഷർ കുറയും, പേശികൾക്ക് മേൽ വന്ന സമ്മർദ്ദം കുറയുകയൊക്കെ ചെയ്യും.
1: നടക്കേണ്ട
0: സമയം അതിക്രമിച്ചിരിക്കുന്നു.
1: ഈ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും എക്സസൈസസ് പറഞ്ഞു കൊടുക്കാനുണ്ടോ?
0: ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന വെച്ചാൽ അവരുടെ കഴുത്ത്, കഴുത്ത് ഒരു വശത്തേക്ക് തിരിക്കുമ്പോഴത്തേക്ക് സെർവൈക്കൽ റൊട്ടേഷൻ ആയി. അപ്പൊ നമ്മൾ നേരെ നോക്കി ഒരു സ്ക്രീനിൽ വർക്ക് ചെയ്യുന്ന ആൾ ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ ഇരുവശത്തേക്ക് വളരെ സ്ലോ ആയിട്ട് ഒന്ന് ചലിപ്പിച്ചാൽ തന്നെ അതൊരു വ്യായാമമായി. ഒന്ന് താഴേക്കും മുകളിലേക്കും നോക്കുമ്പോൾ അടുത്ത വ്യായാമമായി. ഈ തോള് പെതുക്കം മുകളിലേക്കും താഴേക്കും ഒന്ന് അമർത്തുമ്പോൾ അപ്പൊ ഈ പേശികളുടെ എല്ലാം ഒരു ആക്ടിവേഷൻ അതിനകത്തൂടെ തന്നെ നടക്കും. പിന്നെ ചെറിയ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. നമ്മളിപ്പോൾ വെള്ളമോ നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഒരു അല്പ ദൂരം മാറ്റി, കയ്യത്തും ദൂരത്ത് വെക്കാതെ ഒരു സ്വല്പ ദൂരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മൊബിലിറ്റി ആയി. ഒരു മൈക്രോ ബ്രേക്സ് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ ഷോൾഡറിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഹാൻഡ് ഗ്രിപ്പ് എക്സസൈസ്, ഇപ്പൊ ഓൺലൈനിലൊക്കെ 100 രൂപയോ പോലും മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് ഹാൻഡ് ഗ്രിപ്പ് സ്ട്രെങ്തനിങ്. അപ്പൊ അത് വെറുതെ ഇരിക്കും, നമ്മൾ ഒരു മൈക്രോ ബ്രേക്സ് എടുത്തിട്ട് അതൊരു 10 തവണ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് എക്സസൈസ്. അങ്ങനെ ലിറ്റിൽ എക്സസൈസ് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇതിനകത്ത് ഡേ ടു ഡേ ചെയ്യേണ്ടതാണ്. ഇതിപ്പം അത് ഒരു നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കണ്ടിന്യൂസ് സിറ്റിങ്ങിനിടയിൽ ചെയ്യാവുന്നത്. യഥാർത്ഥത്തിൽ എക്സസൈസ് എന്ന് പറയുന്നത് ഒരു കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ളതാണ്, ഓരോ വ്യക്തിക്കും ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇപ്പൊ പലരും ചോദിക്കും ഞാൻ ആ എക്സസൈസ് ചെയ്യട്ടെ. ഇപ്പൊ എക്സസൈസ് എന്ന് പറയുമ്പോഴേ ആളുകളുടെ മൈൻഡിൽ ആദ്യം ഓടി വരുന്നത് ഒരു ജിം എക്സസൈസ്, നാളെ തൊട്ട് ജിമ്മിൽ പോകുന്നുള്ളത്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് നിങ്ങൾക്ക് എക്സസൈസ്, നിങ്ങളുടെ എക്സസൈസ് ഒറ്റ ദിവസം ഒരു ദിവസം പെട്ടെന്ന് പോയിട്ട് കുറെ വെയിറ്റ് ലിഫ്റ്റിങ്ങോ ഭയങ്കരമായ ഒരു വിഗറസ് ഹൈ ഇന്റൻസിറ്റി എക്സസൈസോ ബോഡിക്ക് നല്ലതല്ല. ഗ്രാജുവലി പതുക്കെ പതുക്കെ തുടങ്ങുക. എക്സസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പതുക്കെ ചെറിയ വാമപ്പ് എക്സസൈസുകൾ ചെയ്യുക, ദെൻ ചെറുതായിട്ടൊന്ന് നടന്നു തുടങ്ങുക. ഡെയിലി ഒരു 10-20 മിനിറ്റ്സ് നടന്നു തുടങ്ങുക, അതൊരു അരമണിക്കൂർ ആക്കുക. ഒരു 2-3 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ എന്തെങ്കിലും ഒരു ഗെയിംസും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 മന്ത് എങ്കിലും ആകുമ്പോഴത്തേക്ക് പതുക്കെ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് മിനിമം ലെവൽ ഓഫ് എക്സസൈസ് ചെയ്യുക. പിന്നെ ജിമ്മൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ വെയിറ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ ഒരു ഈഗോ തന്നെ ഉണ്ട്. നമ്മൾ ജിമ്മിലോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മളെക്കാളും കൊച്ചു ചെക്കന്മാർ 2-3 പേര് ഭയങ്കര വെയിറ്റ് എടുക്കുന്നു. അപ്പൊ നമുക്ക് വെറുതെ ഒരു ഈഗോ വരും, ആ എനിക്കിത് എടുത്തൂടെ. ചിലപ്പോൾ ഇവന്റെ സ്പൈൻ ആകെ പ്രശ്നമായിട്ട് IBDP Grade 2-3 ഒക്കെ ആയിരിക്കുന്നാളായിരിക്കും, ഓടിപ്പോയി എടുക്കും. അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ട്. കൊച്ചു കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ജിം ഇഞ്ചുറീസ് വരുന്നുണ്ട്, ഷോൾഡർ ഇഞ്ചുറീസ് വരുന്നുണ്ട്. അപ്പം ജിമ്മിലൊക്കെ ജോയിൻ ചെയ്താലും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഫിറ്റ്നസ് ട്രെയിനേഴ്സിന്റെ ഒക്കെ അണ്ടറിൽ മാത്രം അത് ചെയ്യുക. എന്തെങ്കിലും അവർക്ക് പെയിൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെയോ ഓർത്തോപെഡിക് സർജനെയോ ഒക്കെ കണ്ടിട്ട് കറക്റ്റ് ചെയ്ത് അത് മാനേജബിൾ ആക്കിയിട്ടേ അവര് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇത് അമിതമായിട്ടുള്ളൂ. നമുക്ക് എന്താണോ ആവശ്യം, നമ്മുടെ ശരീരത്തിന് എന്താണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പം നമുക്ക് യൂട്യൂബിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എക്സസൈസ് കാണും. ഇപ്പം എല്ലാ എക്സസൈസും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതല്ല എന്നുള്ളതാണ് വസ്തുത. എക്സസൈസിന് യഥാർത്ഥം നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ചേട്ട പനിയാണെന്ന് പറഞ്ഞിട്ട് മെഡിസിൻ വാങ്ങുന്നതും ഒരു ഡോക്ടറെ കണ്ടിട്ട് കറക്റ്റ് പ്രിസ്ക്രിപ്ഷനോടുകൂടി മെഡിസിൻ വാങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒരു കാലത്ത് ആന്റിബയോട്ടിക്സ് പോലും ആൾക്കാർ, ഇപ്പൊ ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉണ്ട് ഒരാൾക്ക്, ആ എനിക്കും ഇതേ വിഷയമാണ്, ആ കടയിൽ പോയി ഇന്ന മരുന്ന് പറഞ്ഞാൽ മേടിക്കാം. അപ്പൊ അതിന്റെയൊക്കെ ഒരു അവബോധം ഇപ്പൊ ആളുകൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. എക്സസൈസിനകത്ത് ഇപ്പൊ ഉള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഒരുപാട് എക്സസൈസുകളുണ്ട്. അപ്പൊ അത് എല്ലാ എക്സസൈസും എല്ലാവർക്കും നല്ലതല്ല. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ സ്പൈൻ ഇഷ്യൂ ഉള്ള ഒരാൾക്ക് നമുക്ക് ചിലപ്പോൾ സിംറ്റമാറ്റിക് ആകണമെന്നില്ല എല്ലാ ഇഷ്യൂസും. ഇപ്പൊ ഒരു ലിസ്തസിസ്, സ്പൈൻ്റെ ഒരു നട്ടെല്ലുകൾ അടുക്കി വെച്ചതിൽ നിന്ന് തെന്നി മാറിയിരിക്കാം, ചിലത് മുമ്പോട്ട് ചിലത് പിന്നിലോട്ട് തെന്നി. അപ്പൊ ഈ ലിസ്തസിസ് ഉള്ള പേഷ്യൻസിന് എല്ലാ എക്സസൈസും ചെയ്യാൻ പാടില്ല. മുമ്പിലോട്ട് തള്ളിയിരിക്കുന്ന എക്സസൈസിനും പിന്നിലോട്ട് തള്ളിയിരിക്കുന്ന ലിസ്തസിസിനും ഡിഫറെന്റ് ആണ് എക്സസൈസ്. അപ്പൊ ഇത് കാണാതെ ഇതിനെക്കുറിച്ച് അവബോധം ഇല്ലാതെ നമ്മൾ പോയി കാണുന്ന എക്സസൈസുകൾ എല്ലാം ചെയ്തിട്ട് പ്രശ്നമായിട്ട് ഒരുപാട് കണ്ടീഷൻസ് ഇപ്പൊ അങ്ങനെ വരുന്നുണ്ട്. അപ്പം കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള എക്സസൈസ് നമുക്ക് വേണ്ടുന്നത് എന്താണ് എന്ന് സ്വയം ഉത്തരവാദിത്തത്തോടുകൂടി തിരിച്ചറിയുക. പിന്നെ ഇപ്പം പൊതുവേ റിവ്യൂസിന്റെ ഒക്കെ ഒരു കാലമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഏത് പ്രൊഫഷണൽ ഒരാളെ കാണാൻ പോകുമ്പോഴും ആദ്യം തന്നെ സെർച്ച് ചെയ്യുന്നത് റിവ്യൂ ചെയ്ത് അവരുടെ റിവ്യൂ സ്റ്റാറ്റസും എല്ലാം നോക്കിയിട്ടാണ്. അതിനപ്പുറം സാമൂഹികമായിട്ട് ഒരു അടുപ്പമുണ്ടെങ്കിൽ 4 പേരോട് ചോദിച്ചിട്ടെങ്കിലും, കാരണം ഒരുപാട് ഫേക്ക് പ്രാക്ടീസസ് ഒരുപാട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഒരു ശാസ്ത്രീയമായ അടിത്തറകളൊന്നുമില്ലാതെ പലവിധ ചികിത്സകൾ, ഇപ്പം നമുക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു ബോൺ അലൈൻമെൻറ്റ് ഇഷ്യൂസൊക്കെ, ബാക്ക് പെയിൻ സിംറ്റംസൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് 1 മിനിറ്റിനുള്ളിൽ ഈ അസുഖം പൂർണ്ണമായി മാറ്റിത്തരാം എന്നൊരാൾ ഫേസ്ബുക്കിലൂടെ വാഗ്ദാനം നൽകുന്നു. നമ്മൾ കണ്ണു അടച്ച് അപ്പം തന്നെ ബസ്സിന് ടിക്കറ്റ് എടുത്ത് നമ്മൾ പോവുകയാണ്. നമ്മളുടെ എക്സ്റേയും കാണണ്ട, ഒന്നും കാണണ്ട. അപ്പൊ അവര് എന്തോ ചെയ്യുന്നു, നമുക്ക് ഒരു ലക്ക് പോലെ. അങ്ങനെ നമ്മുടെ ശരീരം ഒരു ലക്കിന് വിട്ടുകൊടുത്തിട്ട് ചെയ്യരുത്.

0: കാരണം ഇത്തരത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് പാരാപ്ലീജിയയും സ്പൈനൽ കോഡ് ഇഞ്ചുറിയും ഒക്കെ ആയ ആൾക്കാരുണ്ട്.
1: തളർന്നു പോകുന്ന
0: അരയ്ക്ക് താഴേക്ക് സ്പൈനിന്റെ കംപ്രഷൻ കൊണ്ട് തളർന്നു പോകുന്ന, സാധാരണ അത് വലിയ പൊക്കത്തിൽ നിന്ന് വീണും ക്ഷതത്തോടുകൂടിയ ബൈക്കിൽ നിന്ന് വീണും ഒക്കെ ഉണ്ടാവുന്നതാണ്. അപ്പൊ അത് ബോൺ സെറ്റിംഗ് എന്നൊക്കെ പറയുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഒന്നാമത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അഗാധം നല്ല അറിവ് അനാറ്റമിയിൽ. ഇപ്പൊ നമ്മുടെ ഫിസിയോതെറാപ്പിയുടെ ഒരു കരിക്കുലം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ തന്നെ ഇപ്പൊ ഞങ്ങളെ ഞാൻ എപ്പോഴും അദ്ദേഹത്തിനെ കുറിച്ച് ഡോക്ടർ ഗംഗാധരൻ കോഴിക്കോട് ഫേമസ് യൂറോളജിസ്റ്റ് ആയിരുന്നു. സാറായിരുന്നു ഞങ്ങളുടെ അനാറ്റമി പ്രൊഫസർ. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞിട്ട് സാറിന്റെ ഒരു സെഷനോട് കൂടിയാണ് ഡിസെക്ഷനും ഓസ്റ്റിയോളജി എക്സ്പ്ലനേഷൻ എല്ലാം, പിന്നെ ഇതിന്റെ വൈവ പ്രാക്ടിക്കൽ. എല്ലാ വർഷത്തിന്റെ എക്സാമിൽ അനാറ്റമി ഒരു മെയിൻ അനാറ്റമി ടോപ്പിക് ആയിട്ടല്ലെങ്കിൽ പോലും ഇല്ലാത്ത വർഷങ്ങളിൽ പോലും അനാറ്റമി മെയിൻ ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു കരിക്കുലത്തിലൂടെ പോകുമ്പോൾ നമ്മൾ അനാറ്റമിയിൽ വളരെ ആഴത്തിലുള്ള നോളജ് വേണം. ഇപ്പൊ അങ്കിളിനെ കുറിച്ച് മൂത്ത അമ്മാവിനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹമൊക്കെ അന്നത്തെ കാലത്ത് ഏറ്റവും പ്രശസ്തമായ അനാറ്റമി ബുക്സിൽ ഗ്രേസ് അനാറ്റമി, അത് തന്നെ ഗ്രേസ് അനാറ്റമി. ആ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ ആ ഗ്രേസ് അനാറ്റമി വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഉടനെ അടുത്ത് വിളിച്ച് ഇരുത്തിയിട്ട് അതിനെ കുറിച്ച് രണ്ട് ചോദിച്ചു. അപ്പം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, പുള്ളിയുടെ മുമ്പിലോട്ട് ചെന്ന് പോയാൽ പെട്ടെന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ പിന്നീടാണ് അതിന്റെ ഗുണം മനസ്സിലായത്. ഓരോ രോഗിയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഓരോ രോഗി ഒരു ഗുരുവാണെന്ന്, അവർ പറയുന്ന സിംറ്റംസ് ഒക്കെ ആയിട്ട് കോറിലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഈ അനാറ്റമി വായിക്കണം. അനാറ്റമിയോടൊപ്പം ബയോമെക്കാനിക്സ് പഠിക്കണം, ഫിസിക്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ മോഷൻ എങ്ങനെയാണ് ചലിക്കുന്നത്, അതിന്റെ ലിവറേജ് സിസ്റ്റം അതൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ പാത്തോ മെക്കാനിക്സ്, ഒരു അസുഖം വരുമ്പോൾ നമ്മുടെ ബോഡി ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത്. പിന്നീട് മാത്രമേ നമ്മൾ ഫിസിയോതെറാപ്പിയുടെ ഒരു ട്രീറ്റ്മെന്റ് കാര്യങ്ങളിലേക്ക് പോലും എത്തിപ്പെടുന്നുള്ളൂ. വീണ്ടും വീണ്ടും വീണ്ടും അഗാധത്തിൽ പഠിച്ചാൽ മാത്രമേ അനാറ്റമി നമുക്ക് ഓർത്തിരിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇതൊന്നും അറിയാത്ത ആളുകളിൽ നിന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. അതിന് ഗവൺമെന്റ് ഒക്കെയാണ് ഇത്തരം ഷോർട്ട് ടൈം കോഴ്സസും വ്യാജ കോഴ്സുകളും ഒക്കെ നിർത്തലാക്കണം. അങ്ങനത്തെ ചില ചില കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പം അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ അറിവാണ്, പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ഇത് ലേൺ ചെയ്യാന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടാണ്. അപ്പൊ അതിൽ ആരെങ്കിലും ഒക്കെ വ്യാജന്മാരും ഒക്കെ പോയിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ അത് പൊതുജനത്തിലേക്ക് ആ ട്രീറ്റ്മെന്റ് എത്തുമ്പോൾ അത് തീർച്ചയായിട്ടും അപകടകരമായ ഒരു കാര്യമാണ്.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അരുൺ കാമ്പശ്ശേരിയുമായുള്ള അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരും. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജാനൽ, നന്ദി, നമസ്കാരം. കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ज्ञानी

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ടൈംസ് ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. സൗദി ഹൂതി യുദ്ധത്തിനിടെ ചെങ്കടലിലെ ബാബ് അൽ മൻദബ് കടലിടുക്കിൽ കൂടുതൽ സ്വാധീനം ഉറപ്പിച്ച യമനിലെ ഹൂതി വിമതർ മോക്കോ തുറമുഖത്തിന്റെ നിയന്ത്രണം പിടിച്ചടക്കി. സൗദിയിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിന്റെ മുഖ്യ പങ്കും ബാബ് അൽ മൻദബ് വഴിയായതിനാൽ മേഖലയിൽ അതിരൂക്ഷ പോരാട്ടത്തിന് കളമൊരുങ്ങി. ഹൂതി വിമതർ ചെങ്കടലിൽ സൗദിക്ക് നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനിടെയാണ് കടലിടുക്കിന്റെ കൂടുതൽ നിയന്ത്രണം ഹൂതികളുടെ കൈകളിലെത്തുന്നത്. ഇതോടെ ചരക്കു നീക്കത്തിന് സൗദിക്ക് കൂടുതൽ ചെറുത്തുനിൽപ്പ് വേണ്ടിവരും. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാന കടൽപ്പാതയാണ് ചെങ്കടലിലെ ബാബ് അൽ മൻദബ് കടലിടുക്ക്. ഇറാന്റെ പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികൾ കടലിടുക്കിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്താൽ രാജ്യാന്തര ചരക്ക് നീക്കത്തെയും ബാധിക്കും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും പ്രതിനിധി സംഘവും 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഡൽഹിയിലെത്തും. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തുന്ന ഷീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയും ചൈനയും ബന്ധം മെച്ചപ്പെടുത്തുകയും അതിർത്തി വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ സജീവമാക്കുകയും ചെയ്തതിനു ശേഷമുള്ള ഷീയുടെ സന്ദർശനം പ്രധാനപ്പെട്ടതാണ്. 2020 കിഴക്കൻ ലഡാക്കിലെ ഗൽവാനിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ തമ്മിൽ സംഘർഷമുണ്ടായതിനു ശേഷം ഇതാദ്യമായാണ് ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നത്. എല്ലാ ഇനം മൂർഖൻ പാമ്പുകളുടെയും വിഷം നിർവീര്യമാക്കാൻ ശേഷിയുള്ള ആന്റിവനം വികസിപ്പിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഗവേഷകർ ജർമ്മനിയിലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡെൻമാർക്കിന്റെ സഹായത്തോടെയാണ് ഈ ആന്റിവനം വികസിപ്പിച്ചത്. നിലവിൽ എല്ലാ മൂർഖൻ പാമ്പുകളുടെയും വിഷം പ്രതിരോധിക്കുന്ന ആന്റിവനം ഇല്ല. സ്പെക്ടിക്കിൾഡ് കോബ്ര, മോണോക്കിൾഡ് കോബ്ര, കിങ് കോബ്ര തുടങ്ങിയ ഇനം മൂർഖൻ പാമ്പുകളുടെ വിഷത്തെ തടയാൻ ഈ ആന്റിവനം ശേഷിയുള്ളതാണ്. എലികളിൽ നടത്തിയ 3 ഘട്ട പരീക്ഷണങ്ങളും വിജയിച്ചു. ഇന്ത്യയിലുള്ള 310 തരം പാമ്പുകളിൽ 60 എണ്ണം മാരക വിഷമുള്ളതാണ്. ചരമറിയിപ്പുകൾ. പനച്ചിക്കാട് പാവക്കുളത്ത് പരേതനായ കെ ജി ചാക്കോയുടെ ഭാര്യ അമ്മിണി ചാക്കോ അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. കോട്ടയം മാങ്ങാനം വടക്കേ നടയിൽ പരേതനായ വി സി കുര്യന്റെ ഭാര്യ മറിയാമ്മ കുര്യൻ അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. വാഴൂർ ഈസ്റ്റ് തൂങ്കുഴിയിൽ കുഞ്ഞമ്മച്ചൻ അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: birthday.
1: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ലോകത്തെവിടെ ഇരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.